ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആശ്വിനം 15, കൊല്ലവർഷം 1202, കന്നി 21, 2026 ഒക്ടോബർ 7, ബുധനാഴ്ച. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയശ്രീ കുറിശ്ശേരി.
1: ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തവും ഈ ലോകത്തിൽ നമ്മുടെ വാസം കൂടുതൽ സുഖപ്രദമാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഉറക്കമുണരുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഓരോ പ്രവൃത്തിയിലും ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിലും ഈ ശാസ്ത്ര പുരോഗതിയുടെ സ്പർശവും സ്വാധീനവുമുണ്ട്. ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ കൂടി സഹായമായപ്പോൾ നാം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത തലത്തിലേക്ക് ലോകവും അതിൻ്റെ ശാസ്ത്ര നേട്ടങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് വികസിക്കുമ്പോൾ പ്രകൃതിയിലും അതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പഠനങ്ങളും പുറത്തു വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം കൂടുന്നതോടെ ഡേറ്റാ സെന്ററുകളുടെ വെള്ളത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉപയോഗവും അതുമൂലമുള്ള മലിനീകരണവും അടുത്ത 4 വർഷത്തിനകം ഇരട്ടിയാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട്. ഡേറ്റാ സെന്ററുകളുടെ പാരിസ്ഥിതിക ആഘാതം ഇപ്പോൾ തന്നെ ലോകത്തെ പല വൻകിട രാഷ്ട്രങ്ങളെയും ബാധിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടിംഗ് സാമഗ്രികളും ഡേറ്റാ സംഭരണികളും ഉൾപ്പെടുന്ന വമ്പൻ കേന്ദ്രങ്ങളാണ് ഡേറ്റാ സെന്ററുകൾ. നിർമ്മിത ബുദ്ധിയുടെ പാരിസ്ഥിതിക ദോഷങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന UN ആദ്യ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ ഡേറ്റാ സെന്ററുകൾ 448,000,000,000 വൈദ്യുതി ഉപയോഗിച്ചു. ഈ വൈദ്യുതി ഉപയോഗം കാരണം ഏകദേശം 20.8 കോടി ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളി. ഇത്രയും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 450,000,000,000 ലിറ്റർ വെള്ളം വേണ്ടി വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം ഊർജ ഉപയോഗത്തിൻ്റെ തോതും വർദ്ധിച്ചു വരുന്നു. ശാസ്ത്ര നേട്ടങ്ങളെയോ അത് നമ്മുടെ ജീവിതം അയത്ന ലളിതമാക്കുന്നതിനെയോ അപകീർത്തിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല ഉദ്ദേശ്യം. ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക ദോഷങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണേണ്ടത് ഇപ്പോൾ ഈ ഭൂമിയിൽ വസിക്കുന്നവർക്കും ഇനി വസിക്കാൻ പോകുന്നവർക്കുമുള്ള പ്രധാന ധർമ്മമാണ് എന്ന് ഓർമ്മിപ്പിക്കാനുമാണ്. ഇപ്പോൾ തന്നെ ഭൂമി അതിൻ്റെ പ്രതിഷേധങ്ങൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ തണുപ്പ് കൂടുതലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ചൂട് സഹിക്കാനാവാതെ 1,000,000,000 ജനങ്ങളാണ് മരിച്ചത്. ഏത് ശാസ്ത്ര പുരോഗതിയും അനുഭവിക്കാൻ ഇവിടെ ജീവന്റെ നിലനിൽപ്പുണ്ടാകണം. ആ നിലനിൽപ്പിനിവിടെ സന്തുലിതമായ ഒരു പ്രകൃതിയും ആവാസ വ്യവസ്ഥകളും ഉണ്ടാകണം. അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള മാർഗങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അതിൽ പ്രധാനം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ്. പിൻതലമുറകളിലേക്കും ഈ വൃക്ഷസ്നേഹവും പ്രകൃതി സ്നേഹവും പകർന്നു കൊടുത്തേ പറ്റൂ. കാരണം ഇത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പല കാർ കമ്പനികളും അവരുടെ ഫാക്ടറികളോടനുബന്ധിച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ തേനീച്ച കൃഷി സ്ഥാപിച്ചിട്ടുള്ളതായി കുറച്ചു കാലം മുമ്പ് വായിച്ചതോർക്കുന്നു. കാരണം ഭൂമിയിൽ തേനീച്ചകൾ കുറയുന്നതോടുകൂടി മനുഷ്യവാസം കുറഞ്ഞു വരുമത്രേ. മനുഷ്യവാസം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിന്റെ സാങ്കേത്യം നഷ്ടപ്പെടുമല്ലോ. തേനീച്ചകൾ വളരണമെങ്കിലും വൃക്ഷങ്ങളും ചെടികളും നിലനിൽക്കണം. അതിനു വേണ്ടത് പുതിയ തലമുറകളിലേക്ക് പ്രകൃതി സ്നേഹം പകർന്നുകൊടുക്കലാണ്. അവർക്ക് പ്രകൃതിയെ അറിയാനും ആസ്വദിക്കാനുമുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അതിന് അച്ഛനമ്മമാർ തയ്യാറായേ പറ്റൂ. പഠനകാര്യത്തിലെ പോലെ തന്നെ പ്രകൃതി സംരക്ഷണവും അവരുടെ പ്രധാന ഉത്തരവാദിത്വവും കടമയുമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഉദയസൂര്യന്റെ ഊർജവും പോക്കുവെയിലിന്റെ ശാന്തതയും അവരിൽ നിറയട്ടെ. സ്വന്തം

0: അയക്കൂട്ടുകൾ കൊണ്ട് പ്രകൃതി ഒരുക്കുന്ന വർണ്ണവിസ്മയങ്ങൾ ലോകത്തിലെ ഏത് അതുല്യ കലാകാരന്റെ സൃഷ്ടിയെയും വെല്ലുന്നതാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. നിറനിലാവിന്റെ കുളിർമയും സുഗന്ധവും അവർ ആസ്വദിക്കട്ടെ. കിളികളുടെ സംഗീതം കേട്ട് അവരുടെ മനസ്സിൽ ആനന്ദമുണ്ടാകട്ടെ. എങ്കിൽ മാത്രമേ പ്രകൃതിയിലേക്കിറങ്ങി പ്രകൃതിയോടൊത്തു ജീവിച്ച് അതിനെ ജീവവായുവായി നിലനിർത്താനുള്ള ആഗ്രഹവും ആവേശവും അവർക്ക് തോന്നും. എങ്കിൽ മാത്രമേ നാം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര പുരോഗതികൾ സാർത്ഥകമാകുകയുള്ളൂ, ശാശ്വതമാകുകയുള്ളൂ.
1: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് ജയശ്രീ കുറിശ്ശേരി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേവാതീർത്ഥിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ വിമർശിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങളെ സേവിക്കുകയും തിരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാഹുൽഗാന്ധിയുടെയും പ്രിയങ്കാഗാന്ധിയുടെയും അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പത്തനംതിട്ട അബാൻ മേൽപ്പാല നിർമ്മാണ കരാറുകാരൻ പണി പൂർത്തിയാക്കുന്നത് എഴുതി നൽകിയില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ ബഷീർ. മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കെഎസ്ആർടിസി ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനം. വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം അറിയിച്ചത്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാം 1 18 രാവിലെ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടത്തും. 20 വർഷം കഴിഞ്ഞും സർവീസ് നടത്തിയ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. കോഴിക്കോട് മാളിക്കടവ് ഗോവിന്ദപുരം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സാണ് കസ്റ്റഡിയിൽ എടുത്തത്. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 ജയം. ലക്നൌവിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം മറികടന്നു. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷമലരി. നാലപ്പാട്ട് നാരായണമേനോൻ എഴുതിയ കണ്ണുനീർ തുള്ളി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം എൻ ജെ ജോഷിലാൽ. ഉദയഗീതം ഉമ സരസ്വതി എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഗ്രാമകേരളം. 7:55 കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം: കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:02 കൂട്ടുകാരി. അടുക്കള ആരുടേത് ചിത്രീകരണം. രചന ശാന്തി ജി പി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം. ഡോക്ടർ ജാക്വിൻ എസ് എൽ സംസാരിക്കുന്നു. 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 വല്ലത്ത് ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ചിത്രീകരണം. പ്രകൃതിയെ കാക്കാൻ മാലിന്യം കുറയ്ക്കാം. രചന ഡോക്ടർ എം ദിവിൽ മുരുകേഷ്. 2:45 തിരയിപ്പൂക്കൾ. 3:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിൽ പുനഃപ്രക്ഷേപണം. കൊല്ലം ആശ്രാമം അഡ്വഞ്ചർ പാർക്കിനെക്കുറിച്ച്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. ഡോക്ടർ ജി ബേബി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം കോട്ടയം രോഹിത് പ്രസാദ്. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പിലിനി കാലാവസ്ഥയെക്കുറിച്ച്. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 17.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. 7.4 മില്ലിമീറ്റർ മഴ പെയ്തു. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, സുപ്രഭാതം. ഓരോ പ്രഭാതവും നമുക്ക് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഈ ദിവസവും ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് കൂട്ടായി നമസ്തേ അനന്തപുരിയും. നമുക്ക് ആരംഭിക്കാം പതിവ് പോലെ. ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് നാലപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർത്തുള്ളി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് എൻ ജെ ജോഷിലാൽ.

0: അസാധ്വി ചേർന്നു പ്രതിമാർച്ചനത്തെ കൈക്കൊണ്ടിടും ദിവ്യഗണത്തിൽ വീണ്ടും.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാലപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർത്തുള്ളി എന്ന കവിത. പാരായണം ചെയ്തത് എൻ ജെ ജോഷിലാൽ.

0: പ്രിയ ശ്രോതാക്കളുടെ പ്രഭാതങ്ങൾക്ക് കൂടുതൽ ധന്യതയേകാൻ ഇതായെത്തി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ഉമ സരസ്വതി എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി അനില തരള കുബലയനയനെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: ഉമ, സരസ്വതി എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി ജയചന്ദ്രൻ പാടിയൊരു ഗാനം, ചിത്രം തത്വമസി.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും

0: പതിവുപോലെ ആദ്യം പത്രവൃത്താന്തം. ഈ വർഷത്തെ ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ബെൽജിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസന്. പുതിയ വ്യോമസേനാ മേധാവിയായി നിലവിലെ ഉപമേധാവി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. ഈ മാസം 31 ചുമതലയേൽക്കും. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി ഡി എസ് പദ്ധതിയുടെ ഭാഗമായി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റേഷൻ സാധനങ്ങളും വാങ്ങാം. സബ്സിഡി കാർഡുകൾക്കാവും ആദ്യഘട്ടത്തിൽ ഈ സൌകര്യം ലഭിക്കുക. ഇ പോസ് മെഷീനുകൾ പൂർണ്ണമായും മാറും. മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാരുടെ അവസ്ഥ പഠിച്ച് ക്ഷേമ പദ്ധതികൾ ശുപാർശ ചെയ്യാൻ നിയോഗിച്ച് ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ നിയമസഭയിൽ വയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. യുദ്ധക്കപ്പലുകൾക്ക് ആവശ്യമായ ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സംവിധാനവും ലോഞ്ചറുകളും വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയവും ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡും കരാറൊപ്പിട്ടു. മീറ്റർ റീഡർമാരുടെ സമരം മൂലം ഈ മാസം വൈദ്യുതി ബിൽ മുൻമാസങ്ങളിലെ ഉപയോഗത്തിന്റെ ശരാശരി കണക്കാക്കി തയ്യാറാക്കാൻ KSEB തീരുമാനിച്ചു. ഹെലികോപ്റ്റർ സേവനം നൽകുന്ന ചിപ്സൺ ഏവിയേഷനുമായുള്ള കരാർ പുതുക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിൽ പനാമ പതാകയുള്ള ചരക്ക് കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 11 ഇന്ത്യൻ നാവികരടക്കം 12 പേർക്ക് പരിക്കേറ്റു. യമനിലെ ഹൂതികൾക്കെതിരെ സൌദി സഖ്യസേനയുടെ ആക്രമണം തുടരുന്നതിനിടെ സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞ് ഹർമൻപ്രീത് കൌർ. ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ധാനിയെ നിയമിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 1 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: കേരളത്തിലെ കായലുകൾ കേവലം മനോഹരമായ ജലാശയങ്ങളോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ മാത്രമല്ല, അവ പ്രകൃതിദത്തമായ വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങളും മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളും കുടിവെള്ള സ്രോതസ്സുകളും ഗതാഗത പാതകളും ഒപ്പം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗവുമാണ്. എന്നാൽ കരിച്ചൽ, അഷ്ടമുടി, വേമ്പനാട് തുടങ്ങി കേരളത്തിലെ എല്ലാ ജലാശയങ്ങളിലും മാലിന്യം തള്ളൽ, കയ്യേറ്റം, ഭൂമി നികത്തൽ, എക്കലടിയൽ, അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനം, നിയന്ത്രണമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരേ തരത്തിലുള്ള കായൽ നശീകരണ പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ്.
2: ചെല്ലിച്ചെണ്ണി കിട്ടിക്കൊണ്ടിരുന്നതാണ്, അത് ഇന്ന് ഒരെണ്ണം കിട്ടാത്തൊരവസ്ഥ വന്നിരിക്കുന്നു.
3: ഇക്കടുത്ത് ബോട്ടൊക്കെ അറേഞ്ച് ചെയ്താണ് ഇതിന്റെ അകത്തേക്കൊക്കെ നമ്മളന്ന് പോയത്.
2: പലപ്പോഴും മൂക്ക് പൊത്താതെ മത്സരങ്ങൾ കാണാൻ വരുന്ന ആളുകൾക്കോ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം.
4: കോളിഫോം ബാക്ടീരിയകളുടെ എണ്ണം അതിഭീകരമായി വർദ്ധിച്ചു വന്നിരിക്കുകയാണ്.
1: തെക്കൻ തീരദേശ മേഖലയിലുള്ള കരിച്ചൽ കായൽ, പ്രത്യേകിച്ച് കടലുമായി ചേരുന്ന ഭാഗത്ത് മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തുടർച്ചയായി തള്ളുന്നു എന്ന വാർത്ത കൊണ്ടാണ് സമീപകാലത്ത് ശ്രദ്ധേയമായത്. കോട്ടുകാൽ, കാഞ്ഞിരംകുളം, പൂവാർ എന്നീ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കായൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നത് കാര്യങ്ങൾ കൂടുതൽ ആശങ്കയിലാക്കുന്നു.
3: കോട്ടുകാൽ ഗ്രാമപഞ്ചായത്ത് വരുന്ന ഭാഗത്തുള്ള ഒരു വളരെ പഴക്കം ചെന്ന ഒരു കായലാണ് കരിച്ചൽ കായൽ.
1: കരിച്ചൽ കായൽ തീരത്ത് താമസിക്കുന്ന പൊതുപ്രവർത്തകൻ മൻമോഹൻ,
3: ആളുകൾ നിക്ഷേപിക്കുന്ന മാലിന്യവും ഒഴുകി വരുന്ന മാലിന്യങ്ങളും വലിയ തോതിൽ വന്നു ചേരുന്ന ഒരു പ്രദേശമാണ്. ടൂറിസം സാധ്യത കൂടെ ഉള്ള ഒരു പ്രദേശമാണ്. പല മത്സ്യങ്ങളുടെയും പ്രജനനമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലൊക്കെ ഉള്ള ഡാറ്റാസുകളൊക്കെ കിട്ടിയ ഒരു സ്ഥലം കൂടെയാണ്. കായലിനകത്ത് ഒരു തരത്തിലുള്ള ക്ലീനിങ്ങും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം ചെളി നിറഞ്ഞ്. പിന്നെ ഈ പ്രദേശത്തുള്ള ചില സ്ഥാപനങ്ങളുടെ ടോയ്ലറ്റ് വേസ്റ്റുകളൊക്കെ ഇതിനകത്തേക്ക് വരുന്നു എന്നതാണ്. നമ്മളന്ന് ഡ്രോൺ മാപ്പിംഗ് ചെയ്തു, പിന്നെ റിസ്ക് എടുത്ത് നമ്മളൊരു ബോട്ടൊക്കെ അറേഞ്ച് ചെയ്താണ് ഇതിന്റെ അകത്തേക്കൊക്കെ നമ്മളന്ന് പോയത്.
1: കോട്ടുകൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെറോം,
5: കരിച്ചൽ കായലിനെ അപേക്ഷിച്ചിടത്തോളം കരിമീൻ, കൊഞ്ച്, കേളിമീൻ, ഓളമീൻ, എല്ലാത്തരം മീനുകളും അവിടെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോ ആശുപത്രിയിലെ അവശിഷ്ടങ്ങൾ അവിടെ തള്ളുന്നതാണ്. കോഴിയുടെ വേസ്റ്റുകളും ഡംപ് ചെയ്യുകയാണ്. ആ കായലിറങ്ങിയാൽ തന്നെ മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടും. ഞാൻ പ്രസിഡന്റായിരുന്ന സമയത്ത് കായൽ സംരക്ഷിക്കാൻ വേണ്ടി വണ്ടികൾ വെച്ചിട്ടുണ്ട്. ബോട്ട് സർവീസ് ടൂറിസ്റ്റുകൾക്ക് അവിടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആലുവരെ.
1: അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസർ തണ്ണീർത്തടമാണ് അഷ്ടമുടി.

0: എന്നാൽ മലിനീകരണം, കയ്യേറ്റം, കണ്ടൽക്കാടുകളുടെ നാശം, മലിനജലം ഒഴുക്കിവിടൽ, ഖരമാലിന്യം വലിച്ചെറിയൽ തുടങ്ങിയുള്ള ഗുരുതരമായ ഭീഷണിയിൽ നിന്ന് മുക്തമല്ല.
1: കൊല്ലം നഗരത്തിലെ നിരവധിയായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള വേസ്റ്റ് അടക്കം, കരയിൽ താമസിക്കുന്ന വീടുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം അടക്കമുള്ളത്, അതിന്റെ ഔട്ട്ലെറ്റുകൾ അഷ്ടമുടി കായലിലേക്ക് തുറന്ന് വെച്ചിരിക്കുന്നത് തന്നെയാണ് ഇന്ന് കായല് മലിനമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം.
0: അഷ്ടമുടി കായലിന്റെ തീരത്ത് താമസിക്കുന്ന പൊതുപ്രവർത്തകൻ സൂരജ് രവി:
1: മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഹൗസ് ബോട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് അവയും പലപ്പോഴും പുറന്തള്ളുന്നത് കായലിലേക്കാണ് എന്നുള്ള ഒരു ദയനീയമായ ചിത്രം അഷ്ടമുടി കായലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പലപ്പോഴും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ലോറികളിലും അല്ലാതെയുള്ള വണ്ടികളിലും ഒക്കെ അഷ്ടമുടിയുടെ പല കടവുകളിലും കൊണ്ടുവന്ന് തള്ളുകയും ജനങ്ങൾ ഇതിനെപ്പറ്റി എത്രമാത്രം ബോധവാന്മാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സംശയമുണ്ട്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടെ തന്നെയാണ് ബോട്ട് ജെട്ടിയും സ്റ്റുഡൻസ് ട്രോഫിയുടെയും CBL വള്ളംകളിയുടെയും ഫിനിഷിംഗ് പോയിന്റും ഒക്കെ ആയ ആ പ്രധാനപ്പെട്ട ഭാഗത്ത് അടക്കം പലപ്പോഴും മൂക്കുപൊത്താതെ കാൽനട യാത്രക്കാർക്കോ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പൊ അതിനൊക്കെ പരിഹാരം കാണുവാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോൾ ഗവൺമെന്റിന്റെയും കോർപ്പറേഷന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം വേണ്ടത് ആളുകളുടെ മനസ്ഥിതിയിൽ വരേണ്ട മാറ്റവുമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.
0: പരിസ്ഥിതി പ്രവർത്തകൻ മഞ്ജുക്കുട്ടൻ:
2: പള്ളിക്കല എന്ന് പറയുന്നത് അടൂരിൽ നിന്നും തുടങ്ങി കരുനാഗപ്പള്ളിയിൽ അവസാനിക്കുന്ന ഒരു കായലാണ്. യഥാർത്ഥത്തിൽ ഇത് പള്ളിക്കൽ ആണെന്ന് പറയുന്നെങ്കിലും കരുനാഗപ്പള്ളി വരുമ്പോൾ ഇതിന്റെ രൂപം മാറി കായലായി മാറുകയാണ്. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ വളരെ വലിയ മത്സ്യസമ്പത്ത് ഉള്ള ഒരു കായലായിരുന്നു. പക്ഷെ ഇന്ന് കരിമീൻ എന്ന് പറയുന്ന സാധനം തന്നെ അവിടെ ഇല്ലാതെ, കാരണം അറവു മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും രാത്രി കാലങ്ങളിൽ ഈ കായലിലേക്ക് ഒഴുക്കി വിടുന്നതോടുകൂടി കോളിഫോം ബാക്ടീരിയകളുടെ എണ്ണം അതിഭീകരമായി വർദ്ധിച്ചു വന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കായലിൽ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ കാലിനോ കൈക്കോ തൊക്ക് രോഗങ്ങൾ പിടിപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അതിന്റെ ഒരു പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കരുനാഗപ്പള്ളി, കൊല്ലം ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്നത്. കടലിന്റെയും കായലിന്റെയും നടുക്ക് കിടക്കുന്ന സ്ഥലങ്ങളാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്ക് മത്സ്യബന്ധനം ഇല്ലാതാവുമ്പോൾ അവരുടെ തൊഴിലില്ലാതാവും, അവരുടെ കുടുംബങ്ങൾ പട്ടിണിയാവും. മാലിന്യം തള്ളാനുള്ള ഒരു മാലിന്യ പെട്ടിയായി ഇവിടുത്തെ കായലുകളും ആറുകളും നദികളും ഉപയോഗിക്കുന്ന മലയാളി ഒരു ലജ്ജ തോന്നുന്ന പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.
0: കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഇതൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ്. മത്സ്യത്തിന്റെയും കക്കയുടെയും ലഭ്യത കുറയുന്നതായും അത് വരുമാനത്തെ ബാധിക്കുന്നതായും മത്സ്യത്തൊഴിലാളികളും കക്ക ശേഖരിക്കുന്നവരും പരാതിപ്പെടുന്നു.
3: കുട്ടനാടൻ പ്രദേശത്തുനിന്ന് ബമ്പയാറ്റിൽ നിന്നും മീനച്ചിലാറ്റിൽ നിന്നും ഒക്കെ ഒഴുകി എത്തുന്ന ചെളിയും മറ്റു കാര്യങ്ങളും.
0: വേമ്പനാട് കായൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന മത്സ്യത്തൊഴിലാളി TN ശ്രീധരൻ:
3: വേമ്പനാട് കായലിൽ വന്ന് അടിഞ്ഞ് ഇന്നിപ്പോ ഒഴുക്ക് നിലച്ച് മാലിന്യവാഹിനിയായിട്ട്, അത് ഹൗസ് ബോട്ട് മാലിന്യമുണ്ട്, പിന്നെ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നുണ്ട്. വ്യവസായശാലകൾ ഉൾപ്പെടെ എല്ലാ സ്രോതസ്സും വേമ്പനാട് കായലിലേക്ക് മാലിന്യങ്ങൾ വെച്ചിട്ടും ഇന്നൊരു മാലിന്യ സംഭരണ കേന്ദ്രമാണ് വേമ്പനാട് കായൽ. ഏറ്റവും കൂടുതലായിട്ട് മത്സ്യസമ്പത്തിൽ കുറവ് വന്നിരിക്കുന്നത് നാരഞ്ചെമ്മീൻ, കാരച്ചെമ്മീൻ, വറ്റ, സ്രാവുകള്, വളയടി, മഞ്ഞക്കോര, അതുപോലെ തന്നെ വറ്റവർഗങ്ങളെല്ലാം ഈ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇന്ന് പട്ടിണിക്കാരായി മാറിയിരിക്കുകയാണ്. ഉളപ്പായിൽ വന്ന് മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത രൂപത്തിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോകുന്നു.
0: മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മലിനീകരണ നിയന്ത്രണം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഭൂമി കൈയേറ്റ വിഷയങ്ങൾ റവന്യൂ അധികൃതരുടെയും ഡ്രഡ്ജിംഗും ജലപാതകളും ജലവിഭവ ഉൾനാടൻ ജലഗതാഗത ഏജൻസികളുടെയും മത്സ്യബന്ധനം ഫിഷറീസ് വകുപ്പിന്റെയും ടൂറിസം അധികൃതരുടെയും ഹൌസ് ബോട്ട് നിയന്ത്രണം തുറമുഖ വകുപ്പിന്റെയും പരിധിയിൽപ്പെടുന്നു. ഓരോ വിഭാഗവും അവരവരുടെ അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ജലാശയങ്ങൾ ഇത്തരം വകുപ്പുതല അതിർവരമ്പുകളില്ലാതെ കലങ്ങിമറിയുന്നു എന്നതാണ് വസ്തുത.
4: ജലാശയങ്ങൾ മലിനമാകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങളാണ്.
0: സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കൊല്ലം ജില്ലയുടെ ചുമതല വഹിക്കുന്ന റേച്ചൽ തോമസ്:
4: ചെറിയ ചില അളവിലെങ്കിലും അജൈവ മാലിന്യങ്ങളും ജലാശയങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത്തരം മാലിന്യങ്ങൾ ജലത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം മലിനീകരണങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിനും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി നിരന്തരമായി ഒരു സർവൈലൻസ് വാഹനം വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. ഇതിന്റെ ഫോട്ടോകൾ എടുക്കുകയും ഇതിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് മറ്റു വകുപ്പുകൾക്ക് ഇതെവിടെയാണ് എന്നുള്ളതിന്റെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും.
5: ഇന്ന് നമ്മുടെ കായലുകൾ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്.
0: തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സാജു ഡി:
5: അതിൽ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും അതിലേക്ക് വരുന്ന മറ്റ് മലിനജലവും കക്കൂസ് മാലിന്യങ്ങളും ഒഴിവാക്കാനുള്ള എൻഫോഴ്സ്മെന്റ് സംവിധാനം അടക്കം വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. കായലിലോ ജലാശയങ്ങളിലോ മാലിന്യം വലിച്ചെറിഞ്ഞാൽ

0: 10,000 മുതൽ 50,000 രൂപ വരെ പിഴ, കൂടാതെ 6 മാസം തടവും ആക്ടിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. മലിനജലം ജലാശയത്തിലേക്ക് ഒഴുക്കിയാൽ 5,000 മുതൽ 50,000 രൂപ വരെ പിഴ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വകുപ്പ് ചെയ്തു വരുന്നത്.
1: മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് കരിച്ചലും ഭൂമി നികത്തലിനെ കുറിച്ച് കരുനാഗപ്പള്ളിയും മലിനീകരണത്തെയും ഭരണ നിർവഹണത്തിനെയും കുറിച്ച് അഷ്ടമുടിയും എക്കൽ അടിയുന്നതിനെക്കുറിച്ചും സംഭരണശേഷി കുറയുന്നതിനെക്കുറിച്ചും ഉപജീവന മാർഗങ്ങളെക്കുറിച്ചും വേമ്പനാടും മുന്നറിയിപ്പ് നൽകുന്നു. ഇവയെ 4 വ്യത്യസ്ത പ്രാദേശിക പ്രശ്നങ്ങളായി കാണണോ അതോ സംസ്ഥാനത്തെ കായൽ തണ്ണീർത്തടങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പായി തിരിച്ചറിയണോ എന്നതാണ് കേരളം നേരിടുന്ന പരീക്ഷണം.
2: ഇപ്പോൾ ജലാശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ കായലുകൾ.
1: ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്.
2: ും ചെളിയും മണ്ണുമെല്ലാം നിറഞ്ഞ് ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു അപകടകരമായ സ്ഥിതി ഉണ്ടാകുന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അതോടൊപ്പം കേരളത്തിലെ വിവിധ കായലുകൾ, അഷ്ടമുടിക്കായൽ, പരിരക്ഷ ലഭിക്കാതെ, പരിഗണന ലഭിക്കാതെ നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധിയായ കായലുകൾ ഇതേപോലെ തന്നെ പരിഗണന ലഭിക്കാതെയും പരിരക്ഷ ലഭിക്കാതെയും നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പൊതുവായി തീരുമാനിക്കുകയാണ്, കേരളത്തിലെ എല്ലാ കായലുകളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ പ്രോജക്റ്റിന് പുതിയ സർക്കാർ രൂപം കൊടുക്കുന്നതായിരിക്കും. മാലിന്യങ്ങൾ കോരി നീക്കം ചെയ്യുക, കായലിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക, കൂടുതൽ ജലം സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുക, കായലുകളുടെ തീരങ്ങളിൽ ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഇറിഗേഷൻ ടൂറിസം കൂടി ആവിഷ്കരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് വരികയാണ്. അതൊരു മിനി പാർക്കായോ അല്ലെങ്കിൽ ഉദ്യാനമായി ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആളുകൾക്ക് കൂടുതൽ താല്പര്യത്തോടെ വന്ന് പ്രയോജനകരമായി ഉപയോഗിക്കാൻ കഴിയും. കായലാണ് നമ്മുടെ സുരക്ഷിതമായി മാലിന്യങ്ങൾ ഉപേക്ഷിക്കാവുന്ന സ്ഥലമാണ്. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളൊരു വലിയ പാപം ചെയ്യുകയാണ്. അവരെ ആ തെറ്റിലേക്ക് വലിച്ചഴയ്ക്കാതെ അതെല്ലാം പരിരക്ഷ നൽകുന്ന, സംരക്ഷണം നൽകുന്ന യോദ്ധാക്കളാക്കി മാറ്റാൻ ഒരു വാട്ടർ തൂഫാൻ എന്ന നിലയിലുള്ള ഒരു പ്രോഗ്രാം പോലും ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. ആകാശവാണി കായലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇതുപോലെ ചർച്ച വെച്ചതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഗൗരവമുള്ള കാര്യമായി കണക്കാക്കി ധനകാര്യ വകുപ്പിന്റെ കൂടി ചുമതല മുഖ്യമന്ത്രിക്ക് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി സഹകരണത്തോടുകൂടി കൂടുതൽ ഫണ്ട് കണ്ടെത്തി ഫലപ്രദമായി കായലിന്റെ മുന്നോട്ടുള്ള ഡെവലപ്മെന്റിനും വേണ്ടി ഏറ്റവും നല്ല കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കും എന്നുകൂടി എല്ലാവരും അറിയിക്കുന്നു.
1: കേരളത്തിലെ ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി വാട്ടർ തൂഫാൻ പ്രഖ്യാപിച്ചത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ഈ ആശയത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. മുൻപും പലതവണ ശുചീകരണ യജ്ഞങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കും മലിനജലവും മറ്റു മാലിന്യങ്ങളും നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് വീണ്ടും എത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളെയും എല്ലാത്തിലുമുപരി പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ നിരീക്ഷണവും മാലിന്യം തള്ളുന്നവർക്കെതിരായ കർശന നടപടികളും ഉറപ്പാക്കിക്കൊണ്ടുവേണം ഈ തുഫാൻ ആഞ്ഞടിക്കേണ്ടത്.

0: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9495653621. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593621. ഓർക്കുക, കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങിയെത്താം 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 8 ജയം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേനാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: സാങ്കേതികവിദ്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസനത്തിന് ഉപാധിയായി മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയെന്ന നിലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഏറെ സാധ്യതകളുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിന് സാങ്കേതികവിദ്യയിലൂന്നിയ പരിഹാരങ്ങൾ ആവശ്യമാണെന്നും തട്ടിപ്പ് കോളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപയോക്താക്കൾക്ക് നിരന്തരമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ആഗോള നിലവാരങ്ങളും പൊതുവായ ചട്ടങ്ങളും രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
1: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം MSME മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതും അടുത്ത തലമുറയിലെ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് സുപ്രധാന ചുവടുവെപ്പുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തനം വിപുലീകരിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആഗോള വിപണികളിൽ പ്രവേശിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ വഴി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാരുടെ സംഘം കമ്മീഷനെ കണ്ട് നിവേദനം നൽകാൻ ആഗ്രഹിക്കുന്നതായി ഡൽഹി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതായി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 240 MPമാരടങ്ങുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്താനാണ് അഭ്യർത്ഥനയുണ്ടായതെന്നും പാർലമെന്റ് ഹൌസ് അനക്സായിരുന്നു ഇതിനായി നിർദ്ദേശിച്ച സ്ഥലമെന്നും ഡൽഹി പോലീസ് DCP അറിയിച്ചു. ഈ അഭ്യർത്ഥന അസാധാരണമാണെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് നടക്കാറുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയും തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപിന്തുണ നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഗുണകരമല്ലെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും പ്രിയങ്കാഗാന്ധി MPയെയും കയ്യേറ്റം ചെയ്ത കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധവും പൌരാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും അറസ്റ്റുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് BJP കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MPമാർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഗൌരവതരമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളെ അടിച്ചമർത്തിക്കൊണ്ടല്ലെന്നും

0: കമ്മീഷന്റെ നിഷ്പക്ഷതയും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കപ്പെടേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നും പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിരുന്നുവെന്ന അവകാശവാദത്തിൽ കോൺഗ്രസിനെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും വിമർശിച്ച് ബിജെപി. പ്രതിപക്ഷത്ത് നിന്ന് കൂടിയാലോചനയ്ക്ക് യാതൊരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ബിജെപി ദേശീയ വക്താവ് ഡോക്ടർ സുധാൻശു ത്രിവേദി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ എത്തിയ രാഹുൽഗാന്ധിയെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടി ജനാധിപത്യത്തെ ചവിട്ടിയരക്കലാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും എംപിമാരെയും കാണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാജ്യത്ത് ജനങ്ങളോട് പ്രകടിപ്പിക്കുന്ന വെല്ലുവിളിയാണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു. ജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് വെർച്വലായി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി എം ലിജു സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും മന്ത്രി എം ലിജു പറഞ്ഞു. കെഎസ്ആർടിസി ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടികളുമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് ബസ്സുകളിലെ ഓൺലൈൻ ടിക്കറ്റിംഗിൽ വയോജനങ്ങൾക്ക് കൂടി സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം കെഎസ്ആർടിസി അറിയിച്ചത്. കെഎസ്ആർടിസി ബസ്സുകളിൽ വയോജനങ്ങൾക്കുള്ള സീറ്റുകൾ അവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള കർശന നടപടികൾക്കും തുടക്കം കുറിക്കും. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നതും പരിഗണിക്കുമെന്നും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്.
0: എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് കെഎസ്ആർടിസി ബസ് വാങ്ങാൻ ഗവൺമെന്റ് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ എംഎൽഎ കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിക്ക് കൈമാറി. ജനപ്രതിനിധികളുമായി ആലോചിച്ച് ബസിന്റെ റൂട്ട് പിന്നീട് തീരുമാനിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ലക്നൌവിൽ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം അനായാസം മറികടന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാം 1 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്.
2: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മുതൽ ബുക്കിംഗ് ആരംഭിക്കും. ഇതുവരെ 190 മുറികളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന സംവിധാനമാണിത്. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് മുറികൾ ബുക്ക് ചെയ്യാനാവുക. ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പണം അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ രേഖകൾ സഹിതം പരാതി അറിയിക്കാനുള്ള സംവിധാനവും ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴിയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താനാവുക.
0: സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാ ജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ടെ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി യാത്രയുടെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. ശേഷം ബൈക്ക് റാലി നടത്തും. ബൈക്ക് റാലിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. ബിജെപി അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബിൻ നയിക്കുന്ന സേവാ ജ്യോതി യാത്രയോടനുബന്ധിച്ച് എറണാകുളം സിറ്റി ജില്ലയുടെ സേവാ ജ്യോതി യാത്ര തൃപ്പൂണിത്തുറയിൽ ഇന്ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി ഗണേശൻ. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു.

0: ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നമസ്തേ അനന്തപുരി തുടരുകയാണ്. എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, ONV കുറിപ്പെഴുതി, വിദ്യാധരൻ സംഗീതം നൽകിയത്.

0: ഇപ്പോൾ സമയം 7 മണി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതാണ്, ശ്രദ്ധിച്ചോളൂ. ISRO ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടറായി അടുത്തിടെ നിയമിതരായ മലയാളി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ISRO ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായ മലയാളി ആരാണ്? അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാലോ, 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിലേക്ക് 2027 മാർച്ച് 31 വരെ അപേക്ഷിക്കാം. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ പരമാവധി 7 വർഷ കാലയളവിലേക്ക് 6% പലിശ നിരക്കിൽ ലഭ്യമാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങിയ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 89215402333 എന്ന ഫോൺ നമ്പരിൽ വിളിക്കുകയോ ചെയ്യുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വാഴ നടും കാലമായി 2026 എന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിൽപ്പന മേള ഈ മാസം 8-9 തീയതികളിൽ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയിൽ വാഴ കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നല്ലയിനം വാഴത്തൈകൾ, ജീവാണുവളങ്ങൾ, ജൈവ കീടരോഗ നിയന്ത്രണോപാധികൾ, മറ്റ് ഉൽപ്പാദന ഉപാധികൾ എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും വിവിധ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ എന്നിവയുടെ ലഭ്യത അറിയുന്നതിനുമായി 0787269908 അല്ലെങ്കിൽ 97787605551 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ RF രീതിയിൽ നടത്തപ്പെടുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുടെ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയിരിക്കുന്നു. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ 4 സീറ്റുകൾ, BSc ഓണേഴ്സ് ഹോർട്ടികൾച്ചർ 4 സീറ്റുകൾ, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് 5 സീറ്റുകൾ. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487243813939 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. കെ അക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഈ മാസം 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഈ മാസം 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 99956248888 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 12 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 94004837754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി

0: ഒക്ടോബർ 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboat.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ എന്നിവ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481257662 എന്ന കോൾ സെന്റർ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇനി ഇന്നത്തെ ചരിത്ര വിശേഷത്തിലേക്ക്. എല്ലാ വർഷവും ഒക്ടോബർ 7-നാണ് ലോക പരുത്തി ദിനമായി ആചരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയിലും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തിലും പരുത്തി വഹിക്കുന്ന സുപ്രധാന പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. ഉപസഹാറൻ ആഫ്രിക്കയിലെ 4 പരുത്തി ഉൽപാദക രാജ്യങ്ങളുടെ നിർദ്ദേശപ്രകാരം 2019 ഒക്ടോബർ 7-നാണ് ലോക വ്യാപാര സംഘടന ആദ്യമായി ഈ ദിനം സംഘടിപ്പിച്ചത്. പിന്നീട് 2021 ഓഗസ്റ്റിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ എല്ലാ വർഷവും ഒക്ടോബർ 7 ലോക പരുത്തി ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒരു പ്രകൃതിദത്ത നാര് എന്ന നിലയിൽ പരുത്തിയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, സുസ്ഥിരമായ വ്യാപാര നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വികസ്വര രാജ്യങ്ങളിലെ പരുത്തി കർഷകർക്ക് മികച്ച അവസരങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1974 പാസാക്കിയ ചരിത്ര പ്രസിദ്ധമായ കേരള കർഷക തൊഴിലാളി നിയമം സംസ്ഥാനത്ത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് 1975 ഒക്ടോബർ 7-നാണ്. ഇന്ത്യയിൽ തന്നെ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങളും തൊഴിൽ സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നതിനായി കൊണ്ടുവന്ന ആദ്യത്തെ സമഗ്ര നിയമനിർമ്മാണങ്ങളിൽ ഒന്നാണിത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിൽക്കാലത്ത് ചരിത്രപരമായ കർഷക തൊഴിലാളി ക്ഷേമനിധി പദ്ധതി രൂപീകരിക്കപ്പെട്ടത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായ കെ കേളപ്പൻ അന്തരിച്ചത് 1971 ഒക്ടോബർ 7-നാണ്. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളിൽ ആകൃഷ്ടനായി ജീവിച്ചതിനാലും കേരളത്തിൽ ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതിനാലും അദ്ദേഹം കേരള ഗാന്ധി എന്ന് പരക്കെ അറിയപ്പെട്ടു. ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, മലബാറിലെ ഉപ്പു സത്യാഗ്രഹം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് കേളപ്പനായിരുന്നു. പ്രശസ്ത പത്രമായ മാതൃഭൂമിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ദീർഘകാലം അതിന്റെ പത്രാധിപരുമായിരുന്നു അദ്ദേഹം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. 1952 പൊന്നാനിയിൽ നിന്ന് ലോക്സഭാംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മലയാള ചലച്ചിത്ര സംഗീത ശാഖയ്ക്ക് അനശ്വരങ്ങളായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ MS ബാബുരാജ് അന്തരിച്ചത് 1978 ഒക്ടോബർ 7-നാണ്. മലയാള സിനിമയിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ഗസലുകളുടെയും ശ്രുതി മാധുരി ആദ്യമായി ലയിപ്പിച്ചു ചേർത്തത് ബാബുരാജായിരുന്നു. മുഹമ്മദ് സബീർ ബാബുരാജ് എന്നാണ് മുഴുവൻ പേര്. മലയാളികൾ ഇന്നും നെഞ്ചിലേറ്റുന്ന ഒട്ടനവധി നിത്യഹരിത ഗാനങ്ങൾക്ക് ഈ പ്രതിഭ ഈണം നൽകിയിട്ടുണ്ട്. 10-ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് ജി അന്തരിച്ചത് 1708 ഒക്ടോബർ 7-നാണ്. 1699 സിഖ് സമൂഹത്തിലെ ധീരരും അർപ്പണബോധമുള്ളവരുമായ യോദ്ധാക്കളുടെ കൂട്ടായ്മയായ ഖൽസ അദ്ദേഹം സ്ഥാപിച്ചു. ജാതി വ്യവസ്ഥയ്ക്കെതിരായും അനീതിക്കെതിരായും പോരാടാൻ ഖൽസയിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. തന്റെ മരണത്തിന് തൊട്ടുമുമ്പ് തനിക്ക് ശേഷം ഇനി മനുഷ്യരൂപത്തിൽ സിഖ് ഗുരുക്കന്മാർ ഉണ്ടായിരിക്കില്ലെന്നും സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് ആയിരിക്കും ഇനി മുതൽ നിത്യഗുരുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 2001 ഒക്ടോബർ 7-നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബ്രിട്ടനും ചേർന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അൽഖ്വയ്ദ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ ഓപ്പറേഷൻ എൻഡൂറിംഗ് ഫ്രീഡം എന്ന പേരിൽ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചത്. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഈ സൈനിക നടപടി തുടങ്ങിയത്. ഈ ആക്രമണത്തെ തുടർന്ന് ആഴ്ചകൾക്കകം തന്നെ താലിബാന് അധികാരം നഷ്ടപ്പെടുകയും അവർക്ക് കാബൂളിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തു. ആഗോള രാഷ്ട്രീയത്തെയും യുദ്ധചരിത്രത്തെയും മാറ്റിമറിച്ച ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധത്തിന്റെ ഔദ്യോഗിക തുടക്കമായിരുന്നു ഒക്ടോബർ 7-ലെ ഈ വ്യോമാക്രമണം. 2-ാം ലോക മഹായുദ്ധത്തിനുശേഷം സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലായിരുന്ന മേഖലകളെ ഉൾപ്പെടുത്തി 1949 ഒക്ടോബർ 7-നാണ് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അഥവാ കിഴക്കൻ ജർമ്മനി ഔദ്യോഗികമായി രൂപീകൃതമായത്. ശീതയുദ്ധകാലത്തെ ലോകരാഷ്ട്രീയത്തെയും യൂറോപ്പിന്റെ ഭൂപടത്തെയും നിർണായകമായി സ്വാധീനിച്ച ഒരു ചരിത്ര സംഭവമാണിത്. 2-ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി പരാജയപ്പെട്ടതിനെ തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിയെ 4 മേഖലകളായി വിഭജിച്ചു. ഇതിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവരുടെ നിയന്ത്രണത്തിലായിരുന്ന പടിഞ്ഞാറൻ മേഖലകൾ ചേർന്ന് 1949 മെയ് മാസത്തിൽ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി രൂപീകരിച്ചു.

0: മറുപടിയായാണ് ഒക്ടോബർ 7 സോവിയറ്റ് യൂണിയൻ കിഴക്കൻ ജർമ്മനി സ്ഥാപിച്ചത്.
1: ചരിത്രത്തിൽ ഇന്ന്
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കലാകാരൻ MS ബാബുരാജ് ലളിതമായ ഈണങ്ങളിലൂടെ ആഴമേറിയ പ്രണയവും വിരഹവും വിഷാദവും സന്തോഷവും സംഗീതപ്രേമികളുടെ ഹൃദയത്തിലെത്തിക്കാൻ കഴിഞ്ഞ അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. കാലം എത്ര കടന്നുപോയാലും ആ കലാകാരൻ സമ്മാനിച്ച സംഗീതലോകം എന്നും നമ്മുടെ മനസ്സിൽ മധുരസ്മരണയായി നിലനിൽക്കും. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇതാ ഒരു ഗാനം. പരീക്ഷ എന്ന ചിത്രത്തിനുവേണ്ടി MS ബാബുരാജ് സംഗീതം നൽകിയത്, എഴുതിയത് P. ഭാസ്കരൻ, പാടിയത് യേശുദാസ്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 15 മിനിറ്റ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് കിടപ്പ് രോഗികളുടെ മലബന്ധം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ സംസാരിക്കുന്നു.
5: കിടപ്പ് രോഗികളുടെ പരിചരണത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപേഷൻ. പലപ്പോഴും രോഗിക്ക് പുറത്തു പറയാൻ കഴിയാത്ത എന്നാൽ അവരുടെ അവസാന നാളുകളിൽ വലിയ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണിത്. കൃത്യസമയത്ത് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സങ്കീർണതകളിലേക്ക് ഇത് വഴിമാറാം. അതിനാൽ എന്താണ് ഈ അവസ്ഥയെന്നും അത് എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാമെന്നും നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് കിടപ്പ് രോഗികളിൽ മലബന്ധം ഇത്രയധികം സർവ്വസാധാരണമാകുന്നത്? നമ്മൾ നടക്കുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ കുടലിലെ പേശികളും സജീവമായി പ്രവർത്തിക്കും. എന്നാൽ നിരന്തരം കിടപ്പിലാകുമ്പോൾ കുടലിന്റെ ഈ സ്വാഭാവിക ചലനം അഥവാ പെരിസ്റ്റാൾസിസ് കുറയുന്നത് മലബന്ധത്തിന് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം ഭക്ഷണത്തിലെയും കുടിക്കുന്ന വെള്ളത്തിലെയും കുറവാണ്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം മരുന്നുകളാണ്. പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് വേദന കുറയ്ക്കാൻ നൽകുന്ന മോർഫിൻ, ട്രമഡോൾ പോലെയുള്ള ഓപിയോയിഡ് മരുന്നുകൾ കുടലിന്റെ ചലനശേഷി ഗണ്യമായി കുറയ്ക്കും. ഇതിനു പുറമെ ചില അന്റാസിഡുകൾ, അയൺ സപ്ലിമെന്റ്സ് എന്നിവയും മലബന്ധമുണ്ടാക്കാം. വാർദ്ധക്യ സഹജമായോ അല്ലെങ്കിൽ രോഗമൂലമോ നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന തളർച്ചയും ഇതിനൊരു കാരണമാണ്. രോഗിക്ക് മലബന്ധമുണ്ടെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? തുടർച്ചയായി ദിവസങ്ങളോളം മലവിസർജനം നടക്കാതിരിക്കുന്നത് തന്നെയാണ് പ്രധാന ലക്ഷണം. എന്നാൽ സംസാരിക്കാൻ കഴിയാത്ത രോഗികളിൽ മറ്റു ചില ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വയറുവീർക്കൽ, വയറുവേദന, ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യമില്ലായ്മ, ഓക്കാനം, ഛർദി എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ്. പ്രായമായ രോഗികളിൽ പെട്ടെന്നുണ്ടാകുന്ന ആശയക്കുഴപ്പവും അസ്വസ്ഥതയും അഥവാ ഡെലീറിയം പലപ്പോഴും മലബന്ധം മൂലമുണ്ടാകുന്ന കടുത്ത വേദന കൊണ്ടാകാം. രോഗിക്ക് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കുടലിൽ നിറഞ്ഞുകിടക്കുന്ന മലം മൂത്രസഞ്ചിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ടാകാം. ചിലപ്പോൾ മലബന്ധത്തെ നമ്മൾ വയറിളക്കമായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ അവസ്ഥയാണ് സ്പ്യൂരിയസ് ഡയറിയ അഥവാ ഓവർഫ്ലോ ഡയറിയ. എന്താണിതെന്ന് ലളിതമായി പറയാം. കുടലിന്റെ താഴ്ഭാഗത്ത് അതായത് മലാശയത്തിൽ കട്ടിയുള്ള മലം ദിവസങ്ങളോളം കെട്ടിക്കിടന്ന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. ഈ തടസ്സത്തിന് മുകളിൽ നിന്ന് വരുന്ന ദ്രാവക രൂപത്തിലുള്ള മലം ഈ തടസ്സത്തിന്റെ വശങ്ങളിലൂടെ ഒലിച്ചിറങ്ങി പുറത്തേക്ക് വരും. ഒറ്റനോട്ടത്തിൽ രോഗിക്ക് വയറിളക്കമാണെന്ന് പരിചരിക്കുന്നവർക്ക് തോന്നും. ഇത് കണ്ട് തെറ്റിദ്ധരിച്ച് വയറിളക്കം നിൽക്കാനുള്ള മരുന്ന് രോഗിക്ക് നൽകിയാൽ അവസ്ഥ വളരെ ഗുരുതരമാകും. കുടൽ പൂർണ്ണമായും തടസ്സപ്പെടാനോ കുടൽ പൊട്ടിപ്പോകാനോ ഇത് കാരണമായേക്കാം. അതിനാൽ കിടപ്പ് രോഗികൾക്ക് തുടർച്ചയായി ചെറിയ അളവിൽ വെള്ളം പോലെയുള്ള മലം പോകുന്നുണ്ടെങ്കിൽ അത് വയറിളക്കമാണെന്ന് സ്വയം തീരുമാനിക്കരുത്. ഗ്ലൗസ് ധരിച്ച് പരിശോധിച്ചോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ നഴ്സിന്റെയോ സഹായത്തോടെയോ യഥാർത്ഥത്തിൽ അവിടെ മലം കല്ലിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഈ അവസ്ഥ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. ഒന്ന്, ജലാംശം നിലനിർത്തുക. രോഗിക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളവും ചൂടുള്ള പാനീയങ്ങളും നൽകുക. രണ്ടാമതായി, പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. എന്നാൽ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കഴിയാത്ത രോഗികൾക്ക് അമിതമായി ഫൈബർ നൽകുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. മറ്റൊന്ന് ഫിസിയോതെറാപ്പിയാണ്. കിടക്കയിൽ കിടത്തിക്കൊണ്ട് തന്നെ രോഗിയുടെ കാലുകൾ അനക്കുന്നതും വയറിനു ചുറ്റും വളരെ മൃദുവായി വലത്തോട്ട് തിരുമ്മിക്കൊടുക്കുന്നതും കുടലിന്റെ ചലനം വർദ്ധിപ്പിക്കും. ചികിത്സയുടെ കാര്യത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് പലപ്പോഴും മരുന്നുകൾ അനിവാര്യമായി വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മലം അയഞ്ഞു പോകാനുള്ള ലാക്സേറ്റീവുകൾ നൽകേണ്ടി വരും. കുടലിന്റെ ചലനം വർദ്ധിപ്പിക്കുന്ന സ്റ്റിമുലന്റ് ലാക്സേറ്റീവുകളും മലത്തിൽ ജലാംശം നിലനിർത്തുന്ന ഓസ്മോട്ടിക് ലാക്സേറ്റീവുകളും രോഗിയുടെ അവസ്ഥയനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കും. മലം വല്ലാതെ കല്ലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മൃദുവാക്കാൻ എനിമ അല്ലെങ്കിൽ സപ്പോസിറ്ററികൾ നൽകേണ്ടി വന്നേക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗ്ലൗസ് ഇട്ട് വിരൽ ഉപയോഗിച്ച് മലം നീക്കം ചെയ്യേണ്ടിയും വരും. എന്നാൽ ഇതൊന്നും ഡോക്ടറുടെയോ പരിശീലനം ലഭിച്ച നഴ്സിന്റെയോ നിർദ്ദേശമില്ലാതെ സ്വയം ചെയ്യാൻ പാടുള്ളതല്ല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് കിടപ്പ് രോഗികളുടെ മലബന്ധം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം.

0: പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
1: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: യേശുദാസും എസ് ജാനകിയും പാടിയ ഈ ഗാനം കടൽക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമലി എഴുതി എ ടി ഉമ്മർ സംഗീതം നൽകിയത്.

0: സംപ്രേക്ഷണം, റേഡിയോ, പ്രക്ഷേപണം എന്നിങ്ങനെ പ്രയോഗിച്ചു കാണുന്നു. ഹ്രസ്വ ചർച്ചയ്ക്ക് പകരം ഹ്രസ്വമായ ചർച്ച എന്നും രാജാവ് എന്ന അർത്ഥത്തിൽ സമ്രാട്ട് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം സാമ്രാട്ട് എന്നുമാണ് പലപ്പോഴും പ്രയോഗിച്ചു കാണുന്നത്. ഇതൊക്കെ തെറ്റായ രൂപങ്ങളാണ്. ഹാർദവമായി സ്വാഗതം ചെയ്യാറുള്ളവരാണ് പലരും. ഹാർദമായി എന്നതാണ് ശരിയായ പ്രയോഗം, അല്ലെങ്കിൽ ഹൃദയപൂർവം എന്നും പറയാം. അനുഗ്രഹീതൻ ശരിയായ രൂപമായിരിക്കെ നാം ഒക്കെ അനുഗ്രഹീതന്മാരായി മാറുന്നു. വീട് എന്ന അർത്ഥത്തിൽ ഗൃഹം പലപ്പോഴും ഗ്രഹമായും വീട്ടുകാരിയായ ഗൃഹിണി വയറിന് ദീനം ബാധിച്ച ഗ്രഹിണിയായും മാറുന്നു. പലപ്പോഴും ഇതെല്ലാം എഴുത്തിലും കണ്ടുവരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. രക്ഷകർത്താവ് എന്നതല്ല, രക്ഷാകർത്താവ് എന്നതാണ് ശരിയായ രൂപം. അധ്യാപക രക്ഷാകർത്തൃ സമ്മേളനമാണ് ശരി. ഐകമത്യം മഹാബലം എന്നിടത്ത് ഐക്യമത്യം മഹാബലം എന്നാണ് പൊതുവെ കാണുന്നത്. ഏകമതിത്വം ആണ് ഐകമത്യം, അതുപോലെ ഏകരൂപത്വം ആണ് ഐകരൂപ്യം. ഐക്യരൂപ്യം തെറ്റാണ്. അധ്യക്ഷം വഹിച്ചു എന്ന് പറയുമ്പോൾ അധ്യക്ഷനെ വഹിച്ചു അഥവാ ചുമന്നു എന്നർത്ഥം വരും. ശരിയായ പ്രയോഗം അധ്യക്ഷത വഹിച്ചു എന്നതാണ്. പുരോഗതിയുടെ വിപരീതമായി അധോഗതി പറയാറുണ്ട്. പുരോഗതി എന്നാൽ മുന്നോട്ടുള്ള പോക്കാണ്, അധോഗതിയോ താഴോട്ടുള്ള പോക്കും. മുന്നോട്ടിന്റെ വിപരീതം പിന്നോട്ടാണല്ലോ, അപ്പോൾ പുരോഗതിയുടെ വിപരീതം പശ്ചാത്ഗതി എന്നതാണ് ശരിയായ രൂപം. അതുപോലെ മിക്കപ്പോഴും കാണാറുള്ള ഒരു തെറ്റാണ് പ്രവൃത്തി, നിവർത്തി, ആവർത്തി എന്നീ പദങ്ങൾ. പ്രവൃത്തി, നിവൃത്തി, ആവൃത്തി എന്നതാണ് ശരി. എന്നാൽ പ്രവർത്തിക്കുക, ആവർത്തിക്കുക എന്നിങ്ങനെ രൂപം സാന്ദർഭികമായി മാറിവരുന്നു. അയാൾക്ക് ആ വിഷയത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഗ്രാഹ്യം എന്ന വാക്കിന് ഗ്രഹിക്കേണ്ടത് എന്നാണ് അർത്ഥം. ഗ്രഹണം ആണ് അറിവ്. ബോധ്യം, സാധ്യം എന്നിങ്ങനെയുള്ള രൂപങ്ങളും ഈ രീതിയിൽ പ്രയോഗിച്ചു കാണാറുണ്ട്. ക്ഷണക്കത്തുകളിൽ സ്ഥിരമായി കാണാറുള്ള ഒരു തെറ്റാണ് ഇനി പറയുന്നത്. മാന്യരെ, മിത്രമേ, സുഹൃത്തേ എന്നിങ്ങനെ ഹ്രസ്വ യകാരം ഉപയോഗിച്ചാണ് പലപ്പോഴും സംബോധന ചെയ്തു കാണുന്നത്. എന്നാൽ സംബോധനയ്ക്ക് ദീർഘസ്വരമാണ് ആവശ്യം. മാന്യരെ, സുഹൃത്തേ, പ്രിയമിത്രമേ എന്നിങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ബി ശ്രീകല.
2: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
3: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. MRP ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRP ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
7: തൊഴിൽ ദർശനം.
8: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ഒഡീഷയിലെ ബാലേശ്വരിലുള്ള പ്രൂഫ് ആൻഡ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ PXE അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 50 ഒഴിവുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 15. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 4, മെക്കാനിക്കൽ 4, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 5, കെമിക്കൽ 2. യോഗ്യത: ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഷയത്തിൽ BTech. ടെക്നീഷ്യൻ അപ്രന്റീസ് ഒഴിവ് 35. സിവിൽ 10, കമ്പ്യൂട്ടർ സയൻസ് 5, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 5, മെക്കാനിക്കൽ 8, കെമിക്കൽ 1, ഇലക്ട്രിക്കൽ 2, സിനിമാറ്റോഗ്രഫി 2, ഓട്ടോമൊബൈൽ 2. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ. അപേക്ഷകർ 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നേടിയവരായിരിക്കണം. ബിരുദാനന്തര ബിരുദം പരിഗണിക്കില്ല. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ https://www.nats.education.gov.in ൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.nats.education.gov.in. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോമിൽ ടൈപ്പ് ചെയ്ത് അപേക്ഷ തയ്യാറാക്കി

0: അത് സ്പീഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാൽ മുഖേന അയക്കണം. വിലാസം: ദ ഡയറക്ടർ, പ്രൂഫ് ആൻഡ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റ്, PXE, ഡിഫൻസ് R&D ഓർഗനൈസേഷൻ, ചാന്ദിപൂർ PO, ബലാസോർ ഡിസ്ട്രിക്ട്, ഒഡീഷ 756025. ബ്രാക്കറ്റിൽ കൈൻഡ് ATTN.OIC, HRDC. വിലാസം ഒരിക്കൽ കൂടി: ദ ഡയറക്ടർ, പ്രൂഫ് ആൻഡ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റ്, PXE, ഡിഫൻസ് R&D ഓർഗനൈസേഷൻ, ചാന്ദിപൂർ PO, ബലാസോർ ഡിസ്ട്രിക്ട്, ഒഡീഷ 756025. ബ്രാക്കറ്റിൽ കൈൻഡ് ATTN.OIC, HRDC. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിന്റെ മാതൃകയ്ക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://drdo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12 October. ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ള ബനാറസ് ലോക്കോമോട്ടീവ് വർക്സിൽ സ്പോർട്സ് കോട്ടയിൽ 25 ഒഴിവ്. പുരുഷന്മാർക്കാണ് അവസരം. ലെവൽ 1, 2, 5 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലാണ് ഒഴിവ്. കായിക ഇനങ്ങൾ: ബാസ്കറ്റ്ബോൾ, വോളിബോൾ, റെസ്ലിംഗ്, ഹാൻഡ്ബോൾ. യോഗ്യത: 10ാം ക്ലാസ് ITI, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 12ാം ക്ലാസ് തത്തുല്യം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. കായിക യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രായം 1/1/2027, 18നും 25 വയസ്സിനും ഇടയിൽ. പരീക്ഷാ ഫീസ്: SC ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്കും വിമുക്തഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും 250 രൂപ. ഇവർ പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. മറ്റുള്ളവർക്ക് 500 രൂപ. ഇവർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 12 October. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം BLW, IndianRailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി BLW, IndianRailways.gov.in.
1: തൊഴിൽ ദർശനം. കറുത്ത കൈ എന്ന ചിത്രത്തിനു വേണ്ടി MS ബാബുരാജ് സംഗീതം നൽകിയ ഗാനം. പാടിയത് കമുകറ പുരുഷോത്തമനും യേശുദാസും. എഴുതിയത് തിരുനയിനാർ കുറിച്ചി.

പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനേ.

0: ഗ്രാമകേരളം
1: കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒറ്റാൾ.
0: ഗ്രാമീണ കേരളത്തിന്റെ നിറം മങ്ങാത്ത ഓർമ്മകളിൽ ഒന്നാണ് ഒറ്റാൽ. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഒരു ഉപകരണം. നന്നായി ഉണങ്ങിയ ബലമുള്ള മുളയോ ഈറയോ കൊണ്ട് നിർമ്മിച്ച രണ്ടറ്റവും തുറന്ന കോണാകൃതിയിലുള്ളതാണ് ഒറ്റാൽ. ആഴം കുറഞ്ഞ തോടുകളിലും വയൽച്ചാലുകളിലുമൊക്കെ ഒരു മഴ കിട്ടിക്കഴിയുമ്പോഴാണ് ആളുകൾ ഒറ്റാലുമായി മീൻപിടുത്തത്തിനിറങ്ങുക പതിവ്. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ പുതുവെള്ളം കയറുന്ന വയലേലകളിലേക്കും തോടുകളിലേക്കുമെല്ലാം വരാലും മുഷിയും കുറുവയുമൊക്കെ ഒഴുകിയെത്തുക പതിവായിരുന്നു. ഈ സമയത്താണ് ഊത്തപിടുത്തത്തിന്റെ കാലവും. പ്രജനനത്തിനായി മീനുകൾ നടത്തുന്ന ദേശാന്തര ഗമനത്തെയാണ് ഊത്ത എന്ന് വിളിക്കുന്നത്. ആഴം കുറഞ്ഞ തോടുകളിലും മറ്റും ഒറ്റാല താഴ്ത്തിയാൽ അതിനുള്ളിൽ കുടുങ്ങുന്ന മീനുകളെ പിടിക്കാൻ കഴിയും. മിക്കവാറും രാത്രി സമയത്താണ് ഒറ്റാലുമായി ടോർച്ചിന്റെ വെളിച്ചത്തിൽ മീൻപിടുത്തം നടത്താറ് പതിവ്. ഒരർത്ഥത്തിൽ മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് നടത്തുന്ന ഈ ഊത്തപിടുത്തം അഥവാ ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ നിയമവിരുദ്ധമാണ് എന്ന് പറയാം. എന്നാൽ പണ്ടുകാലത്ത് മത്സ്യങ്ങളും ഞണ്ടും കക്കയുമൊക്കെ സമൃദ്ധമായിരുന്നതിനാൽ അന്ന് ഇതത്ര ഗൗരവമായി ആരും കണക്കാക്കിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഊത്തൽ, ഊത്തയിളക്കം, ഊത്തകയറ്റം എന്നെല്ലാം മീനുകളുടെ ഈ ജലയാത്രയ്ക്ക് വിവിധ പേരുകളുമുണ്ട്. ഇത്തരത്തിൽ പ്രജനനത്തിനായി യാത്ര നടത്തുന്ന മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്നതാണ് ഊത്തപിടുത്തം. ഒരു കാലത്ത് ഇടവപ്പാതിയിലെ രാത്രികാല ഊത്തപിടുത്തം നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമീണ വിനോദം കൂടെയായിരുന്നു എന്നും പറയാം. ഒറ്റാല നിർമ്മാണം സവിശേഷമായ ഒരു കലയാണ്. രണ്ട് റിങ്ങും മുള ഉണക്കി ചീകിയെടുക്കുന്ന വാരികളും ചേർത്താണ് ഒറ്റാലുണ്ടാക്കുക. ആദ്യം മുള നെടുകെ രണ്ടായി പിളർന്ന് ഇടയ്ക്കുള്ള മുട്ടുകൾ തട്ടിക്കളഞ്ഞ് ചെറിയ വാരികളായി കീറിയെടുക്കണം. വാരികളുടെ വരിപ്പുകൾ ചീകി ഒതുക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മീൻപിടുത്തത്തിന് കൈ അകത്തേക്കിടുകയും മറ്റും ചെയ്യുമ്പോൾ കൈ മുറിയാനിടയുണ്ട്. ചീകി ഒതുക്കുന്നതോടൊപ്പം വാരികളുടെ ഒരറ്റം കൂർപ്പിക്കാനും മറക്കരുത്. ചെളിയിലേക്ക് ഇറക്കാനുള്ള സൗകര്യം പ്രമാണിച്ചാണ് ഇത്. ഇന്നിപ്പോൾ വാരികൾ മയപ്പെടുത്താൻ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാൻ മെഷീൻ സൗകര്യമുണ്ട്. ഇത്തരത്തിൽ ചീകി ഒതുക്കി മയപ്പെടുത്തിയ 80 മുതൽ 90 വാരികൾ വരെ വേണം ഒരു ഒറ്റാൽ നിർമ്മിക്കാൻ. റിങ്ങിന്റെ ചുറ്റോടു ചുറ്റും 3 വാരികൾ വീതം ചേർത്ത് ബലമായി കെട്ടി ഉറപ്പിക്കും. ഒറ്റാലിന്റെ മുകൾ ഭാഗം അഥവാ പീടികയാണ് ഇത്തരത്തിൽ ആദ്യം വരിഞ്ഞ് തയ്യാറാക്കുന്നത്. പീടിക പൂർത്തിയാക്കുക എന്നാണ് ഇതിനെ പറയുന്നത്. തുടർന്ന് ഒറ്റാലിന് ചുറ്റും നൈലോൺ ചരട് കൊണ്ട് അരഞ്ഞാണം പോലെ കെട്ടിയെടുക്കും. എന്നിട്ട് ചകിരി കൊണ്ട് മുകൾ ഭാഗം വൃത്താകൃതിയിൽ കട്ടിക്ക് കെട്ടിയുറപ്പിക്കും. ഒറ്റാല് പിടിക്കാനുള്ള കൈപ്പിടിയാണ് ഇത്. ഇനി ഒറ്റാല് മലർത്തി വെച്ച് വലിയ റിങ് അകത്തേക്ക് വെച്ച് അതും ചേർത്ത് വാരികളുമായി വരിഞ്ഞെടുക്കും. ഇങ്ങനെയാണ് ഒറ്റാൽ നിർമ്മിക്കുക. ഒറ്റാലിന്റെ മുകൾ ഭാഗത്ത് മീനെടുക്കാൻ പാകത്തിൽ ചെറിയ ദ്വാരവും താഴെ പരന്ന വായ്ഭാഗവുമാണ് ഉണ്ടായിരിക്കുക. വെള്ളത്തിൽ ചെളിയിലേക്ക് ഒറ്റാൽ ഉറപ്പിച്ച ശേഷം ഉള്ളിലകപ്പെടുന്ന മത്സ്യങ്ങളെ മുകൾ ഭാഗത്തുകൂടെ കൈയിട്ട് പിടികൂടുന്നതാണ് പതിവ് രീതി. തോട്, ചെറിയ പുഴ, വയൽ എന്നിങ്ങനെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ മീൻ പിടിക്കാനാണ് സാധാരണയായി ഒറ്റാൽ ഉപയോഗിച്ചു വരുന്നത്. കുട്ടനാട്, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ഒരു കാലത്ത് ഒറ്റാൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. കൃഷിരീതികളിലെ മാറ്റവും പുഴകളിലെയും പാടങ്ങളിലെയും മത്സ്യസമ്പത്തിന് സംഭവിച്ച കുറവും പുതിയ മത്സ്യബന്ധന രീതികളുമൊക്കെ ഇന്ന് ഒറ്റാലിന്റെ സാർവജനീനതയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നാട്ടിൻപുറങ്ങളിൽ ഒറ്റാൽ നിർമ്മാണം സാധാരണ ജനങ്ങളുടെ ഉപജീവനത്തിനുള്ള ഒരു കൈത്തൊഴിലുമായിരുന്നു.
1: കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒറ്റാൽ. രചന സുരേഷ് മുതുകുളം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. നമ്പറുകൾ ഇതാണ്: 9495964321, അല്ലെങ്കിൽ 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്: 9496595631. ഓർക്കുക, കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
3: കൊല്ലത്ത് കൊല്ലമായി
4: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
5: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
6: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
5: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും 1 സ്വർണ്ണമോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മൂക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
6: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, RP മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇനി ചിത്രപാടിയൊരു ഗാനമാണ്. ചിത്രം കാബൂളിവാല. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം എസ് പി വെങ്കടേഷ്.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം. 9496778344.
4: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയ ഗീതം. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
5: പാഥേയം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രമെഴുതി രവി ബോംബെ സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 28 83 856.
2: മനോയാനം.
3: ട്രിക്കോട്ടില്ലോമാനിയ കേട്ടാൽ ഏതോ വലിയ പദം പോലെ തോന്നും. പദം വലുതു തന്നെയാണ്. എന്നാൽ ഈ ട്രിക്കോട്ടില്ലോമാനിയ എന്നത് സ്വന്തം ശരീരത്തിലെ മുടി ബലമായി പറിച്ചെടുക്കാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇത് പ്രധാനമായും ഒബ്സസീവ് കമ്പൾസീവ് സ്പെക്ട്രം ഡിസോർഡറുകളുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. തലയിലെ മുടി, പുരികം, കൺപീലികൾ എന്നിവിടങ്ങളിൽ നിന്ന് ആവർത്തിച്ച് മുടി പറിച്ചെടുക്കുക. മുടി പറിച്ചെടുക്കുന്നതിന് മുമ്പ് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദവും പറിച്ചെടുത്തു കഴിയുമ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസവും അനുഭവപ്പെടുക. മുടി അമിതമായി പറിക്കുന്നതുമൂലം തലയിലോ പുരികത്തിലോ മുടിയില്ലാത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുക. ഈ ശീലം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വിഗ്ഗുകളോ സ്കാർഫോ ഉപയോഗിച്ച് മറയ്ക്കുക എന്നിവയൊക്കെയാണ് ഈ ട്രിക്കോട്ടില്ലോമാനിയയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഉത്കണ്ഠയോ സങ്കടമോ കുറയ്ക്കാൻ ഒരു മാർഗമായി ബോധപൂർവമല്ലാതെയാണ് പലപ്പോഴും ഈ ശീലം തുടങ്ങുന്നത്. തലച്ചോറിലെ സന്ദേശവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തുക്കളുടെ വ്യതിയാനം ഇതിന് കാരണമാകാറുണ്ട്. ട്രിക്കോട്ടില്ലോമാനിയയുടെ ന്യൂറോളജിക്കൽ വശങ്ങൾ പ്രധാനമായും തലച്ചോറിലെ കോർട്ടിക്കോ സ്ട്രിറ്റോ തലാമോ കോർട്ടിക്കൽ സർക്യൂട്ടുകളിലെ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിലും ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സുപ്രധാന പങ്ക് വഹിക്കുന്ന സ്ട്രിയാറ്റം, ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നീ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടാകുന്ന അപാകതകളാണ് മുടി പറിക്കാനുള്ള അമിതമായ പ്രേരണയ്ക്ക് കാരണമാവുന്നത്. കൂടാതെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തെ ഗ്രേ മാറ്ററിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇതിൽ നിർണായകമാണ്. തലച്ചോറിലെ സന്ദേശവാഹകരായ സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഗ്ലൂട്ടാമേറ്റ് എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലിതാവസ്ഥ ഈ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത് ആവർത്തിച്ചുള്ള ഒരു പ്രവൃത്തിശീലമായി മാറുന്നതിലേക്ക് നയിക്കുന്നു. ചിലർ ബോധപൂർവമല്ലാതെ, ഉദാഹരണത്തിന് ടി വി കാണുമ്പോഴോ വായിക്കുമ്പോഴോ മുടി പറിക്കാറുണ്ട്. മുടി പറിക്കണം എന്ന തോന്നലുണ്ടാകുമ്പോൾ അതിന് പകരമായി മറ്റൊരു പ്രവൃത്തിയിൽ, ഉദാഹരണത്തിന് കൈകൾ മുറുക്കി പിടിക്കുക എന്നതുപോലുള്ള പ്രവൃത്തികളിലേർപ്പെടാൻ ഹാബിറ്റ് റിവേഴ്സൽ ട്രെയിനിംഗ് അഥവാ HRT രോഗിയെ പരിശീലിപ്പിക്കുന്നു. ഇത്തരം ശീലങ്ങളിലേക്ക് നയിക്കുന്ന ചിന്തകളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും കോഗ്നിറ്റീവ് തെറാപ്പി സഹായിക്കുന്നു. വാക്ക് വളരെ സങ്കീർണമാണ് എന്ന് തോന്നിയെങ്കിലും ട്രിക്കോട്ടില്ലോമാനിയ എന്ന ഈ അസുഖത്തെക്കുറിച്ച് മനോയാനത്തിൽ പറയാൻ ഒരു കാര്യമുണ്ട്. ഇന്ന് ധാരാളം കൌമാരക്കാരായ കുട്ടികൾ മാതാപിതാക്കൾ പോലും അറിയാതെ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്. അതിന് കാരണം അവരനുഭവിക്കുന്ന ഉത്കണ്ഠയോ ഭയമോ സമ്മർദ്ദമോ മറ്റു കാര്യങ്ങളോ ആണ്. രക്ഷിതാക്കളും അധ്യാപകരും അത് തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്യുന്നുവെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സൈക്കോതെറാപ്പിയോ കൌൺസിലിംഗോ ചെയ്യാവുന്നതുമാണ്. എന്തായാലും ഒന്ന് ആലോചിച്ചു നോക്കൂ. തലയിൽ നിന്നോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നോ മുടി പിഴുക എന്ന് പറയുന്നത് സമ്മർദ്ദത്തിന്റെ ലക്ഷണമാണെങ്കിൽ പോലും അതൊരു നല്ല ശീലമേയല്ല. അതുകൊണ്ട് തന്നെ ട്രിക്കോട്ടില്ലോമാനിയ എന്ന് പറയുന്നത് എത്ര നേരത്തെ കണ്ടെത്തുമോ അത്രയും നേരത്തെ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ ഉത്കണ്ഠാകുലരാകാതിരിക്കട്ടെ, അവർ ഭയചകിതരാകാതിരിക്കട്ടെ, അവരെ സമ്മർദ്ദം കൊണ്ട് മൂടാതിരിക്കട്ടെ. കാരണം കുട്ടിക്കാലം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദര സുരഭിലമായ കാലമാണ്. ആ കാലം മാനസിക ആരോഗ്യത്തിന്റെ ഏറ്റവും ഉത്തമമായ കാലവുമാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: സമയം 8 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ തീരുമാനം MSME മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 57-ാമത് GST കൌൺസിൽ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഒരു വർഷത്തിനു ശേഷമാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കുന്ന ആദ്യ GST കൌൺസിൽ യോഗമാണ് ഇത്. റിസർവ് ബാങ്കിന്റെ ഒക്ടോബറിലെ പണനയ പ്രഖ്യാപനം ഇന്ന്. തിങ്കളാഴ്ച തുടങ്ങിയ പണനയ സമിതി യോഗത്തിലെ തീരുമാനങ്ങളാണ് രാവിലെ 10-ന് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കുക. MLA ഫണ്ട് ഉപയോഗിച്ച് KSRTC ബസ് വാങ്ങാൻ അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ MLA ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിക്ക് കൈമാറി. ഇന്ത്യൻ എംബസികളുമായി സാധാരണക്കാർക്ക് വേഗത്തിൽ ബന്ധപ്പെടുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രവാസിക്ഷേമ നിയമസഭാ സമിതി. പ്രവാസികാര്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കേരള പ്രവാസി വെൽഫെയർ ബോർഡ്, നോർക്ക റൂട്ട്സ് എന്നിവ മുഖേന നടപ്പാക്കുന്ന പ്രവാസി പദ്ധതികളും യോഗം കോഴിക്കോട്ട് അവലോകനം ചെയ്തു. വികസന ഫണ്ട് വഴി തുക അനുവദിച്ച പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് PT ഉഷ. ഇതുവരെ 120 വികസന പദ്ധതികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ 34 പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഉഷ കോഴിക്കോട്ട് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ധർമ്മടത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷം. ഇന്നലെ രാത്രിയാണ് ധർമ്മടം മീത്തലെ പീടികയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ദുബായ് ടെൽ അവീവ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തിന് ഇരയായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി. സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് എംബസി വ്യക്തമാക്കി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

0: നമുക്കിനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കണ്ടേ? അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ISRO യുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായ മലയാളി ആരാണ്? ഇതിന്റെ ഉത്തരം SR ബിജു. SR ബിജു എന്നതാണ് ശരിയുത്തരം. PSLV യുടെ വിവിധ നിർണായക ദൌത്യങ്ങളിൽ പ്രവർത്തിച്ച പരിചയ സമ്പത്തുള്ള ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. രാജ്യത്തിന് അഭിമാനകരമായ ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ ദൌത്യത്തിന് നേതൃത്വം നൽകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് ബംഗളൂരുവിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനുവേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, ശ്വേതയും മാൻസി ഹരീഷും പാടിയ ഗാനം.

0: ഇനി കാലം സാക്ഷി.
1: ജി രാമചന്ദ്രൻ, സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും വിദ്യാഭ്യാസ വിചക്ഷണനും പത്രപ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ജി രാമചന്ദ്രൻ 1904 ഒക്ടോബർ 7 ജനിച്ചു. കോട്ടയം CMS സ്കൂൾ, തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂൾ, പരവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. ഉപരിപഠനം ടാഗോറിന്റെ വിശ്വഭാരതിയിൽ. അവിടെ നിന്നും നേരെ ഗാന്ധിജിയുടെ സബർമതിയിലേക്ക് വന്നു. ടാഗോറിന്റെയും ഗാന്ധിജിയുടെയും ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായും മദ്രാസിലെ ബേസിക് എഡ്യൂക്കേഷൻ അസസ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനായും തിരുക്കൊച്ചിയിൽ പട്ടം താണുപിള്ള മന്ത്രിസഭയിലെ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത്. ഗാന്ധി സ്മാരക നിധി സെക്രട്ടറി, അഖില ഭാരത ഗ്രാമീണ വ്യവസായത്തിന്റെ ജനറൽ സെക്രട്ടറി, അഖില ഭാരത ഖാദി വ്യവസായത്തിന്റെയും ഗ്രാമീണ വ്യവസായ കമ്മീഷന്റെയും ചെയർമാൻ എന്നീ പദവികളിൽ സേവനമനുഷ്ഠിച്ചു. ദീർഘകാലം ഗാന്ധിഗ്രാമിന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം ഗാന്ധിഗ്രാം സർവകലാശാല ആരംഭിച്ചപ്പോൾ വൈസ് ചാൻസലറുമായി. അഡ്വഞ്ചറിംഗ് വിത്ത് ലൈഫ് അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഉത്തമ ഗുരുനാഥനുള്ള ദേശികോത്തമ പുരസ്കാരം നൽകി വിശ്വഭാരതി സർവകലാശാല അദ്ദേഹത്തെ ആദരിച്ചു. 1995 ജനുവരി 17 ജി രാമചന്ദ്രൻ അന്തരിച്ചു. ജി രാമചന്ദ്രനുമായി ഹൃദയകുമാരി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്ന് ഒരു ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: രാമചന്ദ്രജി, ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ ബോൺ ഇൻ 1904 അറ്റ് നെയ്യാറ്റിൻകര. 1904 appears so far away. The beginning of the century is so different from the end of the century. Could you tell us something about your childhood?
3: I must say, I had a good childhood. My father was a good man and my mother a good woman. He was an officer of the old Travancore government. He came from a farmer's family in Neyyattinkere. But he had a brother who had a vision that his younger brother should do well in life. So he asked him to go to Madras and he joined the Pachayappa's College, where he studied for 4 years and graduated from the Pachayappa's College. Father's name was Govinda Pillai, and this brother who sent him to the Pachayappa's College was Narayana Pillai. So I remember when my father built the first house in Trivandrum, he called it Narayanath House, in memory of his brother. My father married from Trivandrum. I must say, with some pride in my heart, he married from a big family. The Karanavan of the family is there, Marthandan Thambi. There were lots of land which he kept in his hands. He built a high school, the first high school which a private gentleman built in Trivandrum. And curiously, he called it by the name which we now don't use, the Native High School. Many of those who later on came to occupy high places in the public life of Trivandrum were teachers in his high school. And my father, who had returned from Madras after graduating from the Pachayappa's College, he joined as a teacher. Somehow, Marthandan Thambi, my Karanavar, and my father became good friends.
0: കാലം സാക്ഷി.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ജി രാമചന്ദ്രന്റെ ശബ്ദം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: വിജയ് സൂപ്പറും പൌർണമിയും എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തികും ഷാരോൺ ജോസഫും പാടിയ ഗാനം. ഇത് എഴുതിയത് ജിസ് ജോയി, സംഗീതം പ്രിൻസ് ജോർജും.

0: ഇനി നമുക്ക് ചുറ്റും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിലെ എസ് സി വി ടി ട്രേഡുകളിൽ ഏതാനും സീറ്റുകളിൽ ഒഴിവുണ്ട്. പ്രവേശനം നേടാൻ താൽപര്യമുള്ളവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരായി 9-ാം തീയതി വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പറുണ്ട്: 9946036340. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9946036340. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് ഭവന വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് തീർപ്പാക്കുന്നതിന് വായ്പാ കുടിശ്ശിക അദാലത്ത് കാലാവധി എല്ലാ ജില്ലകളിലും December 31 വരെ ദീർഘിപ്പിച്ചു. മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി സംസ്ഥാന മുന്നാക്ക സമുദായക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് KSWCFC.org. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന മുന്നാക്ക സമുദായക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അവസാന തീയതി November 7. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക: KSWCFC.org. കേരള സർവകലാശാല ഇന്ന് തുടങ്ങേണ്ട 4-ാം സെമസ്റ്റർ ത്രിവത്സര യൂണിറ്ററി LLB, നാളെ തുടങ്ങേണ്ട 6-ാം സെമസ്റ്റർ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് BCom, BBA LLB എന്നീ ഡിഗ്രി പരീക്ഷകൾ മാറ്റിവച്ചു. ഇത് യഥാക്രമം ഈ മാസം 26-27 തീയതികളിൽ നടക്കും. മറ്റ് ദിവസത്തെ പരീക്ഷകൾക്ക് മാറ്റമില്ല.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: ഇനി ജോൺസൺ സംഗീതം നൽകി വാണി ജയറാം പാടിയ ഒരു ഗാനം. എഴുതിയത് പൂവച്ചൽ ഖാദർ. ചിത്രം ഒരു കുട കീഴിൽ.

വയലാർ എഴുതി എം എസ് ബാബുരാജ് സംഗീതം നൽകി, എ എം രാജയും ബി വസന്തയും പാടിയ ഗാനം ചിത്രം ലോറ നീയെവിടെ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
6: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാർ തന്നാലോ ആലോചിക്കാം.
7: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
6: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
7: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
8: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
9: കുക്ക്വെയർസ്, പൂജാജികസ്, ഹോം ഡെക്കോർസ്. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
8: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 101.9. ഇപ്പോൾ സമയം 8:30.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
12: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
10: നോവൽ സഞ്ചാരം.
13: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികൾ.

0: ും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
1: പിറ്റേന്ന് 11 മണിക്ക് സുലൈമാൻ വന്നു. അയാൾ ഉമ്മറത്തൂണും ചാരി കാത്തുനിന്നു. ഭൃത്യൻ ചെന്നറിയിച്ചപ്പോൾ ശാന്ത ഉമ്മറത്തേക്ക് ഓടിയെത്തി. ഇരിക്കൂ സുലൈമാൻ.
2: വേണ്ട, ഇവിടെ നിന്നാൽ മതി.
1: ഈ കസേലയിൽ അങ്ങോട്ടിരിക്കൂ. നിർബന്ധിച്ചപ്പോൾ അയാൾ കോലായ തിണ്ണയിൽ തന്നെ ഇരുന്നു. ഞാൻ നിങ്ങളെ അറിയില്ല, ശാന്ത പതുക്കെ സംഭാഷണം ആരംഭിച്ചു. അതു കേട്ടപ്പോൾ സുലൈമാന്റെ മുഖമൊന്നു തൊടുത്തു. അയാൾ കീഴ്പോട്ട് നോക്കിയിരുന്നതുകൊണ്ട് ശാന്ത അതു കണ്ടില്ല. എനിക്കൊരു ഉപകാരം ചെയ്യണം.
2: എന്താണ് വേണ്ടത്?
1: സുലൈമാൻ മുഖം പൊക്കി നോക്കി. ഒരൊറ്റ പലകമേശ വേണമെന്നുണ്ട്.
2: വീതി എത്ര വേണം?
1: 1.5 കോൽ വീതിയിൽ. അങ്ങനെ ഒരൊറ്റ പലക കിട്ടില്ലേ?
2: കിട്ടും, അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാം.
1: മതി. പിന്നെ നിങ്ങളുടെ ആരോ ജയിലിൽ പെട്ടു എന്ന് കേട്ടു.
2: ഉവ്വ്, പക്ഷെ വിട്ടുകിട്ടി.
1: ഏതാ അയാള്?
2: നാട്ടുകാരൻ ഒരു കുട്ടി, വിശ്വനാഥൻ എന്നാണ് പേര്.
1: എവിടെയാണ് നാട്? സുലൈമാന്റെ നാടിന്റെ പേര് പറഞ്ഞു. പെട്ടെന്ന് ശാന്തയ്ക്ക് ഒരു ഞെട്ടലുണ്ടായി. അവൾ അത് പുറത്തു കാണിക്കാതെ പിറുപിറുന്നനെ സംസാരിച്ചു.
3: നിങ്ങളുടെ അടുത്തു വരാൻ?
2: തൊഴിൽ അന്വേഷിച്ച് ഇവിടെ വന്നു.
1: അതോടെ വിശ്വനാഥനെ പറ്റി 30 ചോദ്യം. കഴിവുള്ളിടത്തോളം ഭംഗിയായി സുലൈമാൻ മറുപടി പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശാന്ത പറഞ്ഞു, അയാളെ ഞാൻ അറിയുമെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇവിടെ ഒന്ന് വരാൻ പറയൂ.
2: പറയാം.
1: എപ്പോ വരും?
2: ഇന്ന് തന്നെ.
1: ഇന്ന് വേണ്ട, നാളെ
2: ഈ നേരത്ത്. പിന്നെ മേശയുടെ കാര്യം മറക്കല്ലേ? ഇല്ല.
1: അയാൾ എഴുന്നേറ്റ് ആ പെൺകിടാവിനെ ഒന്ന് നോക്കി. പെട്ടെന്ന് മുഖം തിരിച്ച് പടിക്കിലേക്ക് നടക്കുകയും ചെയ്തു. പടി കടന്നപ്പോൾ സുലൈമാന്റെ മുഖത്ത് വേദനയും നിഗൂഢതയും സ്പഷ്ടമായിരുന്നു.
2: അതെ അതെ അതെ, അത് നല്ലതാണ്.
1: അയാൾ പിറുപിറുത്തു. വിശ്വനാഥനെ അയാൾ അറിയുമെന്നാണ് പറയുന്നത്. കുറച്ചു ദിവസമായി അയാളെ സംബന്ധിച്ചിടത്തോളം സംഭവങ്ങൾ പൊളിഞ്ഞ് മേലേക്ക് വീഴുകയാണ്. തന്റെ പിന്നാലെ വിധി ഒരുതരം പതിയിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്തായാലും ഇതൊക്കെ ഒന്ന് അവസാനിച്ചു കിട്ടിയാൽ മതി. സാധാരണമായ ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചാൽ മതി. ഒരു വിറക് കച്ചവടക്കാരനായി സ്വന്തം കുടുംബത്തോടുകൂടി ജീവിക്കുവാനേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി അത് സാധ്യമാണോ? വിശ്വനാഥനെ ഒരു പാട്ടിലാക്കാതെ മനഃശാന്തി കിട്ടുമോ? അപ്പോഴേക്കും ഒരു പെണ്ണും.
2: അവളെ ഇനി എന്തു ചെയ്യും?
1: വിശ്വനാഥനെ വിട്ടയച്ചെങ്കിലും കുഞ്ഞിരാമനെയും കൂട്ടുകാരെയും പോലീസ് ലോക്കപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അത് വിശ്വം അവളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ആ പെണ്ണ് ഏത് സ്ഥിതിയിലാവും? അവൾ ഇവിടെ നിൽക്കുമോ?
3: പോകുമോ?
1: എവിടേക്ക് പോകും? ഒക്കെപ്പാടെ നൂലാമാല. ഖദീജ പറഞ്ഞിടത്തേക്കാണ് കാര്യങ്ങളെത്തുന്നത്. തന്റെ കുടുംബത്തെക്കൂടി ഈ സംഭവങ്ങൾ പിടിച്ചു കുലുക്കുമോ?
3: വരാനുള്ളതൊക്കെ വരും. വരുത്തുന്നതൊക്കെ ദൈവമാണ്.
1: അനുഭവിക്കാനേ എനിക്ക് കഴിയൂ. അയാൾ തിരക്കിട്ട് നടന്നു.
0: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
8: ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന പരിഭവം നിറഞ്ഞ ചോദ്യം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം പി ഭാസ്കർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം 7 നിറങ്ങൾ.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം എസ് ജാനകി പാടിയത്. ബിച്ചു തിരുമല എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഈ ഗാനം എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
8: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ഒ പി ഐ പി സേവനങ്ങൾ ലഭ്യമാണ്. ഒ പി സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ

0: രാവിലെ 8:30 മുതൽ 12:30 വരെ.
1: ഇന്നീ പരിപാടിയിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ നന്ദിനി VS സംസാരിക്കുന്നു.
2: ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പ്രായഭേദമില്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദം. അല്പസമയത്തെ സമ്മർദ്ദം സ്വാഭാവികമാണ്. എന്നാൽ സമ്മർദ്ദം തുടർച്ചയായി നിലനിൽക്കുമ്പോൾ ഉറക്കക്കുറവ്, തലവേദന, ക്ഷീണം, ദഹന പ്രശ്നങ്ങൾ, പേശികളിൽ മുറുക്കം, ഏകാഗ്രത കുറവ് തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ ആരോഗ്യകരമായ മാർഗങ്ങളിൽ ഒന്നാണ് യോഗ. സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ ആസനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം ബാലാസനം അഥവാ ചൈൽഡ് പോസ്. ശരീരത്തെയും മനസ്സിനെയും വിശ്രമിപ്പിക്കാൻ സഹായിക്കുന്നു. പുറം, കഴുത്ത്, തോളുകൾ എന്നിവയിലെ പേശികളുടെ മുറുക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. അടുത്തത് മകരാസനം. വയറിന് മേൽ കിടന്ന് ശരീരം പൂർണമായും ശാന്തമാക്കുന്ന ഈ ആസനം പ്രത്യേകിച്ച് പുറകിലെയും തോളിലെയും പേശികളിലെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. ശശാങ്കാസനം അഥവാ റാബിറ്റ് പോസ് എന്നത് മുന്നോട്ട് വളയുന്ന ആസനം. ശരീരത്തെ ശാന്തമാക്കാനും മനസ്സിനെ അകത്തേക്ക് കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു. പഠനത്തിലോ ജോലിയിലോ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷം ചെറിയൊരു വിശ്രമ ആസനമായി ഇതിനെ ചെയ്യാം. സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആസനമാണ് ശവാസനം. സാധാരണമായി യോഗാസനത്തിന്റെ അവസാനം ചെയ്യുന്ന ശവാസനം ശരീരത്തെ പൂർണ്ണമായി റിലാക്സ് ചെയ്യാനും ശ്വാസം സ്വാഭാവിക നിലയിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നു. 5 മുതൽ 10 മിനിറ്റ് വരെ ശാന്തമായി ശവാസനത്തിൽ കിടക്കുന്നത് തന്നെ നല്ലൊരു വിശ്രമാഭ്യാസമാണ്. ആസനങ്ങളോടൊപ്പം പ്രാണായാമത്തിനും വലിയ പ്രാധാന്യമുണ്ട്. നാഡീശോധന പ്രാണായാമം ശ്വാസത്തിന്റെ താളം ക്രമീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത മെച്ചപ്പെടുത്താനും സഹായിക്കും. ബ്രഹ്മരി പ്രാണായാമം മനസ്സിലെ അസ്വസ്ഥതയും ടെൻഷനും കുറയ്ക്കാൻ സഹായിക്കുന്ന ലളിതമായ ശ്വാസാഭ്യാസമാണ്. കണ്ണുകൾ അടച്ച് ശാന്തമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത ശേഷം പുറത്തേക്ക് വിടുമ്പോൾ തേനീച്ചയുടെ മൂളൽ പോലെയുള്ള മൃദുവായ ശബ്ദം ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ രീതി. സമ്മർദ്ദം അനുഭവപ്പെടുന്ന സമയത്ത് വളരെ ലളിതമായ ഒരു കാര്യം നമുക്ക് ചെയ്യാം. കണ്ണുകൾ അടച്ച് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ പതുക്കെ പുറത്തോട്ട് വിടുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചെറിയ ഇടവേള പോലും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും.
1: മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി VS.
3: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
4: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
5: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
7: ഇനി യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനത്തിലേക്ക്. ഇത് മഞ്ഞുകാലം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് ബിച്ചു തിരുമലിയും സംഗീതം നൽകിയത് SP വെങ്കടേഷും.

അസുലഭ നിർവൃതി തൂകാനുള്ളൊരു പ്രേമ സരോരുഹമാണു നീ, അനുപമ സുന്ദരി നീ, അനുരാഗം നിർമ്മല ഗാനം ഞാൻ, നീ സ്വരമായി ശ്രുതിയായി.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുകയാണ്. പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം, രേഖ അജിത്.

0: നാം കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. ഇന്ന് ഈ പരിപാടിയിൽ 1981 മുതൽ 90 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യം യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ചിത്രം പല്ലാങ്കുഴി.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ഇന്ദ്രജാലം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം, ONV കുറുപ്പിന്റെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഗാനോപഹാരം തുടരുകയാണ്. ഇനി തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ഗാനോപഹാരത്തിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി ആസ്വദിക്കാം. ചിത്രപാടിയത് ചിത്രം വൈശാലി. ഗാനരചന ONV കുറുപ്പ്. സംഗീതം രവി ബോംബെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുകയാണ്. ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വികസിത് ഭാരത് സങ്കൽപ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ജനസേവനത്തിന് അചഞ്ചലമായ സമർപ്പണമാണ് നരേന്ദ്രമോദി കാഴ്ചവച്ചതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സപ്ലൈകോയുടെ പുതിയ സംരംഭമായ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ഇന്ന് എറണാകുളത്ത് ആരംഭിക്കും. വൈകിട്ട് വൈറ്റില മൊബിലിറ്റി ഹബിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ ഇന്നും നാളെയും വിദ്യാർത്ഥികൾക്ക് സൌജന്യ പ്രവേശനം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രവേശനം അനുവദിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനും ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കും. തദ്ദേശവകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ

ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയവാൽവ് ശസ്ത്രക്രിയയ്ക്ക് എത്തിയ രോഗി മരിച്ചത് ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. ഇരിട്ടി വള്ളിത്തോട് സ്വദേശിനിയാണ് മരിച്ചത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ 4.9 തീവ്രതയിൽ ഭൂചലനം രേഖപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹി NCR മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: വയലാറിന്റെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്.
1: ഏതാണത്?
0: ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി. പാട്ട് ഏതാണെന്ന് അറിയാമല്ലോ.
1: അറിയാം.
0: ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി എന്ന് പലപ്പോഴും നമ്മൾ ആവർത്തിച്ചു പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞെന്നറിയാമോ?
1: ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ
0: അവസരം തന്നതിലാണ് അല്ലേ?
1: അതെ.
0: പലപ്പോഴും പറയാറുണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആർത്തിയോടുകൂടി ജീവിക്കുക എന്ന്.
1: ഈ ഭംഗി മൊത്തം ആസ്വദിച്ച് അതിനെ ഉൾക്കൊണ്ട് ജീവിക്കണമെന്നല്ലേ?
0: അതെ. ഈ ഭൂമിയുടെ സൗന്ദര്യം അങ്ങനെയൊന്നും ആസ്വദിക്കാനും കഴിയാത്ത വ്യക്തികളും നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ടല്ലോ.
1: ഉണ്ട്. എന്തെങ്കിലും ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ കുറവിനെ അതിജീവിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു കരുത്ത്
0: നമുക്ക് എവിടെയെങ്കിലും ഉണ്ടാകും അല്ലേ?
1: അതെ.
0: നമ്മൾ അക്ഷരച്ചെപ്പും അങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലും ഒരു വാക്ക് വിട്ടുപോയാൽ നമ്മൾ ആ വാക്ക് കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ,

0: വാക്കുകൾ കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിക്കുന്ന ചെപ്പ് ഇതാ തുറക്കാൻ പോവുകയാണ്. വാക്കുകളുണ്ട്, ശ്രുതിമധുരമായ ഗാനങ്ങളുമുണ്ട്.
1: എല്ലാം കേൾക്കാം,
0: ആസ്വദിക്കാം. എല്ലാവരും തയ്യാറല്ലേ?
1: ഞാൻ തയ്യാറാണ്.
0: ഞാനും തയ്യാറാണ്. ആദ്യത്തെ വാക്കിത ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനുള്ളതാണ്. 1, 2 എന്നീ രണ്ട് കളങ്ങളിലാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്.
1: ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 2 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ?
1: അത് വലിയ ടാസ്ക് ഉള്ള ഒരു ചോദ്യമാണ്.
0: അതെ, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ നല്ല പ്രയാസമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആൺ സുഹൃത്തുക്കളും പെൺസുഹൃത്തുക്കളും ഉണ്ട് അല്ലേ?
1: ഉണ്ട്. എനിക്കതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്.
0: എന്താണ്?
1: നമുക്ക് ഒരാളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും മറ്റൊരാളോട് പറയാൻ പറ്റും.
0: തീർച്ചയായിട്ടും. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അതിൽ പെൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികളുമുണ്ട്. പലപ്പോഴും പലരോടും നമുക്ക് പ്രണയം തോന്നില്ല, അവരെ സഹോദരിയായിട്ടും കാണാൻ സാധിക്കില്ല. പിന്നെ എന്ത് ചെയ്യും?
1: അവരോട് നമുക്കൊരു വല്ലാത്ത ഒരു ആത്മബന്ധം കൂട്ട്, അങ്ങനെ ഒരു ഇത് തോന്നൂലേ?
0: അതെ, ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലേ?
1: അതെ.
0: അതൊക്കെ പോട്ടെ, നമുക്ക് വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ആ സൂചനകൾ വെച്ചുകൊണ്ട് ഈ പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഈ വാക്കിന് പെൺ സുഹൃത്ത്, തോഴി, പ്രണയിനി, കൂട്ടുകാരി എന്നൊക്കെയാണ് അർത്ഥം.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് പെൺ സുഹൃത്ത്, തോഴി, പ്രണയിനി, കൂട്ടുകാരി എന്നൊക്കെയാണ് അർത്ഥം.
0: നമ്മൾ അക്ഷരച്ചെപ്പ് പോലെ അല്ലേ?
1: അതെ.
0: ആൺ പെൺ വ്യത്യാസമില്ലാത്ത
1: നല്ലൊരു സുഹൃത്ത്,
0: അടുത്തിരുന്ന് പാടുകയും പറയുകയും ചെയ്യുന്ന
1: നല്ലൊരു സുഹൃത്ത്.
0: തീർച്ചയായും. അങ്ങനെ അക്ഷരച്ചെപ്പ് നല്ലൊരു സുഹൃത്തായി അടുത്തിരുന്ന് പാടുകയും പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പാട്ടുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ വാക്ക് നമ്മൾ കണ്ടുപിടിച്ച് എഴുതാനുള്ള തയ്യാറെടുപ്പാണ്. അതിനു മുമ്പ് ഈ പാട്ട് കേട്ടുകൊള്ളൂ.

0: കണ്ടുപിടിച്ച് എഴുതി കാണണത്തെ. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ വാക്കിലേക്ക് പോകാം. ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ് രണ്ടാമത്തെ വാക്കും പൂരിപ്പിക്കേണ്ടത്. ഇടത്ത് നിന്നും വലത്തോട്ട് 6, 7, 8 എന്നീ 3 കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: 3 അക്ഷരമുള്ള വാക്കാണ്. ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 6, 7, 8.
0: ഈ ഭൂമിയെ കൂടുതൽ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കുന്നത് എന്തായിരിക്കാം?
1: പച്ചപ്പാണോ?
0: തീർച്ചയായിട്ടും. ഈ വാക്കും അങ്ങനെയാണ് കേട്ടോ. ഈ വാക്കിന്റെ അർത്ഥം പച്ചപ്പ് എന്നാണ്. അതായത് പ്രകൃതിയെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം പച്ചപ്പ് എന്നാണ്. അതായത് പ്രകൃതിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
0: പാട്ടും നമ്മുടെ മനസ്സിൽ പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നുണ്ട് അല്ലേ?
1: അതെ.
0: കേൾക്കട്ടെ, കേരളത്തിന്റെ സൗന്ദര്യം തന്നെ ഇതാണ്.

0: അടുത്ത വാക്കിലേക്ക് പോവുകയാണ്. അടുത്ത വാക്ക് 12, 13, 14 എന്നീ മൂന്ന് കളങ്ങളിലാണ് എഴുതേണ്ടത്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. ഇടത്തു നിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. നല്ല ചൂടാണല്ലേ?
1: നല്ല ചൂടാ.
0: ഈ ചൂടകറ്റാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും.
1: ഫാൻ ഇടും, പിന്നെ നമ്മൾ
0: കുറച്ചുകൂടി കാശുണ്ടെങ്കിൽ നമ്മൾ എ സി ഫിറ്റ് ചെയ്യും അല്ലേ?
1: അല്ലേ, അതെന്താ ഇപ്പോൾ ഇവിടെ പറയുന്നേ?
0: അതായത് ഈ ഫാനും എ സിയും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
1: ഞാൻ ചിലപ്പോൾ ഒരു പത്രക്കടലാസ് എടുക്കും.
0: പതുക്കെ വീശും, അപ്പോഴുണ്ടാകുന്ന ഒരു കാറ്റുണ്ട്, നമ്മുടെ വിയർപ്പാറ്റുന്ന ഒരു കുഞ്ഞു കാറ്റ്. ഈ കാറ്റാണ് കേട്ടോ അടുത്ത വാക്ക്. സൂചനകൾ പറയാം. ഇളം കാറ്റ് അല്ലെങ്കിൽ തണുത്ത കാറ്റ് എന്നാണ് അർത്ഥം. കവികളും സാഹിത്യകാരന്മാരും മന്ദമാരുതൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറ്.
1: ഒരിക്കൽ കൂടി പറയാം, ഇളം കാറ്റ് അല്ലെങ്കിൽ തണുത്ത കാറ്റ് എന്നാണ് കവികളും സാഹിത്യകാരന്മാരും മന്ദമാരുതൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറ്. ഇളം കാറ്റ് പോലെ ഒരു പാട്ടും കൂടെ വരുന്നുണ്ട്.
0: പാട്ട് കേട്ടുകൊള്ളൂ, മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ അല്ലേ?

0: ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും എഴുതേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ട് 24, 25 എന്നീ രണ്ട് കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് രണ്ടക്ഷരങ്ങളുണ്ട്. പൂരിപ്പിക്കേണ്ടത് ഇടത്തു നിന്നും വലത്തോട്ട്.
0: നമ്മൾ ചൂടെടുത്തൊക്കെ ഇരിക്കുമ്പോ ഉണ്ടല്ലോ, രാത്രി പുറത്തേക്ക് ഇറങ്ങി ഇരിക്കുമ്പോ നമ്മള് വല്ലാതെ ഇങ്ങനെ കൊതിച്ചു പോകും.
1: എന്തിനെ
0: ഈ ഒരു കാറ്റ് വീശിയെങ്കിൽ എന്ന്. അതിന് പക്ഷെ നമ്മള് പറയുന്ന വേറൊരു വാക്കാണ്.
1: മനസ്സിൽ പ്രണയമുണ്ടെങ്കിലും
0: ഈ വാക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒന്ന് കണ്ടെങ്കിൽ പ്രതീക്ഷ, ആഗ്രഹം, അഭിലാഷം എന്നൊക്കെയാണ് അർത്ഥം.
1: ഒരിക്കൽ കൂടി കേട്ടോളൂ, പ്രതീക്ഷ, ആഗ്രഹം, അഭിലാഷം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: ശ്രോതാക്കളുടെ പ്രതീക്ഷ പോലെ ഈ വാക്ക് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ അല്ലേ.
1: ഈ പാട്ട് കേട്ടുകൊണ്ട്

0: ഇടത്തുനിന്നും വലത്തോട്ടുള്ള വാക്കുകൾ കഴിഞ്ഞു കേട്ടോ. ഇനി
1: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കേണ്ട വാക്കുകളാണ് വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3, 2 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരങ്ങളുള്ള വാക്ക്.
0: വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്, 4 അക്ഷരങ്ങളുണ്ട്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 5, 4, 3, 2. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം വനത്തിലെ അല്ലെങ്കിൽ കാട്ടിനുള്ളിലെ വൃക്ഷം അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ശാഖ എന്നൊക്കെയാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം വനത്തിനുള്ളിലെ അല്ലെങ്കിൽ കാട്ടിലെ വൃക്ഷം അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ശാഖ എന്നൊക്കെയാണ്.
1: അപ്പോൾ ഈ പാട്ടും കൂടെ കേട്ടോളൂ.
0: പാട്ട് കേൾക്കുമ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.

0: അടുത്ത വാക്ക് പറയാം. വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് എഴുതേണ്ടത്. 19, 18, 17 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 19, 18, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് മൂന്ന് അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അശ്രു, ബാഷ്പം, നേത്രാമ്പു എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം അശ്രു, ബാഷ്പം, നേത്രാമ്പു എന്നൊക്കെയാണ്.
0: വാക്ക് കണ്ടുപിടിക്കട്ടെ. കൂടുതൽ വിശദീകരിച്ചാൽ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് പിടികിട്ടും. പാട്ട് കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകും. കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം, അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ ടി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി, 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ, കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: പ്രിയ ശ്രോതാക്കളെ, റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം അക്ഷരച്ചെപ്പ് തുടരും. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
6: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
7: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,710 രൂപ, പവന് 1,09,680 രൂപ. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
6: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
8: സമർപ്പിച്ചത്
7: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: അക്ഷരച്ചെപ്പ് തുടരുന്നു.
9: അടുത്ത വാക്ക് വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ്. ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് 24, 23, 22 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
10: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കേണ്ട വാക്കാണ്. 24, 23, 22 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
9: സൂചനകൾ പറയാം. ഈ വാക്കിന് മടി, അലസത, ഉത്സാഹമില്ലായ്മ അല്ലെങ്കിൽ ക്ഷീണം എന്നൊക്കെയാണ് അർത്ഥം.
10: കൂടെ കൂടെ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അല്ലേ?
9: ആ, ചിലപ്പോഴല്ല, എപ്പോഴും.
10: ആ, ഒന്ന് മടി പിടിച്ചിരിക്കാൻ, അല്പം അലസതയോടുകൂടി നടക്കാൻ ഒക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അങ്ങനെ ഇരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ.
9: എന്നാൽ വേഗം ഒന്നുകൂടി സൂചനകൾ പറഞ്ഞോളൂ.
10: ഈ വാക്കിന് മടി, അലസത, ഉത്സാഹമില്ലായ്മ അല്ലെങ്കിൽ ക്ഷീണം എന്നൊക്കെയാണ് അർത്ഥം. മടി കൂടാതെ ഈ പാട്ട് കേൾക്കട്ടെ അല്ലേ?
9: എന്നിട്ട് ആ വാക്ക് പൂരിപ്പിക്കട്ടെ.

0: അങ്ങനെ നമ്മൾ വലത്തു നിന്നും ഇടത്തോട്ടുള്ള മൂന്ന് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. മുകളിൽ നിന്നും താഴേക്കാണ് അടുത്ത വാക്ക് എഴുതേണ്ടത്. കളങ്ങൾ പറയാം. 1, 6, 11, 16, 21 ഈ 5 കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11, 16, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. 1000 ഇതളുകൾ ഉള്ളത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇത് സംസ്കൃതത്തിൽ നിന്നും രൂപം കൊണ്ട ഒരു വാക്കാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. 1000 ഇതളുകൾ ഉള്ളത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇത് സംസ്കൃതത്തിൽ നിന്നും രൂപം കൊണ്ട ഒരു വാക്കാണ്.
0: ഈ പാട്ടിനുള്ളിൽ ആ വാക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ?
1: ഉണ്ട്.
0: അപ്പോൾ പരിഹാരം എന്താണ്?
1: പാട്ട് കേൾക്കണം.
0: പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്ക് 5, 10, 15 എന്നീ 3 കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 5, 10, 15 കളങ്ങളിൽ എഴുതേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ കേട്ടുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം വഴക്ക്, വ്യവഹാരം, വാഗ്വാദം, തർക്കം, ചണ്ട എന്നൊക്കെയാണ്.
1: ഇപ്പൊ തോന്നുന്നുണ്ടോ അത്?
0: ഇപ്പൊ തോന്നുന്നില്ല, പക്ഷെ ഉത്തരം കിട്ടാതായാൽ ചിലപ്പോ തോന്നുമായിരിക്കും.
1: എന്നാ ഞാൻ ഒന്നും കൂടെ സൂചനകൾ പറയാം.
0: പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം വഴക്ക്, വ്യവഹാരം, വാഗ്വാദം, തർക്കം, ഷണ്ഡ എന്നൊക്കെയാണ്.
0: നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലേ?
1: അതെ.
0: ചിലർ അനാവശ്യമായിട്ട് കയറി അങ്ങ് തർക്കിക്കുകയും വാഗ്വാദം നടത്തുകയൊക്കെ ചെയ്യും. അതത്ര നല്ല പ്രവണതയല്ല.
1: എന്നാൽ ഷണ്ഡ കൂടിയിരിക്കാതെ നമുക്ക് പാട്ട് കൊടുത്താലോ?
0: അതെ, ഷണ്ഡയ്ക്ക് പരിഹാരം
1: പാട്ട്.

0: ഇനി പൂരിപ്പിക്കേണ്ട വാക്കുകൾ താഴെ നിന്നും മുകളിലേക്കാണ്. താഴെ നിന്നും മുകളിലേക്ക് 19, 14, 9, 4 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്കാണ് അടുത്ത വാക്ക് എഴുതേണ്ടത്. 19, 14, 9, 4 എന്നീ 4 കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്. സൂചനകൾ പറയാം.
0: ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് 2 അർത്ഥങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് ഉത്തരവ് എന്നർത്ഥമാണ് വരുന്നത്. എന്നാൽ ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് ഭാവന, സങ്കല്പം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മനസ്സിനുള്ളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെയോ ചിന്തകളെയോ ആണ് ഇത് സൂചിപ്പിക്കുന്നത്.
1: മലയാളത്തിൽ പ്രശസ്തയായ ഒരു നടിയുണ്ടായിരുന്നു അല്ലേ, ഇതേ പേരിൽ.
0: അതെ,
1: നമ്മെ ഒരുപാട് ചിരിപ്പിച്ച് ഒടുവിൽ നമ്മെ കരയിച്ച് കടന്നുപോയ ഒരു നടി. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് 2 അർത്ഥങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് ഉത്തരവ് എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് ഭാവന, സങ്കല്പം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മനസ്സിനുള്ളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെയോ ചിന്തകളെയോ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ വാക്ക് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട, പാട്ട് കേട്ടാൽ മാത്രം അറിയാം.

0: ഇന്നത്തെ അക്ഷരച്ചപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് പോവുകയാണ് കേട്ടോ. അവസാനത്തെ വാക്ക് 25, 20, 15 എന്നീ മൂന്ന് കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 20, 15.
0: ഈ വാക്ക് സാധാരണ നമ്മൾ കൂടുതലായി കേൾക്കുന്നത് മണ്ഡല മകരവിളക്ക് കാലഘട്ടങ്ങളിലാണ്. കൂടാതെ ആറ്റുകാൽ പോലുള്ള ദേവീക്ഷേത്രങ്ങളിലും ഈ വിളി മുഴങ്ങി കേൾക്കാറുണ്ട്.
1: എങ്കിൽ ഇനി സൂചന പറഞ്ഞാലോ?
0: സൂചന പറയണോ?
1: വാക്ക് കിട്ടിയിട്ടുണ്ട്.
0: എങ്കിലും പറയാം, അഭയം, രക്ഷ, ആശ്രയം എന്നൊക്കെയാണ് അർത്ഥം.
1: ഒരിക്കൽ കൂടി പറയാം, ഈ വാക്കിന് അഭയം, രക്ഷ, ആശ്രയം എന്നൊക്കെയാണ് അർത്ഥം.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ ആകെയുള്ളൊരു ആശ്രയം
1: ഈ പാട്ട് മാത്രമേ ഉള്ളൂ.
0: പാട്ട് കേൾക്കുക, വാക്ക് കണ്ടുപിടിക്കുക, കളത്തിലെഴുതുക.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഇനി കേട്ടാലോ. വലത്തുനിന്നും ഇടത്തോട്ടാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടിയിരുന്നത്. 1, 2, 3, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അപരാധം.
2: ഇടത്തുനിന്നും വലത്തോട്ട് 11, 12, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വാചാലം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 9, 8, 7 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കഴൽ.
2: വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയായിരുന്നു അടുത്ത വാക്കും. 19, 18, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്നത് മിടുക്കി.
1: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23, 22, 21 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താനവർണം.
2: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അനുവാദം.
1: മുകളിൽ നിന്നും താഴേക്ക് 5, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ദാനം.
2: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14, 9 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നമിക്കുക.
1: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തായ്മനം.
2: പതിവ് പോലെ തന്നെ നമുക്ക് ഒരുപാട് ശരിയുത്തരങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു വിജയിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയിയുടെ പേര് പറയാം. വിജയി രാഹുൽ മോഹൻ, തിരുവനന്തപുരം പാങ്ങപ്പാറയിലുള്ള രാഹുൽ മോഹനാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
2: രാഹുൽ, ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേട്ടാലോ.
3: എന്റെ പേര് രാഹുൽ മോഹൻ എന്നാണ്. സ്ഥലം തിരുവനന്തപുരം പാങ്ങപ്പാറ. ഞാനിപ്പോ താമസിക്കുന്നത് വൈഫും വൈഫിന്റെ അമ്മയും പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട്, 2 വയസ്സായിട്ടുള്ളൂ. ഇഷാനി എന്നാണ് പേര്, വൈഫ് പാർവതി. അങ്ങനെ ഒരു കൊച്ചു കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. സ്വന്തം സ്ഥലവും ജനിച്ചു വളർന്നതും തിരുവനന്തപുരം തന്നെയാണ്, പക്ഷെ അത് കിംസ് ഹോസ്പിറ്റലിന് അടുത്തായിട്ടൊക്കെ വരാം. ഞാനിപ്പോ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, ടെക്നോപാർക്കിൽ തന്നെയാണ്, SNR ബ്ലോക്ക് എന്ന് പറയും. വൈഫ് വർക്കിംഗ് അല്ല, എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയും അച്ഛനും വർക്കിംഗ് അല്ല. ഇപ്പോ അക്ഷര ചെപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം സത്യം പറഞ്ഞാൽ ഞാനൊരു 2 ആഴ്ച ആയിട്ടുള്ള ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ അമ്മയാണ് സ്ഥിരം ആകാശവാണി കേൾക്കാറ് രാവിലെ എണീച്ചു കഴിഞ്ഞാൽ. അപ്പൊ രാവിലെ ഞാൻ എണീക്കുമ്പോഴേ കേൾക്കുന്നത് റേഡിയോയിലൂടെയുള്ള പാട്ട് തന്നെയാണ് കേൾക്കുന്നത് നിങ്ങളുടെ. അപ്പൊ അങ്ങനെ ഒരു ദിവസം അക്ഷരച്ചപ്പ് എന്ന പരിപാടി കണ്ടപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് തുടങ്ങിയത്. പക്ഷെ 2 തവണ ഇത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തേല് വൈഫും അമ്മയൊക്കെ കൂടെ പറഞ്ഞിട്ടാണ്. അപ്പൊ അതില് കിട്ടി എന്നറിഞ്ഞതിൽ സന്തോഷം. പിന്നെ ഈ പ്രോഗ്രാംസ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ന്യൂസും സ്ഥിരമായിട്ട് കേൾക്കുന്നത് പാട്ട് തന്നെയാണ്. ഡോക്ടറുമായിട്ടുള്ള സംഭാഷണം, കേന്ദ്രമന്ത്രാലയത്തിന്റെ യോഗ, ഇതൊക്കെ കേൾക്കാറുണ്ട് ഇവിടെ. ഇതില് എനിക്ക് ആഗ്രഹമുള്ള പാട്ടെന്ന് വെച്ചാൽ എന്റേതല്ല, ആക്ച്വലി എന്റെ മോൾക്ക് കേട്ട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പള്ളിച്ചട്ടമ്പി സിനിമയിലെ കാട്ടുചന്തകം എന്ന് പറയുന്ന പാട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ.ജെ. ജോഷിലാൽ,
1: മിനി അജു,
0: ദേവിക. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.

0: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജാക്വലിൻ എസ് എൽ സംസാരിക്കുന്നു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ.

0: പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളെ, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. നമ്പർ ഇതാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് 11:00 മുതൽ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 25 വർഷവും നിരന്തര ജനസേവനമാണ് ചെയ്തതെന്നും ഭാരതത്തിന്റെ ആശീർവാദം എപ്പോഴും ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കൽസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോഗ്ബെ അഭിനന്ദിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച വികസന മുന്നേറ്റം അയൽ രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഒരുപോലെ നിർണായകമാണെന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. റഷ്യയുടെ തെക്കൻ തീരത്തിന് സമീപം എണ്ണ ടാങ്കറിന് നേരെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ടാങ്കറിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. തീയുടെ തീവ്രത കുറഞ്ഞാലുടൻ അണയ്ക്കാൻ ശ്രമം നടത്തുമെന്ന് റഷ്യൻ ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി. സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അങ്കമാലി അർബൻ സഹകരണ ബാങ്ക്, തെന്നല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. രാവിലെയാണ് പരിശോധന ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതിയുണ്ടെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. പ്രക്ഷോഭം തെരുവിലല്ല വേണ്ടതെന്നും KSTP പദ്ധതി വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് കോഴിക്കോട് ബ്ലോക്ക് ക്ഷീരസംഗമം നാളെ പാലാഴി നോവ ഓഡിറ്റോറിയത്തിൽ നടത്തും. MA റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ 450 ക്ഷീര കർഷകർ പങ്കെടുക്കും. സ്വർണവില പവന് 400 രൂപ കുറഞ്ഞ് 1,09,680 രൂപയായി. 13,710 രൂപയാണ് ഗ്രാമിന്. കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കും. 5 ദിവസമാണ് പരിപാടി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.

0: ഇന്നീ പരിപാടിയിൽ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഡേവിൻ പ്രഭാകർ. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496569321. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വേൾഡ് സൈറ്റ് ഡേ ആയി നാം ആചരിക്കുകയാണ്. ലവ് യുവർ ഐസ് അഥവാ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നതാണ് ഈ വർഷത്തെ ആഗോള സന്ദേശം. ഓരോ നിമിഷവും വർണ്ണാഭമായ ഈ ലോകത്തെ നമുക്ക് മുന്നിൽ തുറന്നു തരുന്ന കണ്ണുകളുടെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നത് മിക്കവാറും കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ മാത്രമാണ്. ഡിജിറ്റൽ സ്ക്രീനുകൾക്ക് മുന്നിൽ മണിക്കൂറുകൾ ചിലവിടുമ്പോൾ സമകാലിക ജീവിതശൈലിയിൽ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് എങ്ങനെയെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറാണ്. പ്രമേഹവും ഗ്ലോക്കോമയും ഉണ്ടാക്കുന്ന കാഴ്ച പ്രശ്നങ്ങൾ, കുട്ടികളിലെ നേത്രരോഗങ്ങൾ, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ തുടങ്ങി നേത്ര ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകുകയാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9496569631. പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടറെയും നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ സൈറ്റ് ഡേയുടെ തീം എന്ന് പറയുന്നത് തന്നെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ കണ്ണുകളെ സ്നേഹിക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ണുകളെ സ്നേഹിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കാറുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ ശരിയായ രീതിയിൽ സ്നേഹിക്കേണ്ടത് എന്നൊന്ന് പറയാമോ?
2: വളരെ പ്രസക്തമായ ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ കണ്ണുകളെപ്പറ്റി ആലോചിക്കുന്ന ചെറിയൊരു മങ്ങലോ കരയരപ്പോ തട്ടിലോ വന്നാലോ ആണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് നേരത്തെ വന്ന് കാണിക്കാത്തത്? അത് സാറിന് ഡോക്ടർ ഒരു കുഴപ്പവും ഇല്ലാതെ പിന്നെ എന്തിനാണ് കാണിക്കുന്നത്? പക്ഷെ അങ്ങനല്ല. ഇപ്പം നമുക്ക് വീട്ടിൽ ഒരു സൈക്കിൾ ഉണ്ടെങ്കിലോ ഒരു കാറോ ബൈക്കോ ഉണ്ടെങ്കിലോ നമ്മൾ റോഡിൽ കിടക്കുമ്പോഴല്ല അത് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ മെയിൻ്റനൻസിന് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നല്ല കാഴ്ച ഉള്ളപ്പോൾ നമ്മൾ കണ്ണുകൾ പരിശോധിച്ചാൽ മാത്രമേ ഈ നല്ല കാഴ്ച ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം ചോദ്യം വരുന്നത് എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രായം വെച്ച് തുടങ്ങുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി ഒരു 4 വയസ്സ് 5 വയസ്സാവുമ്പോൾ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കാഴ്ച ഒന്ന് പരിശോധിക്കുക. ആ സമയത്ത് എന്തെങ്കിലും മങ്ങലുണ്ടെങ്കിൽ മിക്കവാറും കണ്ണടകൾ വെച്ച് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ വളർന്ന പ്രായത്തിൽ തെളിഞ്ഞ കാഴ്ച തലച്ചോറിലെത്തിയില്ലെങ്കിൽ തലച്ചോറ് നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് വരത്തില്ല. അതിന് ആംബ്ലിയോപ്പി അഥവാ മടിയൻ കണ്ണുകളെന്ന് പറയും. ഇങ്ങനൊരു കുട്ടി കറക്റ്റായിട്ട് കണ്ണടകൾ വെച്ച കാഴ്ചകൾ തിരിച്ചില്ല എങ്കിൽ വലുതായിട്ട് കണ്ണടകൾ വെച്ചാൽ പോലും നല്ല കാഴ്ച കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 4 വയസ്സോ 5 വയസ്സോ കുട്ടിയെ നിർബന്ധമായിട്ടും ഒരു നേത്ര വിദഗ്ധനെ കാണിക്കണം എന്ന് പറയുന്നത്. അപ്പം വളരെ ലളിതമായിട്ടൊക്കെ എല്ലാം മനസ്സിലാകും. വളർന്ന പ്രായത്തിലൊരു കുട്ടിക്ക് നമ്മൾ പോഷകാഹാരം കൊടുത്തില്ല എങ്കിൽ കുട്ടി പൊക്കവും വണ്ണവും ബുദ്ധിയും ഒന്നും വികസിച്ച് വരത്തില്ല. അതിപ്പം ഒരു 10-15 വയസ്സ് കഴിഞ്ഞിട്ടാണ് ആഹാരം കൊടുക്കുന്നതെങ്കിലും മുരടിച്ചു പോയ വളർച്ച മുരടിച്ച് തന്നെ ഇരിക്കും. അപ്പം അതുപോലെ തന്നെ വളർന്ന പ്രായത്തിൽ കുട്ടികളുടെ കണ്ണ് ചെക്ക് ചെയ്ത് കണ്ണടകൾ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായും കണ്ണടകൾ വെക്കുക. അത് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ. പിന്നെ പെട്ടെന്ന് പ്രായം പൊക്കം വെക്കുന്ന സമയത്ത് ഒരു 12, 13, 14 വയസ്സിലൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ണടകൾ വെച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ കണ്ണട പരിശോധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ മാറി വരുന്ന പവർ കണ്ടുപിടിക്കാൻ ഒത്തൊന്നും വരില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കോളേജ് പ്രായത്തിൽ ഒരിക്കൽ കൂടെ നോക്കുന്നത് നല്ലതാണ്. സാധാരണ 20 വയസ്സിനും ഒരു 38-40 വയസ്സിന് ഇടയിൽ പിന്നെ കണ്ണിൻ്റെ പവറിൽ ചേഞ്ച് വരില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് 40 വയസ്സാകുമ്പോൾ നിർബന്ധമായിട്ടും ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് കണ്ണുകളുടെ പ്രഷർ വളർന്ന് നാടികളും നോക്കുക. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ നാട്ടുകാർ ചെയ്യുന്നത് അടുത്തുള്ള കണ്ണടക്കടയിൽ പോയിട്ട് അവർ കണ്ണടകൾ വാങ്ങിച്ചങ്ങ് വെക്കുന്നു. അപ്പോൾ അതിന് തെറ്റൊന്നും ഉണ്ടെന്നല്ല, നല്ല കാഴ്ചകൾ കണ്ണടകൾ കണ്ണടക്കടയിൽ പോയി വാങ്ങിച്ച് വെക്കുന്നതിന് തെറ്റൊന്നും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ട നാടികളൊന്ന് പരിശോധിക്കണം, കണ്ട പ്രഷറും നോക്കണം. കാര്യം ഈ 40 വയസ്സിൽ കണ്ണിൻ്റെ ഗ്ലോക്കോമ പോലത്തെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് റെട്ടിനോപ്പതി വരാനും സാധ്യത ഉള്ളത് കൊണ്ടാണ് 40 വയസ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണുകൾ പരിശോധിക്കുകയും 60 വയസ്സ് കഴിഞ്ഞാൽ വർഷാവർഷം ഒരിക്കൽ കണ്ണിനെ പരിശോധിക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കണ്ണുകളെ നമ്മൾ സ്നേഹിക്കേണ്ടത്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ടാരാന്ന് നോക്കാം.

0: ഹലോ,
1: ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തു നിന്നാണ് വിളിക്കുന്നത്.
0: പേര് പറയാമോ?
1: മാത്യു.
0: ഡോക്ടറോട്
1: മാത്യു
0: ചോദിക്കാം.
1: ജോർജ്.
0: പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ.
1: ഞാൻ ഒരു 40 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്.
2: അതെ.
1: അപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് റെറ്റിനോപ്പതി അനുഭവപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു കണ്ണിന്.
2: ശരി.
1: ഞാൻ ആദ്യമേ ഒരു ക്ലിനിക്ക് ഒരു സർജറിക്കാർ സർജറി ചെയ്തു ഒരു കണ്ണിന്.
2: അതെ.
1: അത് ഫെയിലിയർ ആയിപ്പോയി.
2: അതെ.
1: അപ്പൊ വലത് കണ്ണിന് ഇപ്പൊ അതുപോലെ തന്നെ വന്നു. അപ്പം ഈ ഇടത് കണ്ണിന് ഈ സ്വഭാവം കാണിച്ചുകൊണ്ട് കംപ്ലീറ്റ് ടോട്ടൽ ഫെയിലിയർ ആയതുകൊണ്ട് വലത് കണ്ണും ആ ബിഹേവിയർ കാണിക്കുമെന്നൊരു പേടി കൊണ്ട്
2: മനസ്സിലായി. സാർ, ഇതാണ് സാറ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, നമുക്ക് കാഴ്ച കിട്ടാത്തതിനുള്ള സർജറി ഫെയിലിയർ ആവാനുള്ള കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സാറ് ഈ രീതിയിൽ അതിനെ സമീപിക്കുന്നത്. നമ്മൾക്ക് ഡയബറ്റീസ് തുടങ്ങി ഷുഗർ കൂടിയിരിക്കുന്ന ഓരോ സമയത്തും കണ്ണിൽ വരുന്ന ഡാമേജ് ബാക്കി ജീവിതകാലം മുഴുവൻ കാണും. അപ്പം നമ്മൾ ആരംഭത്തിലേ ഷുഗർ നല്ലോണം കൺട്രോളാക്കി വെച്ചാൽ മാത്രമേ നല്ല കാഴ്ച നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് വൈകിയിട്ടാണ് ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത്. പ്രത്യേകിച്ച് HbA1c ഒരു 6.5 നിൽക്കേണ്ടത് 7.5 ആവുകയാണെങ്കിൽ നല്ല കാഴ്ച കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഷുഗർ നല്ലോണം കൺട്രോളാക്കുക, നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു നേത്രവിധത്തിലേക്ക് കാണിക്കണം. ബാക്കി കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്.
1: നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെയാണ് ഒരു നേത്ര രോഗ വിദഗ്ധനാണ് സർജറി ചെയ്തത്.
2: അതെ സാർ, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത്
1: പേരും അഡ്രസ്സും ഒന്നും പറയുന്നില്ല.
2: ഇല്ല സാർ. അതെ സാർ, അത് തന്നെ ഞാൻ പറയുന്നത്. നല്ല കാഴ്ച എന്ന് പേഷ്യൻ്റ് ഉദ്ദേശിക്കുന്നതല്ല ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. കാര്യം കണ്ണിൻ്റെ അകത്തുള്ള ഫോവിയ എന്നുള്ളൊരു ഭാഗം 10% മാത്രം നല്ല രക്തയോട്ടം ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ കാഴ്ച നല്ലവണ്ണം കാണാനൊക്കെ, പക്ഷേ അതിൻ്റെ 4 ചുറ്റും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കൊഴുപ്പിൻ്റെ അംശം ഇറങ്ങുകയും പുതിയ രക്തക്കുള്ളം വന്നിരിക്കുന്നത് 1 സെക്കൻഡ് കൊണ്ടായിരിക്കാം കാഴ്ച പെട്ടെന്ന് മങ്ങുന്നത്. അതുകൊണ്ട് നല്ല കാഴ്ച ഉള്ളപ്പോൾ പോയി എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. കാര്യം നമുക്കെല്ലാം അറിയാം, വെറുതെ നിൽക്കുന്ന ഒരാൾക്കാണ് പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീഴുകയും ചിലപ്പോൾ മരണവരെ സംഭവിക്കുകയും ചെയ്യുന്നത്, അല്ലാതെ പതുക്കെയല്ല ഒരാൾക്ക് ഒരു അറ്റാക്ക് വരുന്നത്. അതുപോലെ തലേദിവസം ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ചിലപ്പോൾ രാവിലെ പനിയായിട്ട് എണീക്കാം. അപ്പം ഇതുപോലെ തന്നെയാണ് കണ്ണിൻ്റെ പല അസുഖങ്ങളും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡയബറ്റീസ് തുടങ്ങി എല്ലാ വർഷവും കണ്ണ് കാണിക്കണമെന്നും, ഷുഗർ തുടങ്ങി 10 വർഷമാകുമ്പോൾ 50% പേർക്ക് ഞരമ്പിൻ്റെ ഡാമേജ് വരുമെന്നുള്ളത് ശാസ്ത്രമാണ്. അതുപോലെ ഷുഗർ തുടങ്ങി 20 വർഷമാകുമ്പോൾ 90% പേർക്കും കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ഡാമേജ് വരുമെന്നാണ് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും വർഷമായിട്ടുള്ള അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കാഴ്ച കിട്ടാനുള്ള സാധ്യത സാർ എത്രത്തോളം നേരത്തെ ചികിത്സയ്ക്ക് ചെല്ലുന്നു അത്രത്തോളം കാഴ്ച കിട്ടാനുള്ള സാധ്യത കൂടും. ഇപ്പം സാറ് ചെയ്യുന്നത് എന്താണ്, ഒരു കണ്ണിൽ കാഴ്ച കിട്ടാത്തതുകൊണ്ട് മറ്റേ കണ്ണിൻ്റെ ചികിത്സ വൈകിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കണ്ണിന് കാഴ്ച കിട്ടാനുള്ള സാധ്യത പിന്നെയും കുറഞ്ഞു വരത്തുള്ളൂ, ഒരു രീതിയിലും കൂടി വരില്ല. അതായത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, സാർ ഇന്ന് ചികിത്സിച്ചാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യത നാളെ ചികിത്സിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഇത് പറ്റുന്ന പലപ്പോഴും വെച്ചാൽ നമ്മുടെ അത് തന്നെ സാർ. അപ്പം അത് നമ്മൾ തീരുമാനിക്കുന്നത് ഒന്ന് കണ്ണിൻ്റെ രക്തയോട്ടം, ഷുഗർ, BP കൺട്രോള്, കണ്ണിൻ്റെ OCT, BT സ്കാൻ പോലത്തുള്ള റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഈ വലുവ് ഫോവിയ എന്നുള്ള ഭാഗത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. ഫോവിയ എന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിൽ കുറച്ചൊന്ന് വൈകിയാലും കുഴപ്പം വരില്ല. അപ്പം സാറ് ചെയ്യേണ്ടത് നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ചെയ്യുക. കാര്യം ഇത് കുറച്ച് സങ്കീർണതകളുള്ള ഓപ്പറേഷനാണ്. നമ്മൾ ഒരുപാട് റിസൾട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുകയാണെങ്കിൽ,
1: ഒരു കണ്ണിന്റെ വിഷൻ പോയത് കൊണ്ട് മറ്റേ കണ്ണിന് ചെയ്ത ആവശ്യം വിഷൻ പോകുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ചെയ്യാതിരിക്കുന്നത്.
2: സാർ സാധാരണഗതിയില് ഒരു കണ്ണിൽ നമുക്ക് വിഷൻ പൊക്കഴിഞ്ഞാൽ മറ്റേ കണ്ണിൽ ഒന്നും ചെയ്തില്ല എങ്കിലും പോകാനുള്ള സാധ്യത. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയാൻ, നമുക്ക് ഒരിക്കലൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2ാമതൊരു അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഗുളികൾ കഴിക്കുന്നു. അപ്പം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് വന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഗുളിക നിർത്തുകയാണ്, ഗുളിക കഴിച്ചിട്ട് അറ്റാക്ക് വന്നു എന്ന് പറയുന്നത് പോലാണ് ഈ പല ആൾക്കാരും രോഗത്തെ സമീപിക്കുന്നത്. കാര്യം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് അറ്റാക്കും ബാക്കി പ്രശ്നങ്ങളും വരാതിരിക്കും. 1-2 പേർക്ക് ഗുളിക കഴിച്ചാലും അറ്റാക്ക് വരും. അപ്പൊ ഇതെല്ലാം ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടാണ്. സാർ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പം സാറിൻ്റെ അടുത്ത് മാത്രമല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, ഒരുപാട് പേര് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്കും കൂടെ ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം സാറിൻ്റെ കാര്യം വളരെ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ, സാറിന് ഇനി മുമ്പോട്ടൊപ്പം ചെയ്യാനായിട്ട്

0: നോക്കുന്നത്, ഒന്ന് HbA1c ടെസ്റ്റ് ചെയ്തിട്ട് അത് 6.5 താഴെയാണോ എന്നുള്ളത് നോക്കുക. കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ നോക്കിയിട്ട് അത് 60 താഴെയാണെന്നുള്ള ഉറപ്പ് വരുത്തുക. സാറിൻ്റെ വയറിൽ വണ്ണമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡെയിലി 1/2 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം നടത്തുക. അതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടറെ കാണിച്ച് ഈ കണ്ട ഞരമ്പിൻ്റെ OCT സ്കാൻ, B scan, ബാക്കി പറയുന്ന ടെസ്റ്റുകൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ച് ലേസറൊക്കെ ആവശ്യത്തിനുണ്ട്, ഉടനെ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മാറ്റിവെക്കുന്നതിൽ ഒരു ദോഷവും ഇല്ല. അതല്ല, നാഡികളുടെ ഫോബിയയുടെ പുറത്ത് വലിവ് വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ട അത്യാവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യിക്കുക. അപ്പോൾ ഇത് ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും ഈ റിസൾട്ടും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ അടുത്തൊരു ഓപ്പറേഷൻ വേണോ വേണ്ടെന്നൊരു തീരുമാനം എടുക്കുന്നത്. അത് ഓരോ ഡോക്ടറും ഈ റിസൾട്ടും എല്ലാം നോക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കണ്ടീഷനും നോക്കിയിട്ട് ഷുഗർ കൺട്രോൾഡ് ആണോ, കൊളസ്ട്രോൾ കൺട്രോൾഡ് ആണോ, വേറെ പുകവലി പോലത്തുള്ള ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, വയറിൻ്റെ വണ്ണം കൺട്രോളായിട്ടുണ്ടോ, എക്സസൈസുകൾ ചെയ്യുന്നുണ്ടോ, ഓപ്പറേഷൻ കഴിഞ്ഞാലും അതിന് പറയുന്ന ദിനചര്യകൾ ഫോളോ അപ്പ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ, ഇതെല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും ഓപ്പറേഷനെ പറ്റി തീരുമാനം. നമുക്കിപ്പം ഞരമ്പിന് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഓപ്പറേഷനുണ്ട്, രണ്ട് കണ്ണിൻ്റെ അകത്തോട്ടുള്ള ഇഞ്ചക്ഷനുണ്ട്, മൂന്ന് ചിലർക്ക് ഷുഗറും കൊളസ്ട്രോളും എല്ലാം നല്ലോണം കൺട്രോളാക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല കാഴ്ച ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.
1: ഓക്കെ, വിളിച്ചതിനെ നന്ദി. സാർ, ഇപ്പോൾ ഒരുപാട് പേരുടെ മറ്റൊരു പ്രശ്നമാണ് കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഡിജിറ്റൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ വരാതിരിക്കാനും അഥവാ വന്നാൽ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മൾ പണ്ടൊക്കെ IT പ്രൊഫഷണൽസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗമില്ല. ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും ഇവിടെ സ്റ്റുഡിയോയിലിരിക്കുന്ന ടെക്നീഷ്യൻസും പ്രൊഫഷണൽസ് ആയാൽ പോലും എല്ലാവരും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ തന്നെയാണ്. അത് സൗണ്ട് എൻജിനീയേഴ്സും എല്ലാവരും ഉൾപ്പെടെ അതിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഡോക്ടർമാരും ഇപ്പം ഞാൻ തന്നെ പേഷ്യൻ്റെ നോക്കുന്നത് പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ OCT സ്കാനുള്ള ഇമേജ് ആണെങ്കിലും FFA ഇമേജ് ആണെങ്കിലും എല്ലാം എൻ്റെ കമ്പ്യൂട്ടറിലാണ് വരുന്നത്. പേഷ്യൻ്റെ റെക്കോർഡ് മൊത്തം ഓൺലൈനാണ്. അപ്പം എല്ലാവരും നിരന്തരം കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലാണ്. അത് മൊബൈലാകാം, ടാബ്ലറ്റ് ആകാം, അല്ലെങ്കിൽ PC ആകാം. അപ്പം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതിന് ഡിജിറ്റൽ ഹെൽത്ത് ഐ സ്ട്രെയിൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ ഒക്കുമെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഇത് വരാനുള്ള കാരണം, നമ്മൾ ഒരു കാര്യം ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ കണ്ണ് ഇമ വെട്ടുന്ന കുറഞ്ഞു വരുന്നു. ഇതാണ് ഡ്രൈനെസ് ഒരു പ്രധാന കാരണം. അപ്പം നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് നമുക്ക് കോൺഷ്യസ് ആയിട്ട് എല്ലാ 2-3 മിനിറ്റും കൂടുമ്പോൾ 1 മിനിറ്റ് കണ്ണടിച്ച് വെക്കുക. 20-20 റൂളെന്ന് വളരെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പറയും. എല്ലാ 20 മിനിറ്റും ഒരു 20 സെക്കൻഡിലേക്ക് 20 അടിക്ക് അപ്പുറത്തുള്ളൊരു കാര്യത്തിൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണ് സ്ട്രെയിൻ കുറവായിരിക്കും എന്നുള്ള ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണ്ണിൽ ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ്, TA സപ്ലിമെൻ്റ് ഡ്രോപ്സ് അത് ഓവർ ദ കൗണ്ടർ കിട്ടുന്നതിന് ഡോക്ടറെ കുറിപ്പടി ഇല്ലാതെ തന്നെ വാങ്ങിക്കാൻ ഒക്കുന്നതാണ്. അത് നമുക്കൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡ്രൈ ഐക്ക് വേണ്ടി, കണ്ണിൽ ചുമപ്പോ തട്ടലോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല, ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
3: KK ചേട്ടന്റെ ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
4: ആ പറഞ്ഞത് 100% കറക്റ്റാ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
6: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
8: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
9: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
11: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
12: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
13: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
14: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
2: അടുത്ത ശ്രോതാവ് കൂടി ചേരുകയാണ്. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് വിജയകുമാരി, തിരുവനന്തപുരം.
2: ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. ഡോക്ടർ ദേവിൻ പ്രഭാകരാണ് നമ്മോടൊപ്പം ഉള്ളത്, സംസാരിച്ചോളൂ.
3: ഹലോ.
4: ആ പറഞ്ഞോളൂ മാഡം, കേൾക്കാം.
3: സാർ, എന്റെ കണ്ണിന് രണ്ട് കണ്ണും കാഴ്ച കുറവുണ്ട്, ദൂര കാഴ്ച കുറവാണ്.
4: ശരി.
3: അപ്പൊ അതിന് ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ഇടത് കണ്ണിന്ന് യാത്ര ചെയ്യുമ്പോ വെള്ളം എടുക്കും.
4: ഗ്ലാസ് ഇടത് കണ്ണിന്ന് മാത്രമേ വെള്ളം എടുക്കുന്നുള്ളോ?
3: ഇടത് കണ്ണിന്ന് മാത്രമേ ഉള്ളൂ.
4: നമ്മള് യാത്ര ചെയ്യുന്ന എങ്ങനെയാ യാത്ര ചെയ്യുന്നത്? ബസ്സിലാണോ, സ്കൂട്ടറിലാണോ, ബൈക്കിലാണോ?
3: ഏതിൽ പോയാലും ഉണ്ട്.
4: ഒരു കണ്ണിന്ന് മാത്രമാ വരുന്നത് അല്ലേ?
3: ശരി
4: ശരി. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളത് ഒരു കണ്ണിൽ നിന്ന് മാത്രം വരുമ്പോൾ നമ്മൾ കണ്ണീർ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നോക്കാം. കണ്ണിൻ്റെ അകത്തുള്ള ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന കണ്ണുനീര് ഒന്ന് കണ്ണിൻ്റെ വെളിയിൽ ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലോട്ട് പോകുന്നു. കുറച്ചൊരു ഭാഗം കണ്ണിൻ്റെ ചെറിയ ഒരു ശുഷിരമുണ്ട്, ഈ ശുഷിരത്തിൽ കൂടെ മൂക്കിലോട്ട് പോയിട്ട് അത് നമ്മൾ വിഴുങ്ങി അകത്തോട്ട് പോകുന്നു. ഈ രണ്ട് പ്രക്രിയയിൽ കൂടെയാണ് കണ്ണിലുണ്ടാവുന്ന കണ്ണുനീർ വെള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കണ്ണിൽ മാത്രം ഇത് വരുന്നത് കൊണ്ട് ചിലപ്പോൾ കണ്ണിൻ്റെ അകത്തു നിന്ന് മൂക്കിലോട്ട് പോകുന്ന ഈ നേസോ ലാക്രിമൽ ഡക്ട് എന്നുള്ള ഡക്ടിന് ഈ ഒരു വഴിക്ക് തടസ്സം ഉണ്ടെങ്കിൽ ഇതുപോലെ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഈ കണ്ണിൽ മാത്രമായിട്ട് കൺകുരുവോ കോൺക്രീഷൻ കണ്ടാത്തോ ചെറിയ ചെറിയ കുരുക്കൾക്കാണ് കോൺക്രീഷൻ എന്ന് പറയുന്നത്. കോൺക്രീഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേത്ര വിദഗ്ധനെ കാണിക്കും. അദ്ദേഹം ഇതാദ്യം കണ്ട പ്രഷറും കാര്യങ്ങളൊക്കെ അളന്ന് നോക്കിയിട്ട് അങ്ങനെ വരെ പ്രശ്നമൊന്നുമില്ല ഉറപ്പാക്കി നാടികൾ നോർമലാന്ന് നോക്കിയിട്ട് കണ്ണിൻ്റെ പോള തിരിച്ച് കണ്ണിൻ്റെ പോളയുടെ ഉള്ളിലോട്ട് ചെറിയ കോൺക്രീഷൻ എന്ന് പറയുന്ന മഞ്ഞനിറത്തിലുള്ള കുത്ത കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. അതുണ്ടെങ്കിൽ അത് മാറ്റും. രണ്ട്, അലർജിയുടെ പ്രവണത ഉണ്ടെങ്കിൽ അലർജിക്കുള്ള മരുന്നുകൾ തരും. മൂന്ന്, കണ്ണിൻ്റെ അകത്തോട്ട് ഈ ചെറിയ ശുഷിരത്തിലൂടെ സിറിഞ്ചിങ് എന്നൊരു ടെസ്റ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ചെറിയൊരു നീഡിൽ കടത്തിയിട്ട് ഒരു ക്യാൻഡിലൊ കടത്തിയിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ മരുന്ന് വെള്ളം ഇട്ട് കഴിയുമ്പോൾ അത് മൂക്കിൻ്റെ അകത്തൂടെ വരുന്നുണ്ടോ നമ്മൾ നോക്കും. ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതിന് സിറിഞ്ചിങ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. എല്ലാ ഐ ഹോസ്പിറ്റലും ഇത് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ്, ഒന്ന് നമുക്ക് കണ്ണീർ പറഞ്ഞെങ്കിൽ ഒന്ന് കണ്ണിൻ്റെ അകത്ത് കണ്ണീർ കൂടുതലായിട്ട് ഉണ്ടാക്കപ്പെടുന്നത് കൊണ്ടാകാം, രണ്ട് ഉണ്ടാകുന്ന കണ്ണീരിന് പോകാനുള്ള വഴിയിലുള്ള തടസ്സം കൊണ്ടാകാം ഈ കണ്ണീർ വരുന്നത്. അപ്പോൾ ഈ രണ്ടിൽ ഏതാണെന്നുള്ളത് ഒരു നേത്ര വിദഗ്ധൻ നോക്കി കഴിയുമ്പോൾ അത് കണ്ടുപിടിക്കാനും അതിനെ ചികിത്സ നിർദ്ദേശിക്കാനും ഒക്കും. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി. സാർ, ഈ കുട്ടികളിലെ റിഫ്രാക്റ്റീവ് എററുകൾ എങ്ങനെ നമുക്ക് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാം അഥവാ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
4: നമുക്ക് റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്ന മൂന്ന് കൂട്ടം അവസ്ഥകളാണ് ഉള്ളത്. കാര്യം രോഗമെന്ന് പറയാനൊക്കില്ല. ഇപ്പം പൊക്കം കൂടിയൊരു വ്യക്തിയോ പൊക്കം കുറഞ്ഞൊരു വ്യക്തിയോ ഒരു രോഗിയല്ലല്ലോ. അതുപോലെ കണ്ണിൻ്റെ നീളത്തിലും വലിപ്പത്തിലും ആകൃതിയിലും വരുന്ന വ്യത്യാസത്തിനാണ് പലപ്പോഴും കണ്ണടകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇതിൻ്റെ ഒരു രോഗമായിട്ട് കൂട്ടരുത്, കുട്ടിയുടെ ഒരു അവസ്ഥ എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്ത് മയോപ്പിയ ഉണ്ട്, ഹൈപ്പർ മെട്രോപ്പിയ ഉണ്ട്, അസ്റ്റിഗ്മാറ്റിസ് ഉണ്ട്. മയോപ്പിയ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റുള്ള കുട്ടികൾക്ക് അടുത്തുള്ള കാര്യങ്ങൾ കാണാനൊക്കും, ദൂരമുള്ള കാര്യങ്ങൾക്ക് മങ്ങൽ കാണും. മയോപ്പിയ ഉണ്ടാകുന്നത് സീറോ പവറിനേക്കാളും കണ്ണുകൾ കുറച്ചുകൂടെ വലുതായത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും മയോപ്പിയ ഷോർട്ട് സൈറ്റിലെ കുട്ടി വലുതാവുന്നതനുസരിച്ച് ഈ പവർ കൂടി വരും. കാര്യം കുട്ടിയുടെ കണ്ണ് ഓൾറെഡി സീറോ പവറിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ ചില മാതാപിതാക്കളെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്, കണ്ണടകൾ വെച്ചതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ കണ്ണിൻ്റെ പവർ കൂടി കൂടി കൂടി പോകുന്നു, അത് നേരത്തെ വെക്കണ്ടായിരുന്നു, വെച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൂടിയെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. മയോപ്പിയാണെങ്കിൽ കൂടാനുള്ളതാണ്, കാര്യം കുട്ടി വളരുന്നതനുസരിച്ച് കണ്ണുകൾ വലുതാവുമെന്ന്. രണ്ട്, ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ, അതായത് പ്ലസ് പവറുള്ള കുട്ടികൾക്ക് കണ്ണ് സീറോ പവറിനേക്കാളും കുറച്ച് ചെറുതായത് കൊണ്ടാണ് ഇത് വരുന്നത്. കുട്ടി സ്വാഭാവികമായിട്ടും വലുതാവുന്നതനുസരിച്ച് ഈ പവർ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്നുള്ള പവർ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹൈപ്പർമെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റ് എന്ന് പറയും. മൂന്നാമതുള്ളതാണ് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസത്തിൽ വരുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ആകൃതി, നമ്മൾ ഒരു ബോള് പോലെ ഇരിക്കുന്നതിന് പകരം മുട്ടയുടെ ഒരു ഭാഗം പോലെ കൂർത്തിരിക്കും. അതായത് കുറുകനെയുള്ളതും നെറുകനെയുള്ളതും വളവുകൾക്കുള്ള അന്തരത്തിനാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഈ അസ്റ്റിഗ്മാറ്റിസം പവറും സാധാരണഗതിയിൽ ഒരുപാട് വലുതാവില്ല. ആശയുടെ ചോദ്യം ഇതെങ്ങനെ മാതാപിതാക്കൾക്ക് അറിയാൻ

0: എന്നുള്ളതാണ്. നമുക്ക് കുട്ടിയെ ഒരു കുറച്ചൊരു റൂമിൻ്റെ ഒരു അറ്റത്തിരുത്തിയിട്ട് ഒരു കലണ്ടർ തൂക്കിയിട്ടിട്ട് ഓരോ കണ്ണുകളായിട്ട് അടച്ച് നോക്കിയിട്ട് കാഴ്ച ഒരുപോലെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതൊരു ബുക്ക് വായിക്കുമ്പോൾ ഓരോ കണ്ണായിട്ട് അടച്ച് ബുക്കുകൾ ഒരുപോലെ വായിക്കാൻ ഒക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇത് നമുക്കൊരു വളരെ ഒരു കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് അല്ല, എങ്കിൽ സ്ക്രീനിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. നിർബന്ധമായും ഒരു ബുദ്ധിമുട്ടും ഇല്ല എങ്കിലും ഒരു 4 വയസ്സ് 5 വയസ്സാകുമ്പോൾ കുട്ടിയൊന്ന് നേത്രവിധത്തിനെ കാണിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. മയോപ്പിയാണ് എങ്കിൽ നമ്മളിപ്പോൾ പുതിയ കുറച്ച് നൂതനമായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഈ പവർ കൂടാനുള്ള പ്രവണത നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ ഒക്കുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഒരു 5-6 വർഷം മുമ്പാണെങ്കിൽ ഈ ഒരു ഉത്തരം എനിക്ക് പറയാൻ ഒക്കില്ല. ഈ കോവിഡ് സമയത്ത് ഒരുപാട് കുട്ടികൾ കണ്ണടകൾ ഉപയോഗിക്കുന്ന കൂടി വന്നപ്പോൾ ഒരുപാട് പഠനങ്ങൾ ഇതിനെപ്പറ്റി നടത്തുകയും കണ്ടുപിടിച്ച കാരണങ്ങൾ, ഒന്ന്, അമിതമായി കുട്ടി അടുത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പവർ കൂടാനുള്ള പ്രവണതയുണ്ട്. പ്രത്യേകിച്ച് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് മൊബൈൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് 1.5 മണിക്കൂർ നമ്മൾ മൊബൈലോ കമ്പ്യൂട്ടറോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്കൊരു ബ്രേക്ക് കൊടുക്കുക. രണ്ടാമത്, കുട്ടി എപ്പോഴും വീടിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിലും വിദൂരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നില്ല എങ്കിലും പവർ കൂടാനുള്ള പ്രവണതയുണ്ട്. അതുകൊണ്ട് 1.5 മണിക്കൂറോ 1 മണിക്കൂറെങ്കിലും വെളിയിലോട്ടൊന്ന് ഇറങ്ങി ആകാശവും മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും പക്ഷികളും ഒക്കെ നോക്കിയിരിക്കുന്നത് ഇതിനൊരു ബെനിഫിഷ്യലായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കിട്ടുന്ന വൈറ്റമിൻ ഡി ത്രീയുടെ അഭാവവും പവർ കൂട്ടാനുള്ള പ്രവണത കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ചികിത്സയുടെ ഭാഗമായിട്ട് ലോഡോസ് അട്രോപ്പിൻ്റെ വീര്യം കുറഞ്ഞ തുള്ളി മരുന്നുകൾ, അതുകൊണ്ട് ഈ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും പവർ കൂടാനുള്ള പ്രവണത ഒരുപാട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളത്, മയോവിഷൻ പോലത്തുള്ള ലെൻസുകളുണ്ട്, ഈ ലെൻസുകൾ വെച്ച് കഴിഞ്ഞാലും പവർ കൂടാനുള്ള പ്രവണത കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചെയ്യുന്നത് നടുക്കത്തെ ഭാഗത്ത് ക്ലിയറായിട്ടുള്ള ഇമേജ്, കുട്ടിക്ക് പഠിക്കാനും വായിക്കാനുള്ള ഇമേജ് കൊടുക്കുകയും ഈ ലെൻസിൻ്റെ സൈഡിലോട്ട് പവർ മാറ്റിയിട്ട് അവിടെ ഫോക്കസ് കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ണുകൾ എപ്പോഴും 0 പവറിലോട്ട് ആക്കാനുള്ള വളർന്നു വരുന്നത് നമുക്കൊരു പരിധിവരെ തടയാനൊക്കുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മയോവിഷൻ അതുപോലത്തുള്ള ലെൻസുകളും കുറച്ചധികം പ്രയോജനമായിട്ട് കാണുന്നുണ്ട്.
1: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? ഓക്കെ, സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ, അമ്മ കേൾക്കാം.
2: നമസ്കാരം
0: അമ്മേ, പറഞ്ഞോളൂ.
2: എന്റെ കണ്ണ് 2025 ജൂൺ മാസത്തിലൊന്ന് തിമിരത്തിനുള്ള ഓപ്പറേഷൻ ചെയ്തതാണ്.
0: ശരി.
2: ആ കണ്ണിനകത്ത് അപ്പൊ നേരത്തെ കോവിഡിന്റെ കാലത്ത് 2 ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു.
0: ശരി.
2: അത് കഴിഞ്ഞ് വീണ്ടും 1 ഇഞ്ചക്ഷൻ എടുത്തു. എനിക്ക് ഡയബറ്റിക് ഉണ്ട്.
0: ശരി.
2: അപ്പൊ ആ കണ്ണ് ശകലം ഇങ്ങനെ എന്റെ പോളകൾ നമ്മൾ ഇച്ചിരി നീർക്കെട്ടുണ്ടാവുന്നുണ്ട്.
0: ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് കണ്ണിൽ 1-2 ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചികിത്സ കംപ്ലീറ്റ് ആയി എന്നുള്ളത്. നിർഭാഗ്യവശാൽ പല ഇഞ്ചക്ഷനുകൾക്കും 1 മാസം തൊട്ട് 3 മാസം വരെ അതിന് കാലാവധിയുള്ളൂ. അതായത് ഈ ഇഞ്ചക്ഷൻ്റെ പ്രവർത്തനം 1 മാസം, ചില ഇഞ്ചക്ഷൻ 1 മാസവും ചില ഇഞ്ചക്ഷനിൽ 3 മാസവും വരെ അതിന് പ്രവർത്തനമുള്ളു. അത് കഴിഞ്ഞാൽ നമ്മൾ 2-ഉം 3-ഉം ചിലർക്ക് 50-ഉം 100-ഉം പ്രാവശ്യം വരെ ഇഞ്ചക്ഷൻ എടുത്ത ആളുകളുണ്ട്. അപ്പം നമുക്കെല്ലാം അറിയാം, നമ്മൾ രാവിലെ ആഹാരം കഴിച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വിശക്കും. കാര്യം ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ 4-5 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വീര്യം അങ്ങ് പോകും. അതുപോലെ തന്നെ കണ്ണുകൾക്ക് ഓരോ മരുന്നിനും അതിൻ്റേതായിട്ടുള്ള ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, എത്ര നേരം അത് ഭരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ ചിലപ്പോൾ 6 മണിക്കൂറോ 8 മണിക്കൂറോ കഴിഞ്ഞിട്ട് പനി ഉള്ളപ്പോൾ 2 ഗുളികയും കൂടെ കഴിച്ചാലേ പനി കൺട്രോളായിട്ട് നിൽക്കുകയുള്ളൂ. ഇപ്പം ഇൻസുലിൻ എടുക്കുന്ന വ്യക്തികൾ, ചിലർക്ക് ദിവസം 1 നേരം എടുക്കുന്ന ഇൻസുലിൻ ആയിരിക്കാം, ചിലർക്ക് ദിവസം 2 നേരം എടുക്കുന്ന ഇൻസുലിൻ ആകാം. കാര്യം 2 നേരം എടുക്കുന്ന ഇൻസുലിന് 12 മണിക്കൂറേ കാലപരിധി കാണുകയുള്ളൂ. 24 മണിക്കൂർ ഇൻസുലിൻ ആണ് ദിവസം എടുത്തത്. അതുപോലെ തന്നെ കണ്ണിൽ വെക്കുന്ന ഇഞ്ചക്ഷനുകൾക്ക് ചില ഇഞ്ചക്ഷന് 30 ദിവസവും ചിലതിന് 90 ദിവസവുമാണ് കാലാവധി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അസുഖം കൺട്രോൾ ആയിട്ടില്ല എങ്കിൽ നിരന്തരമായിട്ട് ഇഞ്ചക്ഷൻ വെക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ഇഞ്ചക്ഷൻ വെക്കുന്ന ഒരു വ്യക്തി HbA1c ഗ്ലൂക്കോസ് മെമ്മറി ടെസ്റ്റ് 6.5 താഴെയാക്കുകയും LDL കൊളസ്ട്രോൾ 60 താഴെയാക്കുകയാണെങ്കിൽ ഒരുപാട് ഇഞ്ചക്ഷൻ ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകാനൊക്കെ, പ്രത്യേകിച്ച് ഷുഗറൊക്കെ നല്ലോണം ഇൻസുലിൻ വെച്ച് കൺട്രോൾ ആക്കുകയാണെങ്കിൽ. അതെ, അങ്ങനെ ആയതുകൊണ്ടാണ് അമ്മയ്ക്ക് അധികം ഇഞ്ചക്ഷൻ വേണ്ടി വരാത്തത്. ഇഞ്ചക്ഷൻ ചിലർക്ക് ഷുഗറും കൂടെ കൺട്രോൾ അല്ലാത്തവർക്ക്

0: മനസ്സിലായമ്മ. എനിക്കിപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ എല്ലാം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകണമെന്നില്ല. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കല്യാണമോ വേറെ എന്തെങ്കിലും ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകാൻ നമ്മൾ കാത്തിരിക്കില്ലല്ലോ. ഉടനെ തന്നെ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാലല്ലേ നമ്മളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ ഒക്കുള്ളൂ. അതുപോലെ തന്നെ കണ്ണിന്റെ അമ്മ കണ്ണിൻ്റെ അകത്ത് ഞരമ്പുകൾക്ക് വീക്കം വന്നു കഴിഞ്ഞാൽ നമ്മളത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചാലേ അത് മാറുള്ളൂ. ഇപ്പം നമ്മുടെ അറ്റാക്ക് വന്നാൽ നമ്മൾ ഉടനെ ഡോക്ടറെ കാണിക്കില്ല, നമ്മൾ വീട്ടിൽ അസൗകര്യം ഉണ്ടെന്ന് പോകാതിരിക്കുക. അതുപോലെ തന്നെ ഇത് പ്രവർത്തിക്കാക്കണം. മനസ്സിലാകും. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഒരു വീട്ടിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പാത്രങ്ങളൊക്കെ അഴുക്കായ പാത്രങ്ങളൊക്കെ ഒരു സിങ്കിലിട്ട് വെള്ളവും നിറച്ച് വെക്കുന്നു എന്ന് വെക്കുക. നമ്മൾ ഒരു മണിക്കൂർ അതിൻ്റെ സിങ്ക് അങ്ങ് തുറന്ന് വിട്ടാൽ വെള്ളം പോകുന്നതിൻ്റെ കൂടെ അതിൻ്റെ അഴുക്കും കൂടെ അങ്ങ് ഒലിച്ച് പോയിട്ട് സൈഡിലൊന്നും പറ്റിയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സിങ്ക് തുറന്ന് വിടുന്നതെങ്കിൽ ആ മട്ടിയായിട്ടുള്ള കാര്യങ്ങൾ ഈ സിങ്കിൻ്റെ നാല് ചുറ്റും ഒട്ടിയിരിക്കുന്ന അവിടെ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ അത് കഴുകി ഇറക്കിയാലേ ഒക്കുമോ? അപ്പം കണ്ണിൻ്റെ അകത്ത് നമുക്ക് കയറി കഴുകി ഇറക്കാനൊക്കില്ല. നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്, അതായത് നമ്മൾ വെള്ളത്തെ തുറന്ന് വിടുന്ന പോലെ തന്നെയാണ് കണ്ണിൻ്റെ അകത്തുള്ള നീരിനെ തുറന്ന് വിടുകയാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അപ്പം കുറച്ചധികം നാൾ ആ നീരവിടെ നിൽക്കുകയാണെങ്കിൽ വെള്ളം നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞാലും അതിലെ കൊഴുപ്പ് അവിടെ തന്നെ അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും, ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് നാഡികൾ പരിശോധിച്ച് അതിൻ്റെ വീക്കം എത്രയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചികിത്സിക്കാൻ വൈകിയാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തിമിരം കണ്ടുപിടിച്ച് ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ വർഷം കാത്തിരുന്നാൽ പോലും വലിയ പ്രശ്നങ്ങൾ വരണം എന്നില്ല. പക്ഷേ ചില അവസരങ്ങളിൽ കണ്ണിൻ്റെ അകത്തൊരു ലേസറോ ഇഞ്ചക്ഷനോ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വൈകിയാൽ പോലും ചെറിയൊരു രക്തക്കൊഴിൽ പൊട്ടി കണ്ണിൻ്റെ അകത്തോട്ട് രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചികിത്സ ഒന്നും ഫലവത്താകത്തില്ല. അതുകൊണ്ടാണ് കണ്ണിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ലവ് യുവർ ഐസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉണ്ടെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ മാസാമാസം കാണിച്ചുകൊണ്ടിരിക്കുക. നീരിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം തന്നെ നമുക്ക് ക്ലിയർ ആക്കാനൊക്കും. ചില അവസരങ്ങളിൽ നമുക്ക് നിരന്തരം ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും. അമ്മ ചോദിച്ചോളൂ. ഇനി മനസ്സിലായി. ചില സമയത്ത് ലെൻസ്
1: വെച്ചതാണ് എന്റെ കണ്ണില്.
0: അത് മനസ്സിലായി. രണ്ടാമത് പറഞ്ഞാ മനസ്സിലാവാത്ത അത് ലെൻസിന്റെ കാരണം കൊണ്ടല്ല അമ്മ മൂടൽ വരുന്നത്. ഷുഗറിന്റെ വ്യതിയാനം കൊണ്ടുവരാം, ബി പിയുടെ വ്യതിയാനം കൊണ്ടുവരാം, കണ്ണീരിന്റെ അഭാവത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടുവരാം. കണ്ണിന്റെ അകത്തിരിക്കുന്ന ലെൻസ് പ്ലാസ്റ്റിക് നിർമ്മിതമാണ്. അത് വല്ലപ്പോഴും പവർ കൂടുകയും കുറയുകയും ചെയ്യത്തില്ല, നിരന്തരമായിട്ട് ഒരു പവറിൽ തന്നെ ഇരിക്കും. ലെൻസിൻ്റെ പുറകിൽ പാട വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള മങ്ങൽ കാണും. അത് നമ്മൾ ലേസർ ചെയ്ത് ആഫ്റ്റർ കാട്രാക്ട് എന്ന് പറയും, ഒറ്റ പ്രാവശ്യം ലേസർ ചെയ്ത് അതുങ്ങൾക്ക് മാറ്റാനായിട്ട് വെക്കും. അമ്മ ഈ പറയുന്ന ബുദ്ധിമുട്ട് അമ്മയ്ക്ക് കണ്ട തിമിരം ചെയ്ത ലെൻസിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല, മിക്കവാറും കണ്ണിൻ്റെ അകത്തുള്ള നാഡികൾക്ക് ഷുഗർ കൂടുന്നതും കുറയുന്നതും കൊണ്ടോ ബി പി കൂടുന്നതും കുറയുന്നതും കൊണ്ടോ അതല്ല കണ്ണീരിലോ കൃഷ്ണമുള്ള വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടോ ആണ് ഇടയ്ക്ക് കാഴ്ച തെളിഞ്ഞു വരുന്നത് മങ്ങിപ്പോകുന്നത്. അത് ലെൻസ് കാരണമല്ല, തിമിരം ചെയ്തത് കൊണ്ടും അല്ല.
2: വിളിച്ചതിന് നന്ദി സാർ. ഇപ്പോൾ കുട്ടികൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ ചെറിയ ലൈറ്റൊക്കെ ഇട്ടേക്കുമല്ലോ. അപ്പം നമ്മൾ മുതിർന്നവർ ഉറങ്ങുന്ന പോലെ നല്ല കടും ഇരുട്ടത്തല്ല കുട്ടികളെ നമ്മൾ സാധാരണ ഉറക്കാറ്. അപ്പം അങ്ങനെ ശീലിച്ച് വരുന്ന കുട്ടികൾ പിന്നെ ആ ലൈറ്റിൻ്റെ ഒരു പ്രസൻസിലായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ലൈറ്റിൽ രാത്രി ചെറിയ ലൈറ്റെങ്കിലും ഇട്ട് ഉറങ്ങുന്ന കുട്ടികൾക്ക് പിന്നീട് ഈ ഐസൈറ്റ് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടെന്ന്, അതിലെന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ?
0: നമ്മൾ ലൈറ്റ് എപ്പോഴും മങ്ങി വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഈ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഹോർമോൺ റിലീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഡാർക്ക്നെസ് ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഒരുപാട് ലൈറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കൺപോളിയിൽ കൂടെ ചെറിയ നേർന്ന വെളിച്ചം അകത്ത് കയറാം. പക്ഷേ ചെറിയ ഇരുണ്ട വെളിച്ചമാണ് നമ്മൾ കണ്ണെന്തായാലും അടിച്ച് കിടക്കുന്നതുകൊണ്ട് കുട്ടിക്ക് അത് വലിയൊരു ഫാക്ടറാകണം എന്നില്ല. ഒരുപാട് വെളിച്ചത്തിൽ കിടന്നുറങ്ങിയാൽ മാത്രമേ അത് ബുദ്ധിമുട്ട് വരാൻ.
2: നേരിയ വെളിച്ചം അപ്പോൾ
0: നേരിയ വെളിച്ചം പ്രശ്നം വരേണ്ട കാര്യം. കാരണം കുട്ടി കണ്ണടച്ച് കിടക്കുമ്പോൾ കണ്ണിൻ്റെ പോളയ്ക്ക് അകത്തൂടല്ലേ ഈ നേരിയ വെളിച്ചം പിന്നെയും ഞരമ്പിലോട്ട് എത്തണമല്ലോ. അപ്പോൾ കണ്ണിൻ്റെ അകത്ത് ഈ പോളയിൽ കൂടെ കയറി കണ്ണിൻ്റെ അകത്ത് കയറി നാടികളിൽ പോയി സന്ദേശമായിട്ട് ബ്രെയിനിൽ വരെ എത്താനുള്ള രീതിയിലുള്ള വെളിച്ചം ഇല്ലെങ്കിൽ കുഴപ്പമില്ല.
2: അപ്പോൾ നമുക്ക് അടുത്ത ശ്രോതാവാരാണെന്ന് നോക്കാം.

0: ഹലോ
1: ഹലോ,
0: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
1: എന്റെ പേര് ബഷീർ റാവുത്തർ, ഞാൻ ചുനക്കര
2: അതെ,
0: ഡോക്ടർ
1: ചുനക്കര എന്ന്
0: ദേവിൻ
1: പറയുന്നത്.
0: പ്രഭാകർ ഉണ്ട്, സംസാരിച്ചോളൂ.
2: പറഞ്ഞോളൂ സർ.
1: ഡോക്ടറെ
2: ആ
1: നമസ്കാരം.
2: നമസ്കാരം.
1: ഞാൻ 80 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്.
2: ശരി.
1: ഡയബറ്റിക് പേഷ്യന്റ് ആണ്. കേരളം 10-40 വർഷം കൊണ്ട് ഇൻസുലിൻ എടുക്കുന്ന പാർട്ടിയാണ്.
2: ശരി.
1: ആ കണ്ണിന്റെ, ഞാൻ ഒരു 10-25 വർഷം മുമ്പ് ദുബായ് വെച്ചൊന്ന് ലേസർ ചെയ്തിരുന്നു.
2: ശരി.
1: പിന്നെ അതല്ല, ഇടത്തെ കണ്ണ് എനിക്ക് ഓക്കെയാ.
2: ശരി.
1: ഇടത്തെ കണ്ണിന് മറ്റു വിഷയങ്ങളൊന്നും ഞാൻ കണ്ണാടി ഉപയോഗിക്കത്തില്ല, വായിക്കാൻ മാത്രം അല്പം ഉപയോഗിക്കുന്നേ ഉള്ളൂ.
2: ശരി.
1: വണ്ടി ഒന്നും ഇപ്പൊ ഓടിക്കത്തില്ല, അങ്ങനെയൊക്കെ എല്ലാം നിർത്തി. എനിക്ക് വിഷയം വലത്തെ കണ്ണിന് തിമിരമുണ്ട്.
2: ശരി.
1: 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഈ കാലിന്റെ പൊത്തക്കൊന്ന് രക്തം വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വിജയിച്ചില്ല.
2: ശരി.
1: അത് നടത്താനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ഇപ്പൊ എന്റെ വിഷയം കണ്ണ്, ഈ വലത്തെ കണ്ണിന് പിന്നെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും, ഈ പിന്നെ കണ്ണുനീർ വരിക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്.
2: ശരി.
1: ആ ഉണ്ട്. പിന്നെ ഞാൻ റെഫറൻസ് ചെയ്യുന്ന ഒരു ഐ ഡ്രോപ്പ് കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്.
2: ശരി. സർ, ഈ ഒരു മരുന്ന് ദിവസം ഒരു 4, 5, 6 ദൂരം വരെ ഒഴിക്കുന്നതിന് വേറെ ദോഷമൊന്നുമില്ല. കണ്ണുകൾ നമ്മൾ തിമിരം ഓപ്പറേഷൻ ചെയ്യാൻ വൈകുന്നെങ്കിലും ഒരു 6 മാസമെങ്കിലും ഒരിക്കലും ഡോക്ടറെ കാണിച്ച് കണ്ട നാഡി നോക്കി കണ്ട പ്രഷർ ഒന്ന് അളന്നേക്കുക. കാറ്ററാക്ട് മൂലം വലിയൊരു മങ്ങലില്ല. ഇദ്ദേഹത്തിന് ഉടനെ ചെയ്യാൻ താല്പര്യക്കുറവ് ഉണ്ടെങ്കിൽ, ഒരുപാട് തിമിരം കട്ടിപ്പിടിക്കുന്നില്ല, ഡോക്ടർ കുറച്ചൊന്ന് വൈകിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നതിന് ദോഷമായിട്ടൊന്നുമില്ല. എമർജൻസി ആയിട്ട് ചെയ്യണമെന്നുമില്ല. പക്ഷേ നമുക്ക് വേണ്ടത്, നമുക്ക് നല്ല കാഴ്ച ഇടതുകളിലുണ്ടെന്ന് പറയുന്നുവെങ്കിലും ഈ നല്ല കാഴ്ച പേഷ്യൻ്റ് ഉദ്ദേശിക്കുന്ന കാഴ്ചയും ഡോക്ടർ പരിശോധനയും തമ്മിൽ അന്തരം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കാഴ്ച ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണിക്കാതിരിക്കില്ല. കാരണം നല്ല കാഴ്ചയ്ക്ക്, വായിക്കാനുള്ള കാഴ്ചയ്ക്ക് കണ്ട നടുക്കുള്ള മാക്യുല എന്നുള്ള ഭാഗം മാത്രം നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അതേസമയം ഗ്ലോക്കോമ പോലത്തെ അസുഖം ഉണ്ടെങ്കിൽ പാർശ്വങ്ങളുള്ള കാഴ്ച ക്രമേണ അങ്ങ് മങ്ങി വരും. പ്രത്യേകിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കണ്ണിൽ മങ്ങൽ വന്നാലും മറ്റേ കണ്ണിൻ്റെ കാഴ്ച പലപ്പോഴും അത് കവർ ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മൾ അറിയണം എന്നില്ല നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ഡോക്ടറെ കാണിക്കുന്നത് നിർത്തരുത്. ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുക. കണ്ണിൽ വെള്ളമില്ലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ റിഫ്രഷ് ടീസോ അതുപോലത്തെ ഒരുപാട് മരുന്നുകളുണ്ട്. ഏതെങ്കിലും ഒരു മരുന്ന് 4 തൊട്ട് 6 നേരം വരെ ഉപയോഗിക്കുന്നതിനും ദോഷമൊന്നുമില്ല. തിമിരം സാധാരണഗതിയിൽ കാലിൻ്റെ രക്തയോട്ടം കുറവാണ്, അതിൽ വ്രണമില്ല എങ്കിൽ തിമിരം ചെയ്യാനായിട്ട് വരെ തടസ്സമൊന്നുമില്ല. അപ്പം ചികിത്സിക്കുന്ന ഡോക്ടറിന് ചോദിക്കുക, 80 വയസ്സായി. അല്ല, അത് സാറിനെ ചികിത്സിക്കുന്ന ഈ വെരിക്കോസ് വേണ്ട ഡോക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആണ്, അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാഴ്ച ക്രമേണ മങ്ങി വരുന്നുണ്ട്, തിമിരം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. ആക്റ്റീവായിട്ടുള്ള വ്രണങ്ങളോ ഇൻഫെക്ഷനോ ഇല്ല എങ്കിൽ, കാലിൽ കൂടെ ഈ പറയുന്ന ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ തിമിരം ചെയ്യുന്നതിന്, കീ ഹോൾ സർജറി ചെയ്യുന്നതിന് വേറെ പ്രശ്നങ്ങൾ വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഡോക്ടറിൽ നിന്നൊരു കണ്ണ് ചികിത്സ ഡോക്ടറിൽ നിന്നൊരു കുറിപ്പടി എഴുതി വാങ്ങിക്കുക, എത്രത്തോളം കാഴ്ചയുണ്ട്, എത്രത്തോളം അർജൻറ്റായിട്ട് തിമിരം ചെയ്യേണ്ടിയുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കാല് ചികിത്സിക്കുന്ന ഡോക്ടറിനടുത്ത് ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, ഞാൻ മുമ്പോട്ട് പൊക്കോട്ടോ എന്ന് ചോദിക്കുക. സാധാരണഗതിയിൽ അതൊരു തടസ്സം വരേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനുള്ള പ്രത്യേകിച്ച് സ്റ്റോക്കിങ്സ് ഇട്ട് ആ ഏരിയ സ്റ്റെറിലൈസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കാലിൻ്റെ ഭാഗം, നമ്മൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേറെ ദോഷം വരില്ല. മിക്കവാറും എല്ലാ ഹോസ്പിറ്റലും ചെയ്യുന്നതിനാണ്. അപ്പോൾ ഈ രണ്ട് ഡോക്ടറുടെയും കൂടെ സഹകരണം ഒന്ന് വേണം. അതായത് കണ്ണ് ചികിത്സിക്കുന്ന ഡോക്ടറും കാലിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് ചികിത്സിക്കുന്ന ഡോക്ടറും തമ്മിൽ ഒന്ന് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി 80 വയസ്സായി. ദൈവം നല്ലൊരു ആയുസ് തന്നെ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ 90-100 ഒക്കെ പോകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് 90-100 വയസ്സാവുന്നവരെ കാത്തിരിക്കാതെ ഈ 80 ചെറുപ്പത്തിൽ തന്നെ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും ഉപദേശവും. ശരി ശരി,
0: വിളിച്ചതിനെ. സാർ, ഈ തിമിരം എന്ന് പറയുന്നത് പ്രായമാകുന്നതിൻ്റെ ഒരു സ്വാഭാവികമായ ലക്ഷണമാണോ? ഏത് ഘട്ടത്തിലാണ് ഇതിന് ശസ്ത്രക്രിയ വേണ്ടി വരുന്നത്?
2: തിമിരം നമുക്ക് സാധാരണ ഒരു 55-60 വയസ്സ് തൊട്ട് കാണുമെങ്കിലും ഷുഗറുള്ള, ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് കൺട്രോൾ അല്ലാത്തവർക്കും, സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇതൊരു 30, 35, 40 വയസ്സ് തൊട്ട് വരാം. പ്രത്യേകിച്ച് ജന്മന ചിലർക്കെങ്കിലും അതിൻ്റെ പ്രവണത കാണും തിമിരം വരാനായിട്ട്, അങ്ങനെയുള്ളവർക്ക് നേരത്തെ വരാനുള്ള സാധ്യതയുണ്ട്. തിമിരം ആരംഭത്തിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ അത് ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. കണ്ണിൻ്റെ ഏറ്റവും നടുക്കത്തെ ഭാഗമായിട്ടുള്ള ഭാഗത്താണ് വരുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള തിമിരം ഉണ്ടെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാക്കും. അപ്പം നടുക്കാ വരുന്നതെങ്കിൽ നമ്മൾ നല്ല വെയിലുള്ളപ്പോൾ കൃഷ്ണമണി ചുരുങ്ങുന്നതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരുപാട് മങ്ങൽ കാണും, പക്ഷേ രാത്രി നല്ലോണം കാണാനൊക്കും. അപ്പം നമുക്ക് രാത്രി കാണാൻ പ്രയാസവും നല്ലോണം കാണാനൊക്കുകയും രാവിലെ കാണാൻ മങ്ങലുമാണെങ്കിൽ അത് നടുക്കുള്ള രീതിയിലുള്ള തിമിരമാകാം. അതല്ല, നല്ല വെളിച്ചമുള്ളപ്പോൾ വരുന്ന ലൈറ്റ് ചിന്നിച്ചിതറി ഇരിക്കുകയാണെങ്കിൽ അത് പോസ്റ്റീരിയർ സബ് ക്യാപ്സുല, അതായത് ഏറ്റവും പുറകിലത്തെ ആവരണത്തിൽ മരുന്ന് മാത്രം തിമിരമാകാം. ഇപ്പോൾ ഈ പോസ്റ്റീരിയർ സബ് ക്യാപ്സുല കാറ്ററാക്റ്റ് ഉള്ള ഒരു 10% തിമിരം ഉള്ളെങ്കിലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് രാത്രി വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഉണ്ടാവും, നേരത്തെ ചെയ്യാനായിട്ട് പറയും. അതേസമയം തിമിരം കട്ടിപിടിക്കുന്ന ന്യൂക്ലിയസ് ക്ലിറോസുള്ള കാറ്ററാക്റ്റ് അത് 0 to 4 വരെ ഗ്രേഡ് ചെയ്യുന്നു. ചിലപ്പോൾ 3, 3.5 ആയാൽ പോലും പേഷ്യൻറ്റിന് വലിയ ബുദ്ധിമുട്ട് വരില്ല, പക്ഷേ ചെയ്യുന്ന ഡോക്ടർക്ക് ഇത് കട്ടിക്കൂടുന്നതനുസരിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടി വരും. അതുകൊണ്ടാണ് പലപ്പോഴും പേഷ്യൻറ്റിന് വലിയൊരു ബുദ്ധിമുട്ടില്ല എങ്കിലും ചെയ്യുന്ന ഡോക്ടർ ചിലപ്പോൾ നേരത്തെ പറയാനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടാകാം. പിന്നെ ചിലർക്ക് പ്രോസ്റ്റേറ്റ്, ഈ പ്രോസ്റ്റേറ്റ് മരുന്ന് കഴിക്കുന്നവർക്ക് ഫ്ലോപ്പി ഐറിസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമണിയുടെ ചുരുങ്ങൽ വികസനത്തിലൊരു വ്യത്യാസം വരികയും ഓപ്പറേഷൻ സമയത്ത് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം പ്രോസ്റ്റേറ്റ് മരുന്ന് കഴിക്കുന്നവർക്കും കൃഷ്ണമണി വികസിക്കാത്തവർക്കും കട്ടിയുള്ള തിമിരം വരുന്നവർക്കും ചിലപ്പോൾ നേരത്തെ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അതാണ് ചിലപ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ പോയിട്ട് തിമിരം ചെയ്യണമെന്ന് പറഞ്ഞു, മറ്റൊരു ഡോക്ടർ നോക്കിയിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അത്രയൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഡോക്ടർ ചെയ്യുന്ന ചിലപ്പം ഫാക്കോ ഇമൾസിഫിക്കേഷൻ സർജറി ആണെങ്കിൽ അത് നമ്മൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ലേസർ വെച്ച് തിമിരം പൊടിച്ച് രൂപത്തിലാക്കി വലിച്ചെടുക്കുന്ന ഓപ്പറേഷനാണ് ഏറ്റവും നൂതനമായിട്ടുള്ള ഓപ്പറേഷൻ. ആ ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് കട്ടി കൂടുന്നതനുസരിച്ച് തിമിരം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടി വരും. അതുപോലെ കൃഷ്ണമണി വികസിച്ച് വരുന്നില്ല എങ്കിൽ സൂഡോ എക്സ്പോഷനുള്ള താരൻ പോലത്തുള്ള ചേഞ്ചസ് കണ്ട കൃഷ്ണമണിയിലോ പോളപ്പുറത്തോ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓപ്പറേഷൻ്റെ സങ്കീർണതകൾ കൂടുതലായിട്ട് വരും. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ഡോക്ടർ ചിലപ്പോൾ അധികം തിമിരമില്ലെങ്കിൽ നേരത്തെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു തന്നിരിക്കാം. അപ്പോൾ ഈ പ്രക്രിയയിലല്ല മറ്റൊരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഓപ്പറേഷൻ ഇല്ലാന്നറിയും. ഇതാണ് ചിലപ്പോൾ ചില പേഷ്യൻസ് ഡോക്ടർമാർ തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ആവുകയും മറ്റേ ഡോക്ടർ ആവശ്യമില്ലാതെ ഓപ്പറേഷൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടും ആകാം. ആ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളും നമുക്ക് സാധാരണ വരാറുണ്ട്.
0: വെളിച്ചത്തോട്ട് നോക്കുമ്പോൾ കണ്ണ് പെട്ടെന്ന് ടയേർഡായി പോകുന്ന പോലത്തെ ഫീലിംഗും ഈ തിമിരത്തിൻ്റെ ലക്ഷണം
2: ആകാം. കാരണം നമുക്ക് ഒരുപാട് വെളിച്ചം ഉള്ളപ്പോൾ നമ്മൾ തിമിരം കണ്ണിൻ്റെ അകത്ത് കിടക്കുന്ന വെളിച്ചത്തെ ചിന്നിച്ചെതിരി വിടുന്നത് കൊണ്ട് ഗ്ലെയറും ഹേലോസും വരുമ്പോൾ നമുക്ക് ലൈറ്റോട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടും നമുക്ക് ഈ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്.
0: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
3: നമസ്കാരം മാഡം, ഞാൻ കൊല്ലത്ത് നിന്ന് അൽഫോൺസ അല്ലണി.
0: ഡോക്ടർ ദേവിനുണ്ട്, ചോദിച്ചോളൂ.
2: പറഞ്ഞോളൂ മാഡം.
3: നമസ്കാരം ഡോക്ടർ.
2: അതെ, നല്ലോണം കേൾക്കാം.
3: എനിക്ക് ഒരു 13 വയസ്സായപ്പോ മുതൽ ഒരു ബോധക്കേട് തുടങ്ങി എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. ബോധക്കേട് എന്ന് പറഞ്ഞാൽ കളിച്ചോണ്ടിരുന്ന സമയത്ത് ബോധക്കേടുണ്ട്, അതേ തുടർന്ന് ഇങ്ങനെ അന്ന് 13 വയസ്സ്. 62 വയസ്സിൽ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതോടെ ആ തലവേദനയും മാറി ചരിതലും ബോധക്കേടും ഒക്കെ കഴിഞ്ഞു.
2: അപ്പൊ
3: പിന്നെ ഈ പെട്ടെന്ന് ലൈറ്റ് പോകുന്നുണ്ട്, കണ്ണില് മിന്നാമിന് പോലും മിന്നുന്ന കാണാം, ഒരു ഗോളം പോലെ ഒരു സാധനം ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ള.
2: ഇപ്പൊ അമ്മയ്ക്ക് കാഴ്ചയുണ്ടോ?
3: ഇല്ല, നമ്മള് കണ്ണിൽ എന്തോ അടച്ചു കഴിയുന്നത് എങ്ങനെ കാണുന്ന അതുപോലെ.
2: ഇത് സാധാരണഗതിയില് ഇത് ഹെറിഡോ മാക്ലർ ഡീജനറേഷൻ ഉള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവെ ഇത് കാണുന്നത്. അപ്പം ജന്മന നമുക്ക് കുറച്ച് തലവേദനയും ഈ പെട്ടെന്ന് ബോധക്ഷയവും ഒക്കെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാം. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ കണ്ടാത്തുള്ള നാഡി ഒപ്റ്റിക് നെർവും റെറ്റിനയും ഒക്കെ. അപ്പം ഈ
3: നിമിഷം പറഞ്ഞോട്ടെ, ഇത് 2014 നവംബറിൽ ഞാൻ അംഗൻവാടി ടീച്ചറായിരുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി എഴുതാനൊക്കെയുണ്ട്. അങ്ങനെ ഇരുന്നപ്പോ എന്റെ കാഴ്ച കാണാൻ വയ്യെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഡോക്ടറെ ചെന്ന് കണ്ട. അല്ലാതെ അത് അത്രയും കാലം തലവേദനയ്ക്ക് ENT ഡോക്ടർമാരെ ഒക്കെ കണ്ട് മെഡിക്കൽ കോളേജിലൊക്കെ പോയപ്പോ മെഡിക്കൽ കോളേജിൽ പോയപ്പോ പറഞ്ഞ് കണ്ണിലോട്ടുള്ള ഞരമ്പുകൾക്ക് വീക്കം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു
2: അവിടെ.
3: പിന്നെ നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രി 4-5 പ്രാവശ്യം പോയപ്പോഴെല്ലാം അവര് കണ്ണിൽ മരുന്ന് വെച്ച് കണ്ണ് വികസിപ്പിച്ച് കണ്ണ് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടൊന്നും അവരാരും ഒന്നും കണ്ടില്ല. ഇപ്പൊ ഈ കണ്ണ് എന്റെ കാഴ്ച പോയി. ഞാൻ കരുനാഗപ്പള്ളിയിൽ ഒരു ഹേമോഫ്ലാസ്ക് എന്ന് പറയുന്ന മഠത്തിന് ചെന്ന് കണ്ട്. അപ്പൊ അവര് കണ്ണ്

0: തിരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രി.
1: അപ്പൊ
0: ആ മാഡം പറഞ്ഞ് കണ്ണ് അവരും ഇതുപോലെ മരുന്നൊഴിച്ചൊക്കെ നോക്കിയിട്ട് ഒന്നും അറിയുന്നില്ല.
1: നോക്കിയായിരുന്നോ?
0: അപ്പൊ ഡോക്ടർ ഇത് സ്കാൻ ചെയ്തു അവിടെ വെച്ച്. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാ പറഞ്ഞ ഒപ്റ്റിക്കൽ നെർവിന്റെ പ്രശ്നമായിരുന്നു, അതിങ്ങനെ റെക്ടോട്ടും ഇല്ലാതെ ഡാമേജ് ആയി കണ്ണിൽ അടിഞ്ഞു വരുവായിരുന്നു.
1: നമ്മളിത് വരുമ്പോ നമ്മള് ന്യൂറോളജിയും ഇവിടെയൊക്കെ ചെയ്തപ്പോ ഡോക്ടർമാരെല്ലാം അത് നോക്കിയിട്ടുണ്ടാകാം, അമ്മയ്ക്ക് മനസ്സിലാക്കിയാലോ കേട്ടാലോ ഉള്ള വ്യത്യാസമാകാം. കാര്യം ഈ പറഞ്ഞത് നമുക്കൊരു ഡോക്ടറെ കേൾക്കുമ്പോൾ തന്നെ നാഡികളുടെ ഡാമേജ് ആണെന്നൊക്കെ ഉടനെ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഡോക്ടർമാരൊന്നും മിസ് ചെയ്തതല്ല. അത് സി ടി എം ആർ ഐ നോക്കുമ്പോൾ,
0: അതല്ലേ ഞാൻ പറഞ്ഞത്.
1: അപ്പൊ നമ്മൾ സി ടി എം ആർ ഐ ചെയ്തിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നോക്കുക. കണ്ണിന്റെ നാഡികൾക്ക് ഡാമേജ് ഉള്ളപ്പോൾ അതിന്റെ പുറത്ത് വലിവും ഇറിറ്റേഷനും വരുമ്പോൾ ഇത് അതിൻ്റെ അകത്ത് തന്നെത്താൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസാണ് അമ്മയ്ക്ക് മിന്നൽ പോലെ കാണുന്നത്. ഇതും ഈ ഒരു അസുഖത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഫ്ലാഷസ് ഓഫ് ലൈറ്റ് എന്നാണ് ടെക്നിക്കലി നമ്മൾ പറയുന്നത്. ഇതെല്ലാം ഈ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അമ്മ ഈ പറയുന്നത് ഓൾമോസ്റ്റ് എത്ര 10-40 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് വ്യത്യസ്തപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ്. ഈ ഒരു കാര്യമായിട്ട് ഒരു ഡോക്ടർ ഇപ്പം ഈ ഒരു സെമിനാർ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇതിനെ പണ്ടത്തേനേക്കാൾ ഒരുപാട് നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളും വിധികളും ഡയഗ്നോസിസും ഉള്ളതുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചികിത്സയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. ഇന്നൊരു കാലത്ത് ഒരു പേഷ്യൻ്റ് ഇതേ ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അതുകൊണ്ടാണ് കാലം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഡോക്ടർമാർ പറയുന്നതിൽ വ്യത്യാസം വരുന്നത്. കാര്യം നമുക്ക് അസുഖത്തിനെ പറ്റിയുള്ള അറിവും ചികിത്സകളും അത് എങ്ങനെ നമ്മൾ പരിശോധിക്കുന്നു എന്നുള്ളതിനുമൊക്കെ എല്ലാ വർഷവും വളരെ വളരെ പുരോഗമനം വരുന്നൊരു മേഖലയാണ് അമ്മ ഈ പറയുന്ന റെറ്റിനയുടെയും ഈ ഹെറിഡോമാക്കുലർ ഡീജനറേഷൻ്റെയും ഒക്കെ ഈ ഒരു മേഖല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് കാഴ്ച ഇല്ല എന്നുള്ള പൂർണ്ണമായും മനസ്സിലായിക്കൊണ്ട് തന്നെ മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ ബയോണിക്കായി ജനിതക ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്നത് കൊണ്ട് ഈ ഒരു അസുഖത്തിന് ഭാവിയിൽ ചികിത്സ കാണാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് അമ്മയ്ക്ക് എത്രത്തോളം അമ്മയുടെ
0: ഞാൻ അന്നോട് പറഞ്ഞോട്ടെ, അന്ന് ആ മാഡം എന്റെ അടുത്ത് പറഞ്ഞത് വേറെങ്ങും കൊണ്ടുപോയി കണ്ണ് കാണിച്ച അവര് ഈ തിമിരമാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യും. പക്ഷെ ആ ഓപ്പറേഷൻ ചെയ്താലും ലെൻസ് ഇട്ടാലും കാണത്തില്ല, കാരണം ഈ ഒപ്റ്റിക്കൽ നെർവിന്റെ പ്രശ്നമായതുകൊണ്ട്.
1: നമ്മൾ ഡോക്ടർമാര് നോക്കിയിട്ട് കൃഷ്ണമണി വികസിപ്പിച്ച് എത്രത്തോളം തിമിരമുണ്ടെന്നുള്ളത് നോക്കി ഞരമ്പുകൾ അളന്ന് ഞരമ്പിന്റെ പ്രവർത്തനം നോക്കിയിട്ടാണ് ഓരോ ആശുപത്രിയിലും തിമിരം ചെയ്യുന്നത്. അതല്ലാതെ വെറുതെ ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരു പറയുന്ന ഒരു രീതി എനിക്ക് ഒത്തും യോജിക്കാൻ ഒക്കുന്നില്ല. ഒന്ന്, രണ്ട്, ചിലപ്പോൾ ഡോക്ടർ ഉദ്ദേശിച്ചത് കുറെ കൂടെ തിമിരം മുറ്റി വന്നാൽ രണ്ടാമത് നോക്കുന്ന ഡോക്ടർക്ക് നാഡികൾ കാണാനൊക്കാത്തത് കൊണ്ട് അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ അതുപോലെ തന്നെ വി ഇ പി ഇ എന്നുള്ള പഠനങ്ങളുണ്ട്, ഇതിലൊക്കെ തന്നെ നമുക്ക് നാഡികളുടെ പ്രവർത്തനം അറിയുകയും നമുക്ക് അതിനനുസരിച്ച് നോക്കി ചികിത്സിക്കാനും ഒക്കും. അപ്പോൾ അമ്മ നിരന്തരം ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുക, അത് പുതിയ ചികിത്സകളും ചികിത്സാവിധികളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ സമയത്ത് ശരിയായിരിക്കാം, പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ നൂതനമായ ചികിത്സകളോ ചികിത്സാ രീതികളോ മരുന്നുകളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. കാര്യം ഒരു 10-15 വർഷം മുമ്പ് കണ്ണുകളുടെ അകത്തുള്ള ഇഞ്ചക്ഷൻ ഒരിടത്തും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഓരോ ദിവസവും 100 കണക്കിന് ആൾക്കാരാണ് ഓരോ ജില്ലയിലും ഓപ്പറേഷനോ ഇഞ്ചക്ഷനോ ഒക്കെ ചെയ്ത് കാഴ്ച നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ പുതിയ ചികിത്സാ രീതികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ചെയ്യാനുള്ളത് ഒരു 6 മാസത്തിലെങ്കിലും ഒരിക്കൽ ഒരു ഡോക്ടറെ കണ്ട് അമ്മയുടെ അസുഖം കണ്ണിൻ്റെ അകത്ത് പുതിയ രോഗങ്ങളൊന്നും വരുന്നില്ല എന്നും നേരത്തെ ഉള്ള രോഗത്തിന് പുതിയ ചികിത്സകൾ വന്നിട്ടുണ്ടോ എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
0: ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഈ UDI കാർഡും ഒക്കെ കൊടുക്കുമല്ലോ, പണ്ട് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ശാസ്താംകോട്ട ആശുപത്രിയില് പിന്നെ 1 മാസത്തിലൊരിക്കൽ ഇതിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് അവിടെ ചെന്നന്ന് അവരെ കണ്ണിൽ ഇതുപോലെ മരുന്നൊഴിച്ച് നോക്കിട്ട് പറഞ്ഞ തിമിരം എവിടെയെങ്കിലും കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വിവരം പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് കണ്ണമ്മൂല അപ്പൊ ഒന്നുകൂടെ കൊണ്ടുപോയി പരിശോധിക്കാൻ പോയിരുന്നു. അപ്പൊ ഞാന് 100 നാട് ഒരു കണ്ണിന്റെ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് അവരിതുപോലെ സ്കാൻ ചെയ്തായിരുന്നു. കുറച്ച് രണ്ട് ഒന്നൊന്നര 6 മാസത്തിൽ കൂടുതലായി. അപ്പം അവര് ആ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞ് കണ്ണില് ഒന്നും പിന്നെ കണ്ണാണോന്ന് പോലും അറിയാൻ വയ്യാത്ത വിധം കണ്ണ് മൂടിക്കിടക്കും, ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുകൊണ്ട് അവരെഴുതി തന്നു. അപ്പൊ ഞാൻ തിരിച്ചത് അവിടെ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞ് കണ്ണമ്മൂല പോയി കണ്ണാശുപത്രി പോകാൻ പറഞ്ഞു.
1: അമ്മ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗവൺമെന്റ് തലത്തില് വളരെ നല്ല പ്രഗത്ഭമായിട്ടുള്ള ഡോക്ടർമാരും ചികിത്സാരീതികളും ഉപകരണമൊക്കെ ഉണ്ട്. നമ്മൾ ഗവൺമെൻറ് തരത്തിലൊരു മെഡിക്കൽ കോളേജിൽ കാണിച്ച് ആധികാരികമായിട്ടുള്ള ചികിത്സ നടത്തി മുമ്പോട്ട് പോവുക. ഗവൺമെൻറ് തലത്തിൽ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, കോട്ടയത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഡോക്ടർമാരുണ്ട്, എല്ലായിടത്തും നല്ല ഉപകരണങ്ങളും ഉണ്ട്. അമ്മയ്ക്ക് വിശ്വസിച്ച് ചെന്ന് നല്ലൊരു പരിശോധന നടത്തി ഒരു തീരുമാനം എടുക്കുക കേട്ടോ.
2: നന്ദി. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
3: ഫാം ടു സിറ്റി
4: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
3: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
5: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9496778344.
6: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
7: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
8: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
10: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
11: എന്തായാലും KK ചേട്ടന്റെ വരവ് പൊളിച്ചു.
12: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1st വാർഷികത്തോടനുബന്ധിച്ച് October 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
13: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1,000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
14: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിലും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
15: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, RP മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
16: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
17: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
18: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാറ് കേട്ടു.
19: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം 1st സമ്മാനം, ടാറ്റാ ടിയാഗോ കാർ 2nd സമ്മാനം, TVS ഇ സ്കൂട്ടർ 3rd സമ്മാനം, റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
18: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
2: ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
0: കുറയാതെ വന്നിട്ട് ഞാൻ ഇനി മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പം ഈ തന്നിനകത്ത് ഒഴിക്കാനുള്ള ഈ റീഫ്ലഷിന്റെ ഇച്ചിരി കൂടിയ മരുന്ന്, ലിക്വിഡ് പോലത്തെ ജെല്ല് പോലത്തെ മരുന്ന് ഒഴിക്കാനും തന്ന്. പിന്നെ ഒരു കണ്ണി രാത്രി എഴുതിക്കൊണ്ട് കിടക്കാനായിട്ട് ഈ ട്യൂബിനകത്തുള്ള ഒരു ജെല്ല് പോലത്തെ മരുന്നും തന്ന്. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ കണ്ണിനകത്ത് ഞാൻ മരുന്ന് ഒഴിക്കുമ്പോഴത്തേന് ഇങ്ങനെ ഈ കണ്ണ് ഉറക്കളച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നെ. അപ്പം ഡോക്ടർ പറഞ്ഞ കണ്ണിന് നനവ് കുറവാന്ന് പറഞ്ഞു.
1: രണ്ട് കണ്ണും പൂള താന്ന് വരുന്നുണ്ട്, ഒരു കണ്ണിൽ മാത്രമാണ് പൂള താന്ന് വരുന്നത്.
0: ഒരു കണ്ണിലാണ് കൂടുതൽ ഇടത്തെ
1: കണ്ണ്. ഞാൻ പറയട്ടോ ഇനി. നമുക്ക് പക്ഷാഘാതം വരുമ്പോ നമുക്ക് അത് കൈകളെ ബാധിക്കാം, അങ്ങനെ ഒരു കൈ പൊക്കാനൊക്കില്ല, അല്ലെങ്കിൽ കാലിനെ ബാധിക്കാം, കാല് നമുക്ക് നടക്കാനോ പൊക്കാനോ ഒക്കില്ല. അതുപോലെ കണ്ണിനെ ചലിപ്പിക്കുന്ന മസിലുകൾക്ക് ഈ പ്രവർത്തനം സ്ട്രോക്ക് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനെ കോങ്കണ്ണായിട്ട് ഇരട്ടിപ്പായിട്ട് കാണാം. അത് കൂടാതെ കണ്ണിൻ്റെ പോള പൊക്കുന്ന ഒരു മസിലുണ്ട്, ഓർബിക്കുലാരിസ് ഓക്കുലൈ ലിവിയേറ്റർ പാൽപ്പർബ് എന്ന് അതിനെ പറയുന്നത്. അപ്പം ഇതിനെ ബാധിക്കുന്ന മൂന്നാമത്തെ നേർ, തേർഡ് നേർവ് എന്ന് അതിന് പറയുന്നത്. അപ്പം ഇതിനെ സ്ട്രോക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് പോള പൊങ്ങി വരാനുള്ള പ്രവർത്തനം കുറച്ചൊന്ന് കുറഞ്ഞു വരും, അത് സ്ട്രോക്കിൻ്റെ ഭാഗമാകാം. ഇപ്പം നമ്മൾ പക്ഷാഘാതം വന്ന ഒരു കൈ പൊക്കാൻ ഒക്കില്ലല്ലോ. പിന്നെ ക്രമേണ നമ്മുടെ കൈ പതുക്കെ പതുക്കെ അനങ്ങി തുടങ്ങുന്ന പോലെ തന്നെ ഈ പോള ക്രമേണ അതിൻ്റെ പ്രവർത്തനം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന്. രണ്ട് പ്രായം കൂടുന്ന അനുസരിച്ച് നമുക്ക് ഇൻവിഷൽ ടോസസ് എന്ന് പറഞ്ഞ് പോളയുടെ ആരോഗ്യം, അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരികയാണെങ്കിൽ അതുമൂലവും നമുക്ക് പോള പൊങ്ങാനുള്ള സാധ്യത കുറഞ്ഞു വരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ തന്നത് കണ്ണീരുകൾ കുറഞ്ഞു വരുന്നത് കൊണ്ട് കണ്ണീരിന് പകരമുള്ള തുള്ളിമരുന്നും, നമ്മൾ തുള്ളിമരുന്ന് ഒഴിച്ച് കഴിയുമ്പം അത് തുള്ളി മരുന്നായതുകൊണ്ട് അതങ്ങ് ഒലിച്ചു പോകാനും അത് പെട്ടെന്ന് പറ്റിപ്പോകാനും സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഓയിൻമെൻ്റ് ഇട്ടാൽ ഒരു 1-2 മണിക്കൂറത്തേക്ക് അതിൻ്റെ നനവ് കാണും. അപ്പോൾ ഇത് രണ്ടും മാറിയും തിരിഞ്ഞ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഓയിൻമെൻ്റ് ഇട്ടാൽ ഒരേ ഒരു പ്രശ്നം, ഇട്ട് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റത്തേക്ക് കാഴ്ച കാണില്ല, മങ്ങിയിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓയിൻമെന്റ് രണ്ട് മൂന്ന് മിനിറ്റ് കണ്ണടച്ചിരുന്നാൽ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലം

0: ഉണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഓയിൻമെൻ്റ് ഒന്ന് ഇട്ടേക്കാം. രാത്രി കിടക്കുന്ന സമയത്ത് ഓയിൻമെൻ്റ് ഇട്ട് കിടന്നൊന്ന് ഉറങ്ങുക. ഈ നേരത്തെ ഒഴിക്കുന്ന തുള്ളി മരുന്ന് റിഫ്രഷ് ടീയേഴ്സ് ഒഴിക്കുന്നതിനുള്ള, അതല്ലാതെ ഒരുപാട് ബ്രാൻഡുണ്ട്, എല്ലാം നല്ലത് തന്നെയാണ്. അതൊരു 6 നേരം വരെയൊക്കെ ഉപയോഗിക്കുന്നതിനും വേറെ ദോഷമായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ നാഡികൾ പരിശോധിച്ച് പണ്ട് വന്ന സ്ട്രോക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കണം. 2, നമുക്ക് ഈ പ്രായം കൂടി വരുമ്പോൾ കണ്ണിൻ്റെ അകത്ത് വരുന്ന ഏജിങ്ങിൻ്റെ ചേഞ്ച്, ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷനോ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ബി പിയുടെ കോംപ്ലിക്കേഷനോ കണ്ണിൻ്റെ പ്രഷറോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന് 6 മാസത്തിലൊരിക്കൽ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയാകും. തിമിരം എന്തെങ്കിലും പ്രായം കൂടുന്നതനുസരിച്ച് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തിമിരം കഴിവതും നേരത്തെ അങ്ങ് ചെയ്യിച്ചോളൂ. കാര്യം ബാക്കി പ്രശ്നങ്ങളുള്ളത് കൊണ്ടേ നമ്മളത് വെച്ച് താമസിക്കുന്നത് നല്ലതായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ചികിത്സ മുമ്പോട്ട് കൊണ്ടുവെക്കോളൂ കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി.
0: അതേപോലെ തന്നെ ചെയ്യണ്ടേ? അതെ, അതേപോലെ ചെയ്തിരുന്നാൽ മതി.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നേരത്തെ ഒരു ശ്രോതാവ് സൂചിപ്പിച്ചതുപോലെ കണ്ണിൽ പെട്ടെന്നുണ്ടാകുന്ന ഇപ്പോൾ ഈച്ച പറക്കുന്നത് പോലെയോ വെളിച്ചം മിന്നുന്നത് പോലെയോ ഒക്കെ ഉള്ള ഒരു അനുഭവം റെറ്റിന തകരാറിൻ്റെ ലക്ഷണമാകാമോ?
0: അതെ, അപ്പോൾ ഇത് നമുക്ക് ഇപ്പം വെളിച്ചം കാണുന്നത് നാഡികൾക്ക് ഞരമ്പിൻ്റെ പുറത്ത് വലിവ് വരുമ്പോഴാണ്. അത് ട്രാക്ഷൻ, അതായത് വലിവുണ്ടെങ്കിൽ വരാം, ചിലപ്പോൾ ഡീജനറേറ്റീവ് ചേഞ്ചസ്, ഏജിങ്ങിൻ്റെ ചേഞ്ച് കൊണ്ടുവരാം, കണ്ടാത്ത ചെറിയ ഹോൾ വീഴുന്ന പ്രവണത ഉണ്ടെങ്കിൽ വരാം. ഇതൊക്കെയാണ് നമുക്ക് പ്രോബ്ലം ആയിട്ടുള്ളത്. കണ്ണിൻ്റെ മുമ്പിൽ മൂടൽ പോലെ വരുന്നത് കണ്ണിൻ്റെ അകത്തുള്ള വിട്രിയസിൻ്റെ അകത്ത് ചെറിയ കുമ്മളകൾ പോലെ വരുന്നത് കൊണ്ടാകാം. ഇതൊരു 50-55 വയസ്സാകുമ്പോൾ കണ്ടാത്ത വിട്രിയസ് എന്നൊരു ജെല്ലി, ഒരു കട്ടിയായിട്ടിരിക്കുന്ന മുട്ട പുഴുങ്ങി പോലത്തിരിക്കുന്ന ഒരു സാധനമുണ്ട്, ജെല്ലിയുണ്ട്. ഇത് പ്രായമാകുമ്പോൾ ചുരുങ്ങി കണ്ട അകത്തോട്ട് വീഴുന്ന ഒരു പ്രക്രിയയുടെ കൂട്ടത്തിൽ ഞരമ്പുകൾക്കൊരു വലിവ് വരികയും വളരെ വളരെ അപൂർവം നാഡികൾ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുമ്പള പോലെ അല്ലെങ്കിൽ ഒരു ഓടി നടക്കുന്ന ചെറിയ പ്രാണി പോലെ കാണുന്ന സാധാരണഗതിയിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലോ നിഴല് പോലെ ഒരു കർട്ടൻ വരുന്ന പോലത്തെ രീതിയിൽ കാഴ്ചയ്ക്ക് മങ്ങലോ വരികയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിക്കണം. എന്ത് കാരണവശാലാണെങ്കിൽ ഇത് കാണുന്നത് ഡോക്ടറെ ഒന്ന് കാണിച്ച് പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ വേറെ ചികിത്സ ഒന്നും ചെയ്യാതിരിക്കാൻ പാടുള്ളൂ.
1: അതുപോലെ തന്നെ ഹൈ ബി പി പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമോ?
0: അതെ, നമുക്ക് ബി പി, ശരീരത്തിൻ്റെ ബി പി വളരെ ക്രമാതീതമായി കൂടുകയാണെങ്കിൽ കണ്ണിൻ്റെ അകത്തുള്ള രക്തയോട്ടത്തെ അത് ബാധിച്ച് പെട്ടെന്ന് രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് വരികയാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഏത് ധമനിക്കാണ് പ്രശ്നം വരുന്നതനുസരിച്ചിരിക്കും. ആർട്രിക്കാണ് ബ്ലോക്ക് വരുന്നതെങ്കിൽ കാഴ്ച തിരിച്ചു കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. വെയിനിനാണ് ബ്ലോക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് സാധാരണ നീർവീർക്കവും ബ്ലഡ് ഇറങ്ങുകയും ഇത് കാലക്രമേണ ഇമ്പ്രൂവ്മെൻ്റ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കണ്ണിൻ്റെ നാഡികൾക്ക് വീക്കം വന്നോ എന്നറിയാനായിട്ട് OCT സ്കാൻ ചെയ്ത് വീക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനേക്കാളും ഒക്കെ പ്രധാനം, ഒരു കണ്ണിൽ വന്നാൽ മറ്റേ കണ്ണിൽ വരാൻ 10% സാധ്യത ഉള്ളത് കൊണ്ട് നമ്മുടെ ചികിത്സിക്കുന്ന ഡയബറ്റീസിൻ്റെ ഡോക്ടർ, ബി പിയുടെ ഡോക്ടർ കഴിവതും ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് ഇത് വരാൻ എന്തെങ്കിലും പ്രവണത ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ പ്രവണത ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ചിലർക്ക് കരോട്ടഡ് ആർട്ടറി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള അസുഖങ്ങൾ വരാം. അങ്ങനെയാണെങ്കിൽ കരോട്ടഡ് ആർട്ടറിയുടെ ഡോപ്ലർ ചെയ്ത് കാർഡിയോളജി ഡോക്ടർ പറയുന്നതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. അപ്പോൾ നേത്ര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ സ്നേഹിക്കാൻ പറ്റുന്ന മിനിമം ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം.
0: നമ്മുടെ വേൾഡ് സൈറ്റിയുടെ സന്ദേശം തന്നെ നമ്മുടെ കണ്ണുകളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് വെറും വാക്കാകാൻ പാടില്ല. കണ്ണുകളെ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ കാറിനെയും ബൈക്കിനെയും സ്കൂട്ടറിനെയും ഒക്കെ സ്നേഹിക്കുന്ന പോലെ തന്നെ, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കാറ് ചെക്ക് ചെയ്യുന്ന പോലെയും വർക്ക്ഷോപ്പിൽ കണ്ടുപോകുന്ന പോലെയും നല്ല കാഴ്ചയുണ്ട്, ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പോലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും നേത്രവിദഗ്ധനെ കാണിക്കുക. പ്രത്യേകിച്ച് ഡയബറ്റിക് ആണെങ്കിൽ നിർബന്ധമായി വർഷാവർഷം കാണിച്ചിരിക്കണം.
1: അപ്പോൾ തിമിരം, ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചും ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട നേത്ര സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി സംസാരിച്ച ഡോക്ടർ ദേവിൻ പ്രഭാകറിന് പരിപാടിയുടെയും ശ്രോതാക്കളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കാഴ്ച വൈകല്യങ്ങളിൽ വലിയൊരു പങ്കും കൃത്യസമയത്തുള്ള പരിശോധനയിലൂടെയും ചികിത്സയിലൂടെയും പരിഹരിക്കാൻ സാധിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും കണ്ണുകൾ പരിശോധിച്ച് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാം. കാരണം വ്യക്തമായ കാഴ്ച ലഭിക്കുക എന്നത് നമ്മുടെ അവകാശവും കടമയുമാണ്. അടുത്ത ആഴ്ച മറ്റൊരു ആരോഗ്യ വിഷയവുമായി ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.

കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. അവതരിപ്പിച്ചത് MS ആശ. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, അനിൽ മാത്യു. സ്റ്റുഡിയോ സഹായം ശോഭ ബിറ്റി.

0: ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് നിർണായക പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനുമായി യോജിച്ച് തീരുമാനങ്ങൾ എടുത്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കായംകുളത്ത് 2000 MW അവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്ന പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പിടും. അടുത്ത വർഷം മാർച്ചോടെ പോത്തൻകോട്, ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിൽ 80 MW രണ്ട് പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമെന്നും മുഖ്യമന്ത്രി. കേരളത്തിന് ദീർഘകാല വൈദ്യുതി ആവശ്യം പരിഗണിച്ച് സമർപ്പിത വൈദ്യുതി നിലയം സ്ഥാപിക്കണമെന്ന് NTPCയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വ വായ്പയ്ക്ക് റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കായ റിപ്പോ 25 basis points വർദ്ധിപ്പിച്ച് 5.50%. 2023 ഫെബ്രുവരിക്ക് ശേഷം ആദ്യ നിരക്ക് വർധനയാണ് ഇത്. ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക പ്രാധാന്യം എടുത്തുകാട്ടുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ 7 ദിനാചരണം നടത്തുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടന്ന പാലം 1 മാസത്തിനകം തുറക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂൾ കോഴിക്കോട് ജില്ലാ കലോത്സവം ഉത്സവ് 2026 ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. മറ്റന്നാൾ മന്ത്രി എം ഷംസുദ്ദീൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ KSRTC തീരുമാനം. വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. കൂട്ടുകാരി

0: ആ അമ്മ വന്നോ? യാത്ര എങ്ങനെയുണ്ടായിരുന്നു?
1: ഈ യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. അനുക്കുട്ടി എവിടെ?
2: അവള് കോളേജിൽ നിന്ന് വന്നിട്ടില്ലമ്മേ. ഇന്ന് കോളേജിൽ ആർട്സ് ഡേ ആണ്. അവളെ 10 കഴിഞ്ഞ് നോക്കിയാ മതി ഇന്ന്. അമ്മ ആദ്യം കുളിച്ച് വിശ്രമിക്കൂ, ഞാൻ ചായ ഉണ്ടാക്കാം.
1: രാത്രി 10 കഴിഞ്ഞോ? മുതിർന്ന കുട്ടിയോള് രാത്രിയില് വീടിന് പുറത്ത്.
0: അമ്മേ, അനു മുതിർന്ന കുട്ടിയല്ലേ, അവൾക്കെല്ലാം മാനേജ് ചെയ്യാനറിയാം. അമ്മ ഡ്രസ്സ് മാറി വരൂ, ചായ കുടിക്കാം. മീരയ്ക്ക് നാളെ ഒരു പ്രധാന മീറ്റിംഗ് ഉണ്ട്, അവൾ അതിനു വേണ്ട പേപ്പേഴ്സ് സെറ്റ് ചെയ്യട്ടെ, ഞാൻ ചായ ഉണ്ടാക്കാം.
1: അയ്യോ, നീയോ ചായ ഉണ്ടാക്കുന്നത്?
0: ആ അതെ അമ്മേ, എന്താ അതിന്?
1: ഒന്നുമില്ല, നീ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇനി അടുക്കള പണിയും ചെയ്യണോ?
0: അമ്മേ, ഓഫീസിലെ ജോലി കഴിഞ്ഞാ എന്താ വീട്ടിലെ ജോലി നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ?
1: പക്ഷേ വീട്ടിലെ പണിയൊക്കെ
0: ഞാനല്ലാതെ വീട്ടിലുള്ളവരല്ലേ ചെയ്യേണ്ടത്. അമ്മ കുടിച്ചിട്ട് പറ, ചായ എങ്ങനെയുണ്ട്?
1: ചായ കൊള്ളാം, പക്ഷേ
0: പക്ഷേ ഇട്ടത് ഞാനായോണ്ട് അത്ര രുചി പോരാ അല്ലേ? അമ്മേ, കാലം മാറി, അടുക്കള പെണ്ണിന്റെ മാത്രമാണെന്ന ചിന്തയും മാറി. ഇന്ന് സപ്പർ നമുക്ക് രണ്ടുപേർക്കും ചേർന്നുണ്ടാക്കിയാലോ? പണ്ട് അമ്മ എപ്പോഴും പരാതി പറയാറില്ലായിരുന്നോ, അച്ഛൻ സഹായിക്കില്ലെന്ന്? ഇപ്പോ ഞാൻ എന്റെ ഭാര്യയെ സഹായിക്കണ കാണുമ്പോ സന്തോഷിക്കുകയല്ലേ അമ്മ വേണ്ടത്?

0: ഓ, സമയം 10 കഴിഞ്ഞല്ലോ. അനു ഇനി എത്തിയില്ലല്ലോ.
1: അവൾ വിളിച്ചിരുന്നു അമ്മ, 11 മണിയെങ്കിലും ആകും അത്രേ പ്രോഗ്രാം തീരാൻ. അമ്മ പോയി കിടന്നോളൂ.
2: അരുൺ, എന്നാൽ ഞാൻ കിടക്കട്ടെ. 4:30 എണീറ്റാലേ സമയത്തങ്ങ് എത്തും. കാറ് ഞാനെടുക്കട്ടെ. നാളെ അരുൺ മെട്രോയിൽ പോകൂലേ?
1: ആ ഞാൻ പൊക്കോളാം, നീ കിടന്നോളൂ, ഞാൻ മീര വന്നിട്ട് കിടന്നോളാം.
0: മോനെ, നീ ആകെ മാറിപ്പോയല്ലോ. പണ്ട് നിനക്കൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ അറിയില്ലായിരുന്നു. നിന്റെ അനിയത്തിയെ വൈകിട്ട് 6 മണി കഴിഞ്ഞ നീ പുറത്തേക്ക് അയച്ചിരുന്നില്ല. ഇതൊക്കെ കാണുമ്പോ എനിക്കെന്തോ ഒരു വല്ലായ്മ.
1: പണ്ടമ്മ എത്രയോ പ്രാവശ്യം പരാതി പറഞ്ഞിരുന്നില്ലേ ആരും സഹായിക്കാനില്ല എന്നൊക്കെ. അന്ന് എന്റെ അനിയത്തി സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി എത്രയോ തവണ തർക്കിച്ചിരുന്നു. സത്യത്തിൽ അന്ന് അതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. കാരണം ഞാൻ വളർന്ന, എന്നെ വളർത്തിയ സാഹചര്യമാണത്. ഇന്ന് കാര്യങ്ങൾ നേരാംവണ്ണം മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കുണ്ട്. നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് വാദിക്കുമ്പോൾ കടമകളെക്കുറിച്ചും ബോധ്യമുള്ളവരായിരിക്കണ്ടേ? വേണ്ടേ? അത്

0: അനു വന്നൂന്ന് തോന്നുന്നു.
1: ഹായ് മുത്തശ്ശി, എപ്പോ ലാൻഡ് ചെയ്തു?
2: ആ ഞാൻ വൈകിട്ടെത്തി. മോളെന്ത് ഇത്ര വൈകിയത്?
1: ഷോ, ഒന്നും പറയണ്ട എന്റെ മുത്തശ്ശി, 4 പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇപ്പോഴാ തീർന്നത്. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, പറയട്ടെ. എല്ലാറ്റിനും ഫസ്റ്റ് ഉണ്ട്. ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. മുത്തശ്ശി എന്റെ കൂടെയല്ലേ കിടക്കുക?
2: അതെ മോളെ.
0: അനു, മുത്തശ്ശിയുടെ നല്ല സ്പെഷ്യൽ മീൻകറിയുണ്ട്, ചപ്പാത്തി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നീ കുളിച്ചിട്ട് കഴിച്ചിട്ട് കിടന്നോളൂ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്.
2: ഞാൻ ഫുഡ് കഴിച്ചാ, എല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്, ഞാൻ രാവിലെ കഴിച്ചോളാം.
0: എന്നാ അമ്മയും പോയി കിടക്ക്, ഗുഡ് നൈറ്റ്.
2: മോൾ കുളിച്ചോ?
1: ആ ഓ മുത്തശ്ശി, മുത്തശ്ശി എന്നുറങ്ങണ ടൈം കഴിഞ്ഞുല്ലേ?
2: അത് സാരമില്ല അനുക്കുട്ടി, ഞാൻ ആലോചിക്കായിരുന്നു എന്റെ മോൻ എത്ര മാറിപ്പോയെന്ന്. അടുക്കളയിൽ കയറി പാത്രം കഴുകണ്, ഭക്ഷണം ഉണ്ടാക്കണ്, വസ്ത്രം അലക്കണ്.
1: അതിനെന്താ?
2: പുരുഷന്മാര് വീട്ടുപണിയൊക്കെ ചെയ്യുന്നത് അത്ര നല്ല കാഴ്ചയല്ലെന്നാ ഞാൻ ശീലിച്ചു വെച്ചിരുന്നത്.
1: അങ്ങനെയൊക്കെ ഉണ്ടോ മുത്തശ്ശി?
2: ഞങ്ങളുടെ കാലത്ത് ആണുങ്ങൾ പുറത്തുപോയി ജോലി ചെയ്യും, സ്ത്രീകള് വീടും കുട്ടികളെയും നോക്കും.
1: മുത്തശ്ശി, നിങ്ങളുടെ കാലത്ത്

0: ജോലി എത്ര മണിക്കൂറായിരുന്നു?
1: രാവിലെ എഴുന്നേറ്റാ രാത്രി വരെ.
0: അപ്പൊ ശമ്പളം?
1: ശമ്പളോ?
0: അല്ലല്ല, വിശ്രമം.
1: ഓ, അതൊന്നും ഉണ്ടായിരുന്നില്ല.
0: അപ്പൊ മുത്തശ്ശി ഒരു ഫുൾ ടൈം വർക്കർ ആയിരുന്നില്ലേ?
1: അതും ശരിയാണ്.
0: മുത്തശ്ശി, ഇന്ന് അച്ഛനും അമ്മയും രണ്ടുപേരും ഓഫീസിൽ പോകുന്നുണ്ട്. രണ്ടുപേരും ശമ്പളം വാങ്ങുന്നു. അപ്പൊ വീട്ടിലെത്തിയ വീട്ടുപണിയും രണ്ടുപേരും പങ്കിടുന്നതല്ലേ അതിന്റെ ഒരു നീതി?
1: ഒരു കണക്കിന് അതും ശരിയാ. എത്രയോ തവണ ഞാൻ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു എന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട്. രാ പകൽ പണിയെടുത്താലും നിനക്കവിടെ എന്താ പണി എന്ന് പരിഹസിച്ചിട്ടുണ്ട്. പുതുതലമുറയിലെ സ്ത്രീകളെങ്കിലും സമത്വത്തിന്റെ സന്തോഷം അറിയട്ടെ. നിന്റെ അച്ഛനെ പോലുള്ള പുരുഷന്മാര് സ്ത്രീകളെ അംഗീകരിക്കുന്നു, അവർക്ക് തുല്യ പരിഗണന നൽകുന്നു. അങ്ങനെ വീട്ടിനകം സന്തോഷത്തിന് ഇടാകുന്നു.
0: എന്റെ മുത്തശ്ശി, മുത്തശ്ശി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. നാട്ടിൽ ചെന്നിട്ടേ മുത്തശ്ശിയുടെ മഹിളാ സമാജം ഇല്ലേ, അവിടെ ഇക്കാര്യങ്ങൾ ചർച്ചയാക്കണം. സ്ത്രീകൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടതല്ല അടുക്കളയെന്ന് അവരെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തണം.
1: ശരിയാണ് മോളെ, ചെറുപ്പത്തിൽ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്റെ മുട്ടും നടുമോ ഇത്രയും തേഞ്ഞു പോവില്ലായിരുന്നു.
0: നമുക്ക് ഉറങ്ങിയാലോ, നാളെ ക്ലാസ് ഉള്ളതാ. ഗുഡ് നൈറ്റ് മൈ സ്വീറ്റ് ഗ്രാൻഡ്മാ.

0: അടുക്കള ആരുടേത്, ചിത്രീകരണം സമാപിക്കുന്നു. രചന ശാന്തി ജി പി, ശബ്ദസാന്നിധ്യം സുഷമ അനിൽ, ശ്യാം വി എസ്, ശോഭ ബി ടി, സൗമ്യ ജെ വി. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം സൗമ്യ ജെ വി.
1: രുചിക്കൂട്ട്. ഇന്ന് രുചിക്കൂട്ടിൽ ഹേമ എഡ്വിന്റെ പാചക കുറിപ്പ് കേൾക്കാം.
2: നോ ബേക്ക് ചീസ് കേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ അതിന്റെ ഞാൻ റെസിപ്പി പറയാം. ടോപ്പും ബോട്ടവും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മോൾഡ് ഉണ്ട്. അപ്പൊ അതിലാണ് ചീസ് കേക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തിക്കായിട്ടുള്ള ബട്ടർ പേപ്പർ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ റാപ്പ് ചെയ്യുക. ചീസ് കേക്കിന് എപ്പോഴും താഴെ ഒരു ബിസ്ക്കറ്റ് ബേസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ബിസ്ക്കറ്റ് സാൻഡ് ടെക്സ്ചർ ക്രഷ് ചെയ്തെടുക്കുക. 2 cups ബിസ്ക്കറ്റ്, എന്നിട്ട് അതിനകത്ത് 1/2 cup അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തത്, 1/3 cup ഡാർക്ക് ബ്രൗൺ ഷുഗർ, വേണമെങ്കിൽ വൈറ്റ് ഷുഗർ തന്നെ ഇടാം. ഇത് മൊത്തം മിക്സ് ചെയ്ത് തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചർ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടി ലൂസാണ്, സെറ്റ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസിന്റെ ബോട്ടമോ അല്ലെങ്കിൽ ബൗളിന്റെ ബോട്ടമോ വെച്ച് ജസ്റ്റ് നല്ലോണം പ്രസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുക, ഒരു 1/4 cup. അതുകഴിഞ്ഞ് നമ്മൾ ക്രീം ചീസ് ഇടുക. അപ്പൊ അത് ഒരു 678 grams ആണ്. ക്രീം ചീസിന്റെ കൂടെ 1/2 cup ഷുഗർ. പിന്നെ നമ്മള് സോർ ക്രീം നമുക്ക് ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ സാധാ ക്രീം ആയാലും മതി. 1/4 cup ക്രീം, 2 teaspoons ലെമൺ ജ്യൂസ്, 1 teaspoon വാനില എക്സ്ട്രാക്ട്, ഇത്ര ഇട്ട് ബീറ്റ് ചെയ്യുക. ഇത് ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രീം ചീസ് നല്ലോണം ബ്ലെൻഡ് ആവണം. ക്രീം ചീസ് ഇങ്ങനെ ചങ്ക്സ് ആയിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളൂ. ഇപ്പൊ നല്ല ബ്ലെൻഡായിട്ടൊരു ഇതാവുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മുടെ വിപ്പ് ചെയ്ത വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നല്ലൊരു മൂസ് ടെക്സ്ചറിൽ വരും, നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ വരും. ഇത് ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് ബേസിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം സെറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 4 hours സെറ്റ് ചെയ്യുക. ഓവർ നൈറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആണ്. ഇത് ഒരു പ്രത്യേക ഒരു ഫ്ലേവേർഡ് അല്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്ലേവർ ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മാംഗോ ഉണ്ടെങ്കിൽ മാംഗോ ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ മാംഗോ ജ്യൂസ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ മാംഗോ ചീസ് കേക്ക് ആയി. കാരമൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, ഷുഗർ മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ചെയ്ത് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാരമൽ സോസ് ആയി. അത് വെച്ചിട്ട് വേണമെങ്കിൽ കാരമൽ ചീസ് കേക്ക് ആക്കാം.
1: ഹേമ എഡ്വിന്റെ പാചക കുറിപ്പാണ് ഇതുവരെ കേട്ടത്. കൂട്ടുകാരി.
3: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം?

0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജാക്കുലിൻ എസ് എൽ സംസാരിക്കുന്നു.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അങ്കിൾ ബൺ എന്ന ചിത്രത്തിനായി യേശുദാസും ചിത്രയും പാടിയത്, രചന പഴവിള രമേശൻ, സംഗീതം രവീന്ദ്രൻ.

0: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
1: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
2: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷിക തുടരനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
3: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
2: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിലും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, RP മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: അടുത്ത ഗാനം വിനോദയാത്ര എന്ന ചിത്രത്തിനായി വിനീത് ശ്രീനിവാസനും അഫ്സലും പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

സുജാത പാടിയ ഗാനമാണ് അടുത്തത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. അലക്സ് പോളിന്റെ സംഗീതം. ചിത്രം അച്ഛനുറങ്ങാത്ത വീട്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ബിച്ചു തിരുമല അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിനായി രചിച്ച ഗാനം. ശ്യാമിന്റെ സംഗീതത്തിൽ പാടിയത് പി ജയചന്ദ്രനും എസ് ജാനകിയും.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: ചലച്ചിത്ര ഗാനങ്ങൾ 12:40 പ്രകാശധാരയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എസ് എൽ സംസാരിക്കുന്നു.
2: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആർത്തവം ആരംഭിക്കുന്നത് പോലെ തന്നെ ഒരു ഘട്ടത്തിൽ അത് സ്വാഭാവികമായി നിലയ്ക്കുകയും ചെയ്യും. സാധാരണയായി 45 മുതൽ 55 വയസ്സിനിടയിലാണ് മെനോപോസ് സംഭവിക്കുന്നത്. തുടർച്ചയായി 12 മാസത്തേക്ക് ആർത്തവം ഉണ്ടായിട്ടില്ലെങ്കിൽ മെനോപോസായി കണക്കാക്കുന്നു. അതിനു മുമ്പുള്ള മാറ്റങ്ങളുടെ കാലഘട്ടത്തെ പെരിമെനോപോസ് എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് ആർത്തവം ക്രമരഹിതമാവുകയും പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആദ്യം തന്നെ നമുക്ക് ഓർക്കാം, മെനോപോസ് ഒരു രോഗമല്ല, അത് സ്വാഭാവികമായ ജീവിതഘട്ടമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ സ്ത്രീയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാം. അതുകൊണ്ട് അവയെ അവഗണിക്കാതെ ശരിയായ രീതിയിൽ പരിചരിക്കുകയാണ് വേണ്ടത്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ പ്രായം കൂടുന്നതനുസരിച്ച് വാതദോഷത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നു. അതിനാൽ മെനോപോസ് കാലത്ത് കാണുന്ന വരൾച്ച, സന്ധിവേദന, ഉറക്കക്കുറവ്, മലബന്ധം, ഉൾക്കണ്ഠ തുടങ്ങിയ പല പ്രശ്നങ്ങളും ആയുർവേദത്തിൽ വാദവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നു. എന്നാൽ ഓരോ സ്ത്രീയുടെയും ശരീരപ്രകൃതിയും ആരോഗ്യസ്ഥിതിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരേ ചികിത്സ എല്ലാവർക്കും അനുയോജ്യമാകണമെന്നില്ല. ഇനി മെനോപോസ് സമയത്ത് സാധാരണയായി കാണുന്ന ചില പ്രശ്നങ്ങളും അവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നും നോക്കാം. ഹോട്ട് ഫ്ലാഷസ്, പെട്ടെന്ന് ശരീരത്തിൽ ചൂടനുഭവപ്പെടുക, പ്രത്യേകിച്ച് മുഖത്തും കഴുത്തും ചൂടും വിയർപ്പും ഉണ്ടാവുക, ഇതാണ് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത്. ഇത് കുറയ്ക്കാൻ ചില ഭക്ഷണ ജീവിതശൈലി മാറ്റങ്ങൾ സഹായകരമായേക്കും. വളരെ എരിവുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, പ്രത്യേകിച്ച് ചുവന്ന മുളക് കൂടുതലായി ഉപയോഗിക്കുന്ന ഭക്ഷണം ചിലരിൽ ഹോട്ട് ഫ്ലാഷസ് വർദ്ധിപ്പിച്ചേക്കാം. മധുരവും ഉപ്പും അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബേക്കറി പ്രോഡക്ട്സ്, പാക്ഡ് സ്നാക്സ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവയുടെ ഉപയോഗവും കുറയ്ക്കുക. ചില സ്ത്രീകളിൽ ചായ, കാപ്പി തുടങ്ങിയ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഹോട്ട് ഫ്ലാഷസ് വർദ്ധിപ്പിക്കുന്നതായി കാണുന്നു, അല്ലെങ്കിൽ ഉറക്കക്കുറവ് വർദ്ധിപ്പിക്കാം. അതിനാൽ ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ്. ദഹിക്കാൻ പ്രയാസമുള്ള അത്താഴം ഒഴിവാക്കുക. രാത്രി എരിവ് കുറഞ്ഞതും എളുപ്പം ദഹിക്കുന്നതുമായ പച്ചക്കറി വിഭവങ്ങൾ ഉൾപ്പെടുത്താം. ശരീരം അമിതമായി ചൂടാകാതിരിക്കാൻ അയഞ്ഞതും വായുസഞ്ചാരമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. രാവിലെ കുളിക്കുന്നതും വൈകുന്നേരം ശരീരം കഴുകുന്നതും ഉന്മേഷം നൽകാം. എന്നാൽ വളരെ തണുത്ത വെള്ളം എല്ലാവർക്കും അനുയോജ്യമാകണമെന്നില്ല. ശരീരത്തിന് സുഖകരമായ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. കുടിക്കുന്നതിനായി രാമച്ചം, നറുനീണ്ടി തുടങ്ങിയവ ചേർത്ത വെള്ളം ഉപയോഗിക്കാം. മഞ്ഞൾ, തേറ്റാമ്പരൽ, നെല്ലിക്ക, രാമച്ചം തുടങ്ങിയവ ചേർത്ത് തിളപ്പിച്ച വെള്ളവും ഉപയോഗിക്കാം. എന്നാൽ ഇതിനെ ഹോട്ട് ഫ്ലാഷസിന്റെ ഉറപ്പായ ഒരു ചികിത്സയായി കാണരുത്. ആരോഗ്യസ്ഥിതി, മറ്റു മരുന്നുകളുടെ ഉപയോഗവും കണക്കിലെടുത്ത് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നതാണ് ഉചിതം. മെനോപോസ് കാലത്ത് ഭക്ഷണത്തിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തണം. സസ്യങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഈസ്ട്രജൻ ലൈക്ക് ആക്ടിവിറ്റിയുള്ള ഘടകങ്ങളാണ് ഫൈറ്റോ ഈസ്ട്രജനുകൾ. സോയാബീൻ, ടോഫു പോലുള്ള സോയാ ഫുഡ്സ്, ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയ പയർവർഗ്ഗങ്ങൾ, എള്ള്, ചണവിത്ത് അഥവാ ഫ്ലാക്സീഡ് എന്നിവ ഇതിന്റെ നല്ല ഭക്ഷ്യസ്രോതസ്സുകളാണ്. ചണവിത്ത് ചെറിയ അളവിൽ പൊടിച്ച് ഭക്ഷണത്തിൽ ചേർക്കാം. എള്ളും വിവിധ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. എന്നാൽ ഒരു പ്രത്യേക ഭക്ഷണം അമിതമായി കഴിക്കുന്നതിനേക്കാൾ പലതരം പോഷകങ്ങൾ ഉൾപ്പെടുന്ന സമീകൃതമായ ഭക്ഷണക്രമമാണ് പ്രധാനം. പാല്, യോഗട്ട് തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ

ഉൾപ്പെടുത്താം. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയ്ക്ക് മെനോപോസ് കാലത്ത് പ്രത്യേക ശ്രദ്ധ നൽകണം. മത്സ്യം കഴിക്കുന്നവർക്ക് വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ മത്സ്യം തിരഞ്ഞെടുക്കാം. ചൂര, അയില, ഞണ്ട് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ച ശേഷം ഹോട്ട് ഫ്ലാഷസ് അല്ലെങ്കിൽ മറ്റു അസ്വസ്ഥതകൾ കൂടുന്നതായി അനുഭവപ്പെടുന്നവർ അവയുടെ ഉപയോഗം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. മെനോപോസ് സമയത്ത് പല സ്ത്രീകളും തുറന്നു പറയാൻ മടിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് യോനിയിലെ വരൾച്ച അഥവാ വജൈനൽ ഡ്രൈനസ്. ഈസ്ട്രജൻ കുറയുന്നതിന്റെ ഭാഗമായി യോനിയിലെ ടിഷ്യൂക്കളിൽ മാറ്റം വരികയും സ്വാഭാവികമായി ലൂബ്രിക്കേഷൻ കുറയുകയും ചെയ്യാം. ഇതുമൂലം വരൾച്ച, ചൊറിച്ചിൽ, നീറ്റൽ പോലുള്ള തോന്നൽ, ലൈംഗിക ബന്ധത്തിനിടെ വേദന എന്നിവ ഉണ്ടാകാം. ചിലരിൽ മൂത്രമൊഴിക്കുമ്പോൾ അസ്വസ്ഥതയും ആവർത്തിച്ചുള്ള യൂറിനറി ഇൻഫെക്ഷൻ സിംറ്റംസും ഉണ്ടാകാം. ഇത് സാധാരണ മെനോപോസ് സിംറ്റം ആണെങ്കിലും അതിനെ അവഗണിക്കേണ്ട ഒന്നല്ല. യോനി ഭാഗത്ത് ശക്തമായ സോപ്പ്, പെർഫ്യൂം ഉള്ള ഇന്റിമേറ്റ് വാഷ്, ആന്റിസെപ്റ്റിക് ലിക്വിഡ്സ് എന്നിവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. സാധാരണ വെള്ളം ഉപയോഗിച്ച് പുറഭാഗം സൗമ്യമായി വൃത്തിയാക്കുന്നതാണ് നല്ലത്. ലൈംഗിക ബന്ധത്തിനിടെ വരൾച്ചയോ വേദനയോ ഉണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡ് ലൂബ്രിക്കന്റ് ഉപയോഗിക്കാം. സ്ഥിരമായ ഡ്രൈനസ് ഉള്ളവർക്ക് വജൈനൽ മോയിസ്ചറൈസർ സഹായകമായേക്കും. ആയുർവേദത്തിൽ വ്യക്തിയുടെ അവസ്ഥ വിലയിരുത്തി യോനി ബിജു, യോനി തൈലം തുടങ്ങിയ പ്രാദേശിക ചികിത്സകൾ ചില സാഹചര്യങ്ങളിൽ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ യോനിയിൽ ഏതെങ്കിലും എണ്ണയോ ഔഷധമോ സ്വയം ഉപയോഗിക്കാതെ യോഗ്യനായ ആയുർവേദ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. മൂത്രം തുള്ളിത്തുള്ളിയായി പോകുന്നതാണ് മറ്റൊരു പ്രശ്നം. മെനോപോസ് കാലത്ത് ചില സ്ത്രീകൾക്ക് മൂത്രം നിയന്ത്രിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാകാം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഭാരമെടുക്കുമ്പോഴും മൂത്രം തുള്ളിയായി പോകുന്നുണ്ടെങ്കിൽ അതിന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. മറ്റൊരു പ്രശ്നമാണ് മൂത്രമൊഴിക്കണമെന്ന് തോന്നുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം പോവുകയും ചെയ്യുന്നത്. ഇതിന് എർജ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. ഇത്തരം പ്രശ്നങ്ങൾ മെനോപോസിന്റെ ഭാഗമായി കണ്ട് പരിഹാരം തേടാതിരിക്കരുത്. പെൽവിക് ഫ്ലോർ മസിൽസ് ശക്തിപ്പെടുത്തുന്ന കീഗൽ എക്സസൈസ് ശരിയായ രീതിയിൽ ചെയ്യുന്നത് മൂത്രനിയന്ത്രണം മെച്ചപ്പെടുത്താൻ സഹായകമാകും. മൂത്രം പിടിച്ചുവെക്കുന്ന ശീലം ഒഴിവാക്കുക. എന്നാൽ മൂത്രം പോകുമെന്ന പേടിയിൽ വെള്ളം വളരെ കുറച്ച് കുടിക്കുന്നത് ഒഴിവാക്കണം. കാപ്പി, ചായ തുടങ്ങിയ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ചിലരിൽ യൂറിനറി അർജൻസി വർദ്ധിപ്പിക്കാം. അത്തരം സാഹചര്യത്തിൽ അവയുടെ ഉപയോഗം കുറയ്ക്കാം. മെനോപോസ് കാലത്ത് വ്യായാമം വളരെ പ്രധാനമാണ്. നടത്തം, യോഗ, സ്ട്രെച്ചിങ് എക്സസൈസ്, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്നിവ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം. പ്രത്യേകിച്ച് ബോൺ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനായി വെയ്റ്റ് ബെയറിംഗ് എക്സസൈസ് പ്രയോജനപ്രദമാണ്. രാത്രിയിൽ ഒരേ സമയത്ത് ഉറങ്ങാനും രാവിലെ ഒരേ സമയത്ത് എഴുന്നേൽക്കാനും ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക. അഭ്യംഗം അഥവാ ശരീരത്തിൽ അനുയോജ്യമായ എണ്ണ തേക്കുന്ന രീതി ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസിൽ ഒന്നാണ്. വ്യക്തിയുടെ ശരീരപ്രകൃതിക്കും ആരോഗ്യസ്ഥിതിക്കും അനുയോജ്യമായ രീതിയിൽ ഇത് ചെയ്യുന്നത് വിശ്രമത്തിനും ഉറക്കത്തിനും സഹായകരമാകും. ശരീരത്തിന്റെ തൊലിയുടെ മടക്കുകളിലും ബ്രസ്റ്റിന് താഴെ ഭാഗത്തും വയറിന്റെ മടക്കിലുമൊക്കെ ഈർപ്പം നിന്ന് ചൊറിച്ചിലും തൊലിക്ക് നിറമാറ്റവും സംഭവിക്കാം. രണ്ടു നേരം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയായി നന്നായി തുടച്ച് ഈർപ്പരഹിതമാക്കിയതിനു ശേഷം നാൽപ്പാമരാതി എണ്ണ പുരട്ടുന്നത് നല്ലതാണ്. മടക്കുകൾ ഈർപ്പരഹിതമായി സൂക്ഷിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാം. അടിവസ്ത്രങ്ങൾ ദിവസവും രണ്ടു തവണ മാറ്റുക. രാത്രികാലങ്ങളിൽ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. മോയിസ്ചറൈസർ രണ്ടു നേരം പുരട്ടുന്നത് തൊലി വരൾച്ച ഒഴിവാക്കും. മാനസിക ആരോഗ്യം. മെനോപോസ് ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. മൂഡ് ചേഞ്ചസ്, ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, സാഡ്നസ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവ ചിലരിൽ ഉണ്ടാകാം. ഇവയെല്ലാം പ്രായമായതിന്റെ ഭാഗം എന്ന് പറഞ്ഞ് അവഗണിക്കരുത്. ദേഷ്യം, ലൈംഗിക ബന്ധത്തിൽ വിരക്തി, സങ്കടം, ഭർത്താവിന് തന്നോട് സ്നേഹക്കുറവാണെന്ന തോന്നലൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുക, സുഹൃത്തുക്കളുമായി ബന്ധം നിലനിർത്തുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ തുടങ്ങിയ റിലാക്സേഷൻ ടെക്നിക്കുകൾ പലർക്കും ഗുണകരമായേക്കാം. ആരോഗ്യ പരിശോധനകൾ. മെനോപോസ് കഴിഞ്ഞാൽ സ്ത്രീകൾ സ്വന്തം ആരോഗ്യ പരിശോധനകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ശരീരഭാരം എന്നിവ കൃത്യമായി പരിശോധിക്കുക. ആവശ്യാനുസരണം ബോൺ ഹെൽത്ത് വിലയിരുത്തുകയും വേണം. തലമുടി കൊഴിച്ചിൽ, എല്ലുകൾക്ക് തേയ്മാനം ഇവയുണ്ടാകാം. ഭക്ഷണത്തിൽ

ഗുണകരമായേക്കാം. ആരോഗ്യ പരിശോധനകൾ. മെനോപോസ് കഴിഞ്ഞാൽ സ്ത്രീകൾ സ്വന്തം ആരോഗ്യ പരിശോധനകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ശരീരഭാരം എന്നിവ കൃത്യമായി പരിശോധിക്കുക. ആവശ്യാനുസരണം ബോൺ ഹെൽത്ത് വിലയിരുത്തുകയും വേണം. തലമുടി കൊഴിച്ചിൽ, എല്ലുകൾക്ക് തേയ്മാനം ഇവയുണ്ടാകാം. ഭക്ഷണത്തിൽ

0: നല്ല ഉറക്കം ഉറപ്പാക്കുകയും മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യാം. ആയുർവേദത്തിലെ ദിനചര്യ, ആഹാരം, വ്യായാമം, അഭ്യംഗം, യോഗ തുടങ്ങിയ ജീവിതശൈലി രീതികൾ വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ച് സ്വീകരിക്കാം. എന്നാൽ ഏതെങ്കിലും ഒരു ആയുർവേദ ഔഷധമോ ഹെർബൽ സപ്ലിമെന്റോ ഒക്കെ സ്വയം ആരംഭിക്കാതെ അംഗീകൃത ഡോക്ടർമാരുടെ നിർദ്ദേശം തേടുക. മെനോപോസിനെ ഭയപ്പെടേണ്ടതില്ല. സ്വന്തം ശരീരത്തെ മനസ്സിലാക്കി ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തെ സ്വീകരിക്കാം. ആർത്തവ വിരാമം ജീവിതത്തിന്റെ അവസാനമല്ല, ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ പുതിയൊരു രീതിയിൽ ആഘോഷിക്കാനുള്ള തുടക്കമാണ്.
1: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്കുലിൻ എസ് എൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി എതിരാളികൾ എന്ന ചിത്രത്തിനായി വാണിജ്യറാം പാടിയൊരു ഗാനമാണ്. രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം എ.ടി.ഉമ്മർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കിലുകിലുക്കം. രചന പുതിയംഗം മുരളി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഇതൊരു സുവർണവും ചരിത്രപരവുമായ ദിവസമാണെന്ന് അമിത്ഷാ വിശേഷിപ്പിച്ചു. ഇന്ത്യ ആഫ്രിക്ക പങ്കാളിത്തം വരും തലമുറകൾക്കു കൂടി വേണ്ടിയാണെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അക്രയിലെ ഘാന ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക പരുത്തി ദിനത്തിൽ പരുത്തി കർഷകർക്ക് ആശംസ നേർന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. രാജ്യത്ത് 60 ലക്ഷം കർഷകർ പരുത്തി കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് നിർണായക പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനുമായി യോജിച്ച് തീരുമാനങ്ങൾ എടുത്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കായംകുളത്ത് 2000 മെഗാവാട്ട് അവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്ന പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പിടും. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ കോഴിക്കോട് ലോക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് അഖിലേന്ത്യാ സെമിനാർ NIT മറ്റന്നാൾ ആരംഭിക്കും. 2 ദിവസത്തെ സെമിനാർ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയെന്ന് അധികൃതർ. ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എറണാകുളം പനങ്ങാട് യൂണിയൻ തൊഴിലാളിയുടെ സ്കൂട്ടർ മോഷ്ടിച്ച യുവാവ് പോലീസ് പിടിയിൽ. കടവന്ത്ര ഗാന്ധിനഗർ സ്വദേശി നവീൻകുമാറാണ് പിടിയിലായത്. അർജന്റീനയുടെ ഇതിഹാസ താരവും ലോക ഫുട്ബോളറുമായ ലയണൽ മെസ്സി കരിയറിൽ നിന്നും വിരമിച്ചു. അവസാന മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റും സമ്മാനിച്ചാണ് മെസ്സിയുടെ വിടവാങ്ങൽ. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
2: വല്ലത്ത് ഇതാ ഒരു ചോദ്യം. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
3: ഒരു ചോദ്യം ചോദിക്കട്ടെ. ദൂരെ ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടിക്ക് ലോകത്തിന്റെ ഭാഷ സ്വന്തമാക്കിയാൽ ആ ജീവിതം എത്രത്തോളം മാറും? ഉത്തരം തേടി 3 പതിറ്റാണ്ടോളമായി വിദൂര ഗ്രാമങ്ങളിൽ പോലും ഇംഗ്ലീഷിനെ തൊഴിൽ സാധ്യതയാക്കിയത് വല്ലത്ത് എഡ്യൂക്കേഷനാണ്. ആയിരക്കണക്കിന് കുട്ടികളെ ഇവർ പഠിപ്പിച്ചത് ഉത്തരം തേടാൻ മാത്രമല്ല, ധൈര്യത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാനും കൂടിയാണ്. ഈ ഊർജത്തിൽ വല്ലത്ത് എഡ്യൂക്കേഷൻ സൃഷ്ടിച്ചു അറിവിന്റെ വിശാലമായ ലോകം. കളികളിലൂടെ അറിവ്, അറിവിലൂടെ ജീവിതം. വല്ലത്ത് എഡ്യൂക്കേഷൻ, കാലം തെളിയിച്ച മികവ്. കൂടുതലറിയാൻ 9447705779 എന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വല്ലത്ത് .in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: അറിവിനെ പരീക്ഷിക്കുന്ന, ഒപ്പം മനസ്സിന് ആനന്ദം പകരുന്ന ഗാനങ്ങൾ സമ്മാനിക്കുന്ന വല്ലത്ത് ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പേരുപോലെ തന്നെ ഒരൊറ്റ ചോദ്യം അല്ലേ?
4: അതെ.
1: 8 സൂചനകൾ, ഒരൊറ്റ ഉത്തരം. ഇന്നത്തെ ഈ ഒരു സൂപ്പർ ക്വിസിലേക്ക്

0: എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു അല്ലേ?
1: എല്ലാവരും ഇപ്പോൾ റേഡിയോയുടെ അടുത്ത് തന്നെ ഉണ്ടെന്നറിയാം. അപ്പോൾ നമ്മുടെ സൂചനകൾ ഓരോന്നായിട്ട് നമ്മൾ പറയുന്നതിന് മുൻപ് SMS ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരം. ശരി ഉത്തരം വാട്സപ്പ് ചെയ്യുന്ന ആദ്യത്തെ 5 പേരുടെ പേരുകൾ നമ്മളിവിടെ പറയും. ആ 5 പേർക്കും ആകാശവാണിയുടെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് എന്ന സന്തോഷ വാർത്ത കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് സൂചനകളിലേക്ക് പോകുന്നതിന്
0: മുമ്പ് ഇന്നത്തെ സൂചനയും ഉത്തരവും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിവിൽ സർവീസ് പരിശീലകയും മുൻ IPS ഉദ്യോഗസ്ഥയുമായ ശ്രീമതി രമ്യ റോഷ്നി മാഡമാണ്. അപ്പോ മാഡത്തിന്റെ ആ ഒരു എന്തൊക്കെയാണ് മാഡം ശ്രോതാക്കൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസസ് എന്ന് നമുക്ക് നോക്കാം.
1: അതിനു മുമ്പ് വാട്സപ്പ് നമ്പർ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പം കാണാപാഠമാണ്, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305.
0: ഇന്ന് ഇതാ ഒരു ചോദ്യവുമായി നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ രൂപി ബാബു,
1: ഗായത്രി ദേവി.
0: ചേച്ചി ആദ്യത്തെ ചോദ്യം ചോദിക്കാം.
1: അതെ, ആദ്യത്തെ സൂചന അല്ലേ?
0: അതെ അതെ,
1: സൂചന ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ വ്യക്തിയുടെ അമ്മയ്ക്ക് അവരെ ഒരു IASകാരിയായി കാണണം എന്നായിരുന്നു ആഗ്രഹം. പിൽക്കാലത്ത് മകൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴും അവൾ IASകാരി ആയിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമായേനെ എന്നവർ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി.
0: സൂചന ഒരിക്കൽ കൂടി പറയാം, ഈ വ്യക്തിയുടെ അമ്മയ്ക്ക് അവരെ ഒരു IASകാരിയായി കാണണമെന്നായിരുന്നു ആഗ്രഹം. പിൽക്കാലത്ത് മകൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴും അവൾ IASകാരി ആയിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമായേനെ എന്നവർ ഒരു അഭിമുഖത്തിൽ പറയുകയും ഉണ്ടായി. അപ്പൊ ആരാണ് ഈ വ്യക്തി എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.
1: അതെ, അപ്പൊ ആദ്യത്തെ സൂചന കിട്ടിക്കഴിഞ്ഞു. ഇനി ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ. ആദ്യത്തെ 5 പേരുടെ പേര് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു നല്ല ഗാനവും ആസ്വദിക്കാം.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളൈ, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
8: അപ്പോ ഇതാ ഒരു ചോദ്യത്തിന്റെ ആദ്യത്തെ സൂചന നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ ആദ്യത്തെ സൂചന കടുകട്ടിയായി പോയി എന്നാണ് തോന്നുന്നത്. ആർക്കും ഉത്തരം, ശരിയായ ഉത്തരം, ഉത്തരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷെ ശരിയായ ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ്.
9: അപ്പൊ നമുക്ക്
8: അടുത്തത് കൊടുക്കാം,
9: അത് കുറച്ചുകൂടെ എളുപ്പമാകും തോന്നുന്നു.
10: അടുത്ത സൂചന ഇതാണ്, തന്റെ എം എ പരീക്ഷയ്ക്കിടയിലാണ് അവർക്ക് ഒരു പ്രധാന അവസരം വീണ് കിട്ടുന്നത്. പരീക്ഷ എഴുതി കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും ആ അവസരം അവർക്കേറെ ബഹുമതികൾ നേടിക്കൊടുത്തു.
8: ഈ ഒരു വ്യക്തിയെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ചോദ്യം എന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. സൂചന, അവരെ കുറിച്ചുള്ള സൂചന, രണ്ടാമത്തെ സൂചനയാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, തന്റെ എം എ പരീക്ഷയ്ക്കിടയിലാണ് അവർക്കൊരു പ്രധാന അവസരം വീണ് കിട്ടുന്നത്. പരീക്ഷ എഴുതി കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും ആ അവസരം അവർക്കേറെ ബഹുമതികൾ നേടിക്കൊടുത്തു.
9: ഇനി കുറച്ചുകൂടി ഉത്തരത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ. നമുക്ക് അടുത്തൊരു നല്ല ഗാനത്തിലേക്ക് പോകാം.

0: എന്തായാലും പറഞ്ഞതുപോലെ തന്നെ സൂചന ഉത്തരത്തിലേക്ക് അടുക്കുന്ന സൂചന എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേര് ഉത്തരത്തിലേക്ക് അടുത്തിട്ടുണ്ട്.
1: അതെ,
0: രണ്ടുപേരെ നമുക്ക് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ പറയാം അല്ലേ?
1: മാളവിക കിളിമാനൂർ,
0: മല്ലിക മുംബൈ.
1: ഈ രണ്ടുപേരാണ് ശരി ഉത്തരത്തിലേക്ക് എത്തിയത്.
0: പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ശരി ഉത്തരത്തിലേക്ക് എത്താൻ അവസരമുണ്ട്.
1: അത് ഇനിയുള്ള ക്ലൂകളെല്ലാം കുറച്ച് സൂചനകളെല്ലാം കുറച്ചുകൂടി എളുപ്പമുള്ളതാണ്, ആ ഉത്തരത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഈ രണ്ടുപേരുടെ പേര് നമ്മളിപ്പോ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ശരി ഉത്തരം അയക്കുന്ന അഞ്ചുപേരിൽ നിന്ന് നറുക്കെടുക്കപ്പെടുന്ന ഒരാൾക്കാണ് ആകാശവാണിയുടെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരവും. അതുകൂടി ഓർത്തു വെച്ചോളൂ. അടുത്ത സൂചന പറയാം അല്ലേ?
0: ഇപ്പൊ ആ അവസരം കഴിഞ്ഞുപോയി, ആദ്യത്തെ സൂചന കഴിഞ്ഞില്ലേ? എന്തായാലും പക്ഷെ ഒട്ടും നിങ്ങളുടെ പേരുകൾ ഇവിടെ പറയുമല്ലോ, അപ്പം ഹതാശരാവേണ്ട കാര്യമില്ല. അടുത്ത സൂചനയ്ക്കായി കാത്തിരിക്കും.
1: അതെ, അപ്പൊ സൂചന പറഞ്ഞാലോ?
0: പറഞ്ഞോളൂ.
1: ഉത്തരേന്ത്യയിൽ ഇവർ അറിയപ്പെടുന്നത് ഇവരുടെ പ്രശസ്തമായൊരു സംഗീത ആൽബത്തിന്റെ പേരിലാണ്. ഈ ആൽബത്തിൽ ഇവരോടൊപ്പം പാടിയിരിക്കുന്നത് ഒരു പ്രസിദ്ധ ഉപകരണ സംഗീത വിദഗ്ധനാണ്.
0: സൂചന ഒരിക്കൽ കൂടി. ഉത്തരേന്ത്യയിൽ ഇവർ അറിയപ്പെടുന്നത് ഇവരുടെ പ്രശസ്തമായൊരു സംഗീത ആൽബത്തിന്റെ പേരിലാണ്. ഈ ആൽബത്തിൽ ഇവരോടൊപ്പം പാടിയിരിക്കുന്നത് ഒരു പ്രസിദ്ധ ഉപകരണ സംഗീത വിദഗ്ധനാണ്.
1: അപ്പൊ ഉത്തരത്തിലേക്ക് ഇനി കൂടുതൽ പേര് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281423051 എന്ന നമ്പറിലേക്കാണ് ശരി ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്.
0: നമുക്ക് അയച്ചോളൂ.
1: അതെ, നമുക്ക് ഒരു ഗാനത്തിലേക്ക് പോവാം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
2: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിൽ. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അപ്പൊ സൂചനകൾ കൂടുന്നതനുസരിച്ച് ശരി ഉത്തരം അയക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. മൂന്നാമത്തെ സൂചനയ്ക്ക് ശേഷം നമുക്ക് മൂന്ന് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്.
4: പുരോഗതിയുണ്ട്.
3: പക്ഷെ ചിലരുടെ ഉത്തരങ്ങൾ കാണുമ്പോൾ ഓക്കെ, എല്ലാവർക്കും അവസരമുണ്ട് എന്നുള്ള ഒരു ആശ്വാസത്തിൽ നമുക്ക് ഈ ശരി ഉത്തരം അയച്ച മൂന്ന് പേരുടെ പേരുകൾ നോക്കാം.
4: കൃഷ്ണകുമാരി ഡി തിരുവല്ല,
3: കണ്ണൻ ചങ്ങനാശ്ശേരി,
4: ശശികല കുമളി. അപ്പൊ ഇത്രയും പേർക്കാണ് ശരി ഉത്തരം
3: പല ഭാഗങ്ങളിൽ നിന്നല്ലേ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ,
4: തിരുവല്ല, ചങ്ങനാശ്ശേരി, കുമളി. അപ്പൊ ഇനി കുറച്ചുകൂടി പേര് കൂടി വരട്ടെ ശരി ഉത്തരം അയക്കാൻ. അടുത്ത സൂചനയിലേക്ക് പോലെ, നമ്മുടെ അടുത്ത സൂചന ഇതാണ്. ഈ വ്യക്തിക്ക് ഇവരോടൊപ്പം തന്നെ കഴിവുകളുള്ള ഒരു മൂത്ത സഹോദരിയുണ്ട്. ആ വ്യക്തി ഇപ്പോ മുഴുവൻ സമയ വീട്ടമ്മയായി കഴിയുകയാണ്.
3: സൂചന ഒരിക്കൽ കൂടി, ഈ വ്യക്തിക്ക് ഇവരോടൊപ്പം തന്നെ കഴിവുകളുള്ള ഒരു മൂത്ത സഹോദരിയുണ്ട്. ആ വ്യക്തി പക്ഷെ ഇപ്പോൾ മുഴുവൻ സമയം വീട്ടമ്മയായി കഴിയുകയാണ്.
4: അതെ. അപ്പോൾ ഇനി ആരാണ് ആ വ്യക്തി, ആരായിരിക്കാം? എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പ് സന്ദേശമായി നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയിക്കുക. ഉത്തരങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് ഒക്കെ ചിലർക്ക് തെറ്റിപ്പോകുന്നുണ്ട്, പക്ഷേ ചാടി വീണ ചെറിയ ഉത്തരമൊക്കെ അയക്കുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങളുടെ സ്ഥലപ്പേരും നിങ്ങളുടെ പേരും വളരെ വ്യക്തമായി തന്നെ ഉണ്ടായിരിക്കണം.
3: അതെ.
4: അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് പോവാം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9496773444.
3: നാലാമത്തെ സൂചന കഴിഞ്ഞപ്പോൾ തന്നെ ഉത്തരങ്ങളുടെ പെരുമഴയാണ്. എന്തായാലും ശരി ഉത്തരം ഒട്ടനവധി പേര് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്പീഡായിരുന്നു മാറ്റർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലഭിച്ച ആദ്യത്തെ 5 പേരുടെ പേരുകളാണ് പറയുന്നത്.
4: അജിത് ആലിയാട്,
3: കേണൽ വിജയകുമാർ മുള്ളൂർ,
4: അനിൽകുമാർ പള്ളിമുക്കപ്പേട്ട,
3: രഞ്ജു കൃഷ്ണ ചെറുനീയൂർ,
4: ആതിര പുളിമാത്ത്.
3: ചിലരൊക്കെ നമ്മൾ ഇത്രയും 4 സൂചന പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ വരെ അയച്ചിട്ടുണ്ട്.
4: വളരെ വളരെ എന്താണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയിച്ചു
3: ശ്രോതാക്കൾ. അപ്പോ പക്ഷെ എന്നാലും ശരി ഉത്തരങ്ങളിലേക്ക് എത്താത്തവർ ഇനിയുമുണ്ട്. അവർക്കായിട്ട് നമുക്ക് അടുത്ത സൂചന പറയാം.
4: അടുത്ത സൂചന ഇതാണ്, ഈ വ്യക്തിയുടെ ഗുരുവിന്റെ സഹോദരനാണ്. അവരുടെ കഴിവുകൾ ആദ്യം

0: അപ്പോ അഞ്ചാമത്തെ സൂചനയും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഉത്തരങ്ങൾ ഒരുപാട് ശ്രോതാക്കൾ അയക്കുന്നുണ്ട്. എന്തായാലും ആദ്യമയച്ച നമുക്ക് ലഭിച്ച അഞ്ചുപേരുടെ പേരുകൾ പറയാം.
1: രാഹുൽ പിറവം,
0: നിഷ ഇന്ദ്രനഗർ പേരൂർക്കട,
1: അയ്യപ്പൻ ആറയൂർ,
0: അഭിരാമി മണ്ണടിക്കോണം,
1: സുധർമ്മ പാറ്റ്ന ബീഹാർ.
0: ബീഹാറിൽ ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി കേട്ടിട്ട് അവിടെ ഇരുന്ന് ഉത്തരങ്ങൾ അയക്കുന്നവരാണ് അല്ലേ.
1: എന്തായാലും വളരെ സന്തോഷം, നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ആകാശവാണിക്ക്. ഒപ്പം ഒരു കാര്യം പറയുന്നു, ഇപ്പോഴും നമ്മൾ ഇത്രയും നല്ല എളുപ്പത്തിലുള്ള

0: ക്ലൂകൾ കൊടുത്തിട്ടും ചിലരൊക്കെ ഈ സംശയത്തിന്റെ ചുഴിയിൽ കിടന്ന് കറങ്ങുകയാണ്. അപ്പൊ ആ സംശയം മാറ്റാൻ
1: നമുക്ക് അടുത്ത സൂചന കൊടുക്കാം.
0: ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ തന്റെ വിഭാഗത്തിൽ നേടി എന്നൊരു റെക്കോർഡ് ഇവരുടെ പേരിലുണ്ട്. ഈ അവാർഡുകൾ വ്യത്യസ്ത ഭാഷകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
1: സൂചന ഒരിക്കൽ കൂടി, ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ തന്റെ വിഭാഗത്തിൽ നേടി എന്നൊരു റെക്കോർഡ് ഇവരുടെ പേരിലുണ്ട്, ഈ വ്യക്തിയുടെ പേരിലുണ്ട്. ഈ അവാർഡുകൾ വ്യത്യസ്ത ഭാഷകളുമായി ബന്ധപ്പെട്ടുമിരിക്കുന്നു. ഈ സൂചന ഇനി ഇവരെ കൂടുതൽ കുഴപ്പത്തിലാക്കുക അതോ ഒരു വെളിച്ചം വീശോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഉത്തരങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ.
0: അതെ,
1: അപ്പൊ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. അതുവരെ ഒരു പാട്ട് കേൾക്കാം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: എന്തായാലും സൂചനകൾ കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വെളിച്ചം വീശിന്നാണ് നമുക്ക് ഉത്തരങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് ശരി ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അവരിൽ ആദ്യം ലഭിച്ച 5 പേരുടെ പേരുകൾ പറയാം.
8: സുധാ നെയ്യാറ്റിങ്കര,
7: ഗീതാലക്ഷ്മി നേമം,
8: ഉണ്ണികൃഷ്ണൻ MP നെയ്യാറ്റിങ്കര,
7: എലിസബത്ത് വെള്ളനാട്,
8: ഭാവന ഐരൂർ.
7: അപ്പോ അടുത്തൊരു സൂചന, കുറച്ച് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു രണ്ടവസരം കൂടിയുണ്ട്. ആ രണ്ടവസരത്തിലേക്ക് നമുക്ക് പോകാം.
8: ഇപ്പൊ എന്തായാലും ഒരു സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്ന്
7: പിടികിട്ടിട്ടുണ്ട്.
8: അപ്പൊ ഈ വ്യക്തി വിവിധ ഭാഷകളിൽ ഇവരുടെ വിളിപ്പേരുകളെല്ലാം അവരുടെ ശബ്ദത്തിന്റെ മാധുര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. സംഗീത സരസ്വതി എന്നും അവർ അറിയപ്പെടാറുണ്ട്.
7: സൂചന ഒരിക്കൽ കൂടി, വിവിധ ഭാഷകളിലെ അവരുടെ വിളിപ്പേരുകളെല്ലാം അവരുടെ ശബ്ദത്തിന്റെ മാധുര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. സംഗീത സരസ്വതി എന്നും അവർ അറിയപ്പെടാറുണ്ട്. സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾക്കൊക്കെ മനസ്സിലായി. പേരിലേക്ക് എത്താനാണ് മിക്കവർക്കും കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ ഒരു സൂചന ആ ഒരു കൺഫ്യൂഷൻ മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.

0: ഈ ആദ്യ സൂചന മുതൽ ഉത്തരങ്ങൾ ഇങ്ങനെ അയച്ച് തെറ്റി തെറ്റി തെറ്റി അവസാനം അത് ശരിയാവുന്ന, നമുക്കത് കാണുമ്പോഴും അവർക്കത് ശരിയാവുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് വളരെ വിശേഷപ്പെട്ടതാണ്. അങ്ങനെയുള്ള ചിലരുടെ പേരുകളാണ് ഇതിലുള്ളത്. മിക്കവരും ആദ്യം തൊട്ട് ഇങ്ങനെ ഉത്തരങ്ങൾ അയച്ചു, പക്ഷെ ശരിയായില്ല. പക്ഷെ ഓരോ സൂചന കഴിയുമ്പോഴും അവർക്ക് ആ ക്ലാരിറ്റി വന്നുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഇവിടെ ലഭിച്ച ആദ്യത്തെ അഞ്ചു പേരുടെ പേരുകൾ പറയാം.
1: സുരേഷ് റാവു മയ്യനാട്,
0: കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറം,
1: ലീന ഹരികുമാർ പൗടിക്കോണം,
0: എസ് പൃഥ്വി, അശ്ന എസ് പേയാട്,
1: ആശാ സുഖു തോന്നയ്ക്കൽ. കാരണം അവര് ഉറപ്പിക്കുകയാണ്, ആണ് ഇതാണെന്നറിയാം, പക്ഷെ അടുത്ത ക്ലൂവും കൂടെ ഒന്ന് കേൾക്കാം, അപ്പൊ കുറച്ച് ഉറപ്പിക്കാനോ.
0: അങ്ങനെ ഉറപ്പിക്കാനുള്ള അവസാനത്തെ അവസരമാണ് എട്ടാമത്തെ സൂചന.
1: ഇതാ കേട്ടോളൂ, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പൊതുസഭയിൽ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കൈവരിച്ചവർക്ക് ലണ്ടനിലെ റോയൽ ആൽബർട്ട് ഹാൾ എന്ന സംഗീതവേദി ഇന്ത്യയുടെ സുവർണ ശബ്ദം എന്ന ബഹുമതി നൽകിയിട്ടുണ്ട്.
0: സൂചന ഒരിക്കൽ കൂടി, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പൊതുസഭയിൽ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കൈവരിച്ച ഈ വ്യക്തിക്ക് ലണ്ടനിലെ റോയൽ ആൽബർട്ട് ഹാൾ എന്ന സംഗീതവേദി ഇന്ത്യയുടെ സുവർണ ശബ്ദം എന്ന ബഹുമതി നൽകിയിട്ടുണ്ട്.
1: ഇനിയിപ്പോ ഒരു സംശയവും വേണ്ട, അത് തന്നെയാണ് ഉത്തരം. എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും വെച്ച്. അപ്പൊ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക്.

0: ഈ പാട്ടും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സംശയവും ഇനിയും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ എന്നാലും ഉണ്ടായിട്ടുള്ളവരുണ്ട്, സാരില്ല. എന്നായാലും ശരി ഉത്തരം അയച്ച് നമുക്കിവിടെ ലഭിച്ച ആദ്യത്തെ അഞ്ചു പേരുടെ പേരുകൾ പറയാം.
1: ലീനാദേവി നാവായിക്കുളം,
0: സിന്ധു ആറാലുമൂട്,
1: ആരോമൽ പുല്ലയിൽ,
0: രാജേഷ് കിളിമാനൂർ,
1: ശ്രീകുമാരി പൂജപ്പുര.
0: ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ സൂചനയ്ക്ക് ഉത്തരം പറഞ്ഞ ഒരു പേരിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആശിഷ് എസ് പൃഥ്വി, ആശ്ന എസ് പൃഥ്വി എന്നിവരായിരുന്നു കഴിഞ്ഞ സൂചനയിൽ ശരി ഉത്തരം പറഞ്ഞവര്.
1: അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കി. ഇനിയിപ്പോ
0: ഉത്തരം പറയണം. ഇത്രയും സൂചനകൾ നൽകിയിട്ടും ശരി ഉത്തരം ഇപ്പൊ പറഞ്ഞവർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. എന്നിരുന്നാലും ശരി ഉത്തരം കിട്ടാത്തവരുണ്ട്, പിന്നെ നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കളുണ്ട്. അവർക്കായിട്ട് വല്ലതിതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ ശരി ഉത്തരം പറയാം.
1: ഉത്തരം കെ എസ് ചിത്ര. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ഗായികമാരിൽ ഒരാളാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ഹിന്ദി, ബംഗാളി, ആസാമീസ്, തുളു തുടങ്ങിയ വിവിധ ഭാഷകളിലായി 25,000-ത്തിലധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും 7,000-ത്തോളം പാട്ടുകൾ അല്ലാതെയും പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും പല തവണ നേടിയിട്ടുണ്ട്. 2005 പത്മശ്രീ പുരസ്കാരവും ചിത്രയ്ക്ക് സമ്മാനിക്കപ്പെട്ടു.
0: 2021 ചിത്രയ്ക്ക് കലാരംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ മാനിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്.
1: വാനമ്പാടി, ചിന്നക്കോയിൽ, കന്നഡ കോകില തുടങ്ങിയ വിളിപ്പേരുകളുള്ള അവരെ ഉത്തരേന്ത്യക്കാർ പിയ ബസന്തി ഗായിക എന്ന് വിളിക്കാറുണ്ട്. പ്രസിദ്ധ സാരംഗി വാദകനായ ഉസ്താദ് സുൽത്താൻ ഖാനോടൊപ്പം അവർ പാടിയ ആൽബമാണ് പിയ ബസന്തി.
0: അതെ, ചിത്രയുടെ മൂത്ത സഹോദരി കെ എസ് ബീന ഒരു മികച്ച ഗായികയായിരുന്നെങ്കിലും പിന്നീട് സംഗീത രംഗത്ത് സജീവമായില്ല.
1: അതെ, ചിത്രയുടെ ഗുരു പ്രൊഫസർ കെ ഓമനക്കുട്ടിയാണ്. ഓമനക്കുട്ടിയുടെ സഹോദരൻ എം ജി രാധാകൃഷ്ണനാണ് ചിത്രയിലെ ഗായികയെ ആദ്യമായി സിനിമയിൽ ഉപയോഗപ്പെടുത്തിയത്. മറ്റൊരു സഹോദരൻ പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ എം ജി ശ്രീകുമാറാണ്. എം ജി രാധാകൃഷ്ണന്റെ അട്ടഹാസം, നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, അതൊക്കെ ഉദാഹരണങ്ങളാണ്.
0: മറ്റൊരു സഹോദരൻ പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ എം ജി ശ്രീകുമാറാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എം എ സംഗീത പഠന കാലത്താണ് ഇളയരാജയുടെ സിന്ധു ഭൈരവി എന്ന തമിഴ് ചിത്രത്തിൽ പാടാൻ അവസരം ലഭിക്കുന്നത്. ഈ ചിത്രം ചിത്രയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ആദ്യ ദേശീയ അവാർഡും നേടിക്കൊടുത്തിരുന്നു.
1: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ, അതായത് 6 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ റെക്കോർഡ് കെ എസ് ചിത്രയുടെ പേരിലാണ്. 3 എണ്ണം തമിഴ്, അതായത് സിന്ധു ഭൈരവി, ചിന്നക്കുയിൽ പാടുന്ന മിൻസാരക്കനവ്. 2 എണ്ണം മലയാളമാണ്, വൈശാലി, ഞാറ്റുവേലക്കിളി, അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഗാനം കൂടിയായിരുന്നു അല്ലെ. 1 ഹിന്ദിയിൽ നിന്നാണ്, വിരാസത്ത് എന്ന ചിത്രത്തിലെ ഗാനത്തിനും.
0: അതെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ആ സൂചനകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമുക്ക് ലതാ മങ്കേഷ്കർ, എം എസ് സുബ്ബലക്ഷ്മി, അങ്ങനെയൊക്കെ ഉത്തരങ്ങൾ
1: വന്നു.
0: ജാനകി, അങ്ങനെ ഒട്ടനവധി ഉത്തരങ്ങൾ അവസാന നിമിഷവും വന്നുകൊണ്ടിരുന്നു. പക്ഷെ ശരി ഉത്തരം ഇതാണ്. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് സഹായകമായി എന്ന് വിശ്വസിക്കുന്നു.
1: അതായത് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ആദ്യത്തെ ക്ലൂവിൽ തന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ പിന്നങ്ങോട്ട് ചിത്രയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറെ സൂചനകളാണ് നമ്മൾ ഈ പരിപാടിയിലോട്ട് തന്നത്. അപ്പൊ അതൊരു പ്രത്യേക അറിവ് കൂടിയാണ് എല്ലാവർക്കും.
0: അതെ അതെ. അപ്പോ ഇന്നത്തെ വല്ലത്ത് ഇതാ ഒരു ചോദ്യം ഈ സൂചനകളും ഉത്തരങ്ങളും ഒക്കെ തയ്യാറാക്കിയത് മുൻ IPS ഉദ്യോഗസ്ഥയും സിവിൽ സർവീസസ് പരിശീലകയുമായ രമ്യ റോഷ്നി മാഡമാണ്. നമ്മളെ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്ക്, നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ ആദ്യം തൊട്ട് അവസാനം, ഈ ഒരു പരിപാടിയുടെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് തുടക്കം കേട്ടാലേ അവസാനം വരെ നമുക്ക് അതിനോട് ഗ്ലൂ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇടയ്ക്ക് വെച്ച് ഒന്നും മാറി പോകാതെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മോടൊപ്പം കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കളാണ് നമ്മുടെ ഈ ഒരു ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയുണ്ട്. അപ്പോ
1: ഈ പരിപാടിയുമായി ഒപ്പമുണ്ടായിരുന്നത്
0: ഞാൻ രൂപി ബാബു,
1: ഞാൻ ഗായത്രി ദേവ്.
0: അപ്പോ വല്ലത്ത് ഇതാ ഒരു ചോദ്യം വീണ്ടും അടുത്ത ആഴ്ച ഉണ്ടാകും. എല്ലാവരും ഞങ്ങൾ അടുത്ത എന്താണ് നമ്മുടെ ടോപ്പിക് എന്ന് അറിയാൻ കാത്തിരിക്കുക. ഞങ്ങളോടൊപ്പം അടുത്ത ആഴ്ചയും ഇതേ സമയം ചേരുക. ഇതേ സമയമല്ല, 1 മണിക്ക് ചേരുക എന്നല്ലേ. 2 മണിയായി പോയാൽ കഴിഞ്ഞു.
1: 1-2 അടുത്ത ആഴ്ചയും ഈ പരിപാടി എത്തുക. വല്ലത്ത് നമ്മുടെ ഇതാ ഒരു ചോദ്യം. നന്ദി, നമസ്കാരം.
2: വല്ലത്ത് ഇതാ ഒരു ചോദ്യം സമാപിക്കുന്നു. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
3: അവരുടെ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ വല്ലത്ത് എഡ്യൂക്കേഷനിലെ ക്ലാസുകൾ അവരെ പഠിപ്പിച്ചത് വാക്കുകളല്ല, ധൈര്യത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആത്മവിശ്വാസമാണ്. ഇന്ന് അവർ ജോലി ചെയ്യുന്നു, സ്വപ്നങ്ങൾ കാണുന്നു, ഭാഷ ഭയക്കാതെ ജീവിക്കുന്നു. മൂന്ന് പതിറ്റാണ്ടോളമായി ആയിരക്കണക്കിന് കുട്ടികളിലൂടെ വല്ലത്ത് എഡ്യൂക്കേഷൻ സൃഷ്ടിക്കുന്നത് അറിവിന്റെ അപാര സാധ്യതകളുടെ ഒരു ലോകമാണ്. കളികളിലൂടെ അറിവ്, അറിവിലൂടെ ജീവിതം. വല്ലത്ത് എഡ്യൂക്കേഷൻ, കാലം തെളിയിച്ച മികവ്. കൂടുതൽ അറിയാൻ 9447705779 എന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ vallath.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാമൂഹികവും പ്രാദേശികവും പൊതുസേവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രഫുൽ പട്ടേൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു, മൊസാംബിക് ഗതാഗത മന്ത്രി ജോവോ ജോർജ് മാറ്റ് ലോംബെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഫിജിയിൽ പ്രീകോപ് 31 യോഗത്തിൽ ശക്തമായ കാലാവസ്ഥാ നടപടികളും പാരീസ് ഉടമ്പടി വേഗത്തിൽ നടപ്പാക്കലും ആവശ്യപ്പെട്ട് ഇന്ത്യ. ആഗോള താപനില വർധന 1.5 ഡിഗ്രി സെൽഷ്യസായി പരിമിതപ്പെടുത്തുന്ന കാര്യം വേഗത്തിലാക്കുന്നത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. പ്രതിഷേധ മാർച്ചിനിടെ ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ ഇന്നലെ അതിക്രമിച്ച് കയറിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവർക്കെതിരെ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ ആകാശവാണി ഭവനിൽ പ്രതിഷേധിച്ചിരുന്നു. സംസ്ഥാനത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തം കെട്ടിടം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും അർബൻ ആരോഗ്യ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനുമാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മഹാപദവി ആയതുകൊണ്ടല്ല നിയമസഭാ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെട്ടതെന്നും LDFൽ പുതിയ പ്രവർത്തന സംസ്കാരം ഉയർന്നു വരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

പ്രകൃതിയെ കാക്കാൻ മാലിന്യം കുറയ്ക്കാം. ചിത്രീകരണം രചന ഡോക്ടർ എം. ദിവിൻ മുരുകേഷ്.

0: അനുദിനം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇനി നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നത് മാലിന്യ സംസ്കരണ മേഖലയിലാണ്. നാം ദൈനംദിനം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളുടെ യഥാർത്ഥ സംസ്കരണവും അതിൻ്റെ കാര്യക്ഷമമായ നിയന്ത്രണവും വരും ദിവസങ്ങളിൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു. കേവലം പേപ്പറുകളിൽ ഒതുങ്ങുന്ന പ്ലാനിങ്ങുകൾക്കോ പദ്ധതികൾക്കോ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ വിഷയം. വിദ്യാഭ്യാസ മേഖലയിൽ തുടങ്ങി ഓരോ പൗരന്റെയും വ്യക്തിപരമായ ഉത്തരവാദിത്വം വരെ ഉറപ്പുവരുത്തുന്ന ബഹുതല ഏകോപനം ഇതിനാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യത്തിന്റെ അളവ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതി വളരെ ചെറുതും എന്നാൽ ജനസാന്ദ്രത അതിതീവ്രവുമാണ്. അതിനാൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാനോ സംസ്കരിക്കാനോ ആവശ്യത്തിന് സ്ഥലമില്ല എന്ന വലിയ ഭൂപരിമിതി നമ്മുടെ സംസ്ഥാനം നേരിടുന്നു. ഇത്തരത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സമരങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുള്ളതും അവയിൽ പലതും ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നതും ഈ പ്രതിസന്ധിയുടെ തീവ്രത മനസ്സിലാക്കി തരുന്നു.
1: കേരളത്തിന്റെ ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും കാര്യത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കൂടി സംയുക്ത സംരംഭമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്.
2: ഹരിത കേരളം മിഷൻ മുൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി പി സുധാകരൻ.
1: ഹരിതകേരള മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ചു. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേന, MCF, RRF തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവമാലിന്യം അവിടെ തന്നെ സംസ്കരിക്കുക എന്നുള്ള ഒരു നയമാണ്. ആ ജൈവമാലിന്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഹരിതകർമ്മ സേന രൂപീകരിച്ചത്. ഹരിതകർമ്മ സേന അംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ പാഴ്വസ്തുക്കളെല്ലാം തന്നെ താൽക്കാലികമായിട്ട് MCF കൊണ്ടുവന്ന് അവിടെ നിന്ന് അതെല്ലാം കൂടി ശേഖരിച്ച് MCF കൊണ്ടുപോയി അവിടെ നിന്ന് ക്ലീൻ കേരള കമ്പനി വഴി മുഴുവൻ അജൈവ മാലിന്യങ്ങളും സംസ്കരണത്തിന് വേണ്ടി അയക്കുക എന്നത് സമീപനമാണ് ഇപ്പൊ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രി മാലിന്യങ്ങൾ ഇപ്പൊ ഇമാജി എന്ന് പറയുന്ന ഒരു സംവിധാനം വഴിയാണ് ആശുപത്രിയിലുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ കൊണ്ടുവരുന്നത്. മുടിമാലിന്യം, തുണികൾ, ഡയപ്പറുകൾ പോലുള്ള കാര്യങ്ങൾ സംസ്കരിക്കുന്നതിനും സംവിധാനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ഉണ്ടാക്കുകയുണ്ട്. പക്ഷെ അത് കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാലിന്യം വെളിയിലേക്ക് തള്ളുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ഒരു നിലയുണ്ട്. വെള്ളത്തിനടക്കം മാലിന്യം ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുകയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അതിന്റെ ശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം വരെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കുട്ടികളായാലും വനിതകളായാലും പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും നഗരസഭകളുടെ നേതൃത്വത്തിലും ഒക്കെ വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ട്. പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും മാലിന്യം പൊതുവഴിയിൽ ഉപേക്ഷിക്കുന്നത് തന്നെ അല്പമെങ്കിലും ഉണ്ട്. അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും കുറേശ്ശേരിയിൽ കാണുന്നുണ്ട്. ഇതിനെതിരായിട്ടുള്ള സമീപനവും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇനി എടുക്കേണ്ടതുണ്ട്.
2: മാലിന്യ സംസ്കരണം എന്നത് കേവലം ഗവൺമെന്റിന്റെയോ ഹരിതകർമ്മസേനയെ പോലുള്ള ചില സംവിധാനങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് കരുതി മാറി നിൽക്കാൻ നമുക്കാവില്ല. എന്റെ വീട്ടിലെ മാലിന്യം അയൽപക്കത്തെ പറമ്പിലേക്കോ പൊതുനിരത്തിലേക്കോ എറിഞ്ഞാൽ എന്റെ വീട് വൃത്തിയായി എന്ന സൗകര്യപൂർവമായ ചിന്താഗതിയാണ് ഒട്ടുമിക്ക മലയാളി പൊതുസമൂഹത്തിനുമുള്ളത്. സഞ്ചാരത്തിനിടയിൽ വിജനമായ പ്രദേശങ്ങളിലോ മലയോര മേഖലകളിലോ റോഡരികുകളിലോ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്ന കാഴ്ചകൾ ഇന്നും സർവ്വസാധാരണമാണ്. വൃത്തിയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ ഊറ്റം കൊള്ളുന്ന നമ്മൾ പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിവിട്ട വാർത്ത അത്യന്തം ഞെട്ടിക്കുന്നതാണ്.
3: നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ അവയിൽ പലതും മാലിന്യവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കാണാവുന്നതാണ്.
2: കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ TS അനീഷ്.
3: ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ മലം ഉൾപ്പെടെയുള്ള മാലിന്യം നമ്മുടെ കുടിവെള്ളത്തിലും മറ്റും എത്തിപ്പെടുന്നത് മൂലം നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇന്നത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പകർച്ചവ്യാധികളിലൊന്ന് ഹെപ്പറ്റൈറ്റിസ് എ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞപ്പിത്തമാണ്. ഇത് മനുഷ്യന്റെ മലം കലർന്ന വെള്ളം കുടിക്കാൻ ഇടവരുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ്. ഒരുപക്ഷെ നേരിട്ട് നാം അത്തരത്തിലുള്ള ആഹാരമോ അല്ലെങ്കിൽ പാനീയമോ കഴിക്കുന്നില്ലായിരിക്കാം. പക്ഷേ മണ്ണിനടിയിൽ ഈ മാലിന്യം നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളുമായി കലരുകയും അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായ ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ വെള്ളത്തിന്

0: ജലത്തിന്റെ സ്രോതസ്സുകൾ
1: മലീമസമാവുകയും മലീമസമായിട്ടുള്ള വെള്ളത്തിൽ അമീബകളുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്താവുന്നതാണ്. കക്കൂസ് മാലിന്യം നമ്മുടെ കുടിവെള്ളവുമായി കലരുന്ന സാഹചര്യങ്ങൾ പരിമിതമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും സെപ്റ്റിക് ടാങ്കുകളിൽ അടുത്തുള്ള മരങ്ങളുടെ വേരുകൾ കയറുന്നത് മൂലവും ഫ്ളാറ്റുകളിലും ആശുപത്രികളിലും ഒക്കെയുള്ള സെപ്റ്റിക് ടാങ്കുകൾ മറ്റ് ജലസ്രോതസ്സുകളുമായി ബന്ധിപ്പിക്കുന്നത് മൂലവും ഒക്കെ വ്യാപകമായ ജലജന്യ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ വളരെ വ്യാപകമാണ് എന്നുള്ളതാണ്. മലിന വസ്തുക്കളിൽ എലികൾ മൂത്രമൊഴിക്കുകയും അത് പിന്നീട് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ജലസ്രോതസ്സുകളുമായി കൂടിക്കലരുകയും ആ ജലസ്രോതസ്സുകളിൽ ഇടപെടുന്ന ആളുകൾക്ക് എലിപ്പനി വരികയും ചെയ്യുന്നത് ഒരു നിത്യ സംഭവമായി നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്. എലിപ്പനി മാത്രമല്ല, എലി കാരണം ഉണ്ടാകുന്ന പ്ലേഗ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ മാലിന്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
2: താൻ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം കൃത്യമായി തരംതിരിച്ച് സംസ്കരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരന്റെയും പ്രഥമവും പ്രധാനവുമായ കർത്തവ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്.
3: മീരേ, നീ ജ്യൂസ് കുടിച്ച കുപ്പിയും ഭക്ഷണത്തിന്റെ പ്ലാസ്റ്റിക് കവറും എവിടെയാണ് ഇട്ടത്?
4: അത് ആ സ്കൂൾ ഗ്രൗണ്ടിന്റെ വശത്തുള്ള ചെടികൾക്കിടയിൽ ഇട്ട് ടീച്ചറേ. അതൊരു ചെറിയ കുപ്പിയും കവറും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ എന്താ?
3: അയ്യോ കുട്ടി, ഒരു കുപ്പി മാത്രം അല്ലെങ്കിൽ ഒരു കവർ മാത്രം എന്നെല്ലാം കരുതിയാണ് ഓരോരുത്തരും മാലിന്യം വലിച്ചെറിയുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്താൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ?
4: എല്ലാരും അങ്ങനെ ചെയ്താ മാലിന്യം കൂടും അല്ലേ ടീച്ചറേ, സ്ഥലവും വൃത്തികേടാവും.
3: അയ്യോ അത് മാത്രമല്ല, മഴ പെയ്താലേ നീ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ഓടയിലേക്ക് ഒഴുകിപ്പോകും, അവിടുന്ന് അത് കുളത്തിലേക്കോ പുഴയിലേക്കോ എത്താം. പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും വിഘടിക്കുന്നവയല്ലെന്ന് നിനക്കറിയാലോ. അവ ചെറു കഷ്ണങ്ങളായി മണ്ണിലും വെള്ളത്തിലും കലരും. മത്സ്യങ്ങളും മറ്റു ജലജീവികളും ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് അവ വിഴുങ്ങാം. ഈ മത്സ്യങ്ങളെ മനുഷ്യൻ കഴിക്കുമ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്കായി അത് മനുഷ്യരിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്.
4: മൈക്രോ പ്ലാസ്റ്റിക്കോ? അതെന്താ ടീച്ചറേ?
3: അതറിയില്ലേ. 5 മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്.
4: എന്നാ പിന്നെ അതങ്ങ് കത്തിച്ചു കളഞ്ഞാ പോലെ ടീച്ചറേ, അപ്പൊ എല്ലാ മാലിന്യം അങ്ങ് തീരുമല്ലോ.
3: അയ്യോ എന്താ കുട്ടി ഈ പറയുന്നത്, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. പ്ലാസ്റ്റിക്കുകൾ കത്തുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ പുകയും രാസവസ്തുക്കളും ഉണ്ടാകും. അതുകൊണ്ട് അത് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യാതെ ശരിയായ രീതിയിൽ ശേഖരിച്ച് സംസ്കരിക്കുകയാണ് വേണ്ടത്.
4: അപ്പൊ ടീച്ചറേ, നമ്മുടെ വീട്ടിലും സ്കൂളിലും ഒക്കെ എങ്ങനെയാ ശരിയായ രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്യേണ്ടത്?
3: അതിനിപ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാലിന്യം ഉറവിടത്തിൽ തന്നെ വേർതിരിക്കുക എന്നതാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി, പഴത്തൊലികൾ തുടങ്ങിയ ജൈവ മാലിന്യങ്ങൾ വേറെയും പ്ലാസ്റ്റിക്, പേപ്പർ, ലോഹം തുടങ്ങി പുനരുപയോഗിക്കാവുന്ന മാലിന്യങ്ങൾ വേറൊരു രീതിയിലും ശേഖരിക്കണം. ബാറ്ററി, ബൾബ്, ഈ മാലിന്യം പോലുള്ളവ സാധാരണ മാലിന്യത്തോടൊപ്പം ഇടരുത്. അവയ്ക്ക് പ്രത്യേകം സുരക്ഷിതമായ ശേഖരണവും സംസ്കരണവും വേണം.
4: അപ്പൊ ടീച്ചറേ, ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും?
3: ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അതിലൂടെ നല്ല ജൈവവളം ലഭിക്കും. അതായത് മാലിന്യം എന്ന് കരുതുന്ന പല വസ്തുക്കളും ശരിയായി കൈകാര്യം ചെയ്താൽ അത് മനുഷ്യന് പ്രയോജനപ്പെടുത്താവുന്നതാണ്.
4: നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒരുപാട് ഉപയോഗിക്കുന്നതാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഈ പ്ലാസ്റ്റിക് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
3: ആ അതിനാണ് എപ്പോഴും പറയുന്നത്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിൽ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വീട്ടിൽ നിന്ന് തന്നെ ഒരു തുണി സഞ്ചിയോ അല്ലെങ്കിൽ ഒരു പേപ്പർ ബാഗോ കരുതുക.
4: ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി ടീച്ചറേ, ഞാൻ ചെയ്തത് ഒരു ചെറിയ തെറ്റല്ലേ?
3: അതെ, മാലിന്യ സംസ്കരണം ശുചിത്വത്തിന്റെ മാത്രം പ്രശ്നമല്ല, അത് നമ്മുടെ ആരോഗ്യം, ജലം, മണ്ണ്, ജീവജാലങ്ങൾ, ഭാവി തലമുറ എന്നിവയുമായി ബന്ധപ്പെട്ട വളരെയധികം ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കരുത്.
4: ഇല്ല ടീച്ചറേ, ഇനി മുതൽ ഞാൻ മാലിന്യം വലിച്ചെറിയില്ല. എന്റെ കൂട്ടുകാരെയും ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കും. നമ്മുടെ സ്കൂളിൽ ഒരു വേസ്റ്റ് ഫ്രീ ക്യാമ്പസ് പ്രവർത്തനവും തുടങ്ങാം അല്ലേ ടീച്ചറേ?
3: വളരെ നല്ല ആശയമാണ് മീര. നമുക്ക് ഇന്ന് തന്നെ ഈ ആശയം മറ്റുള്ളവരുമായും പങ്കുവെക്കാം.
0: മാലിന്യ സംസ്കരണ ബോധവൽക്കരണം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ എത്തുമ്പോഴേ ശാശ്വതമായ ഒരു മാറ്റം സമൂഹത്തിൽ സാധ്യമാവുകയുള്ളൂ. ഒരു കുട്ടി താൻ കഴിക്കുന്ന ഒരു മിഠായി കടലാസ് പോലും അലക്ഷ്യമായി വലിച്ചെറിയാതെ കൃത്യമായ സ്ഥാനത്ത് നിക്ഷേപിക്കാനും അത് പിന്നീട് ഏത് രീതിയിലാണ് ഭൂമിക്കോ തനിക്കോ ഭീഷണിയാവാതെ മാറ്റപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്താനും തക്കവണ്ണം അവരെ വളർത്തിയെടുക്കണം. കേവലം പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങളിൽ ഒതുങ്ങാതെ ഇതിൻ്റെ യഥാർത്ഥ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊടുക്കാൻ അധ്യാപകർക്ക് കഴിയണം. സ്കൂൾ തലത്തിൽ രൂപപ്പെടുന്ന ഈ ശുചിത്വബോധം കുട്ടികളിലൂടെ വീടുകളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കും.
5: മാലിന്യ നിർമാർജനത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി സംരക്ഷിക്കുക എന്നത് തന്നെയാണ്.
6: തിരുവനന്തപുരം കോർപ്പറേഷൻ കഴക്കൂട്ടം 1-ാം വാർഡിലെ ഹരിതകർമ്മസേനാ സെക്രട്ടറിയും അംഗവുമായ ഫസീല,
5: നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം. നമ്മുടെ ഓരോ വീട്ടിലും ഫ്ളാറ്റുകളിലും ബയോബിൻ നിർബന്ധമാക്കണം. 50 വീടിന് ഒരു എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടായിരിക്കണം. ഒരു കമ്മ്യൂണിറ്റി ബയോഗ്യാസ് ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ മാലിന്യം കുറയ്ക്കുന്നതിനും പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഇരിക്കുന്നതിനും വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഹരിതകർമ്മസേന വീടുകൾ തോറും വാതിൽപ്പട്ടി ശേഖരണം നടത്തുകയും ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചും പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനെക്കുറിച്ചും വൃത്തിയായി പ്ലാസ്റ്റിക് സൂക്ഷിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനെക്കുറിച്ചും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ നഗരസഭ വഴിയും ഹരിതകർമ്മസേന വഴിയും സമൂഹത്തിന് നൽകുന്നുണ്ട്. മാലിന്യം ശരിക്കും തരംതിരിച്ചാൽ കമ്പോസ്റ്റ് വളം, ബയോഗ്യാസ്, റീസൈക്കിൾ പ്ലാസ്റ്റിക് ഇതൊക്കെ ഉണ്ടാക്കി കാശുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ മാലിന്യം വേസ്റ്റല്ല, റിസോഴ്സാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്.
7: ചെങ്കുത്തായ ഭൂപ്രകൃതിയും അനേക ജലാശയങ്ങളും നിറഞ്ഞ കേരളത്തിൽ എവിടെ മാലിന്യം തള്ളിയാലും ഒരു മഴ പെയ്യുമ്പോൾ അത് അരുവികളിലൂടെയും തോടുകളിലൂടെയും പുഴകളിലൂടെയും കടലിലേക്കും എത്തും. 2018 പ്രളയകാലത്ത് പ്രകൃതി നമുക്ക് കാണിച്ചു തന്ന വലിയൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. നദി ഒഴുകിയെത്തിയപ്പോൾ കരയിലേക്ക് തിരികെ തള്ളിയത് മനുഷ്യൻ വർഷങ്ങളായി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. അതിനു പുറമെ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ രൂപത്തിൽ വലിയൊരളവും ജലജീവികളുടെ ശരീരത്തിന്റെ ഭാഗമായതും പുറത്തുവരുന്ന പഠനങ്ങളിൽ കാണാം. നാം കഴിക്കുന്ന കടൽ മത്സ്യങ്ങളിൽ വലിയൊരളവ് മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുന്നു.
1: ഈ മലിനവസ്തുക്കളിൽ കാണപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ കാലാന്തരത്തിൽ ചെറുതായി ചെറിയ കണങ്ങളായി മാറി മനുഷ്യ ശരീരത്തിനുള്ളിൽ തന്നെ കടന്നുകൂടുകയും മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു എന്ന് ഈ അടുത്ത കാലത്തുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ കാണിക്കുന്നുണ്ട്.
6: ഡോക്ടർ ടി എസ് അനീഷ്,
1: മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ ഒരുപക്ഷെ മുലപ്പാലിൽ പോലും കടന്നെത്താൻ കഴിയുന്ന രീതിയിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം ഗവേഷകന്മാർ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒട്ടനവധി വിഷവസ്തുക്കളും മലിനവസ്തുക്കളിലൂടെ കടന്നു വരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്ലാസ്റ്റിക് കത്തുന്ന സമയത്തും മറ്റും ഉണ്ടാകുന്ന പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊളിയൂട്ടൻസ് അല്ലെങ്കിൽ ഡയോക്സിനുകൾ. ഇത്തരത്തിൽ നമ്മുടെ ഭക്ഷ്യ ശൃംഖലയുമായി ബന്ധപ്പെടുകയും നമ്മുടെ ഭക്ഷണ വസ്തുക്കളിൽ എത്തുകയും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇലക്ട്രോണിക് വേസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുള്ള വളരെ അപകടകരമായിട്ടുള്ള പല വസ്തുക്കളും നമ്മുടെ കുടിവെള്ളത്തിലേക്കും മണ്ണിലേക്കും കടന്നെത്തുന്നതായി കാണുന്നുണ്ട്. ഫ്യൂസാകുന്ന ബൾബുകളും ട്യൂബുകളും അലക്ഷ്യമായി കൈകാര്യം ചെയ്യരുത്. അതോടൊപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ കേടാകുന്ന സമയത്ത് അവ മണ്ണിലേക്ക് വലിച്ചെറിയുന്നത് മണ്ണിലേക്ക് വളരെ അപകടകരമായിട്ടുള്ള കെമിക്കലുകൾ എത്തുന്നതിന് കാരണമാകും. അതോടൊപ്പം തന്നെ മറ്റ് പല വസ്തുക്കളും മണ്ണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മെഡിക്കൽ വേസ്റ്റുകളാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആശുപത്രി മാലിന്യങ്ങൾ ഒരു കാരണവശാലും മണ്ണിലും വെള്ളത്തിലും എത്താനായിട്ട് പാടില്ല. അവയിൽ ഗുരുതരമായിട്ടുള്ള കെമിക്കലുകളും മറ്റു രോഗങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളും കൂടുതലായിട്ട് അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മെഡിക്കൽ മാലിന്യമാണ്.

0: പോലും. ഉദാഹരണത്തിന്, പ്രമേഹ രോഗബാധയുള്ള ഒരാൾ ഉപയോഗിച്ചിരിക്കുന്ന സൂചി വലിച്ചെറിയാതെ കൃത്യമായിട്ട് സംസ്കരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. വീടുകളിൽ നാം ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ BP നോക്കുന്ന അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അളക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഫിഗ്മോമാനോമീറ്റർ. അത്തരത്തിലുള്ള വസ്തുക്കളിൽ മെർക്കുറിയുടെ സാന്നിധ്യമുണ്ട്. അത് മണ്ണിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫാക്ടറി മാലിന്യങ്ങൾ ഇത്തരത്തിൽ മണ്ണിൽ കലരുന്നത് മൂലം ഹെവി മെറ്റലുകൾ വളരെ കൂടുതലായിട്ട് മത്സ്യങ്ങളിലും മറ്റും കടന്നെത്തി തിരിച്ച് മനുഷ്യനിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലിനവസ്തു തിരിച്ച് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്കും മനുഷ്യ ശരീരത്തിലേക്കും കടന്നുകൂടുകയും പകർച്ചവ്യാധികൾ മാത്രമല്ല അർബുദബാധകൾ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യത്തിനെ മുൻനിർത്തി വേണം നാം മലിന വസ്തുക്കളെ കൈകാര്യം ചെയ്യാൻ.
1: നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തി നടത്തുന്ന അശാസ്ത്രീയ വികസനം നമ്മുടെ ജലസ്രോതസ്സുകളെയും കിണറുകളെയും മലിനമാക്കുന്നു. ഇന്ന് കേരളത്തിൽ വികസനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നഗരത്തിലും കുടിവെള്ളം ലഭിക്കുന്ന കിണർ ഇല്ല എന്നത് ഭീതിജനകമായ എന്നാൽ ഒരിക്കലും നമ്മുടെ ചർച്ചയ്ക്ക് മുന്നിൽ വരാത്ത വസ്തുതകളുമാണ്. ഇത്തരത്തിലുള്ള ഭൂമി തരംമാറ്റലുകളും ജലവും മണ്ണും മലിനമാക്കലും വഴിവെച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള കാലാവസ്ഥാ മാറ്റവും നാം ഇതുവരെ കേൾക്കാത്ത രോഗങ്ങളുടെ കടന്നുവരവും വ്യാപനവുമാണ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും നാം വേഗത്തിൽ മറന്നുപോകുന്നു എന്നതും വലിയൊരു പോരായ്മയാണ്.
2: മാലിന്യങ്ങളുടെ സാന്നിധ്യം മണ്ണ് മുതൽ വിണ്ണു വരെയും കടൽ മുതൽ കിണറുകൾ വരെയും ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നിത്യജീവിതത്തിൽ നിന്ന് അറിയാൻ കഴിയും. നമ്മുടെ മണ്ണും നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ വായുവുമൊക്കെ മലിനീകരിക്കുന്ന കാര്യത്തിൽ ആധുനിക മനുഷ്യർ അവർക്ക് മുമ്പുള്ള മനുഷ്യ വർഗത്തെക്കാൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.
3: പരിസ്ഥിതി പ്രവർത്തകനായ EP അനിൽ,
2: മനുഷ്യൻ എന്ന ജീവിയാണ് അവന്റെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം പുറന്തള്ളുന്ന മാലിന്യം എന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണക്കാർ. മറ്റ് ജീവിവർഗങ്ങൾ അവരുടെ ജൈവശരീരത്തിന്റെ സുരക്ഷിതത്തിന്റെ ഭാഗമായി വിസർജ്യങ്ങൾ നടത്താറുണ്ടെങ്കിൽ പോലും അതിന് അത്ര വലിയൊരു ആഘാതം മണ്ണിലോ ആകാശത്തിലോ ജലത്തിലോ ഉണ്ടാക്കാനുള്ള കഴിവില്ല. പൊതുവെ നമ്മൾ ജലമലിനീകരണം, വായുമലിനീകരണം, മണ്ണിന്റെ മലിനീകരണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ആകാശത്തിന്റെ മലിനീകരണവും. പകൽ സമയം ജീവിതം കൂടുതൽ സജീവമാക്കുന്ന സ്വഭാവമുള്ള മനുഷ്യരെ പോലെ തന്നെ രാത്രികളെ കൂടുതൽ സജീവമാക്കുന്ന ജീവിവർഗങ്ങൾക്ക്, രാത്രികളിൽ വിശ്രമം ആവശ്യമുള്ള ജീവിവർഗങ്ങൾക്കൊക്കെ ഇരുണ്ട ആകാശം അവരുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെങ്കിൽ അനവസരത്തിൽ പ്രകാശം നിറച്ച് അനാരോഗ്യകരമായ അന്തരീക്ഷം ആകാശത്തിലും മനുഷ്യർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ശരാശരി ഒരു മലയാളി ഏതാണ്ട് 250 മുതൽ 400 ഗ്രാമോളം മാലിന്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേതാണ്ട് 20% അജൈവ മാലിന്യങ്ങളാണ് എന്നത് പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്നുണ്ട്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ മറന്നുപോയാൽ അതുണ്ടാക്കാവുന്ന ആഘാതങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന അജൈവ മാലിന്യങ്ങൾ ഏറ്റവും കുറച്ച് ഉണ്ടാകുന്ന തരത്തിൽ പരമാവധി കുറച്ച് ഉപയോഗിക്കുവാനും അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന അത്തരം സാധനങ്ങളെ പുനരുപയോഗിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ കാര്യത്തിൽ ഇന്നും നമുക്ക് മാതൃകയാകാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ജലാശയത്തിലെത്തുന്ന അജൈവ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന കടലിന്റെ ഇന്നത്തെ സ്ഥിതി, പ്രത്യേകിച്ച് അറേബ്യൻ കടലുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ പറയുന്നത് മൊത്തം മത്സ്യത്തേക്കാൾ ഒട്ടും കുറവല്ലാത്ത തരത്തിൽ പ്ലാസ്റ്റിക്കുകളും അനുബന്ധ വിഭവങ്ങളും കടലിൽ ഒഴുകി നടക്കുന്നു. അങ്ങനെ കടലിന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കുന്നു. മണ്ണിൽ കലരുന്ന അധികമായ ജൈവ മാലിന്യവും അജൈവ മാലിന്യങ്ങളുടെ സാന്നിധ്യവും മണ്ണിന്റെ ഫലഭൂഷ്ടതയെ നശിപ്പിക്കുന്നു, PH സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കുന്നു, സസ്യലതാദികൾക്ക് വളരുവാനും അതിന്റെ വേരുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കുവാനും തടസ്സമുണ്ടാക്കുന്നുണ്ട്.

0: ചെറുകിട സംരംഭങ്ങൾ മുതൽ വൻകിട വ്യവസായ ശാലകൾ വരെ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ ഏത് വിധത്തിലാണ് പുറന്തള്ളപ്പെടുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിക്കപ്പെടണം. പലപ്പോഴും വലിയ ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മാധ്യമങ്ങളും അധികൃതരും ഇത് ചർച്ചയാക്കുന്നത്. വാർത്താ പ്രാധാന്യം കഴിയുമ്പോൾ വിഷയങ്ങൾ മറവിയിലേക്ക് പോകുന്ന മനോഭാവം മാറണം. പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന നിയമങ്ങൾക്ക് പകരം കർശനമായ നിബന്ധനകളും നിരീക്ഷണവും ശിക്ഷാ നടപടികളും ഉണ്ടായിരിക്കണം. ഗാർഹിക, ഖര, ദ്രാവക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കാൻ ആധുനിക ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തണം. ഇൻഡസ്ട്രിയൽ പ്ലാന്റുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർക്കായി പ്രത്യേക സംസ്കരണ മാസ്റ്റർ പ്ലാൻ നിർബന്ധമാക്കണം.
1: ഇന്ത്യയെ മാലിന്യമുക്തവും ശുചിത്വവും ഉള്ളതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭാരത സർക്കാർ ആരംഭിച്ച ദേശീയ ശുചിത്വ യജ്ഞമാണ് സ്വച്ഛ് ഭാരത് മിഷൻ.
2: ആറ്റിങ്ങൽ നഗരസഭാ സെക്രട്ടറി സുമയ്യ ബി വി:
1: ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ആദ്യ ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പൂർണ്ണമായും ഇല്ലാതാക്കുക, ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കുക എന്നിവയാണ്. ഇതിന് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്നാം വിഭാഗം സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ, ഗ്രാമപ്രദേശങ്ങളിലെ ശുചിത്വം ഉറപ്പുവരുത്തൽ. രണ്ടാമത്തെ വിഭാഗം സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ, ഇത് നഗരപ്രദേശങ്ങളിലെ മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ ഒന്നാം ഘട്ടത്തിന്റെ പ്രധാന നേട്ടങ്ങൾ വ്യക്തി ശൗചാലയങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കോടിക്കണക്കിന് ഗാർഹിക ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ പബ്ലിക് ടോയ്ലറ്റ് സ്കൂളുകളിലും പബ്ലിക് പ്ലേസിലെ ബസ് സ്റ്റാൻഡുകളിലും മറ്റും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഉപയോഗിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ജൈവ അജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ വേർതിരിക്കൽ. കേരളത്തിൽ നമ്മൾ ഹരിതകർമ്മ സേനയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് നമ്മൾ കൈമാറി വരുന്നു. പ്ലാസ്റ്റിക് മാലിന്യം അതിന്റെ നിയന്ത്രണം വന്നിട്ടുണ്ട്. റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് എന്നിങ്ങനെ 3 R's പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ഇതെല്ലാം നമുക്ക് ഒന്നാം ഘട്ടത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിന്റെ ഒരു ഘടകമാണ് സ്വച്ഛ് സർവേഷൻ. ഓൾ ഇന്ത്യ തലത്തിൽ നഗരങ്ങൾ തമ്മിൽ ശുചിത്വത്തിൽ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് സ്വച്ഛ് സർവേഷൻ. രണ്ടാമത്തെ ലക്ഷ്യം ഖരദ്രവ മാലിന്യ സംസ്കരണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അഴുക്കുചാൽ സംവിധാനങ്ങൾ, ഗോവർദ്ധൻ പദ്ധതികൾ, മലിനജല പുനരുപയോഗം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നുണ്ട്. പിന്നൊന്ന് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ പറ്റുള്ളൂ. ശുചിത്വം എന്നത് സർക്കാരിന്റെ മാത്രം ചുമതലയല്ല, നമ്മൾ ഓരോരുത്തർക്കും അതിന്റേതായ ഉത്തരവാദിത്വമുണ്ട്.
3: മാലിന്യം പൂർണ്ണമായി ഇല്ലാതാക്കുക സാധ്യമല്ലെങ്കിലും വികസനത്തോടൊപ്പം ഉയർന്നു വരുന്ന മാലിന്യത്തിന്റെ നിയന്ത്രണം ജനകീയ കൂട്ടായ്മയിലൂടെ കൈവരിക്കാൻ പദ്ധതികൾ രൂപപ്പെടുത്തണം. ബ്രാൻഡ് അംബാസഡർമാരെ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്നതോടൊപ്പം ജനകീയ കൂട്ടായ്മകളെയും റെസിഡൻസ് അസോസിയേഷനുകളെയും വ്യാപാരി വ്യവസായി സംഘടനകളെയും ഏകോപിപ്പിച്ച് താഴെത്തട്ടിൽ സജീവ പ്രവർത്തനങ്ങൾ നടത്തണം.
0: ഇന്ന് തന്നെ ഓരോ വീട്ടിൽ നിന്നും സുശക്തമായ അവബോധം സൃഷ്ടിച്ചാൽ മാത്രമേ ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും വൃത്തിയുള്ളതും ആരോഗ്യപൂർണവുമായ ഒരു നാടിനെ ബാക്കി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പ്രകൃതിയും മനുഷ്യനും ഒന്നാണ്. പ്രകൃതിയിലെ മാലിന്യം തന്റെ തന്നെ ശരീരത്തിൽ പറ്റിയ മാലിന്യമാണെന്ന സ്വാഭാവികമായ തോന്നൽ നാം ഓരോ മലയാളിക്കും തോന്നുന്ന നിമിഷം മുതൽ ഉത്തരവാദിത്വത്തോടെയുള്ള നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം നാം ആരംഭിക്കുകയായി.

കുരിപ്പുഴ സജീവ്, സുഷമ അനിൽ. ശബ്ദസാന്നിധ്യം ടീച്ചർ അജിത അരവിന്ദ്. മീര സൗമ്യ ജേവി. നിർവഹണ സഹായം ധന്യ എം ടി. നിർവഹണം സെവിൽ ജിഹാൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നിറകുടം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം ജയവിജയ.

അടുത്ത ഗാനം മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ചത്. ജോൺസന്റെ സംഗീതത്തിൽ പാടിയത് ഉണ്ണികൃഷ്ണനും ചിത്രയും.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: അടുത്ത ഗാനം പാടിയത് മധു ബാലകൃഷ്ണനാണ്. വി ആർ പ്രസാദിന്റെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ. ചിത്രം ഞാൻ സൽപ്പേര് രാമൻകുട്ടി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇനി തിരൈപ്പൂക്കൾ കേൾക്കാം, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കാതലൈ നിമ്മതി എന്ന ചിത്രത്തിനായി ഹരിഹരനും ചിത്രയും പാടിയത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി.
1: സഞ്ചാരി.

സഞ്ചാരികളുടെ ചില യാത്രകളൊക്കെ മനസ്സിനെ തരളിതമാക്കാൻ മാത്രമല്ല ആർത്തുല്ലസിക്കാൻ കൂടിയുള്ളതാണ്. പ്രായം മറന്ന് കളിചിരികൾ നിറഞ്ഞ് കരയിലും വെള്ളത്തിലുമായി സാഹസിക വിനോദങ്ങളിൽ മുഴുകി മനസ്സ് പാറിക്കളിക്കുന്ന ഒരു വർണ്ണ പട്ടമാകാൻ കൊതിക്കാത്തവരുണ്ടോ? ഇന്ന് സഞ്ചാരി ടീം അങ്ങനെയൊരു സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. അഷ്ടമുടി കായലിന്റെ തീരത്ത് നമ്മളെ ആകർഷിക്കുന്ന കൊല്ലം ആശ്രാമത്തുള്ള അഡ്വഞ്ചർ പാർക്കിലേക്ക്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 66 കിലോമീറ്ററും കൊല്ലത്ത് നിന്ന് 4 കിലോമീറ്ററും യാത്ര ചെയ്താൽ ആശ്രാമത്തുള്ള അഡ്വഞ്ചർ പാർക്കിലെത്താം. അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പിക്നിക് വില്ലേജ് എന്നും അറിയപ്പെടുന്നു. മനസ്സിനെ ത്രില്ലടിപ്പിക്കുന്ന സാഹസികത ഒരുപാട് നിറഞ്ഞ ആ യാത്രയിലേക്ക് നമുക്ക് പോയാലോ?

0: നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലെ അഷ്ടമുടി വാട്ടർ സ്പോർട്സ് സെന്ററിലാണ്. എനിക്ക് തോന്നുന്നു ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കയാക്ക്, അതുപോലെ തന്നെ ഫ്ലൈ ബോർഡ്, ആക്ച്വലി നമ്മള് പലരും ടൂറിന് പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിലുണ്ട്, മേ ബി പലർക്കും അത് അറിയില്ലായിരിക്കും. ഇവിടെ എന്തൊക്കെ വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ആണ് ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. പേരെന്താണ്?
1: ജോബിൻ.
0: ഇവിടെ ഇപ്പൊ എത്ര നാളായി വാട്ടർ സ്പോർട്സ് തുടങ്ങിയിട്ട്?
1: ഏകദേശം 2019 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
0: അതിലൊരു ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്?
1: കുഴപ്പമില്ല, നമുക്ക് കൂടുതലും നോർത്ത് ഇന്ത്യ അവിടുന്നാണ് കൂടുതലും ക്ലയന്റുകൾ വരുന്നത്. എല്ലാരും വന്ന് ചെയ്യുന്നുണ്ട്. ഫ്ലൈ ബോർഡാണ് കൂടുതലും ആളുകൾ എൻക്വയറി ചെയ്ത് വരുന്നത്. ഇപ്പൊ നമ്മളിവിടെ വേക്ക് ബോർഡും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ടിലാണ് കൂടുതൽ എൻക്വയറീസ് വരുന്നത്.
0: മെയിൻ ആയിട്ടുള്ള ഈ വാട്ടർ സ്പോർട്സ് ഇതൊന്ന് പറയാം, ഡീറ്റെയിൽസ് ഒന്ന് പറയാം.
1: നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത് കയാക്കിംഗ്, ബനാന ബമ്പർ, പിന്നെ ജെറ്റ്സ്കി, ഫ്ലൈ ബോർഡ്, സ്പീഡ് ബോട്ട് റൈഡിംഗ് ആണ്. ഇതിൽ കൂടുതൽ അഡ്വഞ്ചർ ആയിട്ടുള്ളതാണ് ഈ ഫ്ലൈ ബോർഡ്, ജെറ്റ്സ്കി റൈഡ്, വേക്ക് ബോർഡ്. പക്ഷെ നമ്മളിവിടെ കൊടുക്കുന്ന കയാക്ക് സിംഗിൾ ആണ്. അത് വന്നിട്ട് റേറ്റ് 236 ഒരാൾക്ക്. നമ്മൾ അരമണിക്കൂറാണ് അവർക്ക് സമയം കൊടുക്കുന്നത്. നമ്മളിവിടെ കൊണ്ടുവന്ന് അവർക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബ്രീഫ് ചെയ്ത് അവരെ ഓക്കെ ആണെന്ന് നോക്കിയിട്ടാണ് നമ്മളിവർ ഇറക്കി വിടുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂലോട്ടാണ് നമ്മളവരെ വിടുന്നത്.
0: നമ്മുടെ എൻട്രൻസ് ഇറങ്ങി താഴോട്ട് വന്നിട്ട് നേരെ കാണുന്ന ആ കായലിന്റെ ഭാഗത്ത്,
1: ആ ഒരു ഭാഗത്ത് ഇവിടെ നോക്കി നമുക്ക് അവരെ കാണണം. ആ ഒരു ഇതിലാണ് നമ്മൾ അവരെ ബ്രീഫ് ചെയ്ത് വിടുന്നത്.
0: ഡെപ്ത് ഇവിടെ കുറവാണോ എങ്ങനെയാണ്? അത്
1: ഡെപ്ത് കൂടുതലാണ്, പക്ഷെ അത് അവർക്ക് പ്രശ്നമില്ല. കാര്യം അന്നത്തെ കാര്യം ഇത് ബിഗിനേഴ്സ് കായാക്കാണ്, ഇതങ്ങനെ പെട്ടെന്ന് അറിയില്ല. മറിഞ്ഞു കഴിഞ്ഞാലും അവർ സേഫ് ആണ്, കാരണം ലൈഫ് ജാക്കറ്റ് ഉണ്ടാകുന്ന ഒരു മുങ്ങി തന്നെ നടക്കും. നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും അവർക്ക്.
0: അടുത്തതായിട്ടുള്ളത് ഈ ബനാന ഡബിൾ സീറ്റർ അല്ലേ,
1: കയാക്കിന്റെ ഡബിൾ സീറ്റർ. അതായത് അത് രണ്ടുപേർക്ക് പോവാം, മറ്റേ നമ്മൾ ഒരാളായിട്ടാണ്. ഇത് കപ്പിൾസ് ഒക്കെ പോകാൻ പറ്റുന്ന ആണ്, കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണത്. പിന്നെ വന്നിട്ട് ബമ്പർ ബോട്ട് റൈഡാണ്. അത് വന്നിട്ട് സ്പീഡ് ബോട്ടിന്റെ ബാക്കിൽ ടോ ചെയ്തിട്ട് വലിക്കുന്നതാണ്. അത് സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്ന ഒരു വേവിലൂടെ ഇത് ബമ്പ് ചെയ്ത് പോകുന്നതാണ്. അതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ആണ്. പിന്നെ വന്നിട്ട് ബനാന ബോട്ട് റൈഡ്. അത് വന്നിട്ട് നമ്മൾ ഈ സ്പീഡ് ബോട്ടിന്റെ ബാക്കിൽ സെയിം ഇത് കണക്ക് ടോ ചെയ്ത് വലിക്കും. എന്നിട്ട് നമ്മൾ കൊണ്ട് ഫ്ലിപ്പ് ആകും, ഇവരെ വെള്ളത്തിലേക്ക് മറിച്ചിടും. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും ഉണ്ടായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഇൻസ്ട്രക്ടർ ആയിട്ട് കൂടെ തന്നെ കാണും, അതും ഭയങ്കര അഡ്വഞ്ചർ ആണ്. അതൊരു തമിഴ്നാട്ടിനാണ് നമുക്ക് കൂടുതൽ ക്ലയൻസ് വരുന്നത്.
0: ഇതിന്റെ റേറ്റ് ഒന്ന് പറയാമോ?
1: അത് വന്നിട്ട് ഒരാൾക്ക് 236 ഈ ബനാന ബോട്ട് റൈഡ് ചെയ്യുന്നതിന്.
0: വെള്ളത്തിൽ വന്നിട്ട് മറിച്ചിടുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആളുകൾക്ക് പേടിയുണ്ടാവില്ലേ?
1: ഇല്ല, നമ്മൾ കാര്യങ്ങളെല്ലാം അടുത്ത് പറഞ്ഞിരിക്കും. പിന്നെ അവരാ ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അവരപ്പൊ തന്നെ പൊങ്ങി കിടക്കുന്നോണ്ട് അവർക്ക് മനസ്സിലാവും അവര് തന്നു പോകില്ല, ലൈഫ് ജാക്കറ്റ് ഉണ്ട്.
0: അപ്പോ വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്?
1: പിന്നെ തിരിച്ച് നമ്മൾ അതിലേക്ക് തന്നെ അവരെ കയറ്റും. അത് നല്ല രസമാണത്, അതാണ് അവർ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ഇതിന്റെ തിരിച്ച് നമ്മൾ അവരെ സേഫ് ആയിട്ട് കരയിലേക്ക് എത്തിക്കുന്നു.
0: നമ്മൾ എത്രയൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലും ചിലർക്ക് ഉള്ളിലൊരു പേടി കാണും. അപ്പോ ഇൻസ്ട്രക്ടറും കൂടെ വരണം എന്നവര് പറയാറുണ്ടോ?
1: നമ്മളിത് പറയും, നിങ്ങൾ കൂടെ വരും നിമിഷം നമ്മൾ തീർച്ചയായിട്ടും കൂടെ പോകും. പിന്നെ ഇവരെ നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് വിടത്തില്ല, നമുക്കിവിടെ നോക്കി അവരെ കാണപ്പെടുന്ന വ്യൂലാണ് വിടുന്നത്. ഇനി എന്തെങ്കിലും അവർക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പെഡലപ്പി അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റിൽ വിസിൽ കാണും, അതായിരിക്കുമ്പോഴേ നമ്മൾ ഇവിടുന്ന് സ്പീഡ് ബോട്ടുമായിട്ട് ചെന്ന് അവരെ റെസ്ക്യൂ ചെയ്യും.
0: ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ വാട്ടർ സ്പോർട്സ് ഉണ്ട്?
1: അടുത്ത് വന്നിട്ട് ബേസിക് സ്കീ ആണ്. അതിനുവരെ നമ്മൾ വേക്ക് ബോർഡാണ് കൊടുക്കുന്നത്. വേക്ക് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സർഫസിന്റെ മേളിൽ കൂടെ നമ്മൾ സ്കേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഇതാണ്. അത് വന്നിട്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മളിവിടെ ബിഗിനേഴ്സിനും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് ചെയ്യിക്കുന്നുണ്ട്, കുറച്ച് ആളുകൊണ്ട് ചെയ്യുന്നുണ്ട്.
0: ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ഈ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ?
1: ആ, ഇവിടെ വന്നിട്ടുള്ള ക്ലയൻസിൽ ആദ്യമായിട്ടാണ് ഈ വേക്ക് ബോർഡ് ചെയ്യുന്നവരെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യും. അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇതിന്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫിംഗ് ആണ്. അതായത് വാട്ടർ സർഫസിന് മേളിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ആ ഒരു ഇത് നമ്മൾ കണ്ടിന്യൂസ് അവരെ കൊണ്ട് ചെയ്യും.

0: ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് അവർക്കുണ്ട് ടേക്ക് ഓഫ് ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണെന്ന് അവർ പറഞ്ഞതിന് ശേഷം നമ്മളത് നിർത്തത്തുള്ളൂ.
1: ഇതിന്റെ റേറ്റ് ഒന്ന് പറയാമോ?
0: വേക്ക് ബോർഡിംഗ് വന്നിട്ട് നമ്മളിവിടെ ഒരു 2000 ആണ് ഹാഫ് ആൻ അവറിന്. പിന്നെ വന്നിട്ട് ജെറ്റ്സ്കി, ജെറ്റ്സ്കി വന്നിട്ട് ഈ വാട്ടർ സർഫേസിന്റെ മേലിൽ വളരെ സ്പീഡിൽ നമുക്ക് മൂവ്മെന്റ് നൽകുന്നുണ്ട്. അതായത് വാട്ടർ സ്കൂട്ടറാണ് ജെറ്റ്സ്കി.
1: ഈ ജെറ്റ്സ്കി നമുക്ക് സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റുമോ അതോ നമ്മുടെ കൂടെ ട്രെയിനറും കൂടെ കാണുമോ?
0: നമ്മൾ ഇൻസ്ട്രക്ടർ എന്തായാലും അതിനകത്ത് കൂടെ കാണും, അവരെ കൊണ്ട് നമ്മൾ ഓടിക്കും, അവരായിരിക്കും റൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇൻസ്ട്രക്ടർ പുറയിൽ കാണും. പിന്നെ അതിന്റെ എമർജൻസി കീ നമ്മുടെ ബോഡിയിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വലിച്ചു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. വളരെ സേഫ് ആണ്.

0: വിനോദസഞ്ചാരികൾക്ക് ഉല്ലാസം പകരുന്ന ഒത്തിരി റൈഡുകളാണ് ഈ കൊല്ലത്തെ ആശ്രമം അഡ്വഞ്ചർ പാർക്കിലുള്ളത്. ഒത്തിരി വാട്ടർ സ്പോർട്സുകളെ കുറിച്ച് നമ്മൾ കേട്ടു. കേരളത്തിന് പുറത്തുള്ള ഒത്തിരി വാട്ടർ സ്പോർട്സുകളും നമുക്ക് ഈ അഡ്വഞ്ചർ പാർക്കിൽ വന്നാൽ ആസ്വദിക്കാൻ പറ്റും. പലതും നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണെങ്കിൽ പോലും പേടി കാണും, എങ്കിലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വാട്ടർ സ്പോർട്സുകൾ. നമുക്ക് അതിന് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം.
1: ഓക്കെ, അടുത്ത വന്നിട്ട് ഫ്ലൈ ബോർഡ് ആണ്. ഫ്ലൈ ബോർഡ് എന്ന് വെച്ചാൽ നമ്മള് കേരളത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ മാത്രമേ, സൗത്ത് ഇന്ത്യയിൽ ഗോവ കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈ ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ കൊല്ലത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ എൻക്വയറീസ് വരുന്നതും ഫ്ലൈ ബോർഡിനാണ്. നമ്മൾ പുറത്ത് ഷോയ്ക്കൊക്കെ പോകാറുണ്ട് ഫ്ലൈ ബോർഡിന്റെ. ഫ്ലൈ ബോർഡ് വന്നിട്ട്
0: അപ്പോ ഇത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുമോ?
1: ബിഗിനേഴ്സിന് ചെയ്യാം. നമ്മളിവിടെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് അരമണിക്കൂർ 3500 നമ്മൾ ഫീസ് ആടാക്കുന്നത്. അവർക്ക് വന്നിട്ട് ഒരു 15 മിനിറ്റ് നേരത്തെ ബ്രീഫിംഗ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്, ചില വരുന്നവർ ഭയങ്കര പേടിയുള്ളവരായിരിക്കും, പക്ഷെ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്രീഫ് ചെയ്ത് മസ്റ്റായിട്ട് നമ്മൾ ഒരു സേഫ്റ്റിയാണ്. ആ ജാ

0: ജാക്കറ്റ് ഹെൽമെറ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് അവർ വെള്ളത്തിലോട്ട് ഇറക്കുമ്പോഴത്തേക്കും അവർ പകുതി ഓക്കെ ആകും. പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റോളം വെള്ളത്തിൽ അവരെ ബോഡി ബാലൻസിങ് ഒക്കെ ചെയ്യിച്ചിട്ടാണ് ഈ ഫ്ലൈ ബോട്ട് ചെയ്യിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ആരും അങ്ങനെ ഫ്ലൈ ചെയ്യാതിരുന്നിട്ടില്ല, ലേഡീസ് ആയാലും അവർ ഫ്ലൈ ചെയ്യും. അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതല്ല ഫ്ലൈ ബോട്ട്.
1: അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും എന്താണ് ഫ്ലൈ ബോർഡ് എന്ന് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം കാണും.
0: ഫ്ലൈ ബോർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സർഫസിന്റെ മേളിൽ വാട്ടർ പ്രഷർ കൊണ്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ് ഫ്ലൈ ബോർഡ്.
1: നമ്മളെ വീഡിയോസിലൊക്കെ കാണുമ്പോ ആക്ച്വലി ചില സമയങ്ങളിൽ ഒരാൾ കൂടെ കാണും, പിന്നെ നമ്മൾ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഫ്ലൈ ബോർഡിനകത്ത്. അത് ആക്ച്വലി അങ്ങനെയാണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്?
0: ഇല്ല, നമ്മളിവിടെ അങ്ങനെ ചെയ്യിക്കാല്ല. നമ്മളത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൂടുതൽ ഫ്ലൈ ചെയ്യും, അല്ലാത്ത പക്ഷം അവരെ കൊണ്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യിപ്പിക്കുന്നത്. കാര്യം അവർ അതിന്റെ ഒരു ഫീല് അറിയണം, ഫ്ലൈ ചെയ്യുന്നതിന്റെ ഒരു ഫീല്. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അവരെ കൊണ്ട് ഫ്ലൈ ചെയ്യിച്ച് അവരതിനാണല്ലോ വരുന്നത്, ആ ഫ്ലൈയിങ്ങിന്റെ ഒരു ഫീലിംഗ് അറിയാൻ വേണ്ടി തന്നെ.
1: അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് പിന്നെ വേറെ എന്തൊക്കെയാണ്?
0: പിന്നെ നമ്മളിവിടെ കണ്ടിരിക്കുന്നത് സ്പീഡ് ബോട്ട് റൈഡിംഗ് ആണ്. സ്പീഡ് ബോട്ട് റൈഡ് വന്നിട്ട് 590 വെച്ച് സ്റ്റാർട്ടിങ് ഒരു 5 പേർക്ക് വരെ പോവാം. 5 സീറ്റർ ആണ് നമ്മള്, 10 to 12 മീറ്റർ റൈഡാണ്. പിന്നെ സാമ്പ്രാണിക്കുടിയുടെ അടുത്തൊരു ഐലൻഡ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ഐലൻഡ്. അവിടത്തേക്ക് നമ്മളിവിടുന്ന് ട്രിപ്പ് വിടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വാട്ടർ സ്പോർട്സിന്റെ മെയിൻ ആയിട്ടുള്ളത്.
1: ഇതിൽ പാക്കേജ് ആയിട്ട് എന്തെങ്കിലും?
0: ആ, പാക്കേജ് ആയിട്ടുണ്ട്. കോംബോ പാക്കേജ് ഉണ്ട്, അതായത് ഫ്ലൈ ബോർഡ്, ജെറ്റ് സ്കി, വേക്ക് ബോർഡിങ് കയാക്ക്, ഇതെല്ലാം കൂടെ ഒരു വരുമ്പോ ഒരു 3550 വെച്ചിട്ടൊരു കോംബോ പാക്കേജ് ഉണ്ട്. പക്ഷെ അത് വന്നിട്ട് മുമ്പ് ചെയ്തിട്ടുള്ളവർക്കായിരിക്കും അത് ആ പാക്കേജ് എടുക്കുന്നുണ്ട് ഗുണമുള്ളത്. കാര്യം ഫ്ലൈ ബോർഡ് നമ്മളൊരു 15 മിനിറ്റ് കൊടുക്കുന്നുള്ളൂ. ബിഗിനർ ആയിട്ടുള്ളവർക്ക് ആ 15 മിനിറ്റ് കൊണ്ട് അവർക്ക് ഫ്ലൈ ചെയ്ത് തരാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കോംബോ പാക്കേജ് ഉണ്ട്, അത് ജെറ്റ് സ്കി, ബമ്പർ, ബനാന, കയാക്കിങ്. 2655 അതിന്റെ റേറ്റ് വന്നിട്ട്. അത് എല്ലാവർക്കും എടുക്കാം, ബിഗിനേഴ്സും അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാവർക്കും എടുക്കാം. അത് കൂടുതലും ഫാമിലി ആയിട്ടുള്ളവർക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത്. പിന്നെ മൂന്നാമത്തെ കോംബോ എന്ന് വെച്ചാൽ അഡ്വഞ്ചർ സ്പീഡ് ബോട്ട് റൈഡും ജെറ്റ് സ്കി, ബനാന, കയാക്ക്. ഇതും ഈ ഓൾമോസ്റ്റ് നമ്മൾ ബിഗിനേഴ്സിനായാലും അഡ്വാൻസ് ആയിട്ടുള്ളവർക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതും ഫാമിലിക്ക് പറ്റിയൊരു പാക്കേജാണ്.
1: ഇതില് കോൺടാക്ട് നമ്പേഴ്സ് എന്തെങ്കിലും നേരത്തെ ബുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കുണ്ടോ?
0: ആ, നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഗൂഗിളിലെല്ലാം നമ്മളിതുണ്ട്. ഗൂഗിളിൽ നിന്ന് ആളുകൾ നമ്പർ എടുത്തിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് നമ്പർ 9567510279 ആണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺടാക്ട് നമ്പർ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആൽഫ അഡ്വഞ്ചേഴ്സ് എന്നാണ്. ആ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിനാണ് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും.
1: വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യാനും അല്ലെ?
0: ബുക്ക് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു സമയം കൊടുക്കും, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ വരുമ്പോഴത്തേക്ക് ഫുൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അല്ലാതെ വരുന്നവർക്കാണെങ്കിലും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്.
1: ടൈമിംഗ് എങ്ങനെയാണിത്?
0: ടൈമിംഗ് രാവിലെ 10 മണിക്ക് നമ്മുടെ പാർക്ക് ഓപ്പൺ ആവും. 10 മണി to 6 മണി പാർക്കിന്റെ ടൈം. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആക്ടിവിറ്റി ഓപ്പൺ ആയിരിക്കും. 10 മണി to 6 മണി നമ്മൾ വാട്ടർ സ്പോർട്സ് ഓപ്പൺ ടു എൻഡ് ടൈം.
1: ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് വാട്ടർ സ്പോർട്സിൽ ഏതിനെയാണ്?
0: ഇപ്പൊ നമുക്കിവിടെ കൂടുതൽ ആളുകൾ വരുന്നത് ജെറ്റ് സ്കിക്ക് വരും, ഫ്ലൈ ബോർഡ്. ഇപ്പൊ വന്നിട്ട് വേക്ക് ബോർഡിന് നല്ല രീതിയിൽ എൻകറേജ് വരുന്നുണ്ട്. പിന്നെ സ്പീഡ് ബോട്ടിനും ആളുകൾ വരുന്നുണ്ട്, പക്ഷെ അവര് വന്നിട്ട് ഭംഗി നമ്മുടെ
1: ആസ്വദിക്കാൻ
0: വേണ്ടി വരുന്നവരാണ്.
1: സീസൺ ആയിട്ട് ഏത് സമയമാണ് ഉള്ളത്, ഏത് മാസമാണ്?
0: സീസൺ എന്ന് പറയുമ്പോൾ വെക്കേഷൻ ടൈമിൽ നമുക്ക് സീസൺ ആണ്. ബാക്കി പിന്നെ ഓണം അങ്ങനെ ഹോളിഡേസിലും ഇവിടെ നല്ലത് വരും. നമുക്ക് ഈ മഴ സമയത്ത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടുള്ളത്.
1: ഇതിൽ നമുക്കിവിടെ കയാക്ക് ഒക്കെ എത്ര എണ്ണം ഉണ്ട്?
0: കയാക്ക് ഒരു 4 സിംഗിൾ സീറ്ററും 3 ഡബിൾ സീറ്ററുമാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഒരു സമയം ഒരു 12 പേർക്ക് കയാക്കിങ് ചെയ്യാം.
1: ജെറ്റ് സ്കി എല്ലാം?
0: ആ, എല്ലാം അവൈലബിൾ ആണ്. ജെറ്റ് സ്കി ഉണ്ട്. ജെറ്റ് സ്കി റൈഡ് വന്നിട്ട് നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് റൈഡ് ചെയ്യിപ്പിക്കുന്നത്. അവരായിരിക്കും ഓടിക്കുന്നത്. 1 റൗണ്ട് ആണ്. അവർക്ക് ഇവിടുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇവിടെ ഇത്ര ദൂരം വരെ ഉണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: ഓക്കെ, താങ്ക് യു.

0: ിലുണ്ടോ എന്നായിരിക്കും. അതുമല്ല, മനസ്സും ശരീരവും ഒന്ന് റിലാക്സ് ആക്കാൻ ഇവിടെ ഫിഷ് സ്പായും ഉണ്ട്. പേര് പറയാമോ?
1: പേര് അഹമ്മദ് എന്നാണ്. നമ്മളിവിടെ ഫിഷ് സ്പായാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒരാൾക്ക് ഇവിടെ 100 rupees ആണ് വരുന്നത്, 10 minutes. കുറച്ച് നേരം നമുക്ക് ഇതിനകത്ത് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
0: ഈ ഫിഷ് സ്പാ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്?
1: ബെനിഫിറ്റ്സ് നമ്മളെ കാല ഡെസൽസ്, ബ്ലഡ് സർക്കുലേഷൻ, ഇച്ചിങ് അങ്ങനെയൊക്കെ ഉള്ള കാല് ക്ലീൻ ആക്കി തരുന്ന ഒരു പരിപാടിയാണ്. ഇത് ഓൾറെഡി നമ്മളെ തായ് മസാജിങ് പരിപാടിയാണ്.
0: ഈ ഫിഷ് സ്പായൊക്കെ കൂടുതലും പുറത്തുള്ള രാജ്യങ്ങളിലാണല്ലോ നമ്മൾ അധികം കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമുക്കും ഫിഷ് സ്പാ ചെയ്യാനുള്ള ഒരുപാട് സൗകര്യം കേരളത്തിലുണ്ട് അല്ലെ?
1: പുറത്തെ രാജ്യങ്ങളിലാണ് കൂടുതലും ഉള്ളത്, ഒട്ടുമിക്ക എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ.
0: ഇതിനായി ഉപയോഗിക്കുന്ന ഫിഷ് ഏതാണ്?
1: ഫിഷിന്റെ പേര് ഗ്യാര എന്ന് പറയും.
0: ഇത് പുറത്തുനിന്നുള്ള ഫിഷ് തന്നെയായിരിക്കും അല്ലേ?
1: നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഫിഷ് അല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഫിഷാണ്.
0: ഇതിനായിട്ട് ആളുകൾ ഇൻട്രസ്റ്റോടെ വരാറുണ്ടോ?
1: ഉണ്ട്. നമുക്ക് ആള് നല്ല ആളുണ്ട്, സൺഡേക്ക് നല്ല തിരക്കാണ് ഇവിടെ.
0: ഈ ഫിഷ് സ്പാക്ക് എടുക്കുന്ന സമയം ഒരാൾക്ക് എത്ര മിനിറ്റ് വരെ?
1: ടൈം 10 minutes ആണ്.
0: ഈ ഫിഷ് സ്പാക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അതിന്റെ?
1: ആ, വാട്ടർ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് ഫുൾ ടൈം കണ്ടിന്യൂസ് ഫിൽട്രേഷൻ ഉണ്ടാവും. വെള്ളം എപ്പോഴും നല്ല ഹീറ്റ് വെള്ളമായിരിക്കും, കാരണം നല്ല ചൂട് വെള്ളമാണ് നമ്മുടെ കാലിനൊക്കെ നല്ലത്.

0: നമ്മൾ വാട്ടർ സ്പോർട്സിനെ പറ്റിയൊക്കെ ഇപ്പൊ കേട്ടു. ഇനി നമുക്കിവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കുട്ടികൾക്കായിട്ട്. അതിനെ പറ്റി കൂടുതലായിട്ട് ചോദിച്ചറിയാം. പേരെന്താണ്? കുട്ടികളെയും കുട്ടി വരുമ്പോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഐറ്റംസ് അവർക്ക് കളിക്കാൻ വേണ്ടി?
1: ഡി ടി പിസ് കീഴിൽ ആൽഫ അഡ്വഞ്ചേഴ്സ് നടന്ന ഒരു ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഇപ്പൊ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ കിഡ്സ് പെഡലാണ്. ബോട്ടാണ്, വെള്ളത്തിൽ കുട്ടികൾ നിന്ന് കൈ വെച്ച് പെടൽ തിരിച്ച് കറക്കാണ്. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ളതാണ് ട്രംബോളി, ജമ്പ് ചെയ്യുന്നതാണ്. റേറ്റ് എന്ന് പറയുമ്പോൾ ട്രംബോളി റേറ്റ് 50 രൂപയും കിഡ്സ് പെഡൽ 80 രൂപയാണ്. അപ്പൊ അതിനോടൊപ്പം ചേർന്ന് തന്നെ എയർ ബലൂൺ എന്ന് പറയുന്ന ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ കൂടുതൽ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ക്ലൈംബ് നല്ല 30 അടി ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ക്ലൈംബ് ചെയ്തിട്ട് ജസ്റ്റ് സ്ലൈഡ് തരുന്ന അതാണ്
0: എയർ
1: ബലൂൺ ആണ് എന്റെ പേര്. അതിന് 80 രൂപ ടിക്കറ്റ് ആണ് ഉള്ളത്. പിന്നെ വരുന്നത് ഇയർ ഗണ്ണും ആസറി എന്നുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പം അഡ്വഞ്ചർ തന്നെ കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ
0: പറ്റുന്നത്.
1: ഇയർ ഗൺ എന്ന് പറയുമ്പോൾ നമ്മള് സാധാരണ എല്ലാവരും ഇയർ ഗൺ കൊടുക്കുമ്പോൾ ബലൂൺ വെച്ചിട്ട് ജസ്റ്റ് ഷൂട്ട് ചെയ്യാനേ പറയത്തുള്ളൂ. നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യാം, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ആർച്ചറും അങ്ങനെയാണ് ചെയ്യാറ്. 100 ടിക്കറ്റാണ് ഇൻഡിവിജ്വലി. അപ്പൊ 100 കൊടുക്കുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരണമെന്ന് പറഞ്ഞാൽ ഓരോ പൊട്ടിക്കണല്ലോ. അപ്പൊ നമ്മളെ കൊണ്ട് മാക്സിമം ഹെൽപ്പ് ചെയ്ത് ഒരു 2 മണി പൊട്ടിച്ചാൽ വിടാറുണ്ട്. ഗൈഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്.
0: വേറെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് കിഡ്സിന് വേണ്ടി?
1: പിന്നെ ഉള്ളത് ട്രെയിൻ ആണ്. അപ്പൊ അഡൽറ്റ് ചൈൽഡ് എന്ന കാറ്റഗറിയിലാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അഡൽട്ടിന് 80 രൂപയും ചൈൽഡിന് 50 രൂപയാണ്. അപ്പം അത് ഇവിടെ ഈ ട്രാക്ക് ഉണ്ട്, അതിന്റെ 2 റൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെയുള്ള സിസ്റ്റം ഒരു മാക്സിമം എൻജോയ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: ഇത്രയാണോ മെയിൻ ആയിട്ട്?
1: ഇത്രയാണുള്ളത്.

0: വിശാലമായ പാർക്ക്, തണലും തണുപ്പുമേകാൻ ഇഷ്ടം പോലെ മരങ്ങൾ, പലയിടങ്ങളിലായി വ്യത്യസ്ത പ്രതിമകൾ, ഇരിക്കാനും ഒന്ന് വിശ്രമിക്കാനും പാകത്തിൽ മനോഹരമായ മണ്ഡപങ്ങൾ. സഞ്ചാരികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഈ കൊല്ലത്തുള്ള അഡ്വഞ്ചർ പാർക്കിലേക്ക് നമുക്ക് വെറുതെ അങ്ങ് കയറി പോകാൻ പറ്റില്ലല്ലോ. ടിക്കറ്റ് എടുക്കണ്ടേ? അപ്പോ ടിക്കറ്റ് നിരക്കുകളെ കുറിച്ചും ചോദിക്കാം.
1: മുതിർന്നവർക്ക് 24 രൂപ, കുട്ടികൾക്ക് 5 മുതൽ 12 വയസ്സ് വരെ 12 രൂപ, പിന്നെ അത് സീനിയർ സിറ്റിസന് 12 രൂപ.
0: ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ പാർക്കിൽ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാമോ?
1: ഒരു ടിക്കറ്റിന്റെ സമയം 3 മണിക്കൂർ.
0: ഈ പാർക്ക് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതിന്റെ ടൈം കൂടി പറയോ?
1: 10 മുതൽ 6 മണി.

0: ഹർത്താൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഒപ്പണം.
1: ക്യാമറ ഉപയോഗിക്കുന്നതിന്റെ ഫീസ്?
0: സ്റ്റിൽ ക്യാമറ 59, വീഡിയോ ക്യാമറ 236.
2: തണൽ വിരിച്ച മരങ്ങൾ പാർക്കിന്റെ സൗന്ദര്യം കൂട്ടുമ്പോൾ അഷ്ടമുടി കായലിന്റെ സൗന്ദര്യം കൂട്ടാൻ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരുപാട് വാട്ടർ സ്പോർട്സുകൾ കരയുടെയും കായലിന്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ ഒരേപോലെ അവസരം നൽകുകയാണ് കൊല്ലം ആശ്രമം അഡ്വഞ്ചർ പാർക്ക്. കേട്ടറിയുന്നതിനേക്കാൾ കണ്ടറിയാനും അതിനേക്കാൾ അനുഭവിച്ചറിയാനും വിസ്മയം സൃഷ്ടിച്ച് സഞ്ചാരികളുടെ മനം കവരുകയാണ് ഈ അഡ്വഞ്ചർ പാർക്ക്. മനസ്സിൽ ഉല്ലാസത്തിന്റെ പൂത്തിരികൾ കത്തിക്കാനും സാഹസികതയുടെ കൊടുമുടിയിലെത്താനും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കൊല്ലത്തെ ഈ അഡ്വഞ്ചർ പാർക്കിലേക്ക് തീർച്ചയായും വരിക തന്നെ വേണം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് വിജയ് യേശുദാസും ശ്വേതയും. ചിത്രം ആഗതൻ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ചും അവ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ടി കെ.
2: കുട്ടികളിലെ ക്യാൻസർ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ICMR കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 50,000 കുട്ടികളിൽ ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഭൂരിഭാഗം കുട്ടികളെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻസർ ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന രോഗമാണ്. കുട്ടികളും അതിൽ ഉൾപ്പെടുന്നു. മുതിർന്നവരിൽ കണ്ടുവരുന്നതിനേക്കാൾ കുറവാണെങ്കിലും കുട്ടികളിലെ ക്യാൻസർ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അസുഖത്തിന്റെ സ്വഭാവത്തിലും ചികിത്സാ രീതികളിലും മുതിർന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ. അതേസമയം മെഡിക്കൽ രംഗത്തെ പുരോഗതിയിൽ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളെയും ക്യാൻസർ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ പല മുൻവിധികളും മിഥ്യാധാരണകളും നിലവിലുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകുന്നത് വൈകുവാനോ നിഷേധിക്കപ്പെടുവാനോ കാരണമാകുന്നു. കേരളം ആരോഗ്യരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ പുരോഗതി നേടുമ്പോൾ ഈ മിഥ്യാധാരണകളെ അകറ്റിയാലേ ക്യാൻസറിനെ പോലുള്ള അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് എന്ന് മാതാപിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. മുതിർന്നവരിൽ ക്യാൻസർ വരുന്നത് പലപ്പോഴും പുകവലി, രാസപദാർത്ഥങ്ങൾ, തെറ്റായ ജീവിതശൈലി എന്നിവ കൊണ്ടാണ്. എന്നാൽ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിലെ ക്യാൻസറിനെ ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം കേസുകളിലും ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ഡോക്ടർമാർക്കും സാധിക്കാറില്ല. പ്രധാന കാരണം ശരീരം വളരുന്ന സമയത്ത് കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന ആകസ്മിക ജീൻ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് ആണ്. കുട്ടികളിൽ ശാരീരിക വളർച്ച വേഗത്തിലായതിനാൽ കോശവിഭജനം കൂടുതലായി നടക്കും. അതിനിടെ DNA പകർത്തുമ്പോൾ ചെറുതായിട്ടുള്ള പിശകുകൾ സംഭവിക്കാം. കുറച്ച് കുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ സാധ്യത കൂട്ടാം. ചിലർ ജനിക്കുമ്പോൾ തന്നെ ചില ജീനുകളിൽ മാറ്റങ്ങളായി ജനിക്കാറുണ്ട്. ഇത് ചില ക്യാൻസർ പ്രഡിസ്പോസിഷൻ അവസ്ഥകളുടെ ഭാഗമായി കാണാം. ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഇതിനുദാഹരണമാണ്. ഇതുകൊണ്ടെല്ലാം ക്യാൻസർ ഉറപ്പായും വരണമെന്നില്ല, പക്ഷേ സാധ്യത ഉയർന്നേക്കാം. ചില കുടുംബങ്ങളിൽ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ സ്ക്രീനിംഗ് നിർദ്ദേശങ്ങൾ വേണ്ടിവരാം. ചില പ്രതിരോധ വ്യവസ്ഥാ പ്രശ്നങ്ങൾ അഥവാ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ചില ക്യാൻസറുകളുടെ സാധ്യത കൂട്ടാം. പക്ഷേ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL ആണ് ഏകദേശം 25% കുട്ടികളിലും കാണുന്നത്. ഇതുകൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ്, കരളുകളെ ബാധിക്കുന്ന ലിംഫോമ, വയറിൽ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ, എല്ലിനെ ബാധിക്കുന്ന ബോൺ ട്യൂമറുകൾ, പിന്നെ ചെറിയ കുട്ടികളിലെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നിവയാണ് കുട്ടികളിൽ കാണുന്ന ചില ക്യാൻസറുകൾ. എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയിക്കേണ്ടത്? കുട്ടികളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ട ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത അണുബാധകൾ, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ്, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായി കാണുന്നു വരുന്ന വേദന, സ്ഥിരമായ തലവേദന അല്ലെങ്കിൽ ഛർദി എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ് അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന്റെ ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നവജാത ശിശുക്കളെ ഈ ലക്ഷണം ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് തന്നെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് പ്രത്യേകിച്ചൊരു ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ കണ്ണിൽ കാണുന്ന ചുവന്ന റിഫ്ലക്സിന് പകരം അവിടെ വെളുത്ത റിഫ്ലക്സ് കണ്ടാൽ അത് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസർ രോഗനിർണയത്തെ പറ്റി നോക്കാം. ക്യാൻസറിന്റെ സംശയം ഉയർന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ രക്തപരിശോധന, സ്കാനുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വളരെ ചുരുക്കം സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ക്യാൻസർ അസുഖം പാത്തോളജി ടെസ്റ്റിലൂടെ നിർണയിച്ചാലേ ചികിത്സ തുടങ്ങാൻ പാടുകയുള്ളൂ. അസുഖം നിർണയിക്കാൻ രക്താർബുദങ്ങൾക്ക് മജ്ജ പരിശോധന വേണ്ടിവരും. തടുപ്പുകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്താലേ പലപ്പോഴും

അസുഖം നിർണയം സാധിക്കുകയുള്ളൂ. ഇനി ചികിത്സയെ പറ്റി നോക്കാം. കുട്ടികളുടെ ക്യാൻസർ ചികിത്സ ഒരു വലിയൊരു ടീം വർക്കാണ്. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരും നഴ്സുമാരും കൂടാതെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ഇവയിൽ സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പ്രധാന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. കീമോതെറാപ്പി, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ശക്തമായ മരുന്നുകളിലൂടെയുള്ള ചികിത്സയാണിത്. രക്താർബുദങ്ങൾക്ക് കീമോതെറാപ്പി ചികിത്സയോടെ മാത്രം അസുഖത്തെ നേരിടാം. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ്. ഇതിന്റെ ചികിത്സയ്ക്ക് 2 to 2.5 വർഷത്തെ കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യകതയുണ്ട്. കീമോതെറാപ്പിയെ പറ്റി പലതരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് കീമോതെറാപ്പി ചികിത്സ താങ്ങാനാകുമോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു സംശയം. ശരിയാണ്, കീമോതെറാപ്പി മരുന്നുകൾ ശക്തിയേറിയ മരുന്നുകളാണ്. അതിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ കാണുന്നത് കുട്ടികൾ കീമോതെറാപ്പി ചികിത്സ വളരെ നന്നായി ടോളറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ശരിയാണ്, ഈ മരുന്നുകൾ കൊണ്ട് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായേക്കാം. പക്ഷേ അത് വരാതിരിക്കാനും അത് വേണ്ട രീതിയിൽ അതിന് ചികിത്സ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ കീമോതെറാപ്പി നൽകുന്നതിനായി കുട്ടികൾക്ക് സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. ഇത് കുട്ടികളുടെ വലിയ ഞരമ്പുകളിലേക്ക് ചില ട്യൂബുകൾ ഇറക്കി വെക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രക്തം നൽകുവാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കുവാനും വേണ്ടി ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ക്യാൻസറിനെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് സർജറി അഥവാ ശസ്ത്രക്രിയ. ക്യാൻസർ ട്യൂമറുകൾ നീക്കം ചെയ്യുന്ന ചികിത്സയാണിത്. സോളിഡ് ട്യൂമറുകളായ ന്യൂറോബ്ലാസ്റ്റോമ, വിൻസ് ട്യൂമർ എന്നിവ സർജറിയുടെ കൂടെ കീമോതെറാപ്പി ചികിത്സയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? ഉയർന്ന ഊർജ്ജമുള്ള കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണിത്. ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. കുട്ടികളിൽ കാണുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും ഈ 3 ചികിത്സാ രീതികൾ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി, ഇവ 3 വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അസുഖത്തിൻ്റെ സ്വഭാവം വളരെ മോശമായാൽ കൂടുതൽ തീവ്രതയേറിയ ചികിത്സ നൽകേണ്ടി വേണ്ടി വരും. ഇതുപോലൊരു ചികിത്സാ രീതിയാണ് മജ്ജ മാറ്റിവെക്കൽ അഥവാ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. മജ്ജയിൽ നിന്നോ രക്തത്തിൽ നിന്നോ വിത്ത് കോശങ്ങളെ വേർതിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്കോ അല്ലെങ്കിൽ HLA പൊരുത്തമുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്കോ നൽകുന്നതാണ് ഈ ചികിത്സ. സാധാരണ ചികിത്സയോട് പ്രതികരിക്കാത്ത ചില രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ചികിത്സാ രീതി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, സെല്ലുലാർ തെറാപ്പി എന്നീ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെയാണ് ഇവയെന്ന് നോക്കാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കാരണമായ ചില പ്രത്യേക കോശഘടകങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ചികിത്സയാണിത്. ഒരുതരം രക്താർബുദമായ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ചികിത്സയായ ഇമാറ്റിനിയം അല്ലെങ്കിൽ ദസാറ്റിനിയം എന്നീ ഗുളികൾ ഉപയോഗിച്ച് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇതിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെല്ലാർ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമാകുന്ന കാർ ടി തെറാപ്പി ഉൾപ്പെടുന്നവയാണ്. ഇത് രോഗിയുടെ തന്നെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിൽ ജനിതക വ്യത്യാസങ്ങൾ വരുത്തി തിരിച്ച് രോഗിക്ക് തന്നെ നൽകുന്ന ഒരു ചികിത്സയാണ്. ഇനി ഇതെല്ലാം ചെയ്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത് സാധാരണ കേൾക്കുന്ന ചോദ്യം. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധിക ക്യാൻസറുകളുടെയും മാറുവാനുള്ള സാധ്യത 70% മുകളിലാണ്. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ 70 to 90% വരെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന അസുഖമാണ്. വിൻസ് ട്യൂമർ, ഹോഡ്സ്കിൻ ലിംഫോമ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുവാനുള്ള സാധ്യത 90% മുകളിലാണ്. ഈ ഫലങ്ങൾ നേടാൻ ശീഘ്രമായ രോഗനിർണയവും സമയബന്ധിതമായ ചികിത്സയും അത്യാവശ്യവുമാണ്. ഈ സങ്കീർണ പ്രശ്നത്തെ വിജയകരമായി നേരിടാൻ ഒരുപാട് അളവിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിനായി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഈ അസുഖത്തെ നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ട സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള നിൽക്കാനുള്ള സൗകര്യം മുതൽ കുട്ടികൾക്ക് അവരുടെ പഠിത്തം മുടങ്ങാതിരിക്കാനുള്ള സൗകര്യം വരെ അവർ നൽകുന്നുണ്ട്. കൂടാതെ ചികിത്സ കഴിഞ്ഞ് കുട്ടികൾ സാമൂഹികവും അക്കാദമികവുമായ ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സമൂഹം അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുയോജ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്യണം. ചികിത്സയ്ക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അർബുദ രോഗ ചികിത്സയ്ക്ക് സാമ്പത്തികമായി വളരെ ചിലവേറിയതാണ്. ഈ അസുഖത്തെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കാൻ വിവിധ ചികിത്സ സഹായ പദ്ധതികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആരോഗ്യ കേരളം 18 വയസ്സ്
വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ രോഗ

0: ചികിത്സയ്ക്ക് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൂടാതെ ബാലസാന്ത്വനം, സ്നേഹസാന്ത്വനം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ക്യാൻസർ പെൻഷൻ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും നിലവിലുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായ റീജിയണൽ ക്യാൻസർ സെന്ററും മലബാർ ക്യാൻസർ സെന്ററും കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ജീവിതകാല ആരോഗ്യത്തിനായി വീടിനുള്ളിൽ പുകവലി ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമോ, കുട്ടികളിൽ നൽകുന്ന ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ്. മാരകമായ ലിവർ ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ അടുത്തായി നടപ്പിലാക്കിയ HPV കുത്തിവയ്പ്പുകൾ മുതിർന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സെർവൈക്കൽ അഥവാ ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് രക്ഷ നൽകാൻ സഹായിക്കുന്നുണ്ട്. അവസാനമായി, ക്യാൻസറിനെ ഭയപ്പെടാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൌമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൌമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാകൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഞാൻ ഏകനാണ്. രചന സത്യനന്ദിക്കാട്, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയ ലോകം. ഡോക്ടർ രമേഷ് കുമാർ കെ ബി സംസാരിക്കുന്നു.
1: ഓരോ സസ്യത്തിലും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ ഈ 350 കോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു സസ്യം എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ രാസഘടകങ്ങൾ കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഔഷധങ്ങളായും മറ്റും ഉപയോഗിക്കാവുന്ന ഇത്തരം രാസഘടകങ്ങൾ ആധുനിക പരീക്ഷണശാലകളിൽ നിർമ്മിക്കുക ഇന്നും എളുപ്പമല്ല.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ടു കൺട്രീസ് എന്ന ചിത്രത്തിനായി അഫ്സൽ പാടിയ ഗാനമാണ് അടുത്തത്. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം. ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു ഹിന്ദി ഗാനമാണ് കിഷോർ കുമാർ പാടിയത്. ചിത്രം അഭിമാൻ.

0: ഉണ്ണികളെ ഒരു കഥ പറയാം. ഈ ചിത്രത്തിനായി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.
1: കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളമിളകിയ ചുരുളകം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി സിത്താര പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ. രചന സുരേഷ് ഹരി, സംഗീതം വിശ്വജിത്.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ഒ എൻ വി കുറുപ്പ്, സംഗീതം ജെറി അമ്പൽദേവ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ആന്റിക്, ചേട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പി സുശീല പാടിയൊരു ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ചിത്രം ദേവി

0: നാളെ ശാസ്ത്രലോകത്തിൽ സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയ ലോകം. ഡോക്ടർ രമേഷ് കുമാർ കെ ബി സംസാരിക്കുന്നു.
1: ഓരോ സസ്യത്തിലും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ ഈ 350 കോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു സസ്യം എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ രാസഘടകങ്ങൾ കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഔഷധങ്ങളായും മറ്റും ഉപയോഗിക്കാവുന്ന ഇത്തരം രാസഘടകങ്ങൾ ആധുനിക പരീക്ഷണശാലകളിൽ നിർമ്മിക്കുക ഇന്നും എളുപ്പമല്ല.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി

സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പിന് കീഴിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തം കെട്ടിടം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും 100 ഇനം മരുന്നുകൾ സൌജന്യമായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ സപ്ലൈകോ ഗോ കൊച്ചി വൈറ്റില ഹബിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വാതിലുകൾ തുറന്നുവച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ പരിശോധനയുമായി കേരള പോലീസ്. സെപ്റ്റംബർ 23 മുതൽ 30 വരെ നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ നിയമലംഘനം നടത്തിയ 2021 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ ഇന്ന് ചേർന്നു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈ സായാഹ്ന അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കഥ തുടരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ഇളയരാജ.

0: ായി പ്രത്യേക ഷോറൂം
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം ഫോൺ 8590179986.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം, നരേഷ് അയ്യർ, അന്ന കത്രീന വലയിൽ എന്നിവർ പാടിയത് ചിത്രം ഉസ്താദ് ഹോട്ടൽ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: അനിൽ പനച്ചുരാന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് സംഗീതം പകർന്ന ഗാനം ഇനി കേൾക്കാം, ചൈന ടൗൺ എന്ന ചിത്രത്തിലേത്. ഈ ഗാനം പാടിയത് ജാസി ഗിഫ്റ്റ്, മഞ്ജരി, രാജലക്ഷ്മി എന്നിവർ.

0: 11:45 തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 11:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളൈ, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന ചിത്രത്തിന് വേണ്ടി രശ്മി വിജയൻ പാടിയ ഗാനമാണിനി. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി.

0: ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടകകം. കോൾ 8917655534.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: സോൾട്ട് മാംഗോ ട്രീ എന്ന ചിത്രത്തിലെ ഗാനമാണിനി സിത്താര പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഹെഷാം അബ്ദുൽ വഹാബ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ കേൾക്കാം.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: ട്രിക്കോട്ടില്ലോമാനിയ കേട്ടാൽ ഏതോ വലിയ പദം പോലെ തോന്നും. പദം വലുതു തന്നെയാണ്. എന്നാൽ ഈ ട്രിക്കോട്ടില്ലോമാനിയ എന്നത് സ്വന്തം ശരീരത്തിലെ മുടി ബലമായി പറിച്ചെടുക്കാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇത് പ്രധാനമായും ഒബ്സസീവ് കമ്പൾസീവ് സ്പെക്ട്രം ഡിസോർഡറുകളുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. തലയിലെ മുടി, പുരികം, കൺപീലികൾ എന്നിവിടങ്ങളിൽ നിന്ന് ആവർത്തിച്ച് മുടി പറിച്ചെടുക്കുക. മുടി പറിച്ചെടുക്കുന്നതിന് മുമ്പ് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദവും പറിച്ചെടുത്തു കഴിയുമ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസവും അനുഭവപ്പെടുക. മുടി അമിതമായി പറിക്കുന്നതുമൂലം തലയിലോ പുരികത്തിലോ മുടിയില്ലാത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുക. ഈ ശീലം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വിഗ്ഗുകളോ സ്കാർഫോ ഉപയോഗിച്ച് മറയ്ക്കുക എന്നിവയൊക്കെയാണ് ഈ ട്രിക്കോട്ടില്ലോമാനിയയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഉത്കണ്ഠയോ സങ്കടമോ കുറയ്ക്കാൻ

0: ഒരു മാർഗമായി ബോധപൂർവമല്ലാതെയാണ് പലപ്പോഴും ഈ ശീലം തുടങ്ങുന്നത്. തലച്ചോറിലെ സന്ദേശവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തുക്കളുടെ വ്യതിയാനം ഇതിന് കാരണമാകാറുണ്ട്. ട്രിക്കോട്ടിലോമാനിയയുടെ ന്യൂറോളജിക്കൽ വശങ്ങൾ പ്രധാനമായും തലച്ചോറിലെ കോർട്ടിക്കോ സ്ട്രിറ്റോ തലാമോ കോർട്ടിക്കൽ സർക്യൂട്ടുകളിലെ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിലും ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സുപ്രധാന പങ്ക് വഹിക്കുന്ന സ്ട്രിയാറ്റം, ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നീ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടാകുന്ന അപാകതകളാണ് മുടി പറിക്കാനുള്ള അമിതമായ പ്രേരണയ്ക്ക് കാരണമാവുന്നത്. കൂടാതെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തെ ഗ്രേ മാറ്ററിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇതിൽ നിർണായകമാണ്. തലച്ചോറിലെ സന്ദേശവാഹകരായ സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഗ്ലൂട്ടാമേറ്റ് എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലിതാവസ്ഥ ഈ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത് ആവർത്തിച്ചുള്ള ഒരു പ്രവൃത്തിശീലമായി മാറുന്നതിലേക്ക് നയിക്കുന്നു. ചിലർ ബോധപൂർവമല്ലാതെ, ഉദാഹരണത്തിന് ടി വി കാണുമ്പോഴോ വായിക്കുമ്പോഴോ മുടി പറിക്കാറുണ്ട്. മുടി പറിക്കണം എന്ന തോന്നലുണ്ടാകുമ്പോൾ അതിന് പകരമായി മറ്റൊരു പ്രവൃത്തിയിൽ, ഉദാഹരണത്തിന് കൈകൾ മുറുക്കി പിടിക്കുക എന്നതുപോലുള്ള പ്രവൃത്തികളിലേർപ്പെടാൻ ഹാബിറ്റ് റിവേഴ്സൽ ട്രെയിനിങ് അഥവാ HRT രോഗിയെ പരിശീലിപ്പിക്കുന്നു. ഇത്തരം ശീലങ്ങളിലേക്ക് നയിക്കുന്ന ചിന്തകളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും കോഗ്നിറ്റീവ് തെറാപ്പി സഹായിക്കുന്നു. വാക്ക് വളരെ സങ്കീർണമാണ് എന്ന് തോന്നിയെങ്കിലും ട്രിക്കോട്ടില്ലോമാനിയ എന്ന ഈ അസുഖത്തെക്കുറിച്ച് മനോയാനത്തിൽ പറയാൻ ഒരു കാര്യമുണ്ട്. ഇന്ന് ധാരാളം കൗമാരക്കാരായ കുട്ടികൾ മാതാപിതാക്കൾ പോലും അറിയാതെ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്. അതിന് കാരണം അവരനുഭവിക്കുന്ന ഉത്കണ്ഠയോ ഭയമോ സമ്മർദ്ദമോ മറ്റു കാര്യങ്ങളോ ആണ്. രക്ഷിതാക്കളും അധ്യാപകരും അത് തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്യുന്നുവെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സൈക്കോതെറാപ്പിയോ കൗൺസിലിംഗോ ചെയ്യാവുന്നതുമാണ്. എന്തായാലും ഒന്ന് ആലോചിച്ചു നോക്കൂ, തലയിൽ നിന്നോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നോ മുടി പിഴുക എന്ന് പറയുന്നത് സമ്മർദ്ദത്തിന്റെ ലക്ഷണമാണെങ്കിൽ പോലും അതൊരു നല്ല ശീലമേ അല്ല. അതുകൊണ്ട് തന്നെ ട്രിക്കോട്ടില്ലോമാനിയ എന്ന് പറയുന്നത് എത്ര നേരത്തെ കണ്ടെത്തുമോ അത്രയും നേരത്തെ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ ഉത്കണ്ഠാകുലരാകാതിരിക്കട്ടെ, അവർ ഭയചകിതരാകാതിരിക്കട്ടെ, അവരെ സമ്മർദ്ദം കൊണ്ട് മൂടാതിരിക്കട്ടെ. കാരണം കുട്ടിക്കാലം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദര സുരഭിലമായ കാലമാണ്. ആ കാലം മാനസിക ആരോഗ്യത്തിന്റെ ഏറ്റവും ഉത്തമമായ കാലവുമാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. വിരമിക്കലിന് ശേഷമുള്ള വിശ്രമവേളകൾ, കുടുംബാംഗങ്ങളോടൊപ്പം ആനന്ദകരമായ യാത്രകളും കാഴ്ചകളുമൊക്കെയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് സാധാരണയായി കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്ക് ഇത്തരം വിശ്രമവേളകൾ വിനോദ

0: ആവശ്യത്തിനായി നീക്കിവയ്ക്കാതെ മറ്റുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒപ്പം അഞ്ചോളം പേർക്ക് തൊഴിലും നൽകുന്നതിനുവേണ്ടി കുരുവി സ്പൈസ് എന്ന സ്ഥാപനം നടത്തുന്ന ശ്രീമതി ശശിലേഖയെ പരിചയപ്പെടാം. പഴം പച്ചക്കറികളിലെന്ന പോലെ തന്നെ നാം ഉപയോഗിക്കുന്ന ധാന്യപ്പൊടികളിലും മായമുണ്ടെന്ന വസ്തുത നമുക്കും ബോധ്യമുള്ളതാണല്ലോ. എന്നാൽ നമുക്കാവശ്യമായ പച്ചക്കറികൾ കുറെയൊക്കെ നാം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നിത്യേന ഉപയോഗിക്കുന്ന ധാന്യപ്പൊടികളിലെ മായം നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അതിന് തന്നാലാകുന്നത് സമൂഹത്തിനു വേണ്ടി ചെയ്യുക എന്ന ആശയം ദീർഘനാളായി കൊണ്ടുനടന്ന ശ്രീമതി ശശിലേഖ ബാങ്കിലെ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കുരുവി സ്പൈസ് എന്ന സ്ഥാപനം ആരംഭിച്ചു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഗുണനിലവാരം ഉറപ്പാക്കി വാങ്ങുന്ന ധാന്യങ്ങൾ സൂക്ഷ്മതയോടെയും മായം കലരാതെയും അതേ ഗുണമേന്മയിലും പൊടിച്ച് കുരുവി ബ്രാൻഡിൽ വിൽപ്പനയ്ക്കെത്തുകയാണ്. സ്വാദും മണവും ഗുണവുമുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ കുരുവി സ്പൈസ് മികച്ചതാണെന്ന് വീട്ടമ്മമാർ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് കുരുവി സ്പൈസിന്റെ പ്രവർത്തനങ്ങളെയും നൂതന വിപണന ശൃംഖലകളിലൂടെ പാറി നടക്കുന്ന കുരുവി ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടാം.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം
1: മാഡം. എന്തുകൊണ്ടാണ് റിട്ടയർമെന്റിന് ശേഷം ഇങ്ങനൊരു സംരംഭം തന്നെ തുടങ്ങാനുള്ള ഒരു കാരണം?
2: എന്റെ ഈ 40 വർഷത്തിനിടയിൽ ഉണ്ടായ അനുഭവ സമ്പത്താണ് ഇതിന്റെ പിന്നിലെ. ഞാൻ 2000 മുതൽ ഞാൻ ലോൺ കൊടുക്കുന്ന ഓഫീസറായിരുന്നു, മാനേജറായിരുന്നു. ഞാൻ ഇതുപോലെ കുറേ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ലാക്കിംഗ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടും ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഫെലോ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ ഹെൽത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ജോലി വീട് ഇങ്ങനെ നടന്ന അവരവസാനമാണ് എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ചെറിയ ശ്രദ്ധ നേരത്തെ കൊടുത്താൽ അവർക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ എല്ലാം ഒഴിവാക്കാമായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഉള്ള സമ്പാദ്യം മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുത്ത് നമുക്ക് ഹെൽത്തിന് വേണ്ടി അന്ന് വരെ സമ്പാദിച്ചതെല്ലാം കൊടുത്തിട്ട് മരിക്കുന്ന ഒരവസ്ഥയാണ് പലയിടവും കണ്ടുവരുന്നത്. അപ്പോൾ അതിന് ഒരു ചെറിയ പരിഹാരം ആയിക്കോട്ടെ, ഇത് ആർക്ക് വേണോ ചെയ്യാം. നല്ല വൃത്തിയുള്ള ഭക്ഷണം, ഹെൽത്തി ഫുഡ്. സമയമില്ലായ്മ എന്നുള്ളതാണ് നമ്മുടെ ന്യൂ ജനറേഷൻ്റെ മടിക്ക് കാരണം. അവർക്ക് ആർക്കും സ്വിഗ്ഗിയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവർക്ക് ചെയ്യാൻ സമയമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്നതുപോലെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് റെഡി ടു കുക്ക് ആണെങ്കിൽ നമുക്കതൊരു വിഷയമേ അല്ല നമ്മുടെ ഫുഡെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ പോയിട്ടാണ് എനിക്കത്. ലോങ് ബാക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഞാൻ ജോലിയിൽ ബിസി ആയിരുന്ന കാരണം അപ്പോഴൊന്നും എനിക്ക് സാധിച്ചില്ല. അപ്പം ഞാൻ എപ്പോൾ റിട്ടയർ ചെയ്തു അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ എല്ലാം കഴിക്കാം എന്നുള്ളത്, നല്ല സാധനം വാങ്ങുക, പിന്നെ അതിനെ നന്നായിട്ട് വൃത്തിയാക്കി ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഹൗ ടു പ്രിപ്പയർ എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഡ്രൈയിങ് ആൻഡ് ഫ്രൈയിങ്, നമ്മുടെ പൂർവികർ എങ്ങനെയൊക്കെയാണോ ഓരോ സാധനങ്ങൾ പ്രിസർവ് ചെയ്തു, അന്ന് ഇതുപോലെ കാർസിനോജൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു രീതിക്ക് ഉണ്ടാക്കി എൻ്റെ കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഇപ്പോൾ ചെറിയ തോതിൽ എനിക്ക് സാധിക്കുന്നുണ്ട്.
1: എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ചെയ്യുന്നത്?
2: നമുക്ക് കുക്കിങ്ങിന് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണോ, അരിയുടെ പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, പിന്നെ മുളക്, മല്ലി, സാമ്പാർ പൊടി, രസം പൊടി, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ പൊടികളും ഉണ്ട്. പിന്നെ മില്ലറ്റ്സിൻ്റെ റെഡി ടു കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പുട്ടുപൊടി, ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി എല്ലാം ഉണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷപദാർത്ഥങ്ങൾ വരുന്നത്. ഇതൊന്നുമില്ലാതെ എല്ലാം വാഷ് ചെയ്ത് നല്ലപോലെ ഡ്രയറിൽ ഉണക്കി പൊടിച്ചെടുക്കുക. നിസ്സാര കാര്യങ്ങളാണ് എല്ലാം ഉള്ളത്, പക്ഷെ നല്ല നീറ്റായിട്ട് ചെയ്യണം.
1: എവിടെ നിന്നാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്, മുളകായാലും?
2: ഞാൻ ഇത് വയനാട്, ഇടുക്കി അങ്ങനെയൊക്കെ. ഇപ്പം എല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ അവൈലബിളാണ്. കൊട്ടേഷൻ വാങ്ങും, ഒരിക്കൽ വാങ്ങി നോക്കുമ്പോൾ നല്ല സാധനം. ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ ട്രെയിനിങ്സിനും അങ്ങനെയൊക്കെ പോയി പല കണക്ഷൻസും കിട്ടി. നല്ല സാധനം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വരും, അത് നല്ലപോലെ വാഷ് ചെയ്ത് നീറ്റാക്കി ചെയ്തു. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, നല്ലതാണ് എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്.
1: ഇതിനുള്ള ട്രെയിനിങ് എവിടെ നിന്നാണ് കിട്ടിയത്?
2: ട്രെയിനിങ്

0: എനിക്ക് കുറേ സ്ഥലങ്ങളെ കൃഷിഭവനുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് ട്രെയിനിങ് വന്നാലും അവർ നമുക്ക് തരാറുണ്ട്. അപ്പം നല്ല സപ്പോർട്ടാണ്.
1: അപ്പം മില്ലറ്റ്സിൻ്റെ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയിരുന്നു, ഈ മില്ലറ്റ്സ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, അതേക്കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
0: മില്ലറ്റ്സ് ഞാനിപ്പോൾ വാങ്ങുന്നത് കോയമ്പത്തൂർ, തേനി, വയനാട് അങ്ങനെ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ അയച്ചു തരും, അത് നമ്മുടെ സ്ഥലത്ത് എത്തിക്കും. അത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എനിക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. മിത്രാനികേതൻ്റെ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ഖാദർ വാലിയുടെ ക്ലാസ്സുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആ ഒരു ഹൗ ടു കുക്ക് ഇറ്റ് ഹെൽത്തി ആസ് വെൽ ആസ് ടേസ്റ്റി എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ഈ മില്ലറ്റ്സ് ആരും കഴിക്കാത്തത് അതിന് ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട്. പക്ഷേ എൻ്റെ മില്ലറ്റിൻ്റെ പ്രോഡക്ട്സ് ടേസ്റ്റ് ഇല്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പോൾ മില്ലറ്റിൻ്റെ പുട്ടുപൊടി, ജോവാറിൻ്റെ മുട്ടുപൊടി, മില്ലറ്റ് അടദോശ. മില്ലറ്റ് അടദോശ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റിയാണ്, ബട്ട് ഹെൽത്തിയുമാണ്. പിന്നെ അതിൻ്റെ തന്നെ ദോശ പൗഡർ, ഇഡ്ഡലി പൗഡർ എല്ലാം ഉണ്ട്. നമുക്ക് കഴിക്കാനൊന്നും ഒരു സ്വാദില്ല എന്നുള്ള പ്രശ്നമേ ഇല്ല. റെഡി ടു കുക്കാണ്. ഇപ്പോൾ ഉപ്പുമാവ് വേണമെങ്കിൽ 5 മിനിറ്റ് മതി. അത് ഇടുക, വെള്ളമൊഴിക്കുക, തിളപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. കഞ്ഞിയാണെങ്കിൽ 5 മിനിറ്റ് മതി. 5 അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ് വേണ്ടി വരും നമുക്ക് നമ്മുടെ പാകത്തിന് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ ദോശയാണെങ്കിൽ റെഡി ടു കുക്ക് ദോശയുണ്ട്. വെള്ളമൊഴിക്കുക, കലക്കുക, ചൂടുക, അത്രയേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ ഒപ്പം ദോശപ്പൊടിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. വെച്ചാൽ അത്യാവശ്യം നമുക്ക് വേറെ കൂട്ടാൻ പറ്റിയ സമയമില്ല എങ്കിൽ ദോശയുടെ ചട്നി പൗഡർ. പിന്നെ ഇഡ്ഡലി ആണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ തലേന്ന് ഒന്ന് കലക്കി വയ്ക്കണം. അതുപോലെ രാത്രിയാണ് വേണമെങ്കിൽ രാവിലെ 1 മിനിറ്റ് ഒന്ന് കലക്കി വെച്ചിട്ട് പോകണം. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ.
1: എങ്ങനെയാണ് മാഡം ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് വിപണനം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ഉള്ള 3-4 പെൺകുട്ടികളുണ്ട്. അവർക്കൊരു തൊഴിലും രാവിലെ ഓഫീസിൽ വരുന്നത് പോലെ പോവുക. എനിക്ക് എല്ലാവിധ മാനുവലായിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് പോലെ അവർ പൊടിക്കാനും ഉണക്കാനും വൃത്തിയാക്കാനും എല്ലാത്തിനും അവരുണ്ട്. എൻ്റെ ഒരു ഹെഡിങ് മാത്രം മതി അവിടെ, ബാക്കി പിന്നെ പാക്ക് ചെയ്യണതും പോസ്റ്റ് ഓഫീസിൽ അയക്കാനും എല്ലാത്തിനും. അങ്ങനെയാണ് ഇപ്പോൾ വിപണനം ചെയ്യുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് പോണത്, പിന്നെ പോർട്ടർ ആപ്പ് വഴി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ലോക്കലി ആണെങ്കിൽ കൊണ്ടും കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. www.kuruvispice.com എന്നൊരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അല്ലാതെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, വാട്സാപ്പിൽ ഗ്രൂപ്പ് വഴിയും ഓർഡർ ചെയ്യാം. നമ്പർ 8089-7927. ഒന്നും കൂടെ പറയാം, 8089-7927. ഇതിൽ വാട്സാപ്പ് ചെയ്യുമോ, വിളിച്ചു പറയുകയോ, ഓൺലൈൻ അപ്ലൈ ചെയ്യുമോ എന്ന് പറഞ്ഞാലും മതി. നിങ്ങളുടെ വീട്ടുപടിക്കൽ സാധനം എത്തുന്നതാണ്.
1: സംരംഭം തുടങ്ങുന്നതിന് ഇതിന് അത്യാവശ്യം മെഷീൻസൊക്കെ ആവശ്യമുണ്ടല്ലോ?
0: ഉണ്ട്, അത്യാവശ്യമുള്ള ഡ്രയറ്, പൾവറൈസറ്, റോസ്റ്റർ അങ്ങനെയുള്ള എല്ലാം മെഷീനെല്ലാം വാങ്ങിയിട്ടുണ്ട്. ക്ലീൻലിനെസ്സും പിന്നെ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സും കൂടാനാണ്. അതുവഴിയാണ് എല്ലാം ചെയ്യുന്നത്.
1: ഇഷ്ടപ്പെട്ട ഒരു സംരംഭം. ഇത് ചെയ്തു തുടങ്ങിയിട്ട് ഒരു 1.5 വർഷത്തോളമായി. ആൾക്കാരുടെ ഒരു സമീപനം എങ്ങനെയാണ് ഈ പ്രോഡക്ട്സിനോട്?
0: ഇപ്പോൾ എനിക്കത് ജനം അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി എന്നുള്ളത് എനിക്ക് ബോധ്യമാണ്. എനിക്ക് എൻ്റെ ഡിമാൻഡ് വാട്സാപ്പിലൂടെയും ഓൺലൈനിലൂടെയും ആൾക്കാർ വന്നു വാങ്ങുന്നു. അപ്പോൾ എനിക്കിത് ജനം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള സന്തോഷം എനിക്ക് കിട്ടിത്തുടങ്ങി. ഞാനിത് ശരിക്കും ഒരു ഓൺലൈൻ സംരംഭം എന്നുള്ള രീതിക്കാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ കടക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കണം, ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് അല്ലേ, എന്തുകൊണ്ട് കടകളിലൂടെ വിപണനം ചെയ്തുകൂടാന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഡിമാൻഡ് കൂടിക്കൂടി വരുന്നത് കാരണം എനിക്ക് കുറച്ചുകൂടെ സ്കെയിലപ്പ് ചെയ്യാനുണ്ട്. അതിന് കൃഷിഭവൻ്റെയും വ്യവസായ വകുപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും സപ്പോർട്ടുണ്ട്.
1: കുരുവി സ്പൈസസിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്?
0: ഒന്നാമത് ഓർഡർ ഇടാൻ പോലും സമയമില്ലാത്ത കാലമാണ്. അപ്പോൾ അതിന് ഞാനൊരു പരിഹാരം കണ്ടുപിടിച്ചത് സബ്സ്ക്രിപ്ഷൻ വഴിയാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കിപ്പം 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ ഇന്ന ഇന്ന സാധനങ്ങൾ വേണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് നമുക്കൊരു 100 ഗ്രാം മഞ്ഞേ ആവശ്യമുള്ളൂ, 1 മാസത്തെ വാങ്ങി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് 2 ആഴ്ചയ്ക്ക് 100 ഗ്രാം മഞ്ഞൾ, 100 ഗ്രാം മുളക് പൊടി, 100 ഗ്രാം മല്ലിപ്പൊടി, അല്ലെങ്കിൽ 1 കിലോ പുട്ടുപൊടി, ഇങ്ങനെയൊക്കെ എനിക്കവർ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വേണം, 2 ആഴ്ചയ്ക്ക് എനിക്ക് ഇത്രയും വീതം തന്നോ എന്ന് പറയുമ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നേരത്തെ നമുക്ക് പൈസ അടയ്ക്കാം, അല്ലെങ്കിൽ അപ്പോഴപ്പോഴും ഞാൻ ബില്ലയച്ചു കൊടുക്കും, അതായാലും മതി എന്നുള്ള അതാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്നത്.
1: അപ്പോൾ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഈ സാധനം അയച്ചു കൊടുക്കും.
0: പിന്നെ ഇൻ ബിറ്റ്വീൻ അവർക്ക് എന്തെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. അടുത്ത ഇതിൽ പോകുമ്പോഴത്തേക്ക് ആ സാധനം വിട്ടിട്ട് ബാക്കിയെല്ലാം അയച്ചു കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് എന്നും വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള ഞങ്ങളൊന്നും ഒന്നിച്ച് ഒരിക്കലും ഉണ്ടാക്കി വയ്ക്കാറില്ല.

0: ഡിമാൻഡ് അനുസരിച്ചാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നും എല്ലാവർക്കും ഫ്രഷായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും. എനിക്ക് വീട്ടിലൊരാളിരുന്ന് എനിക്കെല്ലാം ഉണ്ടാക്കി തരുന്നത് പോലെ ഫ്രഷായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും.
1: തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ശശിലേഖയുടെ കുരുവി സ്പൈസിന്റെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495563321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6:00.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ പിന്തുണയും അചഞ്ചലമായ വിശ്വാസവുമാണ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് കരുത്തായതെന്ന് പ്രധാനമന്ത്രി. അഭിനന്ദനം നേർന്ന് ലോക നേതാക്കൾ. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് രസതന്ത്രജ്ഞൻ കെൻസോ സോയിയും പുരസ്കാരം പങ്കിടും. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പിന് കീഴിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. മന്ത്രി എം ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തം കെട്ടിടം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും 100 ഇനം മരുന്നുകൾ സൌജന്യമായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ സപ്ലൈകോ ഗോ കൊച്ചി വൈറ്റില ഹബിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 15 മുതൽ

2021 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷത്തിന് നാളെ സമാപനം. വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം വനസേനാ മേധാവിയും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുമായ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കലാമണ്ഡപത്തിൽ ഭദ്രദീപപ്രകാശനം നടന്നു. ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയം വൈക്കം ബോട്ടുജെട്ടിയിൽ നിന്ന് ചെമ്പ് ഗ്രാമപഞ്ചായത്തിലെ മത്സ്യഫെഡിന്റെ പാലക്കിരി അക്വാ ടൂറിസം സെന്ററിലേക്ക് പുതിയ ടൂറിസം ബോട്ട് സർവീസിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥ. ഇതിൽ ഉറൂബ് എഴുതിയ കഥ ഗ്ലാസ് വിത്ത് കെയർ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ ഡോക്ടർ ജി ബേബി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഖടം കോട്ടയം രോഹിത് പ്രസാദ്. 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോൺ ടി ഏബ്രഹാം തേവരത്ത് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി. തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത ആലാപനം ജയന്തി കൃഷ്ണ. ഉദയഗീതം സുധാ രഘുനാഥ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആയുരാരോഗ്യം തൊഴിൽ ദർശനം വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 164 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹരിതം ഹലോ ആകാശവാണി. കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം. സസ്യരാസഘടകങ്ങളുടെ വിസ്മയലോകം ഡോക്ടർ രമേശ് കുമാർ കെ വി സംസാരിക്കുന്നു. 12:40 പ്രകാശധാരയിൽ കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി ചലച്ചിത്ര ഗാന പരിപാടി. 2:02 നാടകം ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ, രചന ദീപ്തി പി എസ്, സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ, ശബ്ദം നൽകിയവർ മഹേഷ് ആർ ജി, തിരുമല രാമചന്ദ്രൻ, തമലം ശ്രീകുമാർ, സിനി സുനിൽ, ദുർഗാരാജു, കാരേറ്റ ജയകുമാർ, സലീം കെ വി, ശ്രീജ ശശിധരൻ, ബിജു കല്ലുവാതുക്കൽ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കൂടുതൽ വരുമാനത്തിന് ഓരു ജലാശയങ്ങളിലെ കൂടുമത്സ്യകൃഷി ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ ശ്രേയസ് നാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിഷാ സുരഭി ചലച്ചിത്ര ഗാന പരിപാടി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഡോക്ടർ ജോൺ ടി

ഇബ്രഹാം തേവരത്ത് അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യത. മിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1°C, കുറഞ്ഞ താപനില 23.5°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5°C, കുറഞ്ഞ താപനില 23°C. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മുത്തു വിജയന്റെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം പകർന്ന് ജാസി ഗിഫ്റ്റ് അനിത ഷേഖ് എന്നിവർ പാടിയത് ചിത്രം ഇൻ ഗോസ്റ്റ് ഹൗസിൻ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: സലാല മൊബൈൽസ് എന്ന ചിത്രത്തിന് വേണ്ടി നസറിയ നസീം, ഗോപി സുന്ദർ, അബി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ശരത് ഹരിദാസന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

0: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള.
1: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
0: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: പ്രദീപ് ബാലാറിന്റെ വരികൾക്ക് രാജേഷ് മുരുകേശൻ സംഗീതം പകർന്ന ഗാനമാണിനി. ഹരിചരൺ, അനിരുദ്ധ് രവിചന്ദ്രൻ എന്നിവർ പാടിയത്. ചിത്രം പ്രേമം.

ശ്രോതാക്കളെ, സന്ധ്യാഗീതത്തിലേക്ക് സ്വാഗതം. ആദ്യം ആകാശക്കോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിലെ ഗാനം, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ, ചിത്ര പാടിയത്.

രമേശ് നാരായണനും സംഘവും പാടിയ ഗാനം അസ്ലം കൊടുങ്ങല്ലൂർ അഹമ്മദ് തുഷ്ടി എന്നിവർ രചിച്ച് രമേശ് നാരായണൻ സംഗീതം പകർന്നിയ ഗാനം ആലിഫ് എന്ന ചിത്രത്തിലേത്.

0: സന്ധ്യാഗീതം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര

0: പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ സമ്പാദ്യവും കരുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ അടിമുടി മാറിയതായി അദ്ദേഹം പറഞ്ഞു. പൊതുസേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഭരണത്തലവൻ എന്ന നിലയിൽ 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളും അഭിനന്ദനം അറിയിച്ചു. ജപ്പാൻ, നൈജീരിയ, ബെൽജിയം, ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് ആശംസകൾ അറിയിച്ചത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. മഹാരാഷ്ട്രയിലെ NTPC സിന്നർ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് 300 MW വരെ വൈദ്യുതി ലഭ്യമാക്കും. പുനരുപയോഗ ഊർജ്ജ സംഭരണം, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTC കാർഗോ ലോജിസ്റ്റിക്സ് സർവീസ് മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്ന് മന്ത്രി പറഞ്ഞു.
1: ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1965 KSRTC രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒരു കാർഗോ ലോജിസ്റ്റിക്സ് വിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്, അത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. വെറ്റ് ലീസ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. 30 രൂപ പെർ കിലോമീറ്റർ എന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
0: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർപേഴ്സണും ആരോഗ്യമന്ത്രി വൈസ് ചെയർപേഴ്സണുമാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തിന് മാതൃകയാകുന്ന ആരോഗ്യ സംരക്ഷണ ശൈലി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി M. ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഇന്റലിജൻസ്, റിസർച്ച് ആന്റ് അനാലിസിസ്, സൈബർ ഇന്റലിജൻസ് ആന്റ് സൈബർ ഓപ്പറേഷൻസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ച് ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ സംവിധാനമാണ് ബ്യൂറോയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബാക്കിയുള്ള ഓഡിറ്റ് പരാമർശങ്ങൾ പരിഹരിക്കാൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന പദ്ധതിയായ സ്വസ്ഥം തദ്ദേശം ആരംഭിച്ചു. വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ 91 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏറ്റവും ഒടുവിലത്തെ 3 വർഷങ്ങളിലെ ഓഡിറ്റ് തടസ്സങ്ങളാണ് പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായത്തോടെ പരിഹരിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനപരമായ അടിത്തറ ഭദ്രമാക്കുന്നതിനും ഓഡിറ്റ് കുരുക്കുകൾ അഴിച്ചുവെച്ച് തലയുയർത്തി നിൽക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പര്യാപ്തമാക്കുന്നതിനുമാണ് സ്വസ്ഥം തദ്ദേശ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്റ് മിത്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കും.
0: സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളും നിയമസഭാ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പട്ടുവം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഡിജിറ്റൽ ലൈബ്രറി സജീവമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ കുട്ടികളുമായുള്ള പ്രതിവാര സംവാദമായ കളം പരിപാടിയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: പട്ടുവം MRS മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ കളം പരിപാടിയിലെ അതിഥികളായി എത്തിയത്. നിങ്ങളിൽ ആരൊക്കെ ദിവസവും പത്രം വായിക്കും എന്ന കലക്ടറുടെ ചോദ്യത്തിന് വായിക്കാൻ പത്രമില്ലെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ഇതിന് പരിഹാരമായാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ഹൗ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന പത്രവായനയുടെ പുതിയ സെഷൻ കൂടി ഉൾപ്പെടുത്താൻ ജില്ലാ കലക്ടർ അധ്യാപകരോട് നിർദ്ദേശിച്ചത്.

0: ആഴ്ച മുതൽ ഇതിന്റെ പുരോഗതിയും കലക്ടർ നേരിട്ട് അന്വേഷിക്കും.
1: 2026 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കാഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർ അർഹരായി. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മ്യൂസിയം വകുപ്പിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി ഒജി ജനീഷ് തിരുവനന്തപുരത്ത് വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗശാല പരിപാലനത്തിന് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മൃഗങ്ങളുടെ പരിപാലനം ഒരു നിശ്ചിത കാലത്തേക്ക് സ്പോൺസർ ചെയ്യുന്നതിനായി സ്വകാര്യ വ്യക്തികളെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഡിജിറ്റൽ സാക്ഷരതയില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെയും പ്രമുഖ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. PIB ADG വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സ്കൂൾ സുരക്ഷാ പദ്ധതി തയ്യാറാക്കി ഉസ്കൂൾ ആപ്പിൽ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഓടക്കാലെ ഗവൺമെന്റ് HSS ഓഡിറ്റോറിയം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരിമാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പെന്ന് മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. 5-സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലെ ഗാനം രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ. ഈ ഗാനം ആലപിച്ചത് ചിത്രം.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി ഭാസ്കരൻ രചിച്ച്, എം കെ അർജുനന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയത്. ചിത്രം അവിടത്തെ പോലെ ഇവിടെയും.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवर। കൃഷി ഏവം കിസാൻ കല്യാണ മന്ത്രാലയം.
6: പ്രിയ സുഹൃത്തുക്കളെ, ഫാം ടു സിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് ഫാം ടു സിറ്റി എത്തിയിരിക്കുന്നത് മുളന്തുരുത്തിയിലുള്ള മോബി പി മാത്യുവിന്റെ കൃഷിയിടത്തിലാണ്. വീടിന് ചുറ്റുമായി ഏകദേശം 8 ഏക്കറോളം സ്ഥലത്ത് വിവിധ തരത്തിലുള്ള കൃഷികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാണ്യവിളകൾ, 1.5 ഏക്കറോളം വരുന്ന പാടത്ത് നെൽകൃഷി, കൂടാതെ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും ഈ കൃഷിയിടത്തിൽ നമുക്ക് കാണാം. ലോങ്ങൻ, പ്ലം, ലിച്ചി, ജബോട്ടിക്കാബ, ബാർബഡോസ് ചെറി, സീഡ്ലെസ് ലെമൺ എന്നിവ സമൃദ്ധമായി ഇവിടെ കായ്ച്ചു നിൽക്കുന്നുമുണ്ട്. കൃഷിയെ സ്നേഹിക്കുകയും പ്രൊഫഷണൽ സമീപനത്തോടെ കൃഷി ചെയ്യുകയും ചെയ്യുന്ന മൊബി പി മാത്യുവിന്റെ വിശേഷങ്ങളിലേക്ക്.
7: ഫാം ടു സിറ്റിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ വരുമ്പോ വീടിന് ചുറ്റും ഒരുപാട് സ്ഥലം കൃഷിക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ്. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ പച്ചക്കറികളുണ്ട്, അതുപോലെ തെങ്ങ് ധാരാളം നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്നു. ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് ആ ഒരു കൃഷിയുടെ കൃഷിയോടുള്ള ഇഷ്ടവും അതെല്ലാം നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് കൃഷി എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് വന്നത്? അതായത് നമ്മൾ പണ്ട് മുതലേ കൃഷി പാരമ്പര്യമുള്ള ഒരു കുടുംബമായിരുന്നോ? എങ്ങനെയാണ് ഇതിലെത്തിയത്?
8: ഇല്ല, കൃഷി പാരമ്പര്യം എന്ന് പറയാനില്ല. ഫാദർ ഒരു PWD കോൺട്രാക്ടർ ആയിരുന്നു. പൂർവിക സ്വത്താണിത്, കൃഷികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാന് കുറച്ച് നാളായിട്ട് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ, എനിക്കും ബിസിനസ് തന്നെയാണ്, പക്ഷെ കൃഷിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്.
7: കൃഷി പാരമ്പര്യമില്ല, അല്ലെങ്കിൽ കൃഷി ചെയ്ത് ശീലമില്ലാത്ത ഒരാളാണല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു കൃഷിയിലേക്ക് ആദ്യം ഇറങ്ങിച്ചെല്ലുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അന്ന് ആദ്യം ഫേസ് ചെയ്യേണ്ടി വന്നത്?
8: ഞാനിത് ചെയ്യുമ്പോൾ ഇവിടെ തെങ്ങുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ വിളവ് വളരെ കുറവായിരുന്നു. അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ഈ കർഷകശ്രീ പോലെയുള്ള മാഗസിൻസ്, കൃഷിഭവൻ അങ്ങനെയുള്ളവിടെ നിന്നുള്ള വിവരങ്ങൾ, പിന്നെ യൂട്യൂബിൽ കണ്ടമാനം ധാരാളം സെർച്ച് ചെയ്തിട്ടൊക്കെ അതിന്റെ രീതികളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് വളവും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ വ്യത്യാസം വന്നു തെങ്ങിനെ സംബന്ധിച്ച്. പിന്നെ ജാതി, ശരിക്കും 6 വർഷം മുമ്പ് ഒരു 13 ജാതി എനിക്കുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ 125 ജാതി ഉണ്ട്. ഈ 6 വർഷം കൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് അത്രയും പ്ലാന്റ് ചെയ്തു.
7: ഇതിന്റെയൊക്കെ എങ്ങനെയാണ് നമ്മൾ തൈ എവിടുന്നാ കൊണ്ടുവരുന്നത്?
8: തെങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തിട്ടില്ല, നേരത്തെ ഉള്ള തെങ്ങ് തന്നെയാണ്. അതിനെ നല്ലവണ്ണം ശുശ്രൂഷിച്ച് കായ്ഫലം കൂട്ടിയെടുത്തു. ജാതി ഞാൻ പല സ്ഥലത്തുനിന്ന് 2-3 വെറൈറ്റി ഉപയോഗിച്ചിട്ടുണ്ട്.
7: ജാതി കൃഷി ചെയ്യുമ്പോ പ്രധാന പരിചരണം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
8: ജാതി കൃഷിയില് കൂടുതലായിട്ട് നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യം ഉറപ്പായിട്ടും ഉണ്ടാവണം, ഷെയ്ഡ് വേണം. അപ്പൊ തെങ്ങിന്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്, ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തെങ്ങിന്റെ ഇടയിൽ ഇവിടെ വെച്ചിരിക്കുന്നത്. നനയ്ക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, എനിക്ക് വാട്ടർ സോഴ്സ്, ഇപ്പൊ കുളമുണ്ട്, 2 കിണറുണ്ട്, പിന്നെ ബോർവെല്ലുണ്ട്, വെള്ളത്തിന് പ്രശ്നമില്ല. ഇപ്പൊ തന്നെ മഴ കുറഞ്ഞ് നിൽക്കണോണ്ട് ഞാൻ ഒന്ന് നനച്ചു, അപ്പത്തേക്കും വീണ്ടും ഒരു മഴ പെയ്തുകൊണ്ട് പിന്നെ ഇപ്പൊ നന നിർത്തിയേക്കുവാ.
7: ഇത്രയധികം ജാതി തൈ ഉണ്ട്, അപ്പൊ ഇതിനെല്ലാം നനയ്ക്കണതും വളരെ അത്യാവശ്യമാണല്ലോ. അപ്പൊ സഹായത്തിന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
8: ജോലിക്കാരുണ്ട്, ഒരാളെ കൊണ്ട് സാധിക്കില്ല അത്രയും. 125 ജാതി. പിന്നെ റംബുട്ടാനുണ്ട്, ഒരു 65 റംബുട്ടാനുണ്ട്. അപ്പൊ അതിനൊക്കെ നന ആവശ്യമാണ്.
7: ഈ വീടിന്റെ ചുറ്റും നോക്കുകയാണെങ്കിലും അതെ, നമുക്ക് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടില് സുലഭമായിട്ട് കാണുന്ന പഴങ്ങളല്ല അധികവും.
8: പല വെറൈറ്റികളുണ്ട്, ജബോട്ടിക്കാവ, ഗുരുമിച്ചാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരക്ക തന്നെ പല വെറൈറ്റി പേരക്കകളുണ്ട്, അബിയുണ്ട്, NIT എന്ന് പറഞ്ഞ

0: ഇതൊക്കെയാണ് റംബുട്ടാൻ കൂടുതൽ വെച്ചിരിക്കുന്നത്. പക്ഷെ വേറെ ഇപ്പൊ സീസർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ബിഞ്ചായി ഒരെണ്ണം വെച്ചിട്ടുണ്ട്, സ്കൂൾ ബോയ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, E35 ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പക്ഷെ ഒരു കമേഴ്സ്യലായിട്ടല്ല, N18 മാത്രം നമ്മൾ വിൽപ്പനയ്ക്കുള്ള രീതിയിൽ തോട്ടം പോലെ വെച്ചിരിക്കണം, ബാക്കിയെല്ലാം വീടിന്റെ മുറ്റത്തിന്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നു.
1: ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും എങ്ങനെയാണ്, നമുക്ക് നനച്ചുകൊടുക്കേണ്ട കാര്യമുണ്ടോ, ആവശ്യം വരുന്നുണ്ടോ?
0: റംബുട്ടാൻ ഉറപ്പായിട്ടും നനയ്ക്കണം, അല്ലെങ്കിൽ ഉണങ്ങി പോകും. റംബുട്ടാനും മാംഗോസ്റ്റിനും, മാംഗോസ്റ്റിന് കുറച്ച് വെള്ളം കിട്ടിയാലും കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ട് വെറൈറ്റി. റംബുട്ടാന് വെള്ളം കിട്ടാൻ പാടില്ല, പക്ഷെ എന്നാൽ ധാരാളം വെള്ളം വേണം, നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്ത് വേണം റംബുട്ടാൻ വെക്കാനായിട്ട്, നല്ല വെയിലും വേണം.
1: ആദ്യ കാലങ്ങളിലൊന്നും ഈ റംബുട്ടാനൊന്നും വീടുകളിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പക്ഷെ എല്ലാ വീടുകളിലും.
0: പക്ഷെ അതൊന്നും ഇങ്ങനത്തെ നല്ല വെറൈറ്റി അല്ല,
1: അല്ല
0: അതൊന്നും ഈ കുരുന്ന് ഇങ്ങനെ വിട്ടുപോരില്ല, പുളിയുണ്ട്, നമ്മൾ കഴിച്ചാൽ നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ കയറും. പുതിയ വെറൈറ്റികളെല്ലാം നല്ല വ്യത്യാസമുണ്ട്.
1: നമുക്ക് ഇനി ഒരു ഗാനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം അല്ലേ?

0: ഇപ്പൊ എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞ പോലെ റംബൂട്ടാൻ എല്ലാം ഒന്നോ രണ്ടോ തൈ നട്ട്. അപ്പൊ ശരിക്കും നമ്മളിതിപ്പം മാർക്കറ്റില് ഡിമാൻഡ് ഉണ്ടോ ഈ കാലഘട്ടത്തില്?
1: റംബൂട്ടാന് നല്ല ഡിമാൻഡാണ് ഇപ്പോഴും. എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം റംബൂട്ടാൻ വെക്കുമ്പോ ഈ എന്റെ 65 ചെടി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ

0: നമ്മള് മാർക്കറ്റ് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വിറ്റില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ രണ്ടോ മൂന്നോ ചെടി വെക്കുന്നവർ ഉണ്ടാവുന്ന പ്രശ്നം, അല്ലെങ്കിൽ അഞ്ചോ ആറോ ചെടി വെക്കുന്നവർക്കുണ്ടാവുന്ന പ്രശ്നം, അവിടെ വന്ന് ആരും മേടിക്കില്ല. കൂടുതൽ ക്രേജ് ഉണ്ടെങ്കിൽ അവർക്ക് വന്നത് പറിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അവരത് മെനക്കെടാൻ തയ്യാറാവില്ല. അപ്പൊ അവർ വളരെ വില കാത്തിരിക്കുക. അതാണ് ഇക്കൊല്ലം കുറച്ച് വിലയുടെ പ്രശ്നങ്ങൾ വന്നത്. വലിയ തോതിൽ വിൽക്കുന്നവരെല്ലാം ഒരു 120 താത്തി വിറ്റിട്ടില്ല. അതേസമയം തമിഴ്നാട്ടിലൊക്കെ അത് 300-350 രൂപയ്ക്കൊക്കെ വിൽക്കുന്നത്.
1: സാധാരണ നമ്മുടെ പച്ചക്കറി കൃഷിക്ക് കൊടുക്കുന്ന വളം അതൊക്കെ തന്നെയാണോ ഈ റംബൂട്ടാനും നമ്മൾ കൊടുക്കുന്നത്?
0: കെയിംസിന്റെ ഒരു കൂട്ടുവളം ഞാൻ കൊടുക്കുന്നത്. അത് ആദ്യം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ നവംബർ മാസം ആകുമ്പോഴത്തേക്ക് ഒരു പൊട്ടാഷ് വളം കൊടുക്കും, പിന്നെ ഇത് കാലികളോ. ശരിക്കും ആദ്യം നമ്മൾ ഒരു മെയ് മാസം ആകുമ്പോഴത്തോട്ട് മഴയ്ക്ക് തൊട്ട് മുമ്പ് ഡോളാമേറ്റ് ഇട്ട് കൊടുക്കണം പി എച്ച് കറക്റ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വളം തുടങ്ങേണ്ടത്. അപ്പൊ ആദ്യം ജൈവവളം കൊടുക്കും, അതായത് ചാണകപ്പൊടി. അത് കൊടുത്തുകഴിഞ്ഞിട്ട് 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തോട്ട് നമ്മൾ രാസവളം സിൻപിക്ക് അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പൊട്ടാഷ്യം കൂടെ കൊടുക്കും. അതാണിപ്പോ ഞാൻ പിന്നെ ഫോളിയർ സ്പ്രേകളുണ്ട് വിലയിൽ അടിച്ചു കൊടുക്കുന്നത്.
1: റംബൂട്ടാൻ പാകമായി കഴിയുമ്പോഴേ വവ്വാല് അതുപോലത്തെ കിളികളുടെ ഒക്കെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടാവാറുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്?
0: വലയിടും, ഒരു 5 കിലോ 6 കിലോ തൂക്കത്തിനാണ് വല മേടിക്കുന്നത്. അതനുസരിച്ച് മുറിച്ചിട്ട് നമ്മള് വലയിട്ട് മൂടി വെക്കും. അല്ലെങ്കിൽ അണ്ണാനും തത്തമ്മയും മാടത്തെ എല്ലാം വന്നിട്ട് കിളികളും വവ്വാലും അണ്ണാനുമാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം.
1: ഹൈബ്രിഡ് തൈ റംബൂട്ടാൻ നട്ടു കഴിഞ്ഞാല് ഏകദേശം എത്ര വർഷം കഴിയുമ്പോഴത്തേക്കും അതിന്റെ കായ് ഫലം?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല നഴ്സറിയിൽ നിന്ന് മേടിക്കണം. ഏറ്റവും ഇങ്ങനെയുള്ള കൃഷിയിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം നല്ല നഴ്സറിയിൽ നിന്ന് തൈ മേടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ വർഷം തന്നെ ഇത് പൂത്തു, ഫസ്റ്റ് ഇയർ തന്നെ. അപ്പൊ പക്ഷെ അന്നേരം നമ്മൾ കാ പിടിപ്പിച്ചില്ല, ആ പൂവെല്ലാം ഞാൻ നുള്ളി കളഞ്ഞു. സെക്കൻഡ് ഇയർ മുതൽ റംബൂട്ടാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏതാണ്, നമുക്ക് 2 വർഷം മുതൽ നമുക്ക് ആദായം കിട്ടി തുടങ്ങും. പിന്നെ പടിപടിയായിട്ട് ഉയരും. ഇപ്പൊ വേറെ മാംഗോസിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8 വർഷം കാത്തിരിക്കണം. ജാതി വെച്ചാലും 5-6 വർഷം കഴിഞ്ഞാൽ അതിനൊരു ജാതി നിന്നൊക്കെ ഒരു വരുമാനം എന്ന് പറയാൻ പറ്റുള്ളൂ. കായുണ്ടായി തുടങ്ങും, 3-ാം വർഷം കായുണ്ടായി തുടങ്ങി നല്ല രീതിയിൽ ഉണ്ടാകുമ്പോഴത്തേക്കും 5-6 വർഷമൊക്കെ കഴിയും. പക്ഷെ ജാതിക്കൊക്കെ പിന്നെ നമുക്കൊരു മാർക്കറ്റ് ഉണ്ട്, കടകളുണ്ട് എടുക്കാനായിട്ട്, അവിടെ നമ്മൾ ചെന്നാൽ മതി. പക്ഷെ റംബൂട്ടാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കണം.
1: പിന്നെ ഇതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും കമേഴ്സ്യലി ഫ്രൂട്ട്സ് വേറെ ചെയ്യുന്നുണ്ട്?
0: മാവുകൾ തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി മാവുകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോന്നിങ്ങനെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ പറ്റും. മിയാസാക്കി മുതൽ തായ്ലാന്റ് വെറൈറ്റികള്, അങ്ങനെ ഒരുപാട്
1: വെറൈറ്റികൾ
0: എല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട്, അതെല്ലാം നല്ലോണം ഉണ്ടായി ഡ്രമ്മിലൊക്കെ ഉള്ളത്. പക്ഷെ അതൊന്നും നമ്മളൊരു കൊമേഴ്സ്യലി വിൽക്കാൻ കരുതിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ലോങ്ങൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടുകൾ വെച്ചിട്ടുണ്ട്, ഓലോ സോപ്പോ, പിന്നെ അവക്കാഡോ. അവക്കാഡോ ഒക്കെ വലിയ മരമായി, ഇപ്പൊ മിക്കവാറും അടുത്ത വർഷം പൂക്കുമായിരിക്കും.
1: കൃഷിയോടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് അല്ലേ ഇങ്ങനെ?
0: ഇഷ്ടമാണ്, നമുക്കൊരു വരുമാനം കിട്ടാവുന്ന ഒരു കൃഷി തന്നെയാണ് ജാതി റംബൂട്ടാനൊക്കെ. റംബൂട്ടാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു നമുക്ക് മാറി ചിന്തിക്കാവുന്ന ഒരു കൃഷിയാണ് റംബൂട്ടാൻ. ഈ വർഷമാണ് ഒരു നെഗറ്റീവ് ആയിട്ട് വന്നത്. അത് ഒരിക്കലും ഒരു ഓവർ പ്രൊഡക്ഷൻ കൊണ്ടോ ഒന്നും അല്ല, മാർക്കറ്റിലൊക്കെ ഉണ്ട്.
1: പച്ചക്കറി കൃഷികൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
0: പച്ചക്കറിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് വല്ലതൊക്കെ
1: ചെയ്യാറുള്ളത്.
0: വിൽപ്പനയ്ക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭക്ഷണം ചെയ്യുന്നുണ്ട്, ഭക്ഷണം നമ്മൾ വിൽക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലും വെജിറ്റബിൾ വെൻഡേഴ്സിനും ഈവൻ ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്.
1: നമുക്ക് ഇനി ഒരു ഗാനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം അല്ലേ?

0: മഷ്റൂം കൃഷി ചെയ്യാം എന്നുള്ള ആ ഒരു രീതിയിൽ എത്തിയത് എങ്ങനെയാണ്?
1: ഒരു 10-25 വയസ്സുള്ളപ്പോ ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് കുമരകത്തൊരു ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമുണ്ട്, അപ്പൊ അവിടെ പോയി അതിന്റെ ഒരു 3 ദിവസം ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് പണ്ട് ഒന്ന് ചെയ്ത് പിന്നെ നിർത്തി. പിന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
0: ഏതൊക്കെ ടൈപ്പാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്?
1: ഒരു വെറൈറ്റിയേ ചെയ്യുന്നുള്ളൂ. ഓയിസ് ഓയിസിന്റെ ഒരു വൈറ്റ് ഓയിസാണ്, കുറച്ച് നല്ല സൈസുള്ള ഒരു വെറൈറ്റി.
0: ഒരു ദിവസം നമുക്ക് ഏകദേശം മാർക്കറ്റിൽ നമ്മൾ എത്ര കിലോ വരെ കൊടുക്കാറുണ്ട്?
1: 35 കിലോ
0: ഡെയിലി. ഇങ്ങനെ കൃത്യമായി തന്നെ ഇത് മാർക്കറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതായത്
1: നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പൊ അവര് വാങ്ങിക്കോളും. സൂപ്പർ മാർക്കറ്റുകളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്.
0: ഇപ്പൊ മഷ്റൂം നമ്മൾ ഇപ്പൊ ഒരു 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് ഇത്രയും നാള് ചെയ്തതില് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നിട്ടുണ്ടോ?
1: ഫെയിലിയർ എന്ന് പറയാനായിട്ട് ചില സമയങ്ങളിൽ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ട് ബെഡുകളിൽ, അതെടുത്ത് നമ്മൾ അപ്പൊ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം 1-2 പ്രാവശ്യം വന്നോളൂ. മഷ്റൂം ഒരു ഫംഗലാണെങ്കിൽ പോലും അതിനൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഏതെങ്കിലും രീതിയിൽ എവിടെന്നെങ്കിലും ഇപ്പൊ പെല്ലറ്റിന്നോ അല്ലെങ്കിൽ വിത്തിന്നോ ഏതിന്നോ ആണെങ്കിലും ആവാം. അത് 1-2 പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഒരു 10-20 ബെഡൊക്കെ എടുത്ത് കളയേണ്ട വന്നിട്ടുണ്ട്. അല്ലാണ്ട് സീരിയസ് ആയിട്ടൊരു പ്രോബ്ലം പിന്നീട് ഒന്നും വന്നിട്ടില്ല.
0: ഇപ്പോഴും കുറെ പേര് മഷ്റൂം കഴിക്കാതെ അല്ലെങ്കിൽ അത് കഴിച്ചാൽ ബുദ്ധിമുട്ട് പേടിയുള്ള ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു അല്ലെ?
1: ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്, ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ പറമ്പിൽ നിന്നുള്ള മഷ്റൂം കഴിക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളിവിടെ വളരെ ഒരു ഓർഗാനിക് മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരു കണ്ടാമിനേഷൻ ഒന്നും വരേണ്ട സാധ്യതകളൊന്നുമില്ല.
0: വിത്ത് നമ്മൾ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 15 ദിവസം ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആ മഷ്റൂം
1: 20 ദിവസം
0: അല്ലെ,
1: ദിവസം കഴിയുമ്പോൾ തൊട്ട് വന്നു കൊടുക്കും. അത് ഒരു ബെഡിൽ നിന്ന് 2

0: ഒരാഴ്ച എടുക്കാം. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അതിൽ നിന്ന് തന്നെ പൊട്ടി മുളച്ചു വരും.
1: നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് സഹായത്തിനായിട്ട് രണ്ട് മൂന്ന് പേര് ഉണ്ടെന്ന് പറഞ്ഞു. അവര് തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? അതായത് ഇപ്പൊ മഷ്റൂം ആണെങ്കിലും നമ്മുടെ
0: മഷ്റൂമിന് മാത്രം ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരുണ്ട്. രണ്ട് പേര് കൂടെ ബാക്കി ജാതി, റംബുട്ടാൻ, തെങ്ങ് എല്ലാം, അണക്കാമരം, അണക്കാമരം ഉണ്ട്, ആ അധികം വിട്ടുപോയ അണക്കാമരം എല്ലാം ഉണ്ട്.
1: അപ്പൊ ഏകദേശം എത്ര സ്ഥലമുണ്ട് നമുക്ക് ഈ ഒരു വീടിന്റെ ചുറ്റുമായിട്ട്?
0: വീടിന്റെ ചുറ്റുമായിട്ട് 6 ഏക്കറാണുള്ളത്.
1: ഈ 6 ഏക്കർ സ്ഥലത്തും നിറയെ കൃഷി തന്നെയാണ് അല്ലേ?
0: ഇപ്പൊ വെക്കാൻ സ്ഥലമില്ല. കഴിഞ്ഞ ഒരു 6 വർഷം കൊണ്ട് ഞാൻ കാലിയായി കിടന്ന സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്തു.
1: ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രീം ഉണ്ടോ? അതായത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി ചെയ്യണം എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും?
0: റംബുട്ടാൻ ഒന്ന് വിപുലീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിന് വേറെ സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ ഇനി സ്ഥലമില്ല. റംബുട്ടാൻ ഒരു ഭയമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം മാർക്കറ്റ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്. തമിഴ്നാട്, കർണാടക ആ ഭാഗങ്ങളിലാണ് കുറച്ചൊക്കെ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നോർത്ത് ഇന്ത്യയിലേക്കൊന്നും ശരിക്കും അത് പോയിട്ടില്ല കാര്യമായിട്ട്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്കൊക്കെ ഇത് ശരിക്കും പറഞ്ഞ് എത്തിയിട്ടില്ല. തമിഴ്നാട്ടിലേക്കാണ് മെയിനായിട്ട് ഇത് പോയിരിക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു ഇതാണ് റംബൂട്ടാൻ.
1: ഇനി ഒരു ഗാനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കു

0: ഉണക്ക മുന്തിരി.
1: ഒരു 6-7 വർഷമായിട്ട് നമ്മളിപ്പോ ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫാമിംഗിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ കൃഷിഭവനെ സമീപിക്കാറുണ്ട് എന്ന് പറഞ്ഞു. സർക്കാർ തലത്തിലൊക്കെ എങ്ങനെയാണ്, എന്താ തോന്നിയിട്ടുള്ളത്? നല്ല രീതിയിൽ തന്നെയാണോ അവരുടെ സപ്പോർട്ട്?
2: സർക്കാർ തലത്തിലൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട്. കൃഷിഭവനിൽ നിന്നൊക്കെ വരാറുണ്ട്, ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ അടുത്ത ദിവസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതിന് ബുദ്ധിമുട്ടുണ്ടോ കാണിക്കണമെന്ന് ചോദിച്ചിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടില്ല വന്നോട്ടെ പറഞ്ഞിട്ടുണ്ട്. അവർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് പബ്ലിക് ആൾക്കാരും വരുന്നുണ്ടെന്നാ പറഞ്ഞു, ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലാതെ.
1: ഇതുപോലെ നമ്മുടെ ഈ ഒരു കൃഷിയെല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് ഇത് കാണാനും അതുപോലെ ഇത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് വരാറുണ്ടോ നമ്മുടെ ഇവിടെ?
2: ഒരുപാട് പേര് വരാറുണ്ട്. പിന്നെ ഞാൻ മത്സ്യകൃഷി പക്ഷെ ഒന്നും വിൽക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ, നമ്മുടെ ഉപയോഗത്തിനായിട്ട് ഒരു 2 ടാങ്ക് ഉണ്ട്, ഒരു കുളം ഉണ്ട്, അതിലെല്ലാം മത്സ്യകൃഷി ഉണ്ട്. അതെല്ലാം നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിട്ടാണ് ചെയ്യാറുന്നത് മാത്രം.
1: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കൃഷിയും നമ്മൾ ചെയ്യുന്നുണ്ട്. നെൽകൃഷി ഉണ്ടോ ഇതിന്റെ കൂടെ? നെല്ല്
2: നെൽകൃഷിയുണ്ട്, 90 വർഷമായിട്ട് ചെയ്യണ്ട്. അതിങ്ങനെ ഒരു 10-25 കൊല്ലം ചെയ്യാതെ കിടന്ന സ്ഥലമാണ്, അതിപ്പോ ചെയ്യാൻ തുടങ്ങി.
1: നെല്ലൊക്കെ എങ്ങനെയാണ്, നമ്മളുടെ ആവശ്യത്തിന് മാത്രമാണോ അതോ?
2: നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാലൻസ് സപ്ലൈക്ക് ഒക്കെ കൊടുക്കും.
1: കൊടുക്കും. അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതായത് പല പല തരത്തിലുള്ള കൃഷികളുണ്ട്, അതിനിടയിൽ ബിസിനസ്, എല്ലാം ഇങ്ങനെ എങ്ങനെയത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു?
2: ജോലിക്കുള്ളവരെല്ലാം ഇപ്പൊ അതിൽ എക്സ്പേർട്ട് ആയി, അവര് ചെയ്തോളും. ആദ്യ കാലത്ത് മാത്രം അവരെ ഒന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ട ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലാവരും എക്സ്പേർട്ട് ആയി, അവരങ്ങ് ചെയ്തോളും. നമ്മളില്ലെങ്കിൽ പോലും അവിടെ കാര്യങ്ങൾ നടന്നോളും. ഒരാൾ തന്നെ വിചാരിച്ചത്ര സ്ഥലത്ത് കൃഷികളെ ചെയ്യാൻ സാധിക്കില്ല.
1: ഇനിയും

0: ഒരുപാട് സ്വപ്നത്തിനനുസരിച്ച്, അതായത് നേരത്തെ ഡ്രീം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതൊക്കെ സാധിക്കട്ടെ.
1: അതെ
0: അതെ അതെ, ഇനിയും
1: അതെ
0: ഒരുപാട് വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസകളും.
1: ഓ താങ്ക് യു.
2: ഇന്നത്തെ ഫാം ടു സിറ്റി വിട പറയുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നീതു എൻ ടി, വീണ്ടും ഒരു ഗ്രീൻ സ്റ്റോറിയുമായി അടുത്തയാഴ്ച.
3: പ്രധാൻമന്ത്രി കിസാൻ മാൻ

ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾക്കുള്ള സമയമാണ്. യക്ഷി ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം ടി പ്രദീപ് കുമാറിന്റെ വരികൾ, അരവിന്ദ് ചന്ദ്രശേഖറിന്റെ സംഗീതം. പാടിയത് ചാരു ഹരിഹരൻ, ശ്രീറാം ശ്രീകുമാർ എന്നിവർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ഇളയരാജ സംഗീതം പകർന്ന ഗാനം. പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് മധു ബാലകൃഷ്ണൻ.

വയലിൻ എന്ന ചിത്രത്തിലെ ഗാനമാണിനി. വിധു പ്രതാപ്, സിസിലി എന്നിവർ പാടിയ ഗാനത്തിന്റെ വരികൾ രചിച്ചത് സന്തോഷ് വർമ്മ, സംഗീതം ആനന്ദ് രാജാനന്ദ്.

ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന ചിത്രത്തിലേത് ചന്ദ്രഹാസൻ, ഭാവതരണി എന്നിവരും സംഘവും പാടിയ ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് വയലാർ മാധവൻകുട്ടി, സംഗീതം ഇളയരാജ.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: മധു ബാലകൃഷ്ണൻ, ശ്വേത എന്നിവർ ചേർന്ന് പാടിയത് തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: രചന രാജീവ് ആളുങ്കൽ, സംഗീതം മിക്കി ജയമേർ. കാർത്തിക് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹാപ്പി ഡേയ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th edition നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ നേതൃത്വത്തിന് കീഴിൽ രാജ്യം സമൃദ്ധവും സ്വയം പര്യാപ്തവുമായ വികസിത ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് കാർബൺ ക്രെഡിറ്റ് ലഭ്യമാക്കുന്നതിനായി കൃഷിവകുപ്പിന് കീഴിൽ കാർബൺ സെൽ രൂപീകരിക്കണമെന്ന കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശം അംഗീകരിച്ച ലോകബാങ്ക്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ പ്രാവർത്തികമാക്കിയ വിവിധ പദ്ധതികൾ ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ് ഡെസ്കുകളും പ്രവർത്തിക്കും. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് ഇന്ന് തുടക്കമായി. ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ മൊബൈൽ ഫോണുകളാണ് ആദ്യമായി KSRTCയുടെ ട്രക്കിൽ എറണാകുളത്തേക്ക് കയറ്റി അയച്ചത്. ടെക് കേരളം ബ്രാൻഡും ഐടി പാർക്ക് അഫിലിയേഷൻ പദ്ധതിയും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവിന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിനായുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദ് ടീമിനെ നയിക്കും. ഈ മാസം 11 മുതൽ 14 വരെ ജാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലകളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. പ്രജ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ.

0: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: എന്നും എപ്പോഴും എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബിന്നി കൃഷ്ണകുമാർ ആലപിച്ചത്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച്, വിദ്യാസാഗർ ഈണം പകർന്ന്, ഷാബ സമൻ, സുജാത എന്നിവർ പാടിയ ഗാനം. ചിത്രം ചാന്ദ്പുട്ട്.

ഗണേഷ് സുന്ദർ, സുജാത എന്നിവർ വെനീസിലെ വ്യാപാരി എന്ന ചിത്രത്തിൽ ആലപിച്ച ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ബിജി പാൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ കേൾക്കാം.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് ഉറൂബ് എഴുതിയ കഥ ഗ്ലാസ് വിത്ത് കെയർ, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: ഭർത്താവിന്റെ ശവം കയറ്റിയ വണ്ടി പടി കടക്കുന്നത് ഭാമ നോക്കി നിന്നു. പകുതി അടച്ച വാതിലിന്മേൽ ചാരിക്കൊണ്ടു നിൽക്കുന്ന അവളുടെ ഉടുമുണ്ടിന്റെ കറുത്ത കരയുള്ള കോന്തല ഒരു ഇളം കുഞ്ഞിനെപ്പോലെ ബ്ലൗസിൽ പറ്റിപ്പിടിച്ചു കിടന്നു. ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി. അവ ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല. നനയുമെന്ന് എന്തേ പ്രതീക്ഷിക്കാൻ എന്ന് ഞാൻ അപ്പോൾ തന്നെ ആലോചിച്ചു. ആ തുടുത്തുരുണ്ട കവിളുകളിൽ കാര്യമായ ചലനങ്ങളൊന്നുമില്ല. ഭാമയ്ക്ക് പറ്റിയ ആപത്തിനെപ്പറ്റി അയൽപ്പക്കത്തെ പെൺകിടാങ്ങൾ തളത്തിലെ ചതുരമരത്തൂണുകളിൽ ചാരിയും പുൽപ്പായയിൽ ചമ്രം പടിഞ്ഞും വിലപിക്കുകയാണ്. 32-ാമത്തെ വയസ്സിൽ ഇങ്ങനെയൊരു സ്ഥിതി. ആ വാക്ക് എന്റെ മനസ്സിലും വന്നു തറച്ചു. വെളുത്ത മുണ്ടും വെളുത്ത റൗക്കയും കറുത്ത ഈർക്കിൽക്കര പുതപ്പും എഴുതാത്ത കണ്ണും പൊട്ടുതൊടാത്ത നെറ്റിയും ഒഴിഞ്ഞ കൈത്തണ്ടയുമുള്ള ഒരു സ്ത്രീയുടെ രൂപം ഉള്ളിലൂടെ കടന്നുപോയി. ഇനി എന്നും അധികാലത്ത് ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ഈറനായ മുടി അറ്റം കെട്ടി പുറത്തേക്കിടുമോ? പിന്നെ ഒരിക്കലും കോതി മിനുക്കാതെ അത് അന്തിവരെ പുറത്തു കിടന്ന് ഉണങ്ങുകയും ചെമ്പിച്ച അതിന്റെ അഗ്രങ്ങൾ കാറ്റിൽ പാറിക്കളിക്കുകയും ചെയ്യുമോ? ദിവസവും ക്ഷേത്രത്തിൽ പോകുമോ? നിർമാല്യമായ തുളസിത്തലപ്പൊഴികെ ഒന്നും ഈ തലമുടി ഇനി ചൂടില്ലേ? ക്രൂരമായ ഒരന്തരീക്ഷം മനസ്സിൽ നിറഞ്ഞുവന്നു. എവിടെ വച്ചാണ് ഞാൻ അങ്ങനെയൊരു സ്ത്രീയെ കണ്ടത്? അമ്മായി, ചിറ്റമ്മ, വലിയ ചേച്ചി? അല്ല, ചെറുപ്പത്തിലെ ഭർത്താവ് പോലീസ് മർദ്ദനമേറ്റ് മരിക്കുകയും പിന്നീട് ഒരു കീഴ്ശാന്തിക്കാരൻ നമ്പൂതിരിയെ സംബന്ധക്കാരനാക്കാൻ അനുവദിക്കുകയും ചെയ്ത ഞങ്ങളുടെ വേലക്കാരി കുഞ്ഞിമാളുവിനെയാണോ ഓർക്കുന്നത്? ആണെന്ന് തോന്നുന്നു. കീഴ്ശാന്തി ധാരാളം കാശുകൊടുക്കുന്ന കാലത്തുപോലും കുഞ്ഞുമാളു ഉടുത്തൊരുങ്ങി നടന്നിട്ടില്ല. എന്തും പറയേണ്ട താമസമേയുള്ളൂ, തിരുമേനി എനിക്ക് വാങ്ങിത്തരും, കുഞ്ഞിമാളു പറയാറുണ്ടായിരുന്നു. എന്നിട്ടെന്താ ഒന്നും വേണമെന്ന് പറയാത്തത്? ചിറ്റമ്മ ഒരിക്കൽ ചോദിച്ചു. കുഞ്ഞിമാളു ചുണ്ടിന്റെ തലപ്പ് കൂട്ടിയിട്ട് ഒന്ന് ചിരിച്ചു. ചെറിയൊരു മനസ്സിൽ സുഖമുണ്ടാക്കാൻ അത്രയധികം സാധനങ്ങൾ വേണോ കൊച്ചമ്മേ? ആരും അന്ന് അതിന് ഉത്തരം പറഞ്ഞു കേട്ടില്ല. ഭാമയുടെ ഈ നിൽപ്പ് കുഞ്ഞിമാളുവിനെ ഓർമ്മപ്പെടുത്തുന്നു. അകത്തുനിന്ന് വിലാപം തന്നെ. 32-ാമത്തെ വയസ്സിൽ ഇങ്ങനെ! ദൈവത്തിന് കണ്ണില്ലേ? മൂക്കുചീറ്റലും കരച്ചിലും തന്നെ. ദേഷ്യമാണ് തോന്നിയത്. സഹതപിക്കാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ്. എങ്കിലും മരിച്ച വീട്ടിൽ കരച്ചിൽ പാടില്ലെന്ന് പറയാമോ? ശവവണ്ടിക്കു മുകളിൽ കുറിച്ചിരുന്ന ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ എന്ന വാചകം വായിക്കാൻ വയ്യാത്ത വണ്ണം വണ്ടി അകന്ന് മൂല തിരിഞ്ഞുപോയി. ഭാമ വെടിയിലേക്ക് നോക്കിക്കൊണ്ടു തന്നെ നിന്നു. വിഷമിക്കരുത്, ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വിഷമം തീർന്നു. തല തിരിക്കാതെയും കണ്ണിമ വെട്ടാതെയും അവൾ പറഞ്ഞു. പച്ചമീൻ നിറച്ച കൂട തലയിലേറ്റി പായുന്നവരും ഉള്ളിൽ നീലഞ്ഞെറികൾ വിടർത്തിയിട്ട ഒരു വലിയ കാറും കടന്നുപോയി. വഴിനീളെ മണപ്പിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച വാലുമായി ഒരു പട്ടിയും പിന്നാലെ വന്നു. കൂട്ടത്തിൽ ഇതും നടക്കട്ടെ എന്ന മട്ടിൽ ഒരു കാൽപൊക്കി സർവേക്കല്ലിൽ സ്വൽപ്പം മൂത്രമൊഴിച്ചു പാഞ്ഞുപോയി. ഭാമ ഇതൊന്നും കാണുന്നതായി തോന്നിയില്ല. ജന്മങ്ങൾ അവസാനിച്ച ജീവനെപ്പോലെ അവളുടെ കണ്ണുകളിൽ നിശ്ചലത ദൃശ്യമായി. ആ കണ്ണുകളിൽ പരബ്രഹ്മം കുടികൊള്ളുന്നുവോ എന്ന് ഭയം തോന്നി. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്ന് ഭാമ ഓർത്തിരിക്കണം. പലപ്പോഴും അവൾ മന്ത്രിച്ചിരുന്നു, കാലം കടന്നുപോകും, അതിനു ദയയില്ല, അതാരെയും തിരിഞ്ഞു നോക്കാൻ നിൽക്കുകയില്ല. അർത്ഥം വ്യക്തമായില്ലെങ്കിലും കൂടുതലായി ഒന്നും ചോദിച്ചില്ല. ഗോപി അവളെ കല്യാണം കഴിച്ച ദിവസവും ഈ കണ്ണുകൾ ഇതേവിധം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് പാടുമ്പോൾ എമ്പാടും ഗോഷ്ഠി കാണിക്കുന്ന ഒരു വലിയ ഭാഗവതരുടെ നീണ്ട കച്ചേരിയുണ്ടായിരുന്നു. പലരും ഭാഗവതർക്കൊപ്പം തലയാട്ടി. ഞാൻ ഗോഷ്ഠി കണ്ട് രസിച്ചു. ഈ കോലാഹലത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഒരിടത്തിരിക്കുന്ന അവളെ അഭിനന്ദിച്ചു. നീ ഭാഗ്യവതിയാണ് ഭാമേ. അതെ, അവളും പുഞ്ചിരി കൊണ്ടു. ഭാമയുടെ ഭർത്താവ് അത്ര യോഗ്യനായിരുന്നു. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അയാളുടെ കഴുത്തിൽ പൂമ്പാറ്റയുടെ ചിത്രം തുന്നിപ്പിടിപ്പിച്ച നെക്ടൈ ആടിക്കളിച്ചു. തുടുത്തു കിളരം കൂടിയ ആ മനുഷ്യൻ സിംലയിലെ സുന്ദരമായ കാലാവസ്ഥയെപ്പറ്റിയും ഡൽഹിയിലെ തുടുത്ത റോസാപുഷ്പങ്ങളെപ്പറ്റിയും സംസാരിച്ചുകൊണ്ടിരുന്നു. നവവരന്റെ ആ വാക്കിൽ എല്ലാവരും അത്ഭുതം പ്രദർശിപ്പിച്ചു. ഭാമയുടെ അച്ഛൻ മാത്രം അതിഥികളെ സൽക്കരിക്കുന്നതിനിടയിൽ ഓടിവന്ന് സ്വൽപ്പനേരം അവിടെ നിന്ന് താനും ഇതിൽ തൽപരനാണെന്ന് കാണിച്ചു. അച്ഛൻ സന്തുഷ്ടനായിരിക്കുന്നു അല്ലേ? ഭാമയോട് ചോദിച്ചു. ഭാമ ചിരിച്ചതേയുള്ളൂ. പിന്നീട് അച്ഛനുമായി സംസാരിച്ചപ്പോഴേ ആ ചിരിയുടെ പൊരുൾ മനസ്സിലായുള്ളൂ. 75,000 രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് മേശക്കടിയിലൂടെ കൈമാറിയതിന്റെ ഫലമായിട്ടാണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ചിത്രശലഭാങ്കിതമായ നെക്ടൈ അവിടെ പാറിക്കളിക്കാൻ ഇടയായത്. തടം കറുത്ത കണ്ണുകൾ കീഴ്പോട്ട് പതിപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ നേടിയത് മുഴുവൻ കഴിഞ്ഞു. ഇനി എങ്ങനെ ജീവിക്കുമെന്നറിഞ്ഞുകൂടാ. എന്നാലും എന്റെ ഭാമയ്ക്ക് സുഖമായല്ലോ. ഞാൻ അവളെ തള്ളയില്ലാതെ വളർത്തിയെടുത്തതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചപ്പോൾ ആ അച്ഛൻ നിറഞ്ഞ കണ്ണുകളിലൂടെ പുഞ്ചിരി പൊഴിച്ചു. വീതി കൂടിയ ഒരു വിദേശ കാറിൽ തന്നെയാണ് അദ്ദേഹം വധൂവരന്മാരെ യാത്രയാക്കിയത്. ഭാമ പോയപ്പോൾ ആ വീട്ടിന് വാർദ്ധക്യം വന്നു. അച്ഛൻ എന്നെ കാണുമ്പോഴൊക്കെ പറഞ്ഞു, ഭാമയുടെ കത്തുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞ് മറ്റൊരു കല്യാണക്കത്ത് കിട്ടി. ഭാമയുടെ ഭർത്താവാണ് ക്ഷണിച്ചിട്ടുള്ളത്. ആ മനുഷ്യന്റെ സഹോദരിയെ ബോംബെയിലെ ഒരു എക്സ്പോർട്ട് ഏജന്റ് കല്യാണം കഴിക്കുന്നു. ആ പെൺകിടാവിന്റെ പേര് ഇപ്പോഴും ഓർക്കുന്നു, ചിത്തരഞ്ജിനി. ക്ഷണക്കത്തിന്റെ ചുവട്ടിൽ ഭാമ മലയാളത്തിൽ കുറിച്ചിരുന്നു, വരുമോ, വേണോ വേണ്ടേ. ഒടുവിൽ പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനടുത്തു വെച്ച് ഞാൻ കുഞ്ഞിമാളുവിനെ കണ്ടു. അവൾ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, കുട്ടൻ എങ്ങോട്ടാണ് യാത്ര? ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവൾ സ്വല്പനേരം മൂകയായി നിന്നു. എന്നിട്ടെല്ലാം തുടച്ചു മാറ്റുന്നത് പോലെ ചിരിച്ചു. കുട്ടൻ അറിയാമോ, അതെന്റെ അനിയനാണ്. അവൻ ഗതികെട്ട് ബോംബെയിലേക്ക് ചാടിപ്പോയി. ഇപ്പോൾ നല്ല സ്ഥിതിയിലായി. ഇടയ്ക്കൊക്കെ എനിക്കും വല്ലതും അയച്ചു തരും. കല്യാണം കഴിക്കുന്നുവെന്ന് എഴുതിയിരുന്നു. നല്ലവനാണ്. കല്യാണത്തിന് പോകുന്നില്ലേ? ഞാനോ? അവൾ ചിരിച്ചു. ഞാൻ അവിടെ ചെന്ന് കയറിയാൽ അത് അവന് കുറച്ചിലാകും, എനിക്കും പരിഭ്രമമാകും. കുട്ടൻ തിരിച്ചു വന്നിട്ട് എല്ലാ വിവരവും പറയണം കേട്ടോ. അവൾ തന്റെ വികാരമില്ലാത്ത കണ്ണുകൾ ഉയർത്തിയിട്ട് പറഞ്ഞു. ഒന്നും മിണ്ടാതെ സൂട്ട്കേസും തൂക്കി നടന്നു. ചെന്നു കയറിയപ്പോൾ അവിടെ നല്ല ബഹളം. ഇന്ത്യയിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അതിഥികൾ കല്യാണത്തിൽ സംബന്ധിച്ചിരുന്നു. പല വർണ്ണത്തിലുള്ള നെക്ടൈകൾ ആ ഷാമിയാനയിൽ ആടിക്കളിച്ചു. അവ നാട്ടിൻപുറത്തെ ഉത്സവ തോരണങ്ങളെ ഓർമ്മപ്പെടുത്തി. പൊള്ളച്ചിരിയും പൊട്ടിച്ചിരിയും സിഗരറ്റ് പുകയും വില കൂടിയ സുഗന്ധങ്ങളുടെ സമ്മേളനവും. ഞാൻ ബഹളത്തിലൂടെ തുരന്നുകടന്നു. ഭാമയെവിടെ? പിമ്പിൽ നിന്നൊരാൾ എന്റെ ചുമലിൽ കൈവച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാമയുടെ അച്ഛനെയാണ് കണ്ടത്. ആ മനുഷ്യന്റെ ചൈതന്യം മുഴുക്കൻ ചോർന്നു പോയതുപോലെ തോന്നി. തുടുത്ത ഭിത്തികളെപ്പോലെയായിരുന്നു ആ കവിളുകളിൽ കരിവാളിപ്പ്, തലയിൽ കൂടുതൽ നര. ഭാമ ആ മുറിയിലുണ്ട്, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഗ്നിവർണത്തിലുള്ള ഒരു ബനാറസ് സാരി ഉടുത്ത് അവൾ ജാലകപ്പടിയിൽ ചാരി നിന്നു. കുട്ടൻ വരുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അത് തെറ്റിയില്ലല്ലോ. അവൾ പുഞ്ചിരി കൊണ്ടതേയുള്ളൂ. ആരാണ് വരൻ? മലയാളി തന്നെ. ബോംബെയിൽ എക്സ്പോർട്ട് ഏജൻസി. ഞാൻ എന്തോ ചോദിക്കുന്നതുപോലെ ഭാമയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഉത്തരം പറഞ്ഞു, ധാരാളം പണമുണ്ടെന്നാണ് പറഞ്ഞത്. ചിത്തരഞ്ജിനിക്കിഷ്ടമായിട്ട്? വാചകം പൂർത്തിയാക്കിയില്ല. അവൾ ഒരിക്കലേ കണ്ടുള്ളൂ, പെണ്ണ് കാണാൻ വന്നപ്പോൾ. അതുകൊണ്ട് അനിഷ്ടമൊന്നും ഉണ്ടാകാനിടയില്ല. ഇതിലൊക്കെ അത്രയ്ക്ക് നോക്കേണ്ടതുണ്ടോ? കല്യാണമാണ്. നല്ല മാർക്കറ്റിലേക്ക് അയക്കുന്ന ചരക്കുകളെ പോലെയല്ലേ ഞങ്ങൾ. ചിലപ്പോൾ അതിന്മേൽ ഗ്ലാസ് വിത്ത് കെയർ എന്നുകൂടി ഒരു അനുഗ്രഹം ഒട്ടിച്ചു വയ്ക്കും. ഭാമ ഒന്ന് ചിരിച്ചു. എന്റെ ഉപമ എങ്ങനെ? അത് നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ പുറത്തും ഒട്ടിക്കാവുന്ന ലേബലല്ലേ? ആയിരിക്കാം. എനിക്ക് അത്രയ്ക്കൊന്നും അറിവില്ല. ചുറ്റും നോക്കിയിട്ട് ഞാൻ വലിയ സ്ത്രീധനമുണ്ടോ എന്ന് ആംഗ്യം കൊണ്ട് ചോദിച്ചു. ഭാമ ചുറ്റും കണ്ണോടിച്ചിട്ട് ചൂണ്ടാണി വിരൽ പൊക്കിക്കാട്ടി. 100,000. ഞാൻ അത്ഭുതം പ്രകടിപ്പിച്ചുപോയി. അത്രയ്ക്ക് പണമുള്ള ഒന്നാണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആ നെക്ടൈ എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ചിത്തരഞ്ജിനിയുടെ കഴുത്തിൽ താലി വീണു. സദ്യയും കഴിഞ്ഞ് പിരിയുമ്പോൾ ഭാമ പറഞ്ഞു, കുട്ടൻ വരുന്നതിനു മുൻപേ പലതും പറയണമെന്ന് വിചാരിച്ചു. വന്നപ്പോൾ കുട്ടനോട് പുതുതായി ഒന്നും പറയാനില്ലെന്നു തോന്നി. ഭാമയുടെ അച്ഛൻ കിടപ്പിലായപ്പോഴാണ് പിന്നീട് അവൾ നാട്ടിൽ വന്നത്. അവൾ ഒറ്റയ്ക്ക് വരേണ്ടി വന്നു. അധികം താമസിയാതെ അച്ഛന്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കാനും അവൾ വന്നു. രണ്ടു സമയത്തും ഞാൻ കൂടെ നിന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഭാമ നിശ്ചലമായിട്ട് പറഞ്ഞു, സന്തോഷമായി. മകൾക്ക് സുഖമാണെന്ന സംതൃപ്തിയിൽ അച്ഛൻ മരിച്ചുപോയല്ലോ. ഭാമയ്ക്ക് സുഖമല്ലേ? മനസ്സ് ലോകത്തേക്കാൾ വലുതല്ലേ? അതെപ്പോഴെങ്കിലും നിറയുമോ? അപ്പോൾ സുഖമെന്ന് പറയുന്നത് നുണയാവില്ലേ കുട്ട? ആരോഗ്യമുണ്ട്, പണമുണ്ട്, അതുകൊണ്ട് മുഴുവനാക്കേണ്ട. പണമില്ല. എന്റെ അച്ഛൻ തന്ന പണവും പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ഇൻഷുറൻസിൽ നിന്നുള്ള കടമെടുപ്പും എന്റെ മിക്ക ആഭരണങ്ങൾ വിറ്റ പണവും കൂട്ടിയാണ് അദ്ദേഹം പെങ്ങളെ എക്സ്പോർട്ട് ഏജന്റിനെ ഏൽപ്പിച്ചത്. ഭാമയുടെ കണ്ണുകൾ മൊട്ടുസൂചിയുടെ അഗ്രം പോലെ മൂർച്ചയുള്ളവയായിരുന്നു. 4-ാം ദിവസം അവളെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കണ്ടപ്പോൾ ഭാമ പറഞ്ഞു, ഈ താക്കോല് കയ്യിൽ വയ്ക്കൂ, ഇടയ്ക്കിടെ വീട് തുറന്ന് വൃത്തിയാക്കണം. കുട്ടന് ബുദ്ധിമുട്ടാകുമോ? താക്കോൽ ഏറ്റുവാങ്ങി. ഇനി അടുത്ത കാലത്തൊന്നും ഭാമയെ കാണുകയുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഇടയ്ക്ക് ഒരു കത്തെഴുതു. വണ്ടി നീങ്ങിയപ്പോൾ മനസ്സാണ് ശൂന്യമായത്. പക്ഷേ ആ വണ്ടി ഇത്ര വേഗം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. തളർവാദം പിടിച്ച ഭർത്താവുമായി അവൾ തിരിച്ചു വന്നപ്പോഴും ഞാൻ കാത്തുനിന്നു. നെക്ടൈ ഇല്ല, പാൻ്റില്ല, കോട്ടില്ല, മുണ്ടും ഷർട്ടും മേലെ ഒരു രോമത്തിന്റെ പുള്ളോവറും. അയാൾ എന്നെ നോക്കി ചിരിച്ചപ്പോൾ ചിരി ഒരു വശത്തേക്ക് കൂടിയിരുന്നു. ഭാമ എന്നോട് പറഞ്ഞു, സഹായത്തിന് വിശ്വസിക്കാവുന്ന ഒരാൾ കുഞ്ഞിമാളു മാത്രമായിരുന്നു എന്റെ ഓർമ്മയിൽ. ആവശ്യപ്പെട്ടപ്പോൾ അവൾ വന്നു. കാലത്ത് വന്ന് അന്തിയോളവും ആ വീട്ടിൽ ജോലി നോക്കി. ഒന്നും കാര്യമായി ആവശ്യപ്പെട്ടതുമില്ല. ഒരു ദിവസം കുഞ്ഞിമാളു എന്റെ പിന്നാലെ വന്നു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ അളിയന്റെ പെങ്ങളാണെന്ന് കുട്ടൻ പറഞ്ഞോ? ഇല്ല, പറയരുത്, അത് എന്റെ അനിയന് പോരായികയാണ്. പിന്നെ പിന്നെ രാത്രി ഉറക്കമൊഴിച്ചും അവൾക്കവിടെ താമസിക്കേണ്ടി വന്നു. കഷ്ടപ്പാട് നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. മുഴുവൻ സംഗതികളും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു ദിവസം ഭാമ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചു ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഇഞ്ചക്ഷനുള്ള മരുന്ന് വാങ്ങണം, കുട്ടന് കുറച്ച് പണം തരാൻ പറ്റുമോ? കൊടുത്തു. വീണ്ടും വീണ്ടും ചോദിച്ചു, കയ്യിലുള്ളത് കൊടുത്തു. പിന്നെ ചോദിക്കാതെയും കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പിരിഞ്ഞ ഈ ഘട്ടത്തിലും ഞാനിവിടെ നിൽക്കുന്നു. ശവവണ്ടി പോയ വഴിയും നോക്കി നിൽക്കുന്ന ഭാമയോട് ഞാൻ പറഞ്ഞു, പോയി കിടക്കൂ. എന്തിന്? ഉത്തരം പറഞ്ഞില്ല. ഞാൻ പോകുന്നു. ശരി. ഇറങ്ങി നടന്നു. ആരോ പിന്തുടരുന്നുവെന്ന് തോന്നി തിരിഞ്ഞു നോക്കി. കുഞ്ഞിമാളു. അവൾ പറഞ്ഞു, ഞാൻ ഇന്നിവിടെ തന്നെ കഴിച്ചുകൂട്ടും. മാറത്തടിച്ച് കരയുന്ന ആ പെണ്ണുങ്ങളൊക്കെ പോയി കുറച്ചു കഴിഞ്ഞാൽ ഭാമ കരയാൻ തുടങ്ങും. ധൃതിയിൽ നടക്കുമ്പോൾ ഞാൻ ഓർത്തു, ലോകത്തേക്കാൾ എത്ര വലുതാണ് മനസ്സ് എന്ന്.
2: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് ഉറൂബ് എഴുതിയ കഥ ഗ്ലാസ് വിത്ത് കെയർ, അവതരിപ്പിച്ചത് ഐശ്വര്യ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ശാസ്ത്രലോകത്തിൽ സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയലോകം. ഡോക്ടർ രമേഷ് കുമാർ KB സംസാരിക്കുന്നു.

0: ഓരോ സസ്യത്തിലും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ ഈ 350 കോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു സസ്യം എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ രാസഘടകങ്ങൾ കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഔഷധങ്ങളായും മറ്റും ഉപയോഗിക്കാവുന്ന ഇത്തരം രാസഘടകങ്ങൾ ആധുനിക പരീക്ഷണശാലകളിൽ നിർമ്മിക്കുക ഇന്നും എളുപ്പമല്ല.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മൈലാഞ്ചി മൊഞ്ചുള്ള വീട് എന്ന ചിത്രത്തിലെ ഗാനം ശ്രേയാ ഘോഷലും സംഘവും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്.

ആകാശവാണി. ഇപ്പോൾ ഡോക്ടർ ജി ബേബിയുടെ സംഗീത കച്ചേരി കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, കോട്ടയം രോഹിത് പ്രസാദ് ഖടം. ചലനാട്ടരാഗത്തിൽ ഏതയ്യ എന്നു തുടങ്ങുന്ന കോടീശ്വരയ്യർ കൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ജി ബേബിയുടെ സംഗീത കച്ചേരി. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, കോട്ടയം രോഹിത് പ്രസാദ് ഖടം. ശങ്കരാഭരണ രാഗത്തിൽ സുന്ദരേശ്വരിനി എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദിതാളം.

0: ഇതുവരെ കേട്ടത് ഡോക്ടർ ജി ബേബിയുടെ സംഗീത കച്ചേരി, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, കോട്ടയം രോഹിത് പ്രസാദ് ഖടം.
1: സംഗീതസുധ സമാപിച്ചു.

ശ്രോതാക്കളെ ഏവർക്കും നിശാസുരഭിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നിശാസുരഭിയിൽ ഇന്നാദ്യം വിദ്യാരംഭം എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

ആമ്പൽ പൂവ് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഈണം പകർന്നത് വിദക്ഷിണാമൂർത്തി.

നിശാസുരഭയിൽ ഒരു ഗാനം കൂടി. ശശികല വേണുവിന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയത് ചിത്രം വാടക വീട്ടിലെ അതിഥി.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11:00. സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ജയശ്രീ കുറുശ്ശേരി അവതരിപ്പിച്ചത്.
1: ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തവും ഈ ലോകത്തിൽ നമ്മുടെ വാസം കൂടുതൽ സുഖപ്രദമാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഉറക്കമുണരുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഓരോ പ്രവൃത്തിയിലും ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിലും ഈ ശാസ്ത്ര പുരോഗതിയുടെ സ്പർശവും സ്വാധീനവുമുണ്ട്. ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ കൂടി സഹായമായപ്പോൾ നാം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത തലത്തിലേക്ക് ലോകവും അതിൻ്റെ ശാസ്ത്ര നേട്ടങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് വികസിക്കുമ്പോൾ പ്രകൃതിയിലും അതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പഠനങ്ങളും പുറത്തു വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം കൂടുന്നതോടെ ഡേറ്റാ സെൻറ്ററുകളിലെ വെള്ളത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉപയോഗവും അതുമൂലമുള്ള മലിനീകരണവും അടുത്ത 4 വർഷത്തിനകം ഇരട്ടിയാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട്. ഡേറ്റാ സെൻറ്ററുകളുടെ പാരിസ്ഥിതിക ആഘാതം ഇപ്പോൾ തന്നെ ലോകത്തെ പല വൻകിട രാഷ്ട്രങ്ങളെയും ബാധിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടിംഗ് സാമഗ്രികളും ഡേറ്റാ സംഭരണികളും ഉൾപ്പെടുന്ന വമ്പൻ കേന്ദ്രങ്ങളാണ് ഡേറ്റാ സെൻറ്ററുകൾ. നിർമ്മിത ബുദ്ധിയുടെ പാരിസ്ഥിതിക ദോഷങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന UN ആദ്യ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ ഡേറ്റാ സെൻറ്ററുകൾ 448,00,000 വാട്ടവർ വൈദ്യുതി ഉപയോഗിച്ചു. ഈ വൈദ്യുതി ഉപയോഗം കാരണം ഏകദേശം 20.8 കോടി ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളി. ഇത്രയും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 450,000,000 ലിറ്റർ വെള്ളം വേണ്ടി വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം ഊർജ ഉപയോഗത്തിൻ്റെ തോതും വർദ്ധിച്ചു വരുന്നു. ശാസ്ത്ര നേട്ടങ്ങളെയോ അത് നമ്മുടെ ജീവിതം അയത്ന ലളിതമാക്കുന്നതിനെയോ അപകീർത്തിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല ഉദ്ദേശ്യം. ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക ദോഷങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണേണ്ടത് ഇപ്പോൾ ഈ ഭൂമിയിൽ വസിക്കുന്നവർക്കും ഇനി വസിക്കാൻ പോകുന്നവർക്കുമുള്ള പ്രധാന ധർമ്മമാണ് എന്ന് ഓർമ്മിപ്പിക്കാനുമാണ്. ഇപ്പോൾ തന്നെ ഭൂമി അതിൻ്റെ പ്രതിഷേധങ്ങൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ തണുപ്പ് കൂടുതലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ചൂട് സഹിക്കാനാവാതെ 1,000,000 ജനങ്ങളാണ് മരിച്ചത്. ഏത് ശാസ്ത്ര പുരോഗതിയും അനുഭവിക്കാൻ ഇവിടെ ജീവന്റെ നിലനിൽപ്പുണ്ടാകണം. ആ നിലനിൽപ്പിനിവിടെ സന്തുലിതമായ ഒരു പ്രകൃതിയും ആവാസ വ്യവസ്ഥകളും ഉണ്ടാകണം. അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള മാർഗങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അതിൽ പ്രധാനം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ്. പിൻതലമുറകളിലേക്കും ഈ വൃക്ഷസ്നേഹവും പ്രകൃതി സ്നേഹവും പകർന്നു കൊടുത്തേ പറ്റൂ. കാരണം ഇത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പല കാർ കമ്പനികളും അവരുടെ ഫാക്ടറികളോടനുബന്ധിച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ തേനീച്ച കൃഷി സ്ഥാപിച്ചിട്ടുള്ളതായി കുറച്ചു കാലം മുമ്പ് വായിച്ചത് ഓർക്കുന്നു. കാരണം ഭൂമിയിൽ തേനീച്ചകൾ കുറയുന്നതോടുകൂടി മനുഷ്യവാസം കുറഞ്ഞു വരുമത്രേ. മനുഷ്യവാസം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൻ്റെ സാങ്കേത്യം നഷ്ടപ്പെടുമല്ലോ. തേനീച്ചകൾ വളരണമെങ്കിലും വൃക്ഷങ്ങളും ചെടികളും നിലനിൽക്കണം. അതിന് വേണ്ടത് പുതിയ തലമുറകളിലേക്ക് പ്രകൃതി സ്നേഹം പകർന്നു കൊടുക്കലാണ്. അവർക്ക് പ്രകൃതിയെ അറിയാനും ആസ്വദിക്കാനുമുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അതിന് അച്ഛനമ്മമാർ തയ്യാറായേ പറ്റൂ. പഠനകാര്യത്തിലെ പോലെ തന്നെ പ്രകൃതി സംരക്ഷണവും അവരുടെ പ്രധാന ഉത്തരവാദിത്വവും കടമയുമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഉദയസൂര്യൻ്റെ ഊർജവും പോക്കുവെയിലിൻ്റെ ശാന്തതയും അവരിൽ നിറയട്ടെ. സ്വന്തം ചായക്കൂട്ടുകൾ കൊണ്ട് പ്രകൃതി ഒരുക്കുന്ന വർണ്ണവിസ്മയങ്ങൾ ലോകത്തിലെ ഏത് അതുല്യ കലാകാരൻ്റെ സൃഷ്ടിയെയും വെല്ലുന്നതാണെന്നവർ മനസ്സിലാക്കട്ടെ. നിറനിലാവിൻ്റെ കുളിർമയും സുഗന്ധവും അവർ ആസ്വദിക്കട്ടെ. കിളികളുടെ സംഗീതം കേട്ട് അവരുടെ മനസ്സിൽ ആനന്ദമുണ്ടാകട്ടെ. എങ്കിൽ മാത്രമേ പ്രകൃതിയിലേക്കിറങ്ങി പ്രകൃതിയോടൊത്തു ജീവിച്ച് അതിനെ ജീവവായുവായി നിലനിർത്താനുള്ള ആഗ്രഹവും ആവേശവും അവർക്ക് തോന്നൂ. എങ്കിൽ മാത്രമേ നാം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര പുരോഗതികൾ സാർത്ഥകമാകുകയുള്ളൂ, ശാശ്വതമാകുകയുള്ളൂ.
0: ജയശ്രീ കുറുശ്ശേരി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യത. മിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 10 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി മുംബൈയിലെ. നിങ്ങളോടൊപ്പം ചേർന്നത് ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ. ഏവർക്കും ശുഭരാത്രി നേരുന്നു.

0: തരംഗം.
1: ബേഗം അഖ്തർ കി ആവാസ്, ശായർ ഹൈ ഗാലിബ്.

रुक्मन के तारों को छेड़ गई, जलते अंगारों को।

0: सुनहरे दौर के सदाबहार गानों की महफिल
1: जाने क्यों
0: दिन में 2:30 बजे।

जंगल की पहाड़ी है कांटे की लाल।

बातों में बेकार वो मुख है जो रहे व्यर्थ बातों में, मुख वो है जो